ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948 ഭാദ്രപദം 22, കൊല്ലവർഷം 1202 ചിങ്ങം 28, 2026 സെപ്റ്റംബർ 13 ഞായറാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:35. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 കിലോഹെർട്സുകളിലും ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെർട്സുകളിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: സുഭാഷിതം കേൾക്കാം. ഡോക്ടർ ദേവദാസ് മേനോൻ അവതരിപ്പിച്ചത്.
1: സംസ്കാരം എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് തർജ്ജമയാണ് കൾച്ചർ. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കാണ് സംസ്കാരം. നരവംശാസ്ത്രജ്ഞന്മാർ സംസ്കാരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ജനതയുടെ ജീവിത രീതിയാണ്. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു മലയാളിയുടെ ജീവിത രീതിയല്ല അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൽ താമസിക്കുന്ന ഒരു വെള്ളക്കാരന്റെ ജീവിത രീതി. ന്യൂയോർക്കിൽ തന്നെ താമസിക്കുന്ന ഒരു കറുത്ത വർഗ്ഗക്കാരന്റെ ജീവിത രീതി അതിലും വ്യത്യസ്തമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യവർഗത്തിന്റെ ലൈഫ് സ്റ്റൈലിനെയാണ് നാം അവരുടെ കൾച്ചർ എന്ന് പറയുന്നത്. ഈ നിർവചനമനുസരിച്ച് ഓരോ മനുഷ്യവർഗത്തിനും അതിൻ്റേതായ സംസ്കാരമുണ്ട്. ഇതിൽ ഒന്ന് നല്ലത് മറ്റത് ചീത്ത എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. കേരളത്തിലെ നാടോടി വർഗത്തിൽപ്പെട്ട മനുഷ്യ സമൂഹത്തിന്റെ സംസ്കാരം ലണ്ടനിലെ സമ്പന്നരായ സായപ്പന്മാരുടെ സംസ്കാരം പോലെ തന്നെ പ്രധാനമാണ്, അർത്ഥമുള്ളതാണ്, പഠന വിഷയമാക്കേണ്ടതാണ്. പക്ഷേ സംസ്കാരം എന്ന വാക്ക് നിത്യോപയോഗത്തിൽ വരുമ്പോൾ

0: അതിന് നരവംശാസ്ത്രജ്ഞന്മാർ നൽകിയിട്ടുള്ള അർത്ഥം നാം പാടെ മറക്കുന്നു. സാധാരണ സംഭാഷണത്തിൽ അഥവാ പോപ്പുലർ പാർലൻസിൽ ആരാണ് സംസ്കാര സമ്പന്നൻ അഥവാ കൾച്ചേർഡായിട്ടുള്ള വ്യക്തി? ആധുനിക രീതിയിൽ വേഷം കെട്ടുന്ന ആൾ. പാട്ട്, ഡാൻസ്, ക്രിക്കറ്റ് മുതലായവയെക്കുറിച്ച് കുറച്ചൊക്കെ സംസാരിക്കാൻ വശമുള്ള ആൾ. സായിപ്പിനെ പോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾ. ഇത്തരമൊരാളെ അയാൾ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ പോലും വളരെ കൾച്ചേർഡ് എന്ന് നാം വിളിക്കുന്നു. മണിക്കൂറുകൾ കണക്കെ രാഗം താനം പല്ലവി പാടി ആരാധകരെ ആനന്ദത്തിൽ ആറാടിക്കുന്ന ഭാഗവതരെ, അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുള്ള ചലച്ചിത്ര സംവിധായകനെ, ധാരാളം ഗദ്യമോ പദ്യമോ ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സാഹിത്യകാരനെ, ഇവരെയൊക്കെ നാം സാംസ്കാരിക നായകന്മാർ എന്ന് വിളിക്കുന്നു. ഇതൊക്കെ ശരിയാണോ? എന്താണ് യഥാർത്ഥത്തിൽ ഒരാളുടെ സംസ്കാരത്തിന്റെ ലക്ഷണം? എന്താണ് സംസ്കാരത്തിന്റെ അളവുകോൾ? ദശകങ്ങൾക്ക് മുൻപുണ്ടായ ഒരു സംഭവം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും. അന്ന് യുവാവായിരുന്ന ഈ പ്രഭാഷകൻ ഒരു ദിവസം കൽക്കട്ടയിലെ ഒരു മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് വാങ്ങിക്കാൻ നിൽക്കുകയായിരുന്നു. അന്നേരം ഒരു സ്ത്രീ ഓടി വന്ന് മരുന്നുകടക്കാരനോട് എന്തൊക്കെയോ മുറിഞ്ഞ ബംഗാളിയിലും ഇംഗ്ലീഷിലും പറഞ്ഞു. കടക്കാരൻ മുഷിഞ്ഞ വസ്ത്രക്കാരിയാണെങ്കിലും ആ സ്ത്രീയെ അത്യധികം ആദരവോടെ പരിഗണിച്ചു. മറ്റുള്ള കസ്റ്റമേഴ്സിനെ ഒരു മിനിറ്റ് നേരത്തേക്ക് അവഗണിച്ച് അയാൾ ആ സ്ത്രീക്ക് വേണ്ട മരുന്നുകൾ ധൃതിയിലെടുത്തു കൊടുത്തു. മരുന്നും വാങ്ങിച്ച് ഓടുന്ന ഇവരുടെ പിന്നാലെ ഒരു ജിജ്ഞാസ കൊണ്ട് ഓടിച്ചെന്നു. അപ്പോൾ കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തി. റോഡിൽ തളർന്നു വീണ ഒരു വൃദ്ധരോഗിക്കായിരുന്നു ആ സ്ത്രീ ധൃതിയിൽ മരുന്നും മേടിച്ച് ഓടിയെത്തിയത്. അവർ ഒരു ദേവതയാണെന്ന് അന്നേരം തോന്നി. ചുറ്റുമുള്ളവരോട് അവരെക്കുറിച്ച് തിരക്കിയപ്പോൾ അവർക്കൊക്കെ അവരെ അറിയാം. കൽക്കട്ടയിലെ ഏറ്റവും ദയയുള്ള, ഏറ്റവും മനുഷ്യത്വമുള്ള സ്ത്രീയാണത്രേ അവർ. ഈ പ്രഭാഷകൻ കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും സംസ്കാരമുള്ള സ്ത്രീ അവരാണെന്ന് അന്നേരം തോന്നി. ഇന്നും അത് തന്നെ തോന്നുന്നു. ചുരുക്കത്തിൽ, മറ്റുള്ളവരുടെ വേദന അറിയുന്ന, മറ്റുള്ളവരോട് ദയ കാണിക്കുന്ന, മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറെടുക്കുന്ന ആളാണ് യഥാർത്ഥ സംസ്കാര സമ്പന്നൻ. ദി അതർ മാൻ ഫസ്റ്റ് എന്ന മനോഭാവമത്രേ യഥാർത്ഥ സംസ്കാരത്തിന്റെ അളവുകോൾ. ഈ മനോഭാവം കുഞ്ഞുനാൾ മുതലേ മനസ്സിൽ ഊട്ടി വളർത്തലാണ് സംസ്കാര സമ്പന്നരെ വാർത്തെടുക്കാനുള്ള ഒറ്റമൂലി. ഭാഷയിലും വേഷത്തിലുമുള്ള പരിഷ്കാരമൊക്കെ ഈ ഒറ്റമൂലിയുടെ മേമ്പൊടികൾ മാത്രം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ ദേവദാസ് മേനോൻ.

0: ആകാശവാണി.
1: ഉഷമലരിയിൽ ഇന്ന് വയലാർ രാമവർമ്മയുടെ പർവ്വതമുടി എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് ശ്രീകാന്ത് ഹരിഹരൻ.

0: ഇന്ത്യ ആൻഡ് ചൈന ഷുഡ് ടേക്ക് എ സ്ട്രാറ്റജിക് ആൻഡ് ലോങ് ടേം പെർസ്പെക്ടീവ് ഓഫ് ദ ടൈസ് ആൻഡ് ഡിഫറൻസസ് ഷുഡ് നോട്ട് ബിക്കം ഡിസ്പ്യൂട്ട്സ്. ഡ്യൂറിംഗ് ദ ബയലാട്രൽ മീറ്റിംഗ് ഓൺ ദ സൈഡ് ലൈൻസ് ഓഫ് ബ്രിക്സ് സമ്മിറ്റ് യെസ്റ്റർഡേ, ദ ടു ലീഡേഴ്സ് വെൽക്കം ദ സ്റ്റഡി പ്രോഗ്രസ് ഇൻ ഇന്ത്യ ചൈന ബയലാട്രൽ റിലേഷൻസ് സിൻസ് ദ ലാസ്റ്റ് മീറ്റിംഗ് ഇൻ ടാൻജിൻ ഇൻ ഓഗസ്റ്റ് ലാസ്റ്റ് ഇയർ. The two leaders agreed that both sides must continue to expand common ground on regional and global issues and in addressing challenges. Earlier in the day, Prime Minister Modi held a series of bilateral meetings with leaders of BRICS countries. Prime Minister Modi met his Ethiopian counterpart Dr. Abiy Ahmed Ali, Malaysian counterpart Anwar Ibrahim and Vietnamese counterpart Lee Min Hyung. Mr. Modi also held talks with Abu Dhabi Crown Prince Sheikh Khalid bin Mohammed bin Zayed Al Nahyan. Union Home Minister Amit Shah began a three-day visit to Mumbai yesterday, during which he will visit the Asiatic Society of Mumbai and attend the 6th Akhil Bharatiya Rajbhasha Sammelan, a conference focused on Hindi. At the Asiatic Society of Mumbai, the Home Minister will inaugurate a specially curated exhibition of manuscripts titled Shri Ganesh Dhyanarthi. Today, Mr. Shah is scheduled to attend the GJEPC Awards functions at the Bandra Kurla Complex. Iraq has dismissed the commander of military operations in Mason province and reportedly ordered a temporary closure of the Shalam Sheh border crossing with Iran as a precaution. This follows an investigation into the drone attacks on Saudi Arabia's east-west pipeline. Saudi Arabia had earlier stated that the attacks originated from Iraq but opted not to respond. There were also signs of diplomatic engagement. Crown Prince of Abu Dhabi Sheikh Khalid bin Mohammed bin Zayed Al Nahyan met Iranian President Dr. Masoud Pezeshkian on the sidelines of the 18th BRICS summit in New Delhi. It was the highest level meeting between the two nations since the conflict began. The India Meteorological Department has issued a red colour warning for heavy to very heavy rainfall, with extremely heavy rainfall in Gujarat region today. Weather Department said Madhya Pradesh, West Madhya Pradesh, Saurashtra and Kutch are expected to face heavy to very heavy rainfall. In tennis, Elena Rybakina defeated Aryna Sabalenka 6-4, 5-7, 6-2 to win US Open Women's Singles Final at Arthur Ashe Stadium in New York last night. This is Rybakina's first US Open title and her third career Grand Slam championship following her Australian Open victory earlier in the year. And in T20 Women's Asia Cup Cricket, India will face defending champion Sri Lanka in the summit clash in Dubai today. The match will begin at 8 PM Indian time. And that is the end of this news bulletin.
1: ആകാശവാണി അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 ഉദയഗീതം, ക്രിസ്തീയ ഗാനങ്ങൾ; 6:30 പ്രഭാതഭേരി; 6:45 പ്രാദേശിക വാർത്തകൾ; 7 മണി മുതൽ 8 മണി വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറുവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതിമധുരം, 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം. രചന എം കെ ശ്രീകുമാർ, സംഗീതം നൽകി പഠിപ്പിക്കുന്നത് ചിതറ എസ് ദിലീപ് കുമാർ, പഠിക്കുന്നത് റിജി ശിവദാസ്. ഒൻപത് മണിക്ക് ഓർമ്മച്ചെപ്പ്, 10 മണിക്ക് എഴുത്തുപെട്ടി, 10:20 നിയമരംഗം. കേരള തണ്ണീർത്തട സംരക്ഷണ നിയമം 2008, അഡ്വക്കേറ്റ് മഞ്ജു വി സംസാരിക്കുന്നു. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ബാലലോകം, തിരുവനന്തപുരം ശ്രീകാര്യം ലോയോള സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:30 എന്തൊരു മഹാനുഭാവലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി. ഇതിൽ ടി കെ ഗോവിന്ദറാവു. 12 മണിക്ക് ഏകതാരം, ലളിത സംഗീത പരിപാടി, ലേഖ ആർ നായർ പാടിയ ഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. മൂത്രത്തിന്റെ അളവിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനം ശ്രദ്ധിക്കേണ്ടതുണ്ടോ? വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ ശാസ്ത്രി ഡബ്ല്യു ജെ സംസാരിക്കുന്നു. പന്ത്രണ്ട് 12:50 വാർത്തകൾ, 1 മണിക്ക് രഞ്ജിനി.

2:15 ചലച്ചിത്ര ഗാനങ്ങൾ, 2:30 സ്പൈസ് സ്പോൺസർ പരിപാടി, 2:45 ഹരിതവാണി. ജൈവ വൈവിധ്യ സംരക്ഷണത്തിലേക്ക് പുതുതലമുറയെ വളർത്തിയെടുക്കാൻ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ആവിഷ്കരിച്ച നൂതന പദ്ധതി എവരി ചൈൽഡ് എ സയന്റിസ്റ്റ് ആൻഡ് ആർട്ടിസ്റ്റ് അഥവാ ഇക്കാസ. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് സയന്റിഫിക് ഓഫീസർ ഡോക്ടർ ബി ഉണ്ണികൃഷ്ണൻ സംസാരിക്കുന്നു. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 സായന്തരം സംസ്ഥാന വയോജന കമ്മീഷൻ അംഗം കെ എൻ കെ നമ്പൂതിരിയുമായി അഭിമുഖം. 4:30 സൺഡേ സെലക്ഷൻസ്, 5:00 മൊഴിയുറവകൾ, മുൻമന്ത്രി കെ ആർ ഗൗരിയമ്മയുമായി പാർവതി ദേവി നടത്തിയ അഭിമുഖം. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഭക്തിഗാനങ്ങൾ, കാർത്തികപ്പള്ളി മാർത്തോമ ചർച്ച് സ്ക്വയർ അവതരിപ്പിച്ചത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി ലഘു വ്യാപാരി മാൻധൻ യോജന. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും. തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ശ്യാം സൂരജ് എസ് ആർ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 വിമൻസ് ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റ് ടൂർണമെന്റ് 2026 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം ഡൽഹിയിലെ. 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:45 മുതൽ FM ഗോൾഡ് ഡൽഹിയിലെ. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 35°C, കുറഞ്ഞ താപനില 25°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.5°C, കുറഞ്ഞ താപനില 26.2°C. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി ഉദയഗീതം.
1: ഇന്ന് ഉദയഗീതത്തിൽ ക്രിസ്തീയ ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ എന്ന് തുടങ്ങുന്നു.

0: മൂത്രത്തിന്റെ അളവിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനം ശ്രദ്ധിക്കേണ്ടതുണ്ടോ? വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ശാസ്ത്രി WJ സംസാരിക്കുന്നു.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറിയും കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഉപദേശക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ബി മധു പങ്കെടുക്കുന്നു.
2: BSc അല്ലെങ്കിൽ എക്കണോമിക്സോ ഹിസ്റ്ററി ഏത് ഐച്ഛിക വിഷയം എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ഹിന്ദി പഠിച്ച് സാഹിത്യാചാര്യം പാസ്സായിട്ടുള്ളവർക്ക് നേരിട്ട് ഇവിടുന്ന് BEd കഴിഞ്ഞിറങ്ങിയവർക്ക് അധ്യാപക ജോലി കയറാം.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
3: മായാമുദ്രകൾ,
4: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
5: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
6: ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
3: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ആദ്യം പത്രവൃത്താന്തം. ഇന്നലെ ആരംഭിച്ച ബ്രിക്സ് ഉച്ചകോടിയിൽ പശ്ചിമേഷ്യയിൽ സംഘർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ പരമാവധി സംയമനം പാലിക്കാനും സാഹചര്യം കൂടുതൽ വഷളാക്കിയേക്കാവുന്ന നടപടി ഒഴിവാക്കുവാനും ആഹ്വാനം ചെയ്യുന്ന ബ്രിക്സ് ഉച്ചകോടി സംയുക്ത പ്രസ്താവനയ്ക്ക് അംഗീകാരം നൽകി. ഇക്കാര്യം ഉച്ചകോടിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുവാനും അതിർത്തിയിൽ സമാധാനവും സ്ഥിരതയും അനിവാര്യമാണെന്നും ചൈനീസ് പ്രസിഡന്റ് ഷിൻ ചിങ്ങുമായി നടന്ന ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. നിലവിലെ കരാറുകൾ കർശനമായി പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പതിപ്പായ VBG റാംജി പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ 599 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാന ബജറ്റ് വിഹിതത്തിൽ നിന്ന് അധിക ധനാനുമതി നൽകിയാണ് സംസ്ഥാന വിഹിതം അനുവദിച്ചത്. മാതൃ ശിശു ആരോഗ്യ പരിപോഷണവുമായി ബന്ധപ്പെട്ടതല്ലാതെ മറ്റൊരു ജോലികൾക്കും ഇനി അങ്കണവാടി ജീവനക്കാരെ നിയോഗിക്കരുതെന്ന് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. കളക്ടറും മറ്റ് വകുപ്പ് മേധാവികളും ഈ നിർദ്ദേശം കർശനമായി നടപ്പാക്കണമെന്ന് വനിതാ ശിശുവികസന വകുപ്പ് അഡീഷണൽ സെക്രട്ടറി നിർദ്ദേശിച്ചു. വനിതാ ഏഷ്യകപ്പ് 2020 ക്രിക്കറ്റ് ഫൈനൽ ഇന്ന് രാത്രി 8 മണി മുതൽ. നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ ഇന്ത്യ നേരിടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ത്രിമത്സര 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ.

0: വാർത്താവലോകനം
1: തയ്യാറാക്കിയത് ദീപിക, കോട്ടയം ബ്യൂറോ സീനിയർ സബ് എഡിറ്റർ പ്രദീപ് ഗോപി.
2: അർജന്റീന ഫുട്ബോൾ താരം മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ പക്കലുള്ള രേഖകൾ പരിശോധിച്ചതിൽ ഈ ഇടപാട് സംബന്ധിച്ചുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഒരു വ്യക്തതയുമില്ലെന്ന് റിപ്പോർട്ട്. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സംസ്ഥാന

0: നൽകിയ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പനമ്പിക്കുന്നിൽ ദേശീയപാത 66 നിർത്തിയിട്ടിരുന്ന ചരക്കലോറിയുടെ പിന്നിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. തമിഴ്നാട് ഡിണ്ടിഗൽ PSNA എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കോളേജിലെ വിദ്യാർത്ഥികളാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 11:45 അപകടം. വിദ്യാർത്ഥികളുടെ ലഹരി ആസക്തിക്കും അമിതമായ ഡിജിറ്റൽ ഉപയോഗത്തിനുമെതിരെ ജാഗരൂകരായിരിക്കണമെന്ന് അധ്യാപകരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുട്ടികൾ എത്ര സമയം സ്ക്രീനുകളിൽ ചെലവഴിക്കുന്നുണ്ടെന്നും രാത്രി വൈകിയും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോയെന്നും രക്ഷിതാക്കളുമായി സംസാരിച്ച് മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരിമരുന്ന് മാഫിയയ്ക്കെതിരെ സംസ്ഥാനത്ത് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ 2 പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഹരിതകർമ്മസേന, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനം. തൂഫാൻ 2.0 ഭാഗമായി എല്ലാ വാർഡുകളിലും ബീറ്റ് പോലീസ് സംവിധാനം ഉണ്ടാകും. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന വിവേചനവും തെറ്റായ വിവരങ്ങളും തിരുത്തിക്കുറിച്ചുകൊണ്ട് രാജ്യങ്ങളുടെ യഥാർത്ഥ വലിപ്പം കൃത്യമായി രേഖപ്പെടുത്തിയ പുതിയ ലോക ഭൂപടം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചു. ആഫ്രിക്കൻ യൂണിയൻ രാജ്യങ്ങളും ബഹാമാസും ചേർന്ന് മുന്നോട്ട് വെച്ച കറക്റ്റ്മാർക്ക് പ്രമേയം ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി വൻ ഭൂരിപക്ഷത്തോടെ പാസാക്കി. ഇന്ത്യ ഉൾപ്പെടെ 164 രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ 6 രാജ്യങ്ങൾ വിട്ടുനിന്നു. അമേരിക്ക മാത്രമാണ് പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തത്. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെടുകയും കാണാതാവുകയും ചെയ്തവരെ തിരിച്ചറിയാൻ DNA പരിശോധന എന്ന ഏക ആശ്രയത്തിലേക്ക് അധികൃതരും കുടുംബാംഗങ്ങളും. പരിശോധന പൂർത്തിയാക്കിയ 1030 മൃതദേഹങ്ങൾ താത്കാലികമായി സംസ്കരിച്ചു. ഇതിൽ 222 സ്ത്രീകളും 355 പുരുഷന്മാരും ഉൾപ്പെടുന്നു. ഡൽഹിയിൽ 5-നില ഹോസ്റ്റൽ കെട്ടിടം തകർന്നു വീണ് 7 മരണം. RK പുരത്ത് സത്യനികേതന് സമീപം ഡൽഹി സർവകലാശാലയുടെ സൌത്ത് ക്യാമ്പസ് പരിസരത്ത് സ്വകാര്യ വ്യക്തി നടത്തുന്ന ആൺകുട്ടികളുടെ ഹോസ്റ്റൽ കെട്ടിടമാണ് തകർന്നു വീണത്. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 സംഭവം. അപകടത്തെ തുടർന്ന് ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. അനധികൃതമായി നിർമ്മാണം നടത്തിയതും സുരക്ഷാ ചട്ടങ്ങൾ പാലിക്കാത്തതും ചൂണ്ടിക്കാട്ടിയാണ് നടപടി. വിമാനയാത്രക്കാർ ഉൾപ്പെടെയുള്ളവരുടെ ദീർഘകാല ആവശ്യമായ നെടുമ്പാശ്ശേരി വിമാനത്താവള റെയിൽവേ സ്റ്റേഷന്റെ പ്രാരംഭഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഹാർട്ട് സ്റ്റേഷൻ മാതൃകയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സ്റ്റേഷനിൽ സൌകര്യങ്ങൾ പരിമിതമാണെങ്കിലും വന്ദേഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് ഉണ്ടായിരിക്കുമെന്നാണ് ലഭ്യമായ വിവരം. പദ്ധതി പൂർത്തിയായാൽ അന്താരാഷ്ട്ര വിമാനത്താവളവുമായി നേരിട്ട് ബന്ധമുള്ള രാജ്യത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ കൂടിയാവും ഇത്. മധ്യപ്രദേശിലെ സാഗർ ജില്ലയിലുണ്ടായ വ്യാജ മദ്യ ദുരന്തത്തിൽ 12 മരണം. 10 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായതിനാൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട്. സാഗർ ജില്ലയിലെ നൌറ, ഖുഗ്രു എന്നീ ഗ്രാമങ്ങളിലാണ് വ്യാജമദ്യം ദുരന്തം വിധിച്ചത്. അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷമേ മരണത്തിന്റെ കൃത്യമായ കാരണം വ്യക്തമാകൂ എന്ന് അധികൃതർ അറിയിച്ചു. ഇന്തോനേഷ്യയിലെ അനാഖ് ക്രാക്കത്തുവ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചുണ്ടായതിനെ തുടർന്ന് 6 വിമാനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെച്ചു. 712 വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. ഇതുമൂലം ഏകദേശം 1.5 ലക്ഷം യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങി. തെക്കൻ ലെബനിലെ ഇസ്രയേലി ആക്രമണത്തിൽ 2 സ്ത്രീകളടക്കം 4 പേർ കൊല്ലപ്പെട്ടു. തെക്കൻ ലെബനിലെ ഇസ്രയേലി അധിനിവേശ പ്രദേശങ്ങളിൽ ഹിസ്ബുള്ള ഭീകരർ ഡ്രോൺ ആക്രമണം നടത്തിയതിനുള്ള മറുപടിയായിരുന്നു ഇതെന്നാണ് അറിയിപ്പ്. ഞായറാഴ്ച പുലർച്ചെ അൽ ഫൗഖ, അറബ് സലീം എന്നീ 2 പ്രദേശങ്ങളിലായിരുന്നു ഇസ്രയേലി ആക്രമണം. ഗ്രാമീണ മേഖലകളിലെ ഗാർഹിക LPG ഉപഭോക്താക്കൾക്കും സിലിണ്ടർ റീഫിൽ ചെയ്യുന്നതിനുള്ള സമയപരിധി 25 കുറച്ച് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ഉത്തരവിറക്കി. ഇതോടെ നഗരഗ്രാമഭേദമന്യേ രാജ്യത്തുടനീളമുള്ള എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും ഇനി മുതൽ 25 ഇടവേളകളിൽ സിലിണ്ടർ ബുക്ക് ചെയ്യാം. ദേശീയ പുരസ്കാര ജേതാവായ ചലച്ചിത്ര സംവിധായകൻ R. ശരത് അന്തരിച്ചു. 65 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചൊവ്വാഴ്ചയായിരുന്നു അന്ത്യം. 2000 പുറത്തിറങ്ങിയ സായാഹ്നം എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവരുന്നത്. 9 അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും 1 ദേശീയ പുരസ്കാരവും 4 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. കെട്ടിടം പൊളിക്കുന്നതിനിടെ കോൺക്രീറ്റ് സ്ലാബ് ഇടിഞ്ഞു വീണ് 2 മരിച്ചു. കരാറുകാരൻ കോതമംഗലം മാതിരപ്പള്ളി പുളിമൂട്ടിൽ PJ ജോയി 60, ഒപ്പജോലി ചെയ്യുന്ന കോതമംഗലം കോഴിപ്പള്ളി മാലിയിൽ അനൂപ് 44 എന്നിവരാണ് മരിച്ചത്. തമിഴ്നാട് രാജപാളയം സ്വദേശി ഗോവിന്ദരാജ് 44, ആസാം സ്വദേശി നിതിൻ മണ്ഡൽ 25 എന്നിവർക്ക് പരിക്കേറ്റു. തൊടുപുഴ മുതലക്കോടത്ത് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 അപകടം. ലഹരിമരുന്ന് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് NDPS നിയമപ്രകാരമുള്ള 449 പ്രത്യേക കോടതികൾ അടിയന്തരമായി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിനും സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്രീംകോടതി നിർദ്ദേശം. രാജ്യത്തെ പ്രതിരോധ സേനകളുടെ ശേഷിയും സജ്ജീകരണങ്ങളും വർദ്ധിപ്പിക്കുന്നതിനായി 1.10 ലക്ഷം രൂപയുടെ അത്യാധുനിക ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും വാങ്ങുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ചരിത്രത്തിലാദ്യമായി ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങ് ന്യൂഡൽഹിക്ക് പുറത്തേക്ക് മാറ്റുന്നു. 72 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഗുജറാത്തിൽ ഈ മാസം 22 നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും ചിറ്റൂർ മുൻ MLA കെ അച്യുതൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് ഒരാഴ്ചയായി ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾക്കും ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കും അപകീർത്തികരമായ പരാമർശങ്ങൾക്കുമെതിരെ കർശന നിയമ നടപടി ഉണ്ടാകുമെന്നും നിയമസഭയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ടി ജോസഫ് വിജയ് മുന്നറിയിപ്പ് നൽകി. ആമസോൺ പ്രൈം എയറിന്റെ ചരക്ക് വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി തീപിടിച്ച് അഞ്ചുപേർ മരിച്ചു. പരിക്കേറ്റ അഞ്ചുപേരിൽ മൂന്നുപേരുടെ നില ഗുരുതരമാണ്. അമേരിക്കയിലെ മയാമി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഞായറാഴ്ച പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് രണ്ടോടെയായിരുന്നു അപകടം. പോർട്ടോറിക്കോയിലെ സാൻജുവാനിൽ നിന്നെത്തിയ ബോയിംഗ് 767-300 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. സിഎംആറിൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ, മകൾ വീണ തൈക്കണ്ടിയിൽ, മരുമകനും എംഎൽഎയുമായ പി എ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതുമായി ബന്ധപ്പെട്ട് നിർണായക തെളിവുകൾ സഹിതം സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇഡി കത്ത് കൈമാറി. സംസ്ഥാനത്തെ സ്കൂളുകളിൽ നിലവിലുള്ള ഉച്ചഭക്ഷണ പദ്ധതി +2 വരെ നൽകാനും ഉച്ചഭക്ഷണത്തിന് പുറമെ പ്രഭാത ഭക്ഷണം കൂടി ഉൾപ്പെടുത്താനും നടപടികൾ സ്വീകരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. മുംബൈയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത പൊതുപരിപാടിയുടെ വേദിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനിൽ നിന്നടിച്ച് ചുറ്റിത്തിരിഞ്ഞ 24-കാരൻ പിടിയിൽ. ഇയാളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനായി നടിച്ചയാളെയും പോലീസ് പിടികൂടി. മുംബൈ ബാർള കുർള കോംപ്ലക്സിലെ നിതാ മുകേഷ് അംബാനി കൾച്ചറൽ സെന്ററിലെ വേദിയിൽ നിന്ന് ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഇരുവരെയും സുരക്ഷാസേന പിടികൂടിയത്. അംഗരക്ഷകനായി നടിച്ചയാളിൽ നിന്ന് തോക്കും പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചു. കെഎസ്ആർടിസി പ്രിയദർശിനി പദ്ധതി ഉണ്ടാക്കിയ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെട്ടില്ല എന്നാരോപിച്ചാണ് സർവീസുകൾ നിർത്തിവെച്ച് അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കാൻ ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി തീരുമാനിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന ഇഡി ശുപാർശയിൽ രാഷ്ട്രീയമല്ല പ്രധാനമെന്നും നിയമപരിശോധനയിലെ ഗൌരവം മനസ്സിലാക്കി തുടർ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. രാഷ്ട്രീയമായി ഇഡി ചെയ്യുന്ന കാര്യങ്ങളെ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സിഎംആറിൽ എക്സാലോജിക്ക് നൽകിയ പണം സേവനത്തിനായി നൽകിയതാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി 15-ലകം പരിഹരിക്കും മുഖ്യമന്ത്രി വി ഡി സതീശൻ. തോന്നും പോലുള്ള പവർകെട്ട് നിർത്താൻ കെഎസ്ഇബിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇംഗ്ലീഷിനെ തദ്ദേശീയ ഭാഷയായി കാണാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതി. എന്നാൽ നിലവിലെ CBSE 6-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ 3-ാം ഭാഷ നിർബന്ധമായും വേണമെന്നതിനാൽ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വേഗത്തിലാക്കുമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. ഭാവിയിലെ ബഹിരാകാശ ദൌത്യങ്ങളിൽ രാജ്യാന്തര സഹകരണത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് ബഹിരാകാശ ഗവേഷക സുനിത വില്യംസ്. ചന്ദ്രനിലേക്കും ബഹിരാകാശത്തെ മറ്റിടങ്ങളിലേക്കുമുള്ള നമ്മുടെ യാത്ര മനുഷ്യജീവി എന്ന നിലയിലായിരുന്നു, മറിച്ച് ഏതെങ്കിലും ഒരു രാജ്യക്കാരൻ എന്ന മേൽവിലാസത്തിലല്ല. 9-ാമത് ബംഗളൂരു സ്പേസ് എക്സ്പോയിൽ സംഘടിപ്പിച്ച അഭിമുഖ പരിപാടിയിൽ അവർ പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്ന സംഭവങ്ങൾ തുടരുകയാണ്. ഇറാന്റെ 5 എണ്ണ ടാങ്കറുകൾ മുക്കിയതായി അമേരിക്കൻ സേന അറിയിച്ചു. ഇതിന് മറുപടിയായി 2 US യുദ്ധക്കപ്പലുകളടക്കം 10 കപ്പലുകളെ ആക്രമിച്ചതായി ഇറാനിലെ വിപ്ലവകാർ അറിയിച്ചു. അമേരിക്കയുടെ ഒരു ജല ഡ്രോൺ പിടിച്ചെടുത്തുവെന്നും ഇറാൻ അവകാശപ്പെട്ടു. പൈലറ്റുമാർക്ക് ലഹരി പരിശോധന നിർദ്ദേശവുമായി DGCA. രാജ്യത്തെ എല്ലാ എയർലൈൻസുകളിലെയും പൈലറ്റുമാർക്ക് ലഹരി പരിശോധന നിർബന്ധമാക്കി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. 2027 ജൂലൈക്കകം പരിശോധനാ നടപടികൾ പൂർത്തിയാക്കാനാണ് ഉത്തരവ്. ഇതുമായി ബന്ധപ്പെട്ട പുതിയ മാനദണ്ഡങ്ങളുടെ കരട് രൂപം ഈ മാസം അവസാനത്തോടെ അന്തിമമാകുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു വ്യക്തമാക്കി. എണ്ണവില കുതിച്ചുയരുന്നു. ചെങ്കടലിൽ ഉപരോധവുമായി ഹൂതികൾ. ഇറാന് മുന്നറിയിപ്പുമായി പാകിസ്ഥാനും സൌദിയും. പശ്ചിമേഷ്യൻ യുദ്ധസാഹചര്യം കൂടുതൽ വഷളാക്കിക്കൊണ്ട് യമനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിലെ തന്ത്രപ്രധാനമായ തുറമുഖ നഗരമായ മോച്ചയും ഹനീഷ് ദ്വീപുകളും പിടിച്ചെടുത്തു. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽപാതകളിലൊന്നായ ബാബ് അൽ മൻഡബ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ഹൂതികൾ സൌദി അറേബ്യൻ കപ്പലുകൾക്ക് മേഖലയിൽ വിലക്കേർപ്പെടുത്തി. സൌദിയിലെ ഖമീസ് മുഷൈദിലെ എയർബേസിലും എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ 73 പേർക്ക് പരിക്കേറ്റതിന് പിന്നാലെ മേഖലയിൽ നയതന്ത്ര നീക്കങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. അമേരിക്കയിൽ മിഡ് ടേം തെരഞ്ഞെടുപ്പ് നടക്കുന്ന നവംബർ 3 വരെ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടെ യുദ്ധം അവസാനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ ഇറാന് കഴിയില്ല, ട്രംപ് പറഞ്ഞു. ചൈനയിലെ കപ്പൽ നിർമ്മാണശാലയിൽ അറ്റകുറ്റപ്പണി നടത്തിയായിരുന്ന ചരക്ക് കപ്പലിന് തീപിടിച്ച് 25 പേർ മരിച്ചു. 5 പേരെ കാണാതായിട്ടുണ്ട്. 42 പേരാണ് കപ്പലുണ്ടായിരുന്നത്. 12 പേരെ രക്ഷപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട്. ശേഷിച്ചവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്.
1: വാർത്താവലോകനം തയ്യാറാക്കിയത് ദീപിക, കോട്ടയം ബ്യൂറോ സീനിയർ സബ് എഡിറ്റർ പ്രദീപ് ഗോപി.
2: വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.
3: പ്രഭാതഭേരി സമാപിക്കുന്നു. വീണ്ടും നാളെ രാവിലെ 6:30.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ഓരോ ബാങ്കിലും വെവ്വേറെ പേപ്പേഴ്സ്. ഒരു ചാവി ഉണ്ടായിരുന്നെങ്കിൽ.
3: ഉണ്ടല്ലോ അച്ഛാ, CKYC ID.
2: CKYC എന്ന് വെച്ചാ?
3: ബാങ്ക് നിങ്ങളുടെ KYC വിവരങ്ങൾ CKYC രജിസ്റ്ററിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും 14-digit ഒരു പ്രത്യേക CKYC ID. ഇത് എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ഉപയോഗിക്കാം. ഒരിടത്ത് KYC അപ്ഡേറ്റ് ചെയ്താൽ ബാക്കി ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും അപ്ഡേറ്റ് ആകും.
2: വാ, RBI പറയുന്നു.
3: KYC സുരക്ഷിതമായ ബാങ്കിങ്ങിനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ ഇന്ന് സമാപനം. കപ്പൽ അറ്റകുറ്റപ്പണി വ്യവസായം ശക്തിപ്പെടുത്താൻ കൊച്ചിൻ ഷിപ്പ്യാർഡും DP ഡ്രൈഡോക്സ് വേൾഡും ധാരണാപത്രം ഒപ്പിട്ടു. സോളാർ മേഖല വ്യവസായമായി കണ്ട് നിക്ഷേപകരെ പിന്തുണയ്ക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 3 ദിവസത്തെ CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. ഏഷ്യ കപ്പ് 2020 വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടത്തുന്ന ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്നലെയാണ് 2 ദിവസത്തെ ഉച്ചകോടി ആരംഭിച്ചത്. 4ാം തവണയാണ് ഇന്ത്യ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
5: ഉച്ചകോടിയുടെ ആദ്യ ദിവസം ബ്രിക്സ് രാജ്യങ്ങൾ ന്യൂഡൽഹി പ്രഖ്യാപനം 2026 അംഗീകരിച്ചു. ചർച്ചകളിലൂടെയും കൂടിയാലോചനകളിലൂടെയും നയതന്ത്ര ഇടപെടലുകളിലൂടെയും അന്താരാഷ്ട്ര തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിന് പ്രതിബദ്ധത ബ്രിക്സ് രാജ്യങ്ങൾ ആവർത്തിച്ചു. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷാവസ്ഥയിൽ നേതാക്കൾ ആശങ്ക പ്രകടിപ്പിക്കുകയും പരമാവധി സംയമനം പാലിക്കാനും സാഹചര്യം കൂടുതൽ വഷളാക്കുന്ന നടപടികൾ ഒഴിവാക്കാനും ആഹ്വാനം ചെയ്തു. എല്ലാത്തരം ഭീകരവാദത്തെയും നേരിടുന്നതിന് നേതാക്കൾ പ്രതിബദ്ധത അറിയിച്ചു. സ്ഥിരത, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആഗോള വളർച്ചയ്ക്കായി ഭാവി രൂപപ്പെടുത്തൽ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയ സമ്മേളനത്തിൽ 11 ബ്രിക്സ് അംഗരാജ്യങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും പങ്കെടുക്കുന്നു. ബെലാറസ്, ബൊളീവിയ, ഖസാക്കിസ്ഥാൻ, ക്യൂബ, മലേഷ്യ, നൈജീരിയ, തായ്ലൻഡ്, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം എന്നിവയാണ് 10 പങ്കാളിത്ത രാജ്യങ്ങൾ. സമ്മേളനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖസാക്കിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി എന്നീ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നൈജീരിയ, ഉഗാണ്ട എന്നീ രാജ്യങ്ങളുടെ വൈസ് പ്രസിഡന്റുമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും.
4: പ്രധാനമന്ത്രി ആതിഥേയത്വം വഹിച്ച ബ്രിക്സ് നേതാക്കളുടെ ഉച്ചകോടിയിൽ ഗാല അത്താഴവിരുന്നതിനിടെ സംഘടിപ്പിച്ച സാംസ്കാരിക പരിപാടി ബ്രിക്സ് സിംഫണി ശ്രദ്ധേയമായി. ബ്രിക്സ് അംഗങ്ങളിലെയും പങ്കാളി രാജ്യങ്ങളിലെയും സംഗീതജ്ഞരെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നതായിരുന്നു സിംഫണി. ഒരു താളം നിരവധി സംസ്കാരങ്ങൾ എന്നതായിരുന്നു സിംഫണിയുടെ ലക്ഷ്യം. ബ്രിക്സ് കുടുംബത്തിന്റെ വൈവിധ്യം, സാംസ്കാരിക സമ്പന്നത, ഒരുമയുടെ ചൈതന്യം എന്നിവ പ്രതിഫലിപ്പിച്ച സിംഫണിയിൽ

0: ബ്രിക്സ് രാജ്യങ്ങളിലെ വ്യത്യസ്ത ഉപകരണങ്ങൾ പ്രദർശിപ്പിച്ചു. സാംസ്കാരിക വൈവിധ്യത്തിന്റെ നാടായ ഇന്ത്യയുടെ സമ്പന്ന സംസ്കാരങ്ങളെയും വൈവിധ്യമാർന്ന നാഗരികതകളെയും സിംഫണി പ്രദർശിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി അമിത് ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെ മുംബൈയിലെത്തി. ഇന്ന് മുംബൈ ഏഷ്യാറ്റിക് സൊസൈറ്റി സന്ദർശിക്കുന്ന അദ്ദേഹം ഹിന്ദി ഭാഷയെ അധികരിച്ച് നടക്കുന്ന 6th അഖില ഭാരതീയ രാജഭാഷാ സമ്മേളനത്തിൽ പങ്കെടുക്കും. നാളെ വാഷിയിൽ സിഡ്കോ എക്സിബിഷൻ സെന്ററിൽ രാജഭാഷാ സമ്മേളനത്തിലും അമിത് ഷാ പങ്കെടുക്കും. ഇന്ത്യയുടെ കപ്പൽ അറ്റകുറ്റപ്പണി വ്യവസായം ശക്തിപ്പെടുത്തുന്നതിന് കൊച്ചിൻ ഷിപ്പ്യാർഡും DP ഡ്രൈഡോക്സ് വേൾഡും സംയുക്ത സംരംഭത്തിന് ധാരണയായി. ന്യൂഡൽഹി നടന്ന ബ്രിക്സ് ഉച്ചകോടി 2026 ഭാഗമായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെയും UAE അസിസ്റ്റന്റ് വിദേശകാര്യമന്ത്രി ഒമ്രാൻ ഷറഫ് അൽ ഹാഷ്മിയുടെയും സാന്നിധ്യത്തിൽ ഡ്രൈഡോക്സ് വേൾഡ് CEO ക്യാപ്റ്റൻ റാഡോ അൻറോളോവിക്കും കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജോസ് വിജയുമാണ് ഇതു സംബന്ധിച്ച കരാറിൽ ഒപ്പുവെച്ചത്. എഞ്ചിനീയറിംഗ്, ഫാബ്രിക്കേഷൻ, അനുബന്ധ മാരിടൈം സേവനങ്ങൾ, കപ്പൽ അറ്റകുറ്റപ്പണി എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുകയാണ് സംയുക്ത സംരംഭത്തിന്റെ മുഖ്യ ലക്ഷ്യം. കൊച്ചിയുടെ മാരിടൈം സേവന കേന്ദ്രമെന്ന സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം കേരളത്തിൽ ഈ മേഖലയിൽ പുതിയ അവസരങ്ങൾ ഇതോടെ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളും UAE മന്ത്രി ഒമ്രാൻ ഷറഫ് അൽ ഹാഷിമിയും പറഞ്ഞു. സോളാർ മേഖലയെ വ്യവസായമായി കണ്ട് ഈ രംഗത്തെ നിക്ഷേപകരെ പിന്തുണയ്ക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ജലവൈദ്യുത പദ്ധതികളുടെ പരിമിതിയും തെർമൽ ആണവോർജ്ജവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കേരളത്തെ പുനരുപയോഗ ഊർജ്ജത്തിലേക്ക് തിരിയേണ്ട സാഹചര്യമുണ്ടാക്കിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കൊച്ചിയിൽ എനർജി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയെ തളർച്ചയായി കാണാതെ സമഗ്ര വൈദ്യുതി നയവും പവർ മാനേജ്മെന്റും രൂപീകരിക്കാനുള്ള അവസരമായാണ് ഗവൺമെന്റ് കാണുന്നത്. ആവശ്യമായ വൈദ്യുതിയുടെ 15% മാത്രമാണ് കേരളം ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി പുറത്തുനിന്ന് വാങ്ങുന്നതിനാൽ നിലവിലെ 13,000 കോടി രൂപയുടെ വാങ്ങൽ ചെലവ് ഈ വർഷം 16,000 കോടി കവിയാൻ സാധ്യതയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 108 ആംബുലൻസ് സർവീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സമരങ്ങൾക്കെതിരെ എസ്മ പ്രയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി കെ മുരളീധരൻ മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി. 108 ആംബുലൻസ് ജീവനക്കാരുടെ യൂണിയൻ ഈ മാസം 17 പ്രഖ്യാപിച്ച 24-മണിക്കൂർ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തര ഇടപെടൽ. വിവിധ സംഘടനകൾ ഇത്തരത്തിൽ സമരം ചെയ്യുന്നത് രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യത്തിലാണ് സമരങ്ങളെ ശക്തമായി നേരിടാൻ ഗവൺമെന്റ് തീരുമാനിച്ചതെന്ന് കെ മുരളീധരൻ അറിയിച്ചു. 3 ദിവസത്തെ CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഇന്ന് കോഴിക്കോട് തുടക്കമാകും. CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ 14 ജില്ലകളിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ 300-ൽപ്പരം പേർ യോഗത്തിൽ പങ്കെടുക്കും. കണ്ണൂർ റോഡിലെ AKG ഓഡിറ്റോറിയത്തിലാണ് സംസ്ഥാന കമ്മിറ്റി നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം സമഗ്ര അവലോകനവും സംസ്ഥാന ഭരണമാറ്റവും സമകാലിക വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും. മറ്റന്നാൾ വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ ബഹുജന റാലിയോടെ യോഗം സമാപിക്കും. നേപ്പാൾ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 1386. കഴിഞ്ഞ മാസം 26 ദുരന്തത്തെ തുടർന്ന് 5130 പേരെ ഇനിയും കാണാനില്ലെന്നാണ് റിപ്പോർട്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബൈയിൽ ഇന്ത്യൻ സമയം രാത്രി 8 കലാശപ്പോരാട്ടം. 7 ചാമ്പ്യന്മാരായ ഇന്ത്യ ഗ്രൂപ്പ് എയിൽ 3 വിജയങ്ങളോടെയാണ് 1st. സെമിഫൈനലിൽ ബംഗ്ലാദേശിനെ 40 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ എത്തിയത്. പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ കടന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 3 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റിന് ഇന്ന് തുടക്കമാകും. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 ആദ്യ മത്സരം. 2 മറ്റന്നാളും 3 വ്യാഴാഴ്ചയും ഡൽഹിയിൽ നടക്കും. കണ്ണൂരിൽ ആരംഭിച്ച സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 1 ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ല 1st. ഗെയിംസിന്റെ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: റെസ്ലിംഗ് മത്സരങ്ങളിലെ 60 20 ഇന്നലെ പൂർത്തിയായപ്പോൾ 6 3 2 കണ്ണൂർ മുന്നിട്ട് നിൽക്കുന്നത്. 5 2 5 തിരുവനന്തപുരം 2nd, 1 5 5 കൊല്ലം 3rd. ജിംനാസ്റ്റിക്സ്, റെസ്ലിംഗ്, തൊയ്ക്കോണ്ടോ, ഫെൻസിംഗ്, ചെസ് എന്നീ ഇനങ്ങളിലായി 2300 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ചൊവ്വാഴ്ച വരെ നടക്കുന്ന മത്സരത്തിൽ ഇന്ന് തലശ്ശേരി സായി സെന്ററിൽ ജിംനാസ്റ്റിക്സും മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ റെസ്ലിംഗ് തൈക്കൊണ്ടോ മത്സരവും നടക്കും. ഉച്ചയ്ക്ക് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി സണ്ണി ജോസഫ് ഗെയിംസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും.
0: മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കേരളത്തിലെത്തും. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം മർക്കസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന

0: പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിലും വിരുന്നിലും സംബന്ധിക്കും. ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷമാണ് അൻവർ ഇബ്രാഹിം വൈകിട്ടോടെ കോഴിക്കോട്ടെത്തുന്നത്. ഇത് രണ്ടാം തവണയാണ് അദ്ദേഹം കേരളത്തിലെത്തുന്നത്. പ്രധാനമന്ത്രിയാകുന്നതിന് ഒരു മാസം മുൻപ് 2022 സെപ്റ്റംബറിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ കേരള സന്ദർശനം. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് ഇന്ന് വൈകിട്ട് 5 മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. VVIP കടന്നുപോകുന്ന സമയത്ത് റോഡിൽ ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കും. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ നേരത്തെ യാത്ര പുറപ്പെടേണ്ടതാണെന്ന് പോലീസ് അറിയിച്ചു. പ്രശസ്തമായ വല്ലാർപാടം ബസിലിക്കയിലേക്കുള്ള മരിയൻ തീർത്ഥാടനം ഉച്ചകഴിഞ്ഞ് 3 എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ അങ്കണത്തിൽ നടത്തും. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്യും. വല്ലാർപാടം തിരുനാളിന് ഉയർത്താനുള്ള പതാക അതിരൂപതയിലെ വിവിധ അൽമായ നേതാക്കൾ ആർച്ച് ബിഷപ്പിൽ നിന്ന് ഏറ്റുവാങ്ങും. തുടർന്ന് ജപമാല കൈകളിലേന്തി പ്രാർത്ഥനയുമായി വിശ്വാസി സമൂഹം തീർത്ഥാടനം നടത്തും. വൈകിട്ട് പൊന്തിഫിക്കൽ ദിവ്യബലിയും നടത്തും. BJPക്ക് അനുകൂലമായ രാഷ്ട്രീയം സൃഷ്ടിക്കാനുള്ള ഉപകരണമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാറിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കണ്ണൂരിൽ CPIM ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സീതാറാം യെച്ചൂരി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയിലും അനിയന്ത്രിത പവർക്കട്ടിലും പ്രതിഷേധിച്ച് യുവമോർച്ച കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി സണ്ണി ജോസഫിന്റെ ഇരിട്ടി പയഞ്ചേരി മുക്കിലെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. യുവമോർച്ച കണ്ണൂർ സൌത്ത് ജില്ലാ അധ്യക്ഷൻ അർജുൻ വാസുദേവ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സബ് ജൂനിയർ ഇന്റർ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് ദേവഗിരി കോളേജ് ഗ്രൗണ്ടിൽ തുടക്കമായി. ഇടുക്കിയും എറണാകുളവും തമ്മിലെ ആദ്യ മത്സരത്തിൽ എറണാകുളം 4-2 വിജയിച്ചു. കോട്ടയവും കണ്ണൂരും തമ്മിൽ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് കണ്ണൂർ വിജയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ ഇന്ന് സമാപനം. കപ്പൽ അറ്റകുറ്റപ്പണി വ്യവസായം ശക്തിപ്പെടുത്താൻ കൊച്ചിൻ ഷിപ്പ്യാർഡും DP ഡ്രൈഡോക്സ് വേൾഡും ധാരണാപത്രം ഒപ്പിട്ടു. സോളാർ മേഖല വ്യവസായമായി കണ്ട് നിക്ഷേപകരെ പിന്തുണയ്ക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 3 ദിവസത്തെ CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: फिर हिंदी और अंग्रेजी में, उसके बाद पुनः आपसे मुलाकात होगी.
2: EM आकाशवाणी संप्रति वार्ताः श्रूयन्ताम् प्रवाचकः पुनीत त्रिपाठी. अथ वार्ताः. ब्रिक्स देशाः ह्यः नवदिल्ल्याः भारतमण्डपम् इत्यत्र शिखरसम्मेलनस्य प्रथमे दिवसे नवदेहली घोषणाम् अङ्गीकृतवन्तः. घोषणापत्रे दृढतर बहुपक्षवादस्य, गहनतर सहकारस्य च प्रतिबद्धतायाः आह्वानमस्ति. सुदृढ आर्थिकविकासात्मक सहकारस्य उपरि बलं प्रदत्तमस्ति, तथा च वैश्विकविषयेषु निर्णय प्रक्रियायां विकासशील देशानां महत्तर प्रभावस्य कृते अन्ताराष्ट्रिय व्यवस्थायाः समर्थनमस्ति. नवदिल्ली घोषणायाः स्वीकरणानन्तरं प्रधानमन्त्री नरेन्द्र मोदी स्वस्य समापन भाषणे उक्तवान् यत् एतत् सदस्य राष्ट्राणां सहभागित्व संकल्पाय स्पष्ट दिशां प्रददाति. सः अग्रे अवदत् यत् अधुना एतेषां संकल्पानां मूर्तपरिणामेषु परिवर्तनं तेषां संयुक्त दायित्वमस्ति.
3: आज की चर्चा से स्पष्ट है कि बदलते हुए विश्व का संचालन पुराने संस्थानों से नहीं किया जा सकता. रिप्रेजेंटेशन, रिस्पॉन्सिवनेस और रूल मेकिंग, तीनों में सुधार आवश्यक है. आज एडप्ट किया गया न्यू दिल्ली डिक्लेरेशन हमारे साझा संकल्प को स्पष्ट दिशा देता है. अब हमारी जिम्मेदारी है कि इन संकल्पों को ठोस परिणामों में बदले.
2: अद्य ब्रिक्स शिखर सम्मेलनस्य द्वितीयः अन्तिमः च दिवसः अस्ति. नवदिल्ल्याः भारतमण्डपम् इत्यत्र ह्यः द्विदिवसीयं शिखरसम्मेलनं प्रारब्धम्. ब्रिक्सदेशाः शिखरसम्मेलनस्य प्रथमे दिवसे एव 26,000,000 नवदिल्ली घोषणाः अङ्गीकृतवन्तः. ब्रिक्सदेशाः संवादस्य, परामर्शस्य, कूटनीतेः च माध्यमेन अन्ताराष्ट्रिय विवादानां शान्तियुत समाधानाय स्वप्रतिबद्धतां प्रकटितवन्तः. पश्चिमेशिया देशे निरन्तरं वर्धमानस्य समाह्वानस्य विषये अपि नेतारः चिन्तां प्रकटितवन्तः। ते च गतवर्षस्य अप्रैलमासस्य द्वाविंशतिदिनाङ्के जम्मूकश्मीरप्रदेशे आतङ्क्याक्रमणस्य दृढतया निन्दाम् अकुर्वन् तथा च आतङ्कवादस्य विरुद्धं युद्धस्य स्वप्रतिबद्धता पुनः दृढीकृतवन्तः। इतोप्यवधेयं यत् भारतं चतुर्थवारं शिखरसम्मेलनम् आयोजयति। गतसायंकाले नवदिल्ल्याः भारतमण्डपम् इत्यत्र प्रधानमन्त्रिणा आयोजिते ब्रिक्सनेतॄणां शिखरसम्मेलने गाला डिनर इत्यस्मिन् नवरसः द यूनिवर्स ऑफ शेयर्ड इमोशंस इति विशिष्टं सांस्कृतिक प्रदर्शनम् आयोजितम्। अस्मिन् सांस्कृतिक कार्यक्रमे ब्रिक्स सिम्फनी, वन रिदम, मेनी कल्चर्स इत्येतानि आसन्, येन ब्रिक्स सदस्यानां सहभागी देशानां च संगीतज्ञाः अद्वितीयं सहयोगात्मक संगीत प्रदर्शनं कृतवन्तः। सिम्फनी इत्यस्मिन् ब्रिक्स देशानां विभिन्नानि वाद्ययन्त्राणि प्रदर्शितानि तथा च संगीतस्य भारतस्य शास्त्रीय नृत्य परम्पराणां च समन्वयः दृष्टः। प्रधानमन्त्रिणा नरेन्द्र मोदिना चीनदेशस्य राष्ट्रपतिना शी चिनफिङ इत्यनेन च पुनः दृढीकृतं यत् भारत चीनदेशौ स्वसम्बन्धेषु सामरिकं दीर्घकालिकं च परिप्रेक्ष्यं स्वीकरिष्यतः, भिन्नाभिन्न प्रायाः विवादरूपेण न भवेयुः इति। ब्रिक्सशिखरसम्मेलनावधौ द्वैपाक्षिकोपवेशने गतवर्षस्य अगस्तमासे तियांचिन्नगरे उभयोः अन्तिमोपवेशनानन्तरं भारत चीन द्वैपाक्षिकसम्बन्धेषु निरन्तरं प्रगतिः अभवत् इति स्वीकृतवन्तौ। केन्द्रीयवित्तमन्त्री निर्मलासीतारामनः AIIB इति भारत एशियन इन्फ्रास्ट्रक्चर इन्वेस्टमेंट बैंक सहभागिताम् इतोपि सुदृढं कर्तुम् अवसरेषु चर्चितवती इति वार्ताः।
4: आकाशवाणी समयं 7 मणि।

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. കേരള സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അഗ്രി ടെക്നോളജി മീറ്റ് 2026 കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നാളെ രാവിലെ 9:30 ഉദ്ഘാടനം ചെയ്യുന്നതാണ്. പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനതല കാർഷിക ഡ്രോൺ പൈലറ്റ് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നടത്തുന്നതുമാണ്. PMRKVY 2026-27 ഭാഗമായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ പദ്ധതിയിൽ കാർഷിക യന്ത്രങ്ങൾക്കായി അർഹരായ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള 2 ലോട്ടറി നടപടികൾ ഈ മാസം 22 മുതൽ ആരംഭിക്കും. 22/9/2026 മുതൽ 15/10/2026 വൈകിട്ട് 5 വരെയാണ് കാലയളവ്. ലോട്ടറി നറുക്കെടുപ്പ് 16/10/2026 രാവിലെ 10:30. അംഗീകരിച്ച ലക്ഷ്യത്തേക്കാൾ അർഹരായ അപേക്ഷകരുടെ എണ്ണം കൂടുതലുള്ള സാഹചര്യത്തിൽ ഓൺലൈൻ ലോട്ടറി സംവിധാനത്തിലൂടെയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 0477226684 0495272553 0471230678 എന്നീ ഫോൺ നമ്പറുകളിലോ smamkerala@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1 20,000 രൂപ, 2 10,000 രൂപ, 3 50,000 രൂപ, പ്രോത്സാഹന സമ്മാനം 1,000 രൂപ വീതം 10 പേർക്ക്. എൻട്രികൾ എഡിറ്റർ, കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 695003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ഈ മാസം 30 മുമ്പ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078095860 എന്ന നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ വിളിക്കാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ 2026-27 അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. ക്ഷീരവികസന വകുപ്പിന്റെ വലിയ തുറയിൽ പ്രവർത്തിക്കുന്ന തീറ്റപ്പുൽ കൃഷി വികസന പരിശീലന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്ക് വിവിധ വിഷയങ്ങളിൽ ഈ മാസം 16-17 തീയതികളിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9388834424, 9539964472 എന്നീ നമ്പറുകളിൽ വിളിക്കുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
2: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ. റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: 1500 സെപ്റ്റംബർ 13 പോർച്ചുഗീസ് നാവികനായ പെട്രോ അൽവാരസ് കാബ്രൽ ഒരു വലിയ കപ്പൽ പടയുമായി കോഴിക്കോട് തീരത്ത് എത്തിയത്. 1498 വാസ്കോഡഗാമ ഇന്ത്യയിൽ വന്നു പോയതിനു ശേഷം പോർച്ചുഗീസുകാർ അയച്ച രണ്ടാമത്തെ പ്രധാന നാവിക ദൗത്യമായിരുന്നു കാബ്രലിന്റേത്. കോഴിക്കോട്ടേക്കുള്ള ഈ യാത്രയ്ക്കിടയിലാണ് കാബ്രൽ അബദ്ധത്തിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ വഴിമാറി സഞ്ചരിക്കുകയും ബ്രസീൽ കണ്ടെത്തുകയും ചെയ്തത്. കോഴിക്കോടെത്തിയ കാബ്രൽ സാമൂതിരി രാജാവുമായി ചർച്ചകൾ നടത്തുകയും ഇവിടെ ഒരു വാണിജ്യ കേന്ദ്രം സ്ഥാപിക്കുകയും ചെയ്തു. കോഴിക്കോട്ടെ ബന്ധം വിയോജിപ്പിലായതോടെ കാബ്രൽ പിന്നീട് കൊച്ചിയിലെ രാജാവുമായി സൌഹൃദത്തിലാവുകയും കൊച്ചി കേന്ദ്രീകരിച്ച് വ്യാപാരം ആരംഭിക്കുകയും ചെയ്തു. പ്രശസ്ത മോഹിനിയാട്ട നർത്തകിയും അധ്യാപികയുമായിരുന്ന കലാമണ്ഡലം സത്യഭാമ 2015 സെപ്റ്റംബർ 13 അന്തരിച്ചത്. മോഹിനിയാട്ടത്തെ ഇന്നത്തെ രൂപത്തിലേക്ക് പരിഷ്കരിക്കുന്നതിലും ജനകീയമാക്കുന്നതിലും അവർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതിനാൽ പലപ്പോഴും അവർ മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. കലാരംഗത്തെ മികച്ച സംഭാവനകൾ മുൻനിർത്തി 1993 രാജ്യം അവർക്ക് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. കൂടാതെ കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, ആദ്യത്തെ നൃത്ത നാട്യ പുരസ്കാരം എന്നിവയും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. 1929 സെപ്റ്റംബർ 13 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും വിപ്ലവകാരിയുമായ ജതീന്ദ്രനാഥ് ദാസ് ലാഹോർ ജയിലിൽ 63 ദിവസം നീണ്ട ചരിത്രപരമായ നിരാഹാര സമരത്തിനൊടുവിൽ രക്തസാക്ഷിത്വം വരിച്ചു. ഭഗത് സിംഗ്, സുഖ്ദേവ് എന്നിവർക്കൊപ്പം ലാഹോർ ഗൂഢാലോചന കേസിൽ പ്രതി ചേർക്കപ്പെട്ടാണ് ജതീന്ദ്രദാസിനെ ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റ് ചെയ്തത്. ജയിലിലെ ഇന്ത്യൻ തടവുകാരോട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കാട്ടിയിരുന്ന മോശം പെരുമാറ്റത്തിനും അസമത്വത്തിനുമെതിരെയായിരുന്നു സമരം. അദ്ദേഹത്തിന്റെ മരണം രാജ്യത്തുടനീളം വലിയ ജനരോഷത്തിന് കാരണമായി. കൊൽക്കത്തയിൽ നടന്ന അദ്ദേഹത്തിന്റെ വിലാപയാത്രയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ദുർഗാചരൺ ബാനർജി ഈ യാത്രയെ വിശേഷിപ്പിച്ചത് ബുദ്ധന്റെയും ചൈതന്യ പ്രഭുവിന്റെയും കാലത്തിനു ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ ജനസഞ്ചയം എന്നാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സൈനിക നീക്കമായിരുന്നു 1948 സെപ്റ്റംബർ 13 ആരംഭിച്ച ഓപ്പറേഷൻ പോളോ. അന്നത്തെ ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായി പട്ടേലിന്റെ കർശനമായ നിലപാടാണ് ഹൈദരാബാദിനെ ഇന്ത്യയോട് ചേർക്കുന്നതിലേക്ക് നയിച്ചത്. ഇന്ത്യയുടെ 21-ാമത് ചീഫ് ജസ്റ്റിസും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാനുമായ രംഗനാഥ് മിശ്ര അന്തരിച്ചത് 2012 സെപ്റ്റംബർ 13. 1993 ഇന്ത്യയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ അതിന്റെ ആദ്യത്തെ ചെയർമാനായി നിയമിതനായത് രംഗനാഥ് മിശ്രയായിരുന്നു. 1993 മുതൽ 1996 വരെ അദ്ദേഹം ഈ പദവി അലങ്കരിച്ചു. 1984 സിഖ് വിരുദ്ധ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച ഏകാംഗ കമ്മീഷൻ അദ്ദേഹത്തിന്റേതായിരുന്നു. മലയാള സാഹിത്യത്തിലെ ഹാസ്യ സാമ്രാട്ടായി അറിയപ്പെടുന്ന സഞ്ജയൻ MR നായർ അഥവാ മാണിക്കോത്ത് രാമുണ്ണി നായർ അന്തരിച്ചത് 1943 സെപ്റ്റംബർ 13. മൂർച്ചയേറിയ സാമൂഹിക വിമർശനങ്ങളും ആക്ഷേപഹാസ്യവും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്തുകൾ. കേവലമൊരു ഹാസ്യകാരൻ മാത്രമായിരുന്നില്ല അദ്ദേഹം. കവി, നിരൂപകൻ, പത്രപ്രവർത്തകൻ, മികച്ച ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ എന്നീ നിലകളിലും അദ്ദേഹം തിളങ്ങി. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ ആഴത്തിൽ ഉൾക്കൊണ്ട വ്യക്തിയായിരുന്നു സഞ്ജയൻ.
2: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: ഏറ്റവും കുറഞ്ഞ EMI ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
1: ലേറ്റസ്റ്റ് ടെക്നോളജി LED ടിവികൾ 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. ബിട്ടാപ്പിളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
0: ബിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: ആയുരാരോഗ്യത്തിൽ ഇന്ന് നടുവേദന കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഡോക്ടർ ദീപ MS സംസാരിക്കുന്നു.
3: ചെറുപ്പക്കാരിലും മുതിർന്നവരിലും വളരെ സാധാരണയായി കണ്ടുവരുന്ന ബുദ്ധിമുട്ടാണ് നടുവേദന. ചലന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഏറ്റവുമധികം കണ്ടുവരുന്ന രോഗലക്ഷണമാണിത്. നട്ടെല്ലിനും അതിനോട് ചേർന്നുള്ള പേശികളിലുമാണ് ഇത് അനുഭവപ്പെടുന്നത്. നടുവേദനയുടെ തീവ്രതയും ലക്ഷണങ്ങളും ഓരോ രോഗികളിലും വ്യത്യസ്തമാണ്. പല കാരണങ്ങളാൽ നടുവേദന ഉണ്ടാകുന്നതായി കാണുന്നു. നട്ടെല്ലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ജന്മവൈകല്യങ്ങൾ നടുവേദനയ്ക്ക് കാരണമായേക്കാം. ഉദാഹരണമായി, ഗർഭാവസ്ഥയിൽ നട്ടെല്ലിന് സംഭവിക്കുന്ന ഘടനാവൈകല്യങ്ങൾ പിൽക്കാലത്ത് നടുവേദന ഉണ്ടാക്കുന്നു. നട്ടെല്ലിന്റെ സ്വാഭാവികമായ വളവുകൾക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, കശേരുക്കളുടെ സ്ഥാനച്യുതി തുടങ്ങിയവയും കാരണമാകാം. നട്ടെല്ലിനും അതിനോട് ചേർന്നു വരുന്ന മാംസപേശികൾക്കും കണ്ടര അഥവാ ലിഗമെന്റുകൾക്കും ഉണ്ടാവുന്ന പലതരത്തിലുള്ള ക്ഷതങ്ങളാണ് മറ്റൊരു പ്രധാന കാരണം. അസ്ഥികൾക്കുണ്ടാകുന്ന പൊട്ടൽ, പേശികൾക്കും കണ്ടരകൾക്കും ഉണ്ടാകുന്ന ചതവുകൾ എന്നിവ നടുവേദനയ്ക്ക് കാരണമാകും. കുനിഞ്ഞു നിന്ന് ഭാരം എടുക്കുമ്പോഴും മറ്റും ഈ ഭാഗങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന അസന്തുലിതമായ സങ്കോചം അഥവാ ഉളുക്ക് മൂലം കഠിനമായ വേദനയുണ്ടാകുന്നു. വീഴ്ചകൾ കാരണം കശേരുക്കൾക്കിടയിലുള്ള ഡിസ്കുകൾക്ക് വിള്ളലും സ്ഥാനചലനവും ഉണ്ടാകാം. അതും പെട്ടെന്നുണ്ടാകുന്ന നടുവേദനയ്ക്ക് കാരണമായി തീരുന്നു. ഡിസ്കിന് ഉണ്ടാകുന്ന സ്ഥാനചലനം ഞരമ്പുകൾക്ക് ഞെരുക്കം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ കാലിലേക്ക് വേദനയും തരിപ്പും പടരുന്നതായി അനുഭവപ്പെടുന്നു. അടുത്ത പ്രധാന കാരണമായി കണക്കാക്കേണ്ടതാണ് നട്ടെല്ലിനെ ബാധിക്കുന്ന അണുബാധയും അതുപോലെ തന്നെ നീർക്കെട്ടിന് കാരണമായി തീരുന്ന മറ്റു രോഗങ്ങളും. ഇനി നടുവേദന തടയുന്നതിനായി സാധാരണ നൽകി വരുന്ന ചില മുൻകരുതൽ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. ശരീരഭാരം പൊക്കത്തിനനുസരിച്ച് ക്രമീകരിക്കുക. ശരീരബലത്തിനും പ്രായത്തിനും ആനുപാതികമായി മിതമായ വ്യായാമം ശീലിക്കുക. വീഴ്ചകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. തുടർച്ചയായി ഇരുന്ന് ജോലി ചെയ്യുന്നവർ ഇടവേളകളിൽ കൈകാലുകൾ, കഴുത്ത് എന്നിവ ചലിപ്പിക്കുകയും സാധിക്കുമെങ്കിൽ അല്പസമയം എഴുന്നേറ്റ് നിൽക്കുകയോ നടക്കുകയോ ചെയ്യുക. കുനിഞ്ഞു നിന്ന് ഭാരം ഉയർത്തുന്നത് ഒഴിവാക്കുക. ഭാരം ഉയർത്തേണ്ടി വരുമ്പോൾ നട്ടെല്ലിന് അനുകൂലമായ രീതികൾ സ്വീകരിക്കുക. കാൽസ്യത്തിന്റെ അളവ് വേണ്ട വിധത്തിൽ നിലനിർത്താൻ ആവശ്യമായ ആഹാരങ്ങൾ ദിവസവും ഉൾപ്പെടുത്തുക. വൈറ്റമിൻ D കുറവ് തടയുന്നതിനായി സൂര്യപ്രകാശം ഏൽക്കുക. മലമൂത്ര വിസർജനങ്ങൾ തടയാതിരിക്കുക. അനുയോജ്യമായ യോഗാസനങ്ങൾ പരിശീലിക്കുക. ഓരോ രോഗിയിലും നടുവേദനയുടെ കാരണങ്ങൾ വ്യത്യസ്തമായതിനാൽ വൈദ്യനിർദ്ദേശപ്രകാരം ചികിത്സ സ്വീകരിക്കേണ്ടതാണ്. വിശ്രമം പോലും ശരിയായ കാലയളവിലേക്ക് മാത്രം ചെയ്യേണ്ടുന്നതാണ്. നീണ്ട കാലത്തേക്കുള്ള വിശ്രമം പേശികൾക്ക് ബലക്ഷയം ഉണ്ടാകാൻ കാരണമായേക്കാം. അതിനാൽ യഥാസമയം വൈദ്യസഹായം തേടുന്നതും നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടുന്നതും വളരെ പ്രധാനമാണ്. നടുവേദനയുള്ള രോഗികളിൽ കാലുകൾക്ക് ബലക്ഷയം, ചലനശേഷി നഷ്ടപ്പെടുക, മലമൂത്ര വിസർജനങ്ങൾക്കുണ്ടാകുന്ന തകരാറുകൾ എന്നീ ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ശസ്ത്രക്രിയകൾ വേണ്ടി വന്നേക്കാം. ആയുർവേദ ചികിത്സയിലൂടെ നടുവേദന ഫലപ്രദമായി സുഖപ്പെടുത്തുവാനും വേഗത്തിൽ സാധാരണ ജീവിതത്തിലേക്ക് രോഗികളെ മടക്കിക്കൊണ്ടുവരുവാനും സാധിക്കും.
2: ആയുരാരോഗ്യത്തിൽ ഇന്ന് നടുവേദന കാരണങ്ങളും പരിഹാര മാർഗങ്ങളും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ദീപ MS.
4: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: തൊഴിൽ ദർശനം.
1: തപാൽ വകുപ്പിൽ ഗ്രാമീണ ഡാക് സേവക് GDS തിരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 10ാം ക്ലാസ് പാസ്സായവർക്കാണ് അവസരം. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ഡാക് സേവക് തസ്തികകളിലാണ് ഒഴിവുകൾ. രാജ്യത്തെ വിവിധ പോസ്റ്റൽ സർക്കിളിലായി 23,757 ഒഴിവുണ്ട്. ഇതിൽ 1,373 ഒഴിവ് കേരള സർക്കിളിലാണ്. ഓരോ സർക്കിളിലും ഡിവിഷനുകൾ തിരിച്ചാണ് ഒഴിവുകൾ വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. അപേക്ഷകർ പ്രാദേശിക ഭാഷ അറിയുന്നവരായിരിക്കണം. യോഗ്യത മാത്തമാറ്റിക്സും ഇംഗ്ലീഷും ഉൾപ്പെട്ട 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അപേക്ഷിക്കുന്ന സ്ഥലത്തെ പ്രാദേശിക ഭാഷ 10ാം ക്ലാസ് വരെ ഒരു വിഷയമായി പഠിച്ചിരിക്കണം. കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. സൈക്ലിംഗ് അറിയണം. ഉപജീവനത്തിനുള്ള വരുമാനവും ഉണ്ടായിരിക്കണം. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററായി നിയമനം ലഭിക്കുന്നവർ, പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്ന വില്ലേജിലും അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്ററായി തിരഞ്ഞെടുക്കുന്നവർ, പോസ്റ്റ് ഓഫീസിന്റെ അധികാര പരിധിക്കകത്തും താമസിക്കാൻ സന്നദ്ധരായിരിക്കണം. അപേക്ഷാ ഫീസ് വനിതകൾ, ട്രാൻസ് വുമൺ, ഭിന്നശേഷിക്കാർ, SC/ST വിഭാഗക്കാർ എന്നിവർക്ക് ഫീസ് ബാധകമല്ല. മറ്റുള്ളവർ 100 രൂപ ഓൺലൈനായി അടയ്ക്കണം. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ശേഷം അപേക്ഷിക്കണം. മൊബൈൽ നമ്പർ, ഇമെയിൽ ID, 10ാം ക്ലാസ് പാസ്സായ വർഷം, എക്സാമിനേഷൻ ബോർഡ്, അപേക്ഷകന്റെ അല്ലെങ്കിൽ അപേക്ഷകയുടെ പേര്, വിലാസം, സമുദായം, ജനന തീയതി, പിതാവിന്റെ അല്ലെങ്കിൽ രക്ഷകർത്താവിന്റെ പേര്, മാതാവിന്റെ പേര് തുടങ്ങിയ വിവരങ്ങളും വൺ ടൈം രജിസ്ട്രേഷൻ സമയത്ത് നൽകണം. September 19 വൈകിട്ട് 5 മണി വരെയാണ് വൺ ടൈം രജിസ്ട്രേഷന് സമയം അനുവദിച്ചിട്ടുള്ളത്. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവർ ഇതിലൂടെ ലഭിക്കുന്ന പാസ്വേഡും രജിസ്ട്രേഷൻ നമ്പരും ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കണം. ഒരാൾക്ക് ഏതെങ്കിലും ഒരു ഡിവിഷനിലേക്ക് അപേക്ഷിക്കാനാവൂ. അതേസമയം ഒന്നോ അതിലധികമോ ഒഴിവുകളിലേക്ക് മുൻഗണന നൽകാം. അപേക്ഷയോടൊപ്പം പുതിയ ഫോട്ടോയും JPG, JPEG ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യണം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 21. അപേക്ഷയിൽ തിരുത്തലോ കൂട്ടിച്ചേർക്കലോ ആവശ്യമുള്ളവർക്ക് September 23, 24 തീയതികളിൽ സമയം ലഭിക്കും. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://indiapost.gov.in/GDS-online-engagement. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://indiapost.gov.in/GDS-online-engagement. ചെന്നൈ ആസ്ഥാനമായുള്ള പൊതുമേഖലാ ബാങ്കായ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ജനറലിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. MMGS ഗ്രേഡ് 2, ഗ്രേഡ് 3, JMGS ഗ്രേഡ് 1 291 ഒഴിവാണുള്ളത്. ഇന്ത്യയിൽ എവിടെയും നിയമനം ലഭിക്കാം. തസ്തികകളും ഒഴിവും മാനേജർ 210, ബ്രാഞ്ച് മാനേജ്മെന്റ് 100, IT 65, ഇൻഫർമേഷൻ സെക്യൂരിറ്റി 5, ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഡിറ്റ് 5, ക്രെഡിറ്റ് 35, സീനിയർ മാനേജർ 56, IT 10, ഇൻഫർമേഷൻ സെക്യൂരിറ്റി 3, ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഡിറ്റ് 2, ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ 10, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ 5, സൈബർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേറ്റർ 5, ക്രെഡിറ്റ് 15, റിസ്ക് 6, അസിസ്റ്റന്റ് മാനേജർ സെക്യൂരിറ്റി 25. യോഗ്യത ബിരുദം BE, BTech, ME, MTech, MCA, MSc, MBA, PG, DBA, PGDM, CA, CMA. തസ്തികയനുസരിച്ച് 2 മുതൽ 8 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 175 രൂപ, മറ്റുള്ളവർക്ക് 1,000 രൂപയാണ് അപേക്ഷാ ഫീസ്. ഫീസ് ഓൺലൈനായി അടയ്ക്കണം. ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയോടൊപ്പം ഫോട്ടോ, വിരലടയാളം, ഒപ്പ്, സ്വന്തം കൈപ്പടയിൽ എഴുതിയ പ്രസ്താവന എന്നിവ ഉൾപ്പെടെ വിജ്ഞാപനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള രേഖകളെല്ലാം അപ്ലോഡ് ചെയ്യണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iob.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iob.bank.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 15.
0: തൊഴിൽ ദർശനം.
2: ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: ക്ഷണക്കത്ത് എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം വരികൾ എഴുതി ശരത് ഈണമിട്ട് യേശുദാസൻ സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം ഇനി 7:35 തുടരും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കും.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ സമാപനമാകും. പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലെ ചർച്ചയിൽ ഇന്ന് ബ്രിക്സ് അംഗരാജ്യങ്ങൾ പങ്കെടുക്കും. ബഹുമുഖവാദത്തിനുള്ള പ്രസക്തിയിൽ എല്ലാ ബ്രിക്സ് രാജ്യങ്ങളും ഒത്തൊരുമിച്ചാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിയിൽ ന്യൂഡൽഹി പ്രഖ്യാപനത്തിലെ സമവായത്തിൽ ഇന്ത്യയുടെ അധ്യക്ഷ പദവിക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യ ചൈന ബന്ധത്തെ തന്ത്രപരമായും ദീർഘവീക്ഷണത്തോടെയും സമീപിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും. കേരളം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സമഗ്രമായ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനയ്ക്ക്. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് സമാപനമാകും. 2 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്നലെയാണ് ഭാരത് മണ്ഡപത്തിൽ തുടക്കമായത്. വിശദാംശങ്ങളിലേക്ക്.
2: ഉച്ചകോടിയുടെ ആദ്യ ദിനം രാജ്യങ്ങൾ ന്യൂഡൽഹി പ്രഖ്യാപനം 2026 അംഗീകരിച്ചതിനോടൊപ്പം അന്താരാഷ്ട്ര തർക്കങ്ങളിൽ ചർച്ചകളിലൂടെ പരിഹാരം, പശ്ചിമേഷ്യൻ സംഘർഷം എന്നീ വിഷയങ്ങളിലും വിശദമായ ചർച്ചകൾ നടന്നു. ജമ്മുകശ്മീരിൽ കഴിഞ്ഞ വർഷമുണ്ടായ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച രാജ്യങ്ങൾ എല്ലാതരം ഭീകരവാദ പ്രവർത്തനങ്ങളെയും ചെറുക്കുമെന്നും വ്യക്തമാക്കി. പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം, സുസ്ഥിരത, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആഗോള വളർച്ചയ്ക്കായി ഭാവി രൂപപ്പെടുത്തൽ എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചയിൽ ഇന്ന് ബ്രിക്സ് അംഗരാജ്യങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും പങ്കെടുക്കും. സമ്മേളനത്തിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കസാഖിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി എന്നീ രാജ്യങ്ങളുടെ രാഷ്ട്രതലവന്മാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. 4ാം തവണയാണ് ഇന്ത്യ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ബ്രിക്സ് ഉച്ചകോടിയിൽ ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ സമവായമുണ്ടായതിൽ ഇന്ത്യയുടെ അധ്യക്ഷ പദവിക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ വിവിധ തലങ്ങളിൽ നടന്ന ഒരു വർഷം നീണ്ട ചർച്ചകളുടെയും ഇടപെടലുകളുടെയും ഫലമായാണ് സമവായം ഉണ്ടായതെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള പ്രവർത്തനങ്ങളുടെ സുപ്രധാന നേട്ടങ്ങളിലൊന്നാണ് ന്യൂഡൽഹി പ്രഖ്യാപനത്തിന്റെ അംഗീകാരമെന്ന് ER സെക്രട്ടറി സുധാകർ ദലേല ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് നൽകിയ സഹകരണത്തിന് ബ്രിക്സ് രാജ്യങ്ങൾക്ക് നന്ദി അറിയിച്ച അദ്ദേഹം

0: बदलना है, जहां हर देश की आवाज हो, हर सदस्य का स्टेक हो, हर प्रयास के केंद्र में मानवता का विकास हो। इस उद्देश्य से मैं प्रस्ताव रखता हूं कि हम मिलकर ग्लोबल गवर्नेंस रिफॉर्म के 10 प्रपोजल्स तैयार करें।
1: ആഗോള ഭരണ പരിഷ്കരണത്തിനായി 10 ഇന നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി അവതരിപ്പിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പരിഷ്കരിക്കുന്നത് ഇനി വൈകിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി സമയബന്ധിതമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടു. അടുത്ത 20 വർഷത്തേക്ക് ഉത്കൃഷ്ട ലക്ഷ്യങ്ങൾക്കായി ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ചൈന ബന്ധത്തെ തന്ത്രപരമായും ദീർഘവീക്ഷണത്തോടെയും സമീപിക്കണമെന്നാവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറാൻ അനുവദിക്കരുതെന്നും ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിക്കിടെ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും ആവർത്തിച്ചു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ടിയാൻജിനിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധത്തിലുണ്ടായ സ്ഥിരമായ പുരോഗതിയെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. ഉഭയകക്ഷി ബന്ധങ്ങളുടെ തുടർ വികസനത്തിന് അതിർത്തി പ്രദേശങ്ങളിലെ സമാധാനവും ശാന്തതയും അത്യന്താപേക്ഷിതമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. കായിക സാങ്കേതിക വിദ്യാ കർമ്മസമിതി രൂപീകരണം, കായികോപകരണ നിർമ്മാണ കോൺക്ലേവ് എന്നിങ്ങനെ ഇന്ത്യയുടെ 2 ശുപാർശകളും ബ്രിക്സ് ന്യൂഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ചു. സാമൂഹ്യ വികസനത്തിന്റെ സുപ്രധാന സൂചികയാണ് കായിക മേഖലയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അംഗീകാരം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മലേഷ്യയുടെ നിക്ഷേപ വാണിജ്യ വ്യവസായ മന്ത്രി ഡാറ്റുക് സെരി ജോഹാരി അബ്ദുൾ ഗനിയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മലേഷ്യ സാമ്പത്തിക പങ്കാളിത്തം ഇരു നേതാക്കളും അവലോകനം ചെയ്തു. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുക, വിപണി സാധ്യത മെച്ചപ്പെടുത്തുക, വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുക എന്നിവ സംബന്ധിച്ച് ചർച്ച ചെയ്തതായി ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വിമാനത്താവളത്തിൽ വൈകിട്ട് 5:30 മന്ത്രി ടി സിദ്ദിഖ് അദ്ദേഹത്തെ സ്വീകരിക്കും. തുടർന്ന് കോഴിക്കോട് മർക്കസ് ക്യാമ്പസ് സന്ദർശിക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. മുഖ്യമന്ത്രി, ഗവർണർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 3 ദിവസത്തെ മുംബൈ സന്ദർശനം പുരോഗമിക്കുന്നു. സന്ദർശനത്തിന്റെ ഭാഗമായി ദ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് മുംബൈ പണ്ഡിത സഭ അദ്ദേഹം ഇന്ന് സന്ദർശിക്കും. ഹിന്ദി ഭാഷ കേന്ദ്രീകരിച്ചുള്ള അഖില ഭാരതീയ രാജഭാഷാ സമ്മേളനത്തിന്റെ 6 പതിപ്പിലും BKCയിലെ ഭാരത് ഡയമണ്ട് ബോഴ്സിൽ നടക്കുന്ന GJEPC അവാർഡ് ചടങ്ങിലും ശ്രീ ഷാ പങ്കെടുക്കും. കേരളം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധിയെ തളർച്ചയായി കാണാതെ സമഗ്രമായ വൈദ്യുതി നയവും പവർ മാനേജ്മെന്റും രൂപീകരിക്കാനുള്ള അവസരമായാണ് സർക്കാർ കാണുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊച്ചിയിൽ കോറൻ എനർജി എക്സ്പോ 2026 എനർജി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർദ്ധിച്ച വൈദ്യുതി ഉപയോഗവും അധിക ഊർജ്ജ ആവശ്യകതയും കണക്കിലെടുത്ത് ഒക്ടോബറിൽ പുതിയ ഊർജ്ജ നയം കൊണ്ടുവരുമെന്നും 2030-31 ആവശ്യകത കണക്കിലെടുത്ത് ആധുനിക വൈദ്യുതി നയം നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ യജ്ഞത്തിന് തുടക്കമായി. ഈ മാസം 19 വരെ നടക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി കൊച്ചി ക്വീൻസ് വേയിൽ വോക്കത്തോൺ സംഘടിപ്പിച്ചു. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനയ്ക്ക്. ഫൈനലിൽ അരീന സബലങ്കയെ 6-4, 5-7, 6-2 എന്ന സ്കോറിനാണ് റൈബാക്കിന പരാജയപ്പെടുത്തിയത്. റൈബാക്കിനയുടെ ആദ്യ US ഓപ്പൺ കിരീടമാണിത്. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് അലക്സാണ്ടർ സ്വരേവ് ബെൻ ഷെൽട്ടനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:30 മത്സരം. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കമാവും. വൈകിട്ട് 7 മത്സരം. പരമ്പരയിൽ ആകെ 3 മത്സരങ്ങളാണ് ഉള്ളത്. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ചൈനയെ നേരിടും. തുടർച്ചയായ 3 കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ കലാശ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സൌദി അറേബ്യയിലെ പ്രധാന എണ്ണ പൈപ്പ് ലൈനിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് മൈസാൻ പ്രവിശ്യയിലെ സൈനിക ഓപ്പറേഷൻസ് കമാൻഡറെ ഇറാഖ് പുറത്താക്കി. ആക്രമണത്തിന് പിന്നാലെ എണ്ണ പൈപ്പ് ലൈൻ താൽക്കാലികമായി അടച്ചുപൂട്ടിയിരുന്നു. ഇറാനുമായുള്ള ഷാലംചെ അതിർത്തി പാത താൽക്കാലികമായി അടച്ചിടാൻ ഉത്തരവിട്ടു.

ഉൾപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 1386 ഉയർന്നു. ദുരന്തം ബാധിച്ച 8 ജില്ലകളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ 104 തിരിച്ചറിയുകയും ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു. ഏകദേശം 5130 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. സുരക്ഷാസേനയുടെ നേതൃത്വത്തിൽ തിരച്ചിലും രക്ഷാപ്രവർത്തനവും തുടരുകയാണ്. ഇന്ത്യയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കും തമ്മിലുള്ള പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ AIIB പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ അടിസ്ഥാന സൌകര്യ വികസനം, സ്വകാര്യ മേഖലാ പങ്കാളിത്തം, ബാങ്കിന്റെ ആഗോളതലത്തിലെ സ്വാധീനം എന്നീ വിഷയങ്ങളിൽ വിശദമായ ചർച്ചകൾ നടന്നതായി ശ്രീമതി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 1 ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ല 1 സ്ഥാനത്ത് തുടരുന്നു. തിരുവനന്തപുരം 2 സ്ഥാനത്തും കൊല്ലം 3 സ്ഥാനത്തുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ സമാപനമാകും. പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലെ ചർച്ചയിൽ ഇന്ന് ബ്രിക്സ് അംഗരാജ്യങ്ങൾ പങ്കെടുക്കും. ബഹുമുഖവാദത്തിനുള്ള പ്രസക്തിയിൽ എല്ലാ ബ്രിക്സ് രാജ്യങ്ങളും ഒത്തൊരുമിച്ചാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിയിൽ ന്യൂഡൽഹി പ്രഖ്യാപനത്തിലെ സമവായത്തിൽ ഇന്ത്യയുടെ അധ്യക്ഷ പദവിക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യ ചൈന ബന്ധത്തെ തന്ത്രപരമായും ദീർഘവീക്ഷണത്തോടെയും സമീപിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും. കേരളം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സമഗ്രമായ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: പ്രിയ ശ്രോതാക്കളെ, പുലർവേട്ടം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
1: മുസ്ലിം ലീഗ് നേതാവും 4 കേരള നിയമസഭയിലെ സ്പീക്കറുമായിരുന്ന കെ മൊയ്തീൻകുട്ടി ഹാജി 1918 ജൂലൈ 1 ജനിച്ചു. പിതാവ് കെ അലിക്കുട്ടി ഹാജി. മുസ്ലിം ലീഗ് പ്രതിനിധിയായാണ് അദ്ദേഹം കേരള നിയമസഭയിലേക്കെത്തിയത്. രാഷ്ട്രീയത്തിലെത്തുന്നതിന് മുമ്പ് അധ്യാപകനായിരുന്ന ഇദ്ദേഹം 1976 മുതൽ 1978 വരെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനവും 1975 എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനവും വഹിച്ചിട്ടുണ്ട്. കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ബോർഡ് അംഗം, മുസ്ലിം ലീഗിൻ്റെ നിയമസഭാ കക്ഷി ഉപനേതാവ്, മുസ്ലിം ലീഗിൻ്റെ കേരള സംസ്ഥാന ഘടകത്തിൻ്റെ പ്രസിഡന്റ്, മുസ്ലിം ലീഗ് സംസ്ഥാന സമിതിയുടെ ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിലും മൊയ്തീൻകുട്ടി ഹാജി പ്രവർത്തിച്ചിരുന്നു. 1997 സെപ്റ്റംബർ 12 കെ മൊയ്തീൻകുട്ടി ഹാജി അന്തരിച്ചു.
2: ഒരു സന്തോഷത്തിൻ്റെ ഒരു അലതലായിരുന്നു അന്ന് സർവരുടെയും മനസ്സിലുണ്ടായിരുന്നത്. കാരണം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി 200 കൊല്ലത്തെ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടുക എന്നുള്ള പരമപ്രധാനമായ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പ്രവർത്തകന്മാരും നേതാക്കന്മാരുമൊക്കെ ഒരു വലിയ ഒരു കാര്യം നേടിയെടുത്ത സന്തോഷം മനസ്സമാധാനവുമായിരുന്നു അവർക്ക് ആ കാലത്ത് ഉണ്ടായത്. ഞങ്ങൾ ആ കാലത്ത് പിന്നെ പാലക്കാട് ജോലി ചെയ്യുന്ന കാലമായിരുന്നു. ഞങ്ങൾ വളരെ സന്തോഷിച്ചു. എല്ലാവരും ഒത്തുകൂടി അന്ന് ആ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകൾ ഒത്തുകൂടി ഞങ്ങൾ സ്നേഹിതന്മാരെയൊക്കെ പിന്നെ രാത്രി പാതിരക്ക് തന്നെ പലരെയും വിളിച്ചു വരുത്തി സന്തോഷിച്ചു, മിഠായികൾ വിതരണം ചെയ്തു. അങ്ങനെ വലിയൊരാഘോഷ മാതിരിയായിരുന്നു അന്നത്തെ ദിവസം. ഞാൻ നേരം പുലരുന്ന് വരെ കഴിച്ചു കൂട്ടിയത്.
1: കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് മൊയ്തീൻകുട്ടി ഹാജിയുടെ ശബ്ദം.

0: ഏറ്റവും കുറഞ്ഞ EMI ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
1: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ ശ്രദ്ധമാക്കൂ. വിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
0: വിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: കണ്ടതും കേട്ടതും
3: അതൊന്ന് എടുത്തേ, ആരാ നോക്ക്.
4: ഹലോ,
3: ആ രഘു ഇല്ലേ അവിടെ?
4: ആ രമേശ് അണ്ണനോ? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ദാ കൊടുക്ക.
3: ആ ഹലോ അണ്ണാ.
5: എടേ, ആലോചനാ യോഗം ഓർമ്മയുണ്ടല്ലോ.
3: പിന്നെ 4 മണിക്കല്ലേ?
5: 3:30 തന്നെ അങ്ങ് എത്തിവെക്കണം.
3: ഓക്കേ,
5: അല്ലാറ്റാവല്ലേ.
3: ഞാൻ കറക്റ്റ് സമയത്തെത്തും.
5: ആ
3: അണ്ണ പേടിക്കണ്ട, എന്നാലും ആ തൊലിക്കട്ടി സമ്മതിച്ച്.
5: തൊലിക്കട്ടിയോ? ആരുടെ?
3: അണ്ണന്റെ കാര്യം അല്ല പറഞ്ഞേ, നമ്മുടെ മുയലാളിയുടെ കാര്യവാ. ഭയങ്കരം തന്നെ.
5: എന്തൊരു ഭയങ്കരം?
3: താലപ്പുലി, പഞ്ചവാദ്യം, ഘോഷയാത്ര, വെടിക്കെട്ട്, സ്വീകരണ മഹാസമ്മേളനം.
5: തീർന്നില്ല, സേവനരത്നം പുരസ്കാര സമർപ്പണവും ഉണ്ട്. സകല സിനിമാക്കാരും രാഷ്ട്രീയക്കാരും കാണും.
3: എന്തൊരു ജൂബിലിയാന്നാ പറഞ്ഞ?
5: സുവർണ ജൂബിലി
3: എന്ന് പറഞ്ഞ ഈ 50-ാം വർഷത്തിന്റെ.
5: ആ അത് തന്നെ.
3: അല്ല, എന്തിന്റെ 50-ാം വർഷമാ?
5: ഇടയിൽ സാമൂഹ്യ സേവനത്തിന്റെ 50-ാം വർഷം.
3: ബെസ്റ്റ്, ഭയങ്കര സാമൂഹ്യ സേവനമല്ലേ? നടത്തിയതെല്ലാം വെച്ച് നോക്കിയാ എന്നേ അങ്ങേരകത്ത് പോവേണ്ടതായിരുന്നു. എന്റെ പൊന്നണ്ണ നമിച്ചേ പറ്റൂ. സകല തരികിടേയും കാണിച്ച് ആളുകളെ പറ്റിച്ച് കുറച്ച് കാശുണ്ടാക്കുന്നതാണ് സാമൂഹ്യ സേവനം.
5: നിനക്കെന്താടെ ഒരു പുജ്ഞം? ഇത്രയും ബിസിനസ് സ്ഥാപനങ്ങള് ഇത്രയും കാലം ഫുൾ ലാഭത്ത് നടത്തിയ വേറെ ഏത് മുതലാളി ഉണ്ടടേ ഈ നാട്ടില്?
3: അത് കറക്റ്റ്. ബ്ലേഡ് കമ്പനി, ആശുപത്രി, സ്വാശ്രയ കോളേജ്,
5: ഹോട്ടല്, സിനിമാ പ്രൊഡക്ഷൻ, ഫ്ളാറ്റ് പണി.
3: ചുരുക്കി പറഞ്ഞ ബഹുമുഖ പ്രതിഭയ നമ്മുടെ നാടിന്റെ അഭിമാനം ആണ്ടപ്പം മുതലാളി.
5: ബിസിനസ് നടത്തുന്നതും സാമൂഹ്യ സേവനമാണ്.
3: അത് പിന്നെ ആന്നല്ലോ. പക്ഷേ എന്തരി ചെയ്താലും ഒരു നേരും നിറയുമൊക്കെ വേണ്ടേ?
5: അതൊക്കെ നോക്കേണ്ടവർ നോക്കിക്കൊള്ളും. നമ്മളടുത്ത് എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്ന് നോക്കിയാ മതി. അങ്ങനക്ക് വയസ്സുകാലത്ത് ഒരാഗ്രഹം, നമ്മളെല്ലാം ചേർന്ന് അതങ്ങ് നടത്തി കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. കാശ് എത്ര വേണമെങ്കിലും അങ്ങേര് തരും, പിന്നെന്താ പ്രശ്നം?
3: അത് പോട്ട്, എല്ലാം കൂടെ എത്ര ബഡ്ജറ്റ്?
5: അത് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് തന്നെ.
3: കൊച്ചു കള്ളൻ, അപ്പൊ കമ്മിറ്റിയുടെ ചെയർമാൻ അണ്ണൻ തന്നെ ആയിരിക്കുമല്ലേ?
5: പിന്നല്ലാതെ.
3: അപ്പൊ പിന്നെ സെക്രട്ടറി ഞാനായിരിക്കും.
5: ആക്കാൻ ഉദ്ദേശിച്ച്. പക്ഷേ നീ മൊത്തം നെഗറ്റീവ് ആന്നാ പൊതു സംസാരം.
3: ഓഹോ, അപ്പൊ അടുത്ത ചോയ്സ് സുമേഷ് ആയിരിക്കുമല്ലേ?
5: അവൻ ഓടി നടന്നെല്ലാം ചെയ്തോളും. പിന്നെ ഞാൻ ഒരു വാക്ക് പറഞ്ഞ അവൻ അതിനപ്പുറം പോവത്തില്ല.
3: ഇപ്പം മനസ്സിലായി. പണ്ട് രണ്ടുപേരും കൂടെ മെഗാഷോ നടത്തിയെന്റെ കണക്ക് ഇതുവരെ വെച്ചിട്ടില്ല, ഓർത്തോ.
5: നീ ചുമ്മാതെ വേണ്ടാത്തൊന്നും കുത്തിപ്പോക്കണ്ട.
3: ഏ, ഞാനായിട്ടൊന്നും പൊക്കൂല. പക്ഷേ വേറെ ആരേലും പൊക്കിയാ ആകെ നാറും.
5: നീ വിഷമിക്കണ്ട, ട്രഷറർ നീ തന്നെ.
3: അങ്ങനെ വഴിക്കുവാ.
5: ഡീറ്റെയിൽസ് എല്ലാം പിന്നെ ഡിസ്കസ് ചെയ്യാം. ഷാർപ്പ് 3:30 എത്തിയേക്കണം കേട്ടോ. അപ്പൊ ശരി.
3: ഓക്കേ. അട വന്ത പൽക്കാര്.
4: നിങ്ങൾക്ക് വേറൊരു ഐഡിയ കൂടി തരാം.
6: എന്തരാണ്?
4: ഇത്രേ ആയ സ്ഥിതിക്ക് അങ്ങേരുടെ ഒരു പ്രതിമയും കൂടെ അങ്ങ് ഉണ്ടാക്കി വെച്ചൂടെ?
3: ഇടുക്കൻ ഐഡിയ.
4: താങ്ക് യു.
3: നേരിട്ട് കാണുമ്പോ മുമ്പിലോട്ടിട്ട് കൊടുക്ക, കേളവ ഉറപ്പായിട്ടും വീഴും.
4: അങ്ങനെ ചുരുക്കത്തി നമ്മുടെ ആന്തപ്പം മുതലാളി ഇന്റർനാഷണൽ ഫിഗറായി മാറുവാണ്.
3: മാറുവല്ല, മാറ്റുവാണ്. എന്ത് മനസ്സിലായി?
4: എല്ലാം മനസ്സിലായി.
3: ഇന്റർനാഷണൽ ഒക്കെ പണ്ടേ കാലം, ഇത് ഇന്റർ ഗ്ലോബൽ കാലമാ.
4: ഈ പരിപാടി കഴിയുമ്പം ആന്തപ്പം മുതലാളി ഇലോൺ മസ്കിന്റെ ലെവലിലേക്ക് പൊങ്ങോ?
3: പൊങ്ങുവല്ല, നമ്മള് പൊക്കും.
4: വെറുതെ പൊക്കിയാ പോരാ, റോക്കറ്റാക്കി കൊളുത്തി വിടണം.
3: വിടും, നോക്കിക്കോ, ചൊവ്വയിലെത്തിയേ നിക്കൂ.
4: റോക്കറ്റ് വിക്ഷേപണം മൊത്തം എത്ര കോടി ചെന്ന് നിക്കും?
3: വൈകിട്ട് കമ്മിറ്റി കഴിഞ്ഞാലേ അത് പറയാൻ പറ്റൂ.
4: അങ്ങേരെ റോക്കറ്റി കയറ്റി ചൊവ്വയെ വിട്ട ഭൂമി നിക്കണ നമുക്ക് എന്തൊരു ഗുണം
3: നോക്കിക്കോ. ഈ കിടക്കണ പഴഞ്ചൻ ചക്രാവണ്ടിയുടെ സ്ഥാനത്ത് അടുത്ത മാസം 1st ഒരു BMW കിടക്കും.
4: ആന്തപ്പ മുതലാളി, ഈ നാടിന്റെ മാത്രമല്ല ഈ വീടിന്റെ ഐശ്വര്യം.
6: പിന്നണിയിൽ രാജ്മോഹൻ കുവളശ്ശേരി, സുഷമ അനിൽ, ബിജു കല്ലുവാതുകൾ.
7: രചന TK മനോജൻ.
8: ചരിത്രത്തിൽ ഇന്ന്.
9: എന്നും രാവിലെ 7:13
8: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: നമുക്ക് ചുറ്റും കോവളം മാരത്തോണുമായി ബന്ധപ്പെട്ട് ഇന്ന് പുലർച്ചെ മുതൽ രാവിലെ 11:30 വരെ കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോവളം മുതൽ വേങ്ങപ്പറ്റ വരെയുള്ള റോഡിന്റെ വലതുവശത്തെ ട്രാക്കിൽ വാഹന ഗതാഗതം അനുവദിക്കില്ല. അതിനാൽ ഇരുവശങ്ങളിലേക്കുമുള്ള വാഹനങ്ങൾ ഇടതുവശത്തെ ട്രാക്കിലൂടെ മാത്രം സഞ്ചരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് അറിയിച്ചു. കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി ജൂനിയർ താൽക്കാലിക അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 10 സ്കൂളിൽ നടക്കും. പ്ലാവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ LPSA താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം 15th രാവിലെ 10 നടക്കും. 2026-27 അധ്യയന വർഷത്തെ ഡിപ്ലോമ ഇൻ ആയുർവേദ ഫാർമസി, ഡിപ്ലോമ ഇൻ ആയുർവേദ തെറാപ്പി കോഴ്സുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 19 വരെ ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് കാണുക. കേരള സർക്കാർ സ്ഥാപനമായ IHRD 2026 ജൂൺ മാസത്തിൽ നടത്തിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് 1st സെമസ്റ്റർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക്സ് ആൻഡ് സെക്യൂരിറ്റി 1st സെമസ്റ്റർ, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ 1st സെമസ്റ്റർ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. പരീക്ഷാഫലവും മാർക്കിന്റെ വിശദവിവരങ്ങളും അതത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ്. കൂടാതെ IHRDയുടെ വെബ്സൈറ്റായ www.ihrd.ac.inലും പരീക്ഷാഫലം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷകൾ ഈ മാസം 23 വരെ അതത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ പിഴകൂടാതെയും ഈ മാസം 30 വരെ 200 ലേറ്റ് ഫീ സഹിതവും സമർപ്പിക്കാവുന്നതാണ്. സെക്കോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തൺ 2026 തിരുവനന്തപുരത്ത് 4th നടക്കും. രജിസ്ട്രേഷൻ ആരംഭിച്ചു. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും. പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസും കൃഷ്ണചന്ദ്രനും ചിത്രയും പാടിയ ഗാനം, ചിത്രം സൂര്യഗായത്രി, രചന ONV, സംഗീതം രവീന്ദ്രൻ.

ശ്രീശ്രോതകളെ ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ പുലർവെട്ടം ഇവിടെ പൂർണ്ണമാകും. പുലർവെട്ടവുമായി ശ്രോതാക്കൾക്കൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ബിനേഷ് സോമൻ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ.

0: is hosted at Bricks Bazaar, informs Hindustan Times. And finally, trainees have become trainers, thereby providing India's excellence in the niche field of fighter jet flying. In a historic first, three Indian Air Force pilots will train the young Royal Air Force pilots in the UK, reports The Pioneer. And with that, it's back to you, Shagun.
1: Thank you, Renu. And now, before we end the bulletin, the headlines once again. BRICS leaders condemn 2025 Pahalgam terror attack in Jammu and Kashmir, call for zero tolerance towards terrorism, also express concern over escalation of tensions in West Asia. Prime Minister Narendra Modi to hold bilateral meetings with presidents of Kazakhstan, Philippines, Egypt, South Africa and Burundi today on sidelines of BRICS summit. West Bengal government approves DRDO's proposal to set up weapon and missile testing range in Purva Medinipur district of the state. IMD issues red alert for very heavy rainfall in Gujarat today. Alina Rybakina of Kazakhstan beats Belarusian Arina Sabalenka to win women's singles title of US Open tennis. And with that, we end the morning news. Have a nice day.
2: Novel Sanjaram.
3: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
4: സുലൈമാൻ വീട്ടിൽ ചെന്നു കയറി. ബെഞ്ചിൽ താടിക്ക് കയ്യും കൊടുത്തിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഖദീജ അങ്ങോട്ട് വന്നു. അവൾ ചോദിച്ചു, തിരിഞ്ഞോ?
5: എന്ത്?
4: ഏതാ ആ പെണ്ണ്?
5: ആര്?
4: വേറെങ്ങോ മനസ്സായിരുന്ന അയാൾ തലയുയർത്തി നോക്കി.
5: ഇപ്പൊ ബെന്ന ആ പെണ്ണ് ഏതാ നീ?
4: അറിയില്ല.
5: പിന്നെ എന്തിരുത്തിനെ അങ്ങോട്ട് പോയത്?
4: അതൊന്നറിയണമെന്നല്ലേ പറഞ്ഞത്?
5: ചോദിച്ചില്ല.
4: കൂറ കപ്പലിൽ പോകുക എന്ന് പറയുന്നത് ഇതിനാ.
5: എന്നാലേ ഞമ്മളെന്നങ്ങോട്ട് പറയട്ടെ, പെണ്ണിന്റെ പുത്തി അന്ന് കൂട്ടിക്കോളി.
4: അവൾ സ്വരമൊന്ന് താഴ്ത്തിക്കൊണ്ടു തുടർന്നു,
5: ഈ പെണ്ണിനും വേണ്ടിയിട്ടാ ഉയിര് കളയാൻ പോയത്. തിരിഞ്ഞോ?
4: ഒക്കെ പാടെ ഒരു ബലയായി തിരഞ്ഞ മതിയായിരുന്നു.
5: എന്തുവല?
4: ഞാൻ പറയട്ടെ, ആൺകുട്ടിയോളും പെൺകുട്ടിയോളും പാടെയുള്ള ഈ മൈനക്കളി ഇമ്മിണി നല്ലേനല്ല. അതിന് ആസാനായിട്ട് ഇങ്ങളും.
5: ചേപ്ര, നീ നാവടക്കി വെക്ക്, എന്നിട്ട് ചോറ് കൊണ്ടുവാ,
4: സുലൈമാൻ ആജ്ഞാപിച്ചു.
5: ഈ കണ്ണും പിടിയും കാട്ടിലൊക്കെ ഞമ്മക്ക് ബയ്യേ അറിയാം.
6: പറയുന്നത് കേട്ടോ?
4: കുറച്ചുച്ചത്തിലായി സുലൈമാന്റെ ശബ്ദം. അവൾ അടുക്കളയിലേക്ക് നീങ്ങി. വളരെ കാലത്തിന് ശേഷം സുലൈമാൻ ഇത്രയും അസ്വസ്ഥനായിരുന്നിട്ടില്ല. ശാന്തിയും സമാധാനവുമായി അയാൾ കഴിഞ്ഞുകൂടുകയാണ്. ശാന്തമായിരിക്കാൻ പ്രപഞ്ചം വിടുമോ? നിശ്ചലമായ തടാകത്തിലേക്ക് പ്രകൃതി ഒന്നൂതുന്നു. ഓളങ്ങളായി സുലൈമാന്റെ ഹൃദയത്തിലേക്ക് വിശ്വത്തെ പിടിച്ചെറിഞ്ഞു. ആ ചെറുപ്പക്കാരൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തോ മനസ്സലിഞ്ഞു പോകുന്നു.
6: വരുംപോലെ കാണാം
4: എന്ന് വിചാരിച്ച് പുതപ്പെടുത്ത് തലയോടുകൂടി മൂടി അയാൾ കിടന്നു. പിറ്റേന്ന് കാലത്തെ സുലൈമാൻ എഴുന്നേറ്റ് വിശ്വനാഥൻ താമസിക്കുന്നിടത്തേക്ക് ചെന്നു. വാതിൽ തുറന്നിട്ടില്ല. അയാൾ പതുക്കെ കതകിന് തട്ടി. രാധ വന്ന് വാതിൽ തുറന്നു.
6: എവിടെ?
4: ഉറങ്ങുന്നു. മുറി അടച്ച് തഴുതിട്ടിരിക്കുന്നു. സുലൈമാൻ വാതിൽക്കൽ തട്ടി ഉണർത്തി. കണ്ണും തിരുമ്മിക്കൊണ്ടുവരുന്ന വിശ്വം സുലൈമാനെ കണ്ടപ്പോൾ ആദ്യം ചോദിച്ചത് ഇതാണ്.
6: കുഞ്ഞിരാമൻ?
5: ആരി?
4: കുഞ്ഞിരാമൻ?
6: എത്ര കുഞ്ഞിരാമനുണ്ട്?
4: ആഹാ, ഞാൻ പറയാം. ഒരു കടലാസു ചുരുൾ തപ്പിയെടുത്ത് അയാൾ കമ്പനിയുടെ പേര് വായിച്ചു കൊടുത്തു.
6: ആ കമ്പനിയിൽ എന്തൊക്കെയോ കുഴപ്പമാവാൻ പോകുന്നു എന്നാണ് കേട്ടത്.
4: ആട്ടെ,
6: എന്തിനാ?
4: ഇവർക്ക് കാണണം.
6: ഇവരുടെ ആളാണോ?
4: അതെ.
6: കണ്ടുപിടിക്കാം.
4: പ്രാതൽ കഴിച്ച് സുലൈമാനും വിശ്വനാഥനും കൂടി പുറത്തേക്ക് പോയി. ഇടവഴികൾ തിരിഞ്ഞ് നിരത്തിലേക്ക് കടക്കുന്നിടത്തെത്തിയപ്പോൾ സുലൈമാൻ തിരിഞ്ഞു നിന്ന് ചോദിച്ചു,
6: ഈ കുട്ടി തന്നെയല്ലേ?
4: എന്ത്?
6: പിന്നെ ഞാൻ ചോദിക്കുന്നതിൽ അലോഗ്യം തോന്നുമോ?
4: ഇല്ല, ഒരിക്കലുമില്ല.
6: ഈ കുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ വിശ്വം വളരെയൊക്കെ കുഴപ്പം അനുഭവിച്ചതും? ഒടുവിൽ
4: അല്ല.
6: അല്ലേ?
4: അത്ഭുതം കൊണ്ട് വിടർന്ന കണ്ണുകളോടെ സുലൈമാൻ വിശ്വത്തെ നോക്കി. ഈ പാവപ്പെട്ട കുട്ടി എന്റെ നാട്ടുകാരിയാണ്. ഒരിക്കൽ എന്നെ വളരെ സഹായിച്ചു.

0: അയച്ച കുടുംബത്തിലെയാണ്, അത്രമാത്രം. ഒന്ന് അമർത്തിമൂളി സുലൈമാൻ ധൃതിയിൽ നടന്നു.
1: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: ഏറ്റവും കുറഞ്ഞ EMI ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
1: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
3: ആകാശവാണി സ്മൃതി മധുരം. പ്രിയ ശ്രോതാക്കളെ, നൃത്താവിഷ്കാരത്തിനായി ഒരുക്കിയ ഗാനങ്ങളാണ് ഇന്ന് സ്മൃതി മധുരത്തിൽ. ആദ്യം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ഇളയരാജ ഇണമിട്ട ഗാനം. വരികൾ എഴുതിയത് കൈതപ്പുറം, പാടിയത് ചിത്രയും ഗായത്രിയും.

0: അച്ഛാ, ഒരു 3000 രൂപ തരൂ.
1: എന്തിനാ മോനെ?
0: എന്റെ പോക്കറ്റ് മണി ആയിട്ട്.
1: ഓ, ഇപ്പൊ ക്യാഷായി 2000 അല്ലേ ഉള്ളൂ.
0: അച്ഛാ, ബുള്ളറ്റ് ട്രെയിനിന്റെ കാലത്ത് കാളവണ്ടി ഓടിക്കുന്നോ? ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യുന്നേ.
1: അല്ല,
0: ആ UPI വഴി പേയ്മെന്റ് ചെയ്യൂ. ഇറ്റ്സ് ഈസി.
1: കൊള്ളാലോ, എന്നെ കൂടി പഠിപ്പിക്കേ, എന്നിട്ട് ബാക്കി 1000 എടുത്തോ.
0: എന്നാ മൊബൈൽ എടുക്കൂ.
2: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
3: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
4: തൂൽക്കൊട്ടാരം എന്ന ചിത്രത്തിലെ ഗാനം ജോൺസൺ ഈണുവിട്ട് യേശുദാസ് പാടിയത്. രചന കൈതപ്രം.

0: നൃത്താവിഷ്കാരത്തിനായി ഒരുക്കിയ ഗാനങ്ങളാണ് ഇന്ന് സ്മൃതി മധുരത്തിൽ കേട്ടത്. സ്മൃതി മധുരം വീണ്ടും നാളെ രാവിലെ 8:35. ആകാശവാണി. ഗീതം സംഗീതം ലളിത സംഗീത പാഠം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ എം കെ ശ്രീകുമാർ രചിച്ച ഹേമന്ത രാവിന്റെ സാന്ദ്രമൗനത്തിലും രാപ്പാടി പാടുന്ന പാട്ടിൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ രണ്ടാം പാഠഭാഗം പുനഃപ്രക്ഷേപണം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിച്ചത് ചിത്ര എസ് ദിലീപ് കുമാർ, പഠിച്ചത് റിജി ശിവദാസ്.
2: കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പല്ലവിയുടെ ഭാഗം ഒന്ന് പാടും.
3: പാടും സർ.

0: അടുത്തത് അനുപല്ലവിയുടെ വരികൾ എഴുതിയെടുത്തോളൂ.
1: ശരി.
0: ഒരു ശാഖിയെ ചുറ്റി,
1: ഒരു ശാഖിയെ ചുറ്റി
0: പടരുന്ന വനജ്യോത്സ്ന,
1: പടരുന്ന വനജ്യോത്സ്ന
0: പൂവിട്ടതിൻ സുഖ സൗരഭമോ,
1: പൂവിട്ടതിൻ സുഖ സൗരഭമോ
0: സായന്തനത്തിൻ്റെ,
1: സായന്തനത്തിൻ്റെ
0: വർണ്ണച്ചിറകേറി,
1: വർണ്ണച്ചിറകേറി
0: കൊക്കുരുമ്മുന്നതിൻ,
1: കൊക്കുരുമ്മുന്നതിൻ
0: മർമ്മരമോ,
1: മർമ്മരമോ.
0: എഴുതിയത് ഒന്ന് വായിക്കും.
1: വായിക്കാം. ഒരു ശാഖിയെ ചുറ്റി പടരുന്ന വനജ്യോത്സ്ന പൂവിട്ടതിൻ സുഖ സൗരഭമോ സായന്തനത്തിൻ്റെ വർണ്ണച്ചിറകേറി കൊക്കുരുമ്മുന്നതിൻ മർമ്മരമോ.

0: ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ എം കെ ശ്രീകുമാർ രചിച്ച ഗാനത്തിന്റെ രണ്ടാം പാഠഭാഗം പുനഃപ്രക്ഷേപണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് ചിത്ര എസ് ദിലീപ് കുമാർ, പഠിച്ചത് റിജി ശിവദാസ്.
1: ആകാശവാണി ഓർമ്മച്ചെപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചെപ്പിലേക്ക് ഏവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. വന്യജീവികളുടെ ജീവിതം പഠിക്കുന്ന ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ കൗതുകകരമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിലൊന്ന് സിംഹങ്ങളെ സംബന്ധിച്ചാണ്. വളരെ ദൂരം നടന്ന് സഞ്ചരിക്കുന്ന മൃഗമാണ് സിംഹം. കൂട്ടത്തോടെയും അല്ലാതെയും അവ ഇങ്ങനെ നടക്കാറുണ്ട്. ഇര തേടുന്നതും വിശ്രമിക്കുന്നതും ഈ യാത്രയ്ക്കിടെയാണ്. കൗതുകകരമായ വസ്തുത ഇതൊന്നുമല്ല. സിംഹങ്ങൾ സമതല പ്രദേശങ്ങളിലൂടെ വളരെ ദൂരം നടന്നിട്ട് തിരിഞ്ഞു നിൽക്കും. താൻ വന്ന വഴിയിലേക്ക് കുറേ നേരം നോക്കും. വീണ്ടും യാത്ര തുടരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയും ഇങ്ങനെയാണ്. ഒട്ടേറെ ദൂരം പിന്നിടുമ്പോൾ തെല്ലു നേരം നടന്നു വന്ന വഴികളിലേക്ക് തിരിഞ്ഞു നിന്ന് നോക്കണം. നാം എവിടെ നിന്ന് വന്നു, ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു, പകുതി വഴിയിൽ വെച്ച് ആരൊക്കെ നമ്മെ വിട്ടുപോയി, യാത്രക്കിടയിൽ നമ്മെ ആരൊക്കെ സഹായിച്ചു, ഇതൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. കാരണം പലരും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ യാത്ര പകുതിയിൽ മുറിയുമായിരുന്നു അല്ലേ. ഈ ഓർമ്മപ്പെടുത്തലൂടെ ഇന്നത്തെ ഓർമ്മച്ചെപ്പ് ആരംഭിക്കട്ടെ.

ഓർമ്മച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, എൻ്റെ പേര് ജഗദമ്മ. എൻ്റെ ബാല്യകാലത്തിലെ ഓർമ്മകൾ ചുരുക്കത്തിൽ എഴുതട്ടെ. എൻ്റെ നേരെ ഇളയ ആങ്ങള, എൻ്റെ അനുജൻ, പേര് രാമചന്ദ്രൻ, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഞങ്ങളെയെല്ലാം വിട്ടുപിരിഞ്ഞിട്ട് 22 വർഷമായി. ഞങ്ങൾ നല്ല കൂട്ടുകാരായിരുന്നു. സകല കുസൃതിത്തരങ്ങൾക്കും ഞങ്ങൾ മുമ്പിലുമായിരുന്നു. ഞാൻ 7ാം ക്ലാസ്സിലും അവൻ 4ാം ക്ലാസ്സിലും പഠിക്കുന്ന കാലം. കാലവർഷം വന്നെത്തി. സ്കൂളിൽ പോകാൻ ഒരു കുടയേ ഞങ്ങൾക്കുള്ളൂ, അതും കീറിയത്. ഒരു കണക്കിന് ഞങ്ങൾ സ്കൂളിലെത്തി. അപ്പോഴേക്കും ക്ലാസ് തുടങ്ങിയിരുന്നു. കീറിയ കുടയും എൻ്റെ വേഷവും കണ്ട് കുട്ടികൾ ചിരി തുടങ്ങി. കാരണം മലയാള അധ്യാപകൻ മുൻഷി സർ കുചേലവൃത്തം പദ്യം ക്ലാസ് എടുക്കുകയായിരുന്നു. ആ സമയത്താണ് ഞാൻ ക്ലാസിൻ്റെ വാതുക്കലെത്തുന്നതും സാറിൻ്റെ വക കളിയാക്കൽ. ദാ കുചേലൻ പാവാടയും ബ്ലൗസും ഇട്ടുകൊണ്ട് വന്ന് നിൽക്കുന്നു. ക്ലാസ്സിലാകെ പൊട്ടിച്ചിരിയായി. എനിക്കാണേൽ സങ്കടവും വന്നു. ക്ലാസ് കഴിഞ്ഞ് കുട മടക്കി വെച്ച് മഴയത്ത് നനഞ്ഞു കുളിച്ച് ഞങ്ങളുടെ വരവ്, അത് കണ്ട് അമ്മയുടെ വഴക്കും ചിലപ്പോൾ നല്ല തല്ലും കിട്ടും. എന്നിരുന്നാലും എത്ര മഴ കൊണ്ടാലും നനഞ്ഞൊലിച്ചു പോകാതെ കാത്തു സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. പല പല വർണ്ണങ്ങൾ നിറഞ്ഞ ഞങ്ങളുടെ ബാല്യകാല ജീവിതം ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ അതിങ്ങനെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. നല്ല നല്ല കുറേ ഓർമ്മകളുമായി ഓർമ്മച്ചപ്പിൽ ഞാനും. ഈ അവസരത്തിൽ അഭിഭാഷകൻ്റെ കേസ് ഡയറി എന്ന ചിത്രത്തിലെ മഴ പെയ്തു മാനം തെളിഞ്ഞു എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ആലപ്പുഴ പാതിരാപ്പള്ളിയിൽ നിന്നും ജഗദമ്മ. ഷിബു ചക്രവർത്തി എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

തിരുവനന്തപുരം പേയാട് വെട്ടിയം കാർമൽ സ്കൂളിനടുത്ത് താമസിക്കുന്ന വി ചന്ദ്രൻ നായർ അയച്ച കത്താണ് ഓർമ്മച്ചിപ്പിൽ ഇനി. പ്രിയപ്പെട്ട ഓർമ്മച്ചിപ്പേ, മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന ചിത്രം ബി ക്ലാസ് തിയേറ്ററായ തൃപ്പൂണിത്തുറ സെൻട്രൽ തിയേറ്ററിൽ വന്ന ദിവസം ചോറ്റാനക്കരയിലെ എൻ്റെ തയ്യൽക്കട പൂട്ടി ഹെർക്കുലീസ് സൈക്കിളിൽ സെക്കൻഡ് ഷോയ്ക്ക് പോയി. സിനിമ കഴിഞ്ഞ് സന്തോഷത്തോടെ സൈക്കിളെടുത്തു. നീങ്ങുന്നില്ല, ടയർ പഞ്ചറായിരിക്കുന്നു. സൈക്കിൾ അവിടുത്തെ സൂക്ഷിപ്പുകാരനെ ഏൽപ്പിച്ചു. ഇനി എളുപ്പവഴി റെയിൽപാളം തന്നെ. രാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു, എങ്കിലും നടപ്പ് തുടങ്ങി. തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷൻ അടുത്തുകൂടി പോകുന്ന പാളത്തിലൂടെ ചോറ്റാനിക്കര ലക്ഷ്യമാക്കി നടന്നു. ടോർച്ചില്ല, നിലാവില്ല, പാളങ്ങളുടെ നടുക്കുകൂടി വേഗതയിൽ നടന്നു. ഉദ്ദേശം 200 മീറ്റർ നടന്നപ്പോൾ പാളത്തിൻ്റെ നടുക്ക് ഒരു ഉരുണ്ട വസ്തു കിടക്കുന്നു. എന്താണെന്ന് നോക്കാൻ നിന്നില്ല, ആനപ്പിണ്ടമായിരിക്കുമെന്ന് വിചാരിച്ച് നടപ്പ് തുടർന്നു. വീണ്ടും നടന്നപ്പോൾ അതാ വലിയൊരു വസ്തു കിടക്കുന്നു. ഇരുട്ടായതിനാൽ ഇരുന്ന് സൂക്ഷിച്ചു നോക്കി. ഒരു മനുഷ്യ ശരീരം, തലയില്ല. പിന്നെ നടപ്പ് ഓട്ടമായി. ഓടിത്തളർന്ന് പാളത്തിൽ മുട്ടിടിച്ച് വീണ് മുറിഞ്ഞു. ഓട്ടം നിർത്തിയത് പാളത്തിൽ നിന്നും ഇട റോഡിലെത്തിയപ്പോൾ. അന്ന് ഞാൻ ഉറങ്ങിയില്ല. ഞാൻ രാവിലെ സൈക്കിളെടുക്കാനായി നടന്നു പോയപ്പോൾ പാളത്തിലും കരയിലും പോലീസ് നിന്ന് മഹസറെഴുതുന്നു. സൈക്കിൾ ശരിയാക്കി ഞാൻ വീട്ടിലേക്ക് മടങ്ങി. ആ രാത്രിയിലെ രംഗങ്ങൾ ഈ 72-ാം വയസ്സിലും മറക്കാനാകുന്നില്ല. ഈ അവസരത്തിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ മിഴിയോരം നിറഞ്ഞൊഴുകും എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സ്നേഹത്തോടെ വി ചന്ദ്രൻ നായർ, പേയാട് തിരുവനന്തപുരം. ഗാനം കേൾക്കാം. ബിച്ചു തിരുമല എഴുതി, ജെറി അമൽദേവ് സംഗീതം നൽകി, എസ് ജാനകി പാടിയ ഗാനം.

ആലപ്പുഴ ജില്ലയിലെ പെരുമ്പനച്ചിയിൽ നിന്നും തോമസ് ടി കുന്നുംപുറം എഴുതിയ വിശേഷങ്ങളും പാട്ടുമാണ് ഇനി ഓർമ്മച്ചപ്പിൽ. വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് കത്ത് വായിക്കുമ്പോൾ അറിയാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, എല്ലാവരും ഓർമ്മച്ചപ്പിനെ പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ എന്നാണ് സംബോധന ചെയ്യുന്നത്. അത്രത്തോളം പ്രിയപ്പെട്ടതായി മനസ്സിൽ പറ്റിപ്പിടിച്ച് നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംബോധന ചെയ്യുന്നത് എന്ന് തോന്നുന്നു. ആയിക്കോട്ടെ, ആകാശവാണിയുടെ ഓർമ്മച്ചപ്പ് തുറക്കുമ്പോൾ മനസ്സ് എപ്പോഴും പഴയ ഒരു സുവർണകാലത്തിലേക്ക് അലയടിക്കാറുണ്ട്. ഒരുപക്ഷേ ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിൽ നിൽക്കുന്ന എന്നെപ്പോലെ ഉള്ളവർക്ക് ഭൂതകാലത്തിൻ്റെ മനോഹരമായ ഈണങ്ങൾ സമ്മാനിക്കുന്നതിൽ ആകാശവാണിയോളം വലിയൊരു പങ്ക് മറ്റൊന്നിനുമില്ല. ഞാനും എൻ്റെ ഭാര്യ ലല്ലിക്കുട്ടിയും ഇന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച് വിശ്രമ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലാണ്. രണ്ടുപേരും സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു. ഇപ്പോൾ 63 വയസ്സാണ് പ്രായം. ഈ പ്രായത്തിലും ഞങ്ങളുടെ മനസ്സിൽ കെടാതെ നിൽക്കുന്ന ഒന്നാണ് ഞങ്ങളുടെ പ്രണയവും അതിന് പശ്ചാത്തലമൊരുക്കിയ പാട്ടുകളും.

എൻ്റെ വീട്ടിൽ നിന്നും 5 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള കോളേജിലേക്ക് പഠിക്കാൻ പോയ ആ കാലത്താണ് കോളേജിന് സമീപവാസിയായ ആ കുട്ടിയെ, അതായത് ലില്ലിയെ, ആദ്യമായി കാണുന്നത്. ആ കണ്ടുമുട്ടലും പരിചയപ്പെടലും പിന്നെ പ്രണയത്തിലേക്കും ഒടുവിൽ ഒന്നിച്ചുള്ള മനോഹരമായ വിവാഹ ജീവിതത്തിലേക്കും വഴിമാറി. പാട്ടുകളെ ഒരുപാട് സ്നേഹിച്ച ഞങ്ങളുടെ ആ പ്രണയകാലത്ത് അവൾ എനിക്കായി മൂളിയിരുന്ന ഒരു പാട്ടുണ്ട്. ഇന്നും അത് കേൾക്കുമ്പോൾ കോളേജ് ക്യാമ്പസിലെ ആ പഴയ തണൽ മരങ്ങളും ഞങ്ങളുടെ പ്രണയത്തിൻ്റെ ആദ്യകാല തുടിപ്പുകളും മനസ്സിലേക്ക് ഓടിയെത്തും. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ എപ്പോഴോ നഷ്ടപ്പെട്ടു പോയ ആ ഗൃഹാതുരമായ ഓർമ്മകളിലേക്ക് ഞങ്ങളെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോകാൻ ആകാശവാണിയുടെ ഈ ഓർമ്മച്ചപ്പിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസം ശരിയാണ് കേട്ടോ. ആകാശവാണിയുടെ ഓർമ്മച്ചപ്പ് തുറന്നിടുന്ന ആ ജാലകത്തിലൂടെ നോക്കിയാൽ കാണാം പഴയ കാലത്തിൻ്റെ ആ സുവർണരശ്മികൾ. കത്ത് തുടർന്നു വായിക്കാം. ഞങ്ങൾ കേൾക്കാനായി ആഗ്രഹിക്കുന്ന ഗാനം ജ്ഞാനസുന്ദരി എന്ന ചിത്രത്തിൽ കമുകര പുരുഷോത്തമൻ പാടിയ പനിനീർ മലരിന് ഒരിതൾ കൊഴിഞ്ഞാലും എന്നതാണ്. ഈ ഗാനം എൻ്റെ സഹപ്രവർത്തകർക്കായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സുഹൃത്തും റേഡിയോ ശ്രോതാവുമായ ശ്രീമതി അക്കാമ ജോസഫ് കിടങ്ങൂരിനും ഈ ഗാനം സമർപ്പിക്കുന്നു എന്നും തോമസ് ടി കുന്നുംപുറം കത്തിൽ എഴുതിയിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു കത്ത്, സ്നേഹം കൊണ്ടെഴുതിയ അക്ഷരങ്ങൾ. ആ സ്നേഹം കൊണ്ടെഴുതിയ അക്ഷരങ്ങൾക്കും ഓർമ്മകൾക്കും കൂട്ടായി ഈ ഗാനം കൂടി കേട്ടാലോ. അഭയദേവ് എഴുതി, ദക്ഷിണാമൂർത്തി ഈണം പകർന്ന്, കമുകറ പുരുഷോത്തമൻ പാടിയ ഗാനം, ചിത്രം ജ്ഞാനസുന്ദരി.

0: താങ്കളുടെ ചായ.
1: EMI വാടക എങ്ങനെ മാനേജ് ചെയ്യും?
0: ഒരു വഴിയുണ്ട്, നല്ല കാശ് കിട്ടും.
1: എങ്ങനെ?
0: നിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, ചിലർ അതിലേക്ക് പണം അയക്കും, അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, കമ്മീഷനും കിട്ടും.
1: ഇത്ര എളുപ്പമോ?
0: എന്തെളുപ്പം, ഇത് മണിമ്യൂളാണ്. നിയമവിരുദ്ധമായ പണം മറ്റൊരാളുടെ അക്കൗണ്ടിലൂടെ മാറ്റുന്നു. ഇത് കുറ്റകരമാണ്, ജയിലിൽ പോകേണ്ടി വരും.
1: എന്റെ പൊന്നോ വേണ്ട.
0: നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമായി വെക്കും, മറ്റാർക്കും യൂസ് ചെയ്യാൻ കൊടുക്കരുത്. RBI പറയുന്നു.
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: ഓർമ്മച്ചെപ്പ് തുടരുന്നു.
6: തിരുവനന്തപുരം ആറ്റിങ്ങിൽ നിന്ന് നന്ദന ഗോപകുമാർ അയച്ച കത്താണ് ഓർമ്മച്ചെപ്പിൽ ഇനി. പ്രിയപ്പെട്ട ഓർമ്മച്ചെപ്പിന്, എൻ്റെ പേര് നന്ദന ഗോപകുമാർ. ആറ്റിങ്ങൽ കൊല്ലംപുഴ സ്വദേശിയാണ് ഞാൻ. ഞങ്ങൾ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ് കേട്ടോ. എൻ്റെ അപ്പൂപ്പൻ രാജേന്ദ്രൻ നായർ ആണ് വീട്ടിൽ ഈ സ്വഭാവം ഉണ്ടാക്കിയത്. സ്കൂളിൽ പഠിക്കുന്ന എനിക്ക് വലിയ ഓർമ്മകളൊന്നും പങ്കുവയ്ക്കാനില്ല, എന്നാലും ഒരെണ്ണം പറയട്ടെ. ഈ കഴിഞ്ഞ ഓണക്കാലത്ത് എൻ്റെ വീട്ടിൽ ബന്ധുക്കളെല്ലാവരും ഒത്തുകൂടിയപ്പോൾ ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടി ഒരു റീൽസ് ചെയ്തു. തുമ്പപ്പൂ കാറ്റിൽ താനെ ഊഞ്ഞാലാടി എന്ന പാട്ടാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. റീമിക്സ്ഡ് വെർഷൻ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ആകാശവാണി ഇതിൻ്റെ ഒറിജിനൽ വെർഷൻ ഒന്ന് കേൾപ്പിച്ച് തരുമോ എന്നാണ് കൊച്ചു കൂട്ടുകാരി നന്ദന ഗോപകുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും റീമിക്സ് ഗാനങ്ങളുടെ ഉറവിടം കുഞ്ഞുങ്ങൾ അറിയുന്നത് നല്ലതാണ്. പലപ്പോഴും അത് കേൾക്കാൻ കുഞ്ഞുങ്ങൾ താല്പര്യം കാണിക്കാറില്ല എന്നതും ഒരു സത്യമാണ്. എങ്കിലും ചില പാട്ടുകളുടെ എല്ലാം ഒറിജിനൽ വെർഷൻ കേൾക്കുന്നതാണ് നല്ലത്. കേൾക്കാം. നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിന് വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് ഈ ഗാനം എഴുതിയത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ കണ്ണൂർ രാജനാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ ഈ വരികൾ ചിട്ടപ്പെടുത്തിയത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. കേൾക്കാം. തിരുവനന്തപുരം ആറ്റിങ്ങലുള്ള നന്ദന ഗോപകുമാർ എന്ന കൊച്ചു കൂട്ടുകാരിക്ക് വേണ്ടിയും പിന്നെ എല്ലാ ശ്രോതാക്കളും ഈ ഗാനം കേൾക്കട്ടെ.

ഓർക്കുക വല്ലപ്പോഴും ഓർമ്മകൾ വിടരുമ്പോൾ എന്ന സ്കൂൾ ഡയറി വീടിൻ്റെ ഒരു മൂലയിൽ എവിടെയോ ഇരിപ്പുണ്ട്. അതുപോലും ഓർമ്മയില്ല. ആരത് എടുത്തു വായിക്കുന്നു എന്നറിയില്ല. പക്ഷേ ഓർമ്മകളുള്ള ഓർമ്മച്ചെപ്പ് എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ കേൾക്കും, മറക്കാതെ കേൾക്കും. എൻ്റെ പേര് സരസ്വതി. മലപ്പുറം ജില്ലയിലെ എരമംഗലം മുക്കിലറയിൽ താമസിക്കുന്നു. എൻ്റെ സ്വന്തം വീട് പൊന്നാനി, ബി എം കായലിൻ്റെ അടുത്താണ്. അവിടുത്തെ ജി യു പി സ്കൂൾ ചെറുവൈക്കര എന്ന സ്കൂളിലാണ് ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചത്. പിന്നെ 8, 9, 10 എന്നത് പൊന്നാനി ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു. അന്ന് ഗേൾസ് സ്കൂളിലേക്ക് എല്ലാ കുട്ടികളും നടന്നാണ് പോയിരുന്നത്. അതുകൊണ്ട് അച്ഛനോട് ബസ്സിന് പൈസ ചോദിക്കാൻ പേടിയായിരുന്നു. പാപ്പന്മാർ അന്ന് ഞങ്ങൾക്ക് പൈസ തന്നിരുന്നു. ബസ്സുകാർ ഞങ്ങളെ കയറ്റില്ല. ഈ കാണുന്ന സ്കൂളിലേക്കല്ലേ നടന്നു പോയാൽ മതി എന്ന് പറയും. അവരെയും ശപിച്ചുകൊണ്ട് ഞങ്ങൾ നടക്കും. പക്ഷേ സ്കൂൾ വിട്ടാൽ കിഴക്കോട്ട് അരമണിക്കൂർ നടന്നാൽ വീട്ടിലെത്തും. പക്ഷേ പടിഞ്ഞാട്ട് നടന്ന് കുറേ സ്റ്റോപ്പുകൾ അപ്പുറത്ത് ചെന്ന് നിൽക്കും. അപ്പോൾ ബസ്സുകാർ ഞങ്ങളെ കയറ്റാറുണ്ട്. അന്ന് ഇന്നത്തെ പോലെയല്ല, ബുദ്ധി കുറവായതുകൊണ്ടാകാം ബസ്സുകാർ ഞങ്ങളെ കയറ്റിയിരുന്നത്. ബുദ്ധി കുറവ് ബസ്സുകാർക്കാണോ അതോ നിങ്ങൾക്കാണോ അതറിയില്ല കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങളുടെ യൂണിഫോം നീലയും വെള്ളയും കണ്ടാൽ അവർക്ക് മനസ്സിലാക്കിക്കൂടെ എന്ന് ഞാൻ ഓർക്കാറുണ്ട്. കഴിഞ്ഞുപോയ നിമിഷങ്ങളും കൊഴിഞ്ഞു തീരുന്ന ദിവസങ്ങളും കടന്നുപോകുന്ന സമയങ്ങളും നഷ്ടപ്പെടുന്ന സ്നേഹവും ഒന്നും നമുക്ക് തിരിച്ചു കിട്ടില്ലല്ലോ. ആ ഓർമ്മയിൽ എനിക്ക് ഒരു ഗാനം കേൾക്കണം. ക്ഷേത്രമേതെന്നറിയാത്ത തീർത്ഥയാത്ര, മൂർത്തിയേതെന്നറിയാത്ത കൊടും തപസ്യ, ഈ ഗാനമാണ് കേൾക്കേണ്ടത്. ഞങ്ങൾക്കന്ന് ബസ്സിനും മിഠായിക്കും പൈസ തരുമാരുന്ന എൻ്റെ 4 പാപ്പന്മാർക്കുമായി ഈ ഗാനം സമർപ്പിക്കുന്നു. 2 പാപ്പന്മാർ ഇന്ന് ഞങ്ങളുടെ കൂടെയില്ല. എൻ്റെ അച്ഛനും പാപ്പന്മാർക്കും വേണ്ടി ഈ ഗാനം സമർപ്പിക്കുന്നു. സ്നേഹത്തോടെ സരസ്വതി. ഗാനം കേൾക്കാം. പി ഭാസ്കരൻ എഴുതി, കെ രാഘവൻ ഈണം പകർന്ന്, ബ്രഹ്മാനന്ദൻ പാടിയ ഗാനം, ചിത്രം പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: എത്രയും പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഇന്നത്തെ എല്ലാ കത്തുകളും പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന് എന്ന സംബോധനയോടെയാണ് തുടങ്ങിയിരിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ എന്നല്ലാതെ വേറെ എന്തെഴുതും അല്ലേ? അങ്ങനെ ഈ കത്ത് എഴുതിയിരിക്കുന്നത് കൂവളശ്ശേരിയിൽ നിന്നും ലൈല. കത്ത് വായിക്കാം. ഓർമ്മകൾക്ക് മരണമില്ല എന്നല്ലേ നമ്മൾ പറയാറ്? അതുകൊണ്ട് തന്നെ ഈ ഓർമ്മകൾക്ക് 34 വർഷത്തെ പഴക്കമുണ്ട്. പ്രീഡിഗ്രി പാസ്സായതിന് ശേഷം പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലെ SN Pre-Primary ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ നേടി. 1992 ബാച്ച്. കണ്ണൂരുകാരിയായ ഷീബയും കൊക്കത്തോടുകാരിയായ ഷൈജയും ഞാനും ഒരുമിച്ചായിരുന്നു താമസം. നേരിയത് സാരിയും മെറൂൺ കളർ ബ്ലൗസുമായിരുന്നു ഞങ്ങളുടെ യൂണിഫോം. ക്ലാസ് കഴിഞ്ഞ് കേരളീയ വേഷത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പോകുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. വീട്ടിൽ നിന്നും കത്തു വന്നാൽ ടീച്ചേഴ്സ് പൊട്ടിച്ച് വായിച്ചിട്ടാണ് ഞങ്ങൾക്ക് തരാറ്. ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്നും വന്ന കത്ത് പൊട്ടിച്ച് വായിച്ചപ്പോൾ സ്നേഹം നിറഞ്ഞ രാജൻ എന്നായിരുന്നു ആ കത്തിൻ്റെ ഉള്ളടക്കം. എന്നെ വീട്ടിലും എൻ്റെ നാട്ടിലും രാജൻ എന്നാണ് വിളിക്കുന്നത്. അമ്മ ആൺകുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് ലഭിച്ച പെൺകുഞ്ഞാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് ആ പേരിട്ടത്. അതിനുശേഷം രമണി ടീച്ചർ എന്നെ കളിയാക്കി രാജൻ കുഞ്ഞിയെ എന്ന് വിളിക്കുമായിരുന്നു. ഒരു ദിവസം തിയറിയുടെ കറക്റ്റ് ചെയ്ത എക്സാം പേപ്പറുമായി ബീന ടീച്ചർ ക്ലാസ്സിൽ വന്നു. നോട്ട് തന്നിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായി പൊതുവായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അധികവും. അതുകൊണ്ട് തന്നെ പരീക്ഷ വളരെ പ്രയാസമായിരുന്നു എന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞു. ടീച്ചർ ഓരോരുത്തരുടെയും പേപ്പറുകൾ പേര് വിളിച്ച് നൽകി. ചിലരുടെ ഉത്തരങ്ങളും ടീച്ചർ വായിച്ചു കേൾപ്പിച്ചു. അടുത്തത് എൻ്റെ ഊഴമായിരുന്നു. ലൈല, ഒന്ന് എഴുന്നേറ്റ് നിന്നേ എന്ന് ടീച്ചർ പറഞ്ഞു. അധികം ഉയരമില്ലാത്തതിനാൽ ഒന്നാമത്തെ ബെഞ്ചിലായിരുന്നു എൻ്റെ സ്ഥാനം. ടീച്ചറിൻ്റെ തൊട്ട് മുന്നിൽ ഞാൻ നമ്ര ശിരസ്കയായി പതിയെ എഴുന്നേറ്റ് നിന്നു. ടീച്ചർ ഞാൻ എഴുതിയ ഉത്തരങ്ങൾ ഓരോന്നായി വായിച്ചു കേൾപ്പിച്ചു. എന്നിട്ട് എല്ലാവരോടുമായി പറഞ്ഞു, ഇങ്ങനെയാണ് ഉത്തരങ്ങൾ എഴുതേണ്ടത്. ഇത് കേട്ട് അത്രയും നേരം തലകുമ്പിട്ട് നിന്ന ഞാൻ പതിയെ തല ഉയർത്തി ചെറിയ പുഞ്ചിരിയോടെ നിന്നു. ലൈലയ്ക്കാണ് ഫസ്റ്റ് ക്ലാസ്, 100-72 മാർക്ക്, ടീച്ചർ പറഞ്ഞു. ടീച്ചർ പേപ്പർ എൻ്റെ കയ്യിൽ തന്നു. ശരിക്കും എനിക്ക് സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു അത്. 2000-ൽ ലോകം അവസാനിക്കുമെന്ന് അന്നൊക്കെ വെറുതെ പറയുമായിരുന്നു. അതുകൊണ്ട് അതിനു മുമ്പുള്ള ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ പറയുവാൻ ടീച്ചർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ടീച്ചറെ, ലോകം അവസാനിക്കും മുമ്പ്

എനിക്കൊരു കല്യാണം കഴിക്കണം. ഞാൻ ശരിക്കും തമാശയായിട്ടാണ് പറഞ്ഞത്. എന്നാൽ അതുവരെയും വിവാഹിതയല്ലാതിരുന്ന ടീച്ചറിന് അത് തീരെ ഇഷ്ടമായില്ല. വിവാഹമെന്ന് പറയുന്നത് അത്ര മധുരമുള്ള കാര്യമൊന്നുമല്ല, അത് കയ്പും ചവർപ്പും നിറഞ്ഞതാണ് എന്നൊക്കെ ടീച്ചർ എന്നോട് പറഞ്ഞു. വിവാഹിതരും അമ്മമാരും ഒക്കെ ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഞാൻ ചമ്മി ഇല്ലാതെയായിപ്പോയ നിമിഷമായിരുന്നു അത്. റേഡിയോയിൽ ഉജ്ജയിനിയിലെ ഗായിക എന്ന പാട്ട് കേൾക്കുമ്പോഴെല്ലാം അന്ന് ക്ലാസ്സിൽ ആ പാട്ട് പാടിയ ചടയമംഗലത്തുള്ള ലതയെ ഓർക്കും. ഓമല്ലൂരുകാരിയായ ജയശ്രീ ചേച്ചി, പിന്നെ ഗീത, സിന്ധു, ഫാത്തിമ, രജനി തുടങ്ങി എല്ലാവരും ഓർമ്മയിലുണ്ട്. 1992 ഓഗസ്റ്റ് 15 പതാക ഉയർത്തിയപ്പോൾ ടീച്ചേഴ്സും ഞങ്ങളും ചേർന്ന് പൊങ്ങുക പൊങ്ങുക പൊൻകുടിയെ എന്ന ഗാനം ഉറക്കെ പാടിയതും ഇപ്പോൾ ഓർക്കുന്നു. ഈ അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ലത പാടുമായിരുന്ന ഉജ്ജയിനിയിലെ ഗായിക എന്ന ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് കൂവളശ്ശേരിയിലുള്ള ലൈല ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനം കേൾക്കാം. വയലാർ എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന്. കടൽപ്പാലം എന്ന ചിത്രത്തിന് വേണ്ടി പി ലീല പാടിയ ഗാനം ലൈലയ്ക്ക് വേണ്ടി.

പറയാറുണ്ട്. എന്നാൽ നമ്മുടെയൊക്കെ കാര്യം നേരെ തിരിച്ചാണ്. എന്താണോ മറക്കാൻ പറയുന്നത് അതായിരിക്കും നിരന്തരം ഓർക്കുക. മറക്കരുതേ എന്നാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മറക്കുന്നത് അതായിരിക്കും. എന്താ അല്ലേ? ഏതായാലും ഓർമ്മച്ചെപ്പിൻ്റെ വരും ദിവസങ്ങളിലെ അധ്യായങ്ങൾ കേൾക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മറക്കില്ലല്ലോ.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappa@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, NJ ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം: പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം, നിർവഹണം: NJ ജോഷിലാൽ.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
2: മൂത്രത്തിന്റെ അളവിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനം ശ്രദ്ധിക്കേണ്ടതുണ്ടോ? വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ശാസ്ത്രി WJ സംസാരിക്കുന്നു.
3: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.
4: അച്ഛാ, ഒരു 3000 രൂപ തരൂ.
5: എന്തിനാ മോനെ?
4: എന്റെ പോക്കറ്റ് മണി ആയിട്ട്.
5: ഓ, ഇപ്പൊ ക്യാഷ് ആയി 2000 ഉള്ളൂ.
4: അച്ഛാ, ബുള്ളറ്റ് ട്രെയിനിന്റെ കാലത്ത് കാളവണ്ടി ഓടിക്കുന്നോ? ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യുന്നേ? അല്ല, ആ UPI വഴി പേയ്മെന്റ് ചെയ്യൂ. ഇറ്റ്സ് ഈസി.
5: കൊള്ളാലോ, എന്നെ കൂടി പഠിപ്പിക്കേ, എന്നിട്ട് ബാക്കി 1000 എടുത്തോ.
4: എന്നാ മൊബൈൽ എടുക്കൂ.
3: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
6: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
7: മായാമുദ്രകൾ,
8: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
9: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
10: ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
7: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
11: ഏറ്റവും കുറഞ്ഞ EMI ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
12: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. പിട്ടാപ്പിളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000+ വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
13: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
14: താങ്കളുടെ ചായ.
15: EMI വാടക എങ്ങനെ മാനേജ് ചെയ്യും?
14: ഒരു വഴിയുണ്ട്, നല്ല കാശ് കിട്ടും.
15: എങ്ങനെ?
14: നിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, ചിലർ അതിലേക്ക് പണം അയക്കും, അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, കമ്മീഷനും കിട്ടും.
15: ഇത്ര എളുപ്പമോ?
14: എന്തെളുപ്പം, ഇത് മണിമ്യൂളാണ്. നിയമവിരുദ്ധമായ പണം മറ്റൊരാളുടെ അക്കൗണ്ടിലൂടെ മാറ്റുന്നു, ഇത് കുറ്റകരമാണ്, ജയിലിൽ പോകേണ്ടി വരും.
15: എന്റെ പൊന്നോ വേണ്ട.
14: നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമായി വെക്കും, മറ്റാർക്കും യൂസ് ചെയ്യാൻ കൊടുക്കരുത്. RBI പറയുന്നു,
16: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
9: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറിയും കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഉപദേശക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് B. മധു പങ്കെടുക്കുന്നു.
17: BSc അല്ലെങ്കിൽ എക്കണോമിക്സോ ഹിസ്റ്ററി ഏതായി

0: വിഷയം എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ഹിന്ദി പഠിച്ച് സാഹിത്യാചാര്യം പാസ്സായിട്ടുള്ളവർക്ക് നേരിട്ട് ഇവിടുന്ന് ബി എഡ് കഴിഞ്ഞിറങ്ങിയാൽ അവർക്ക് അധ്യാപക ജോലി കയറാം.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

0: അഹം എന്ന ചിത്രത്തിനു വേണ്ടി കാവാലം നാരായണ പണിക്കർ രചന നിർവഹിച്ച് രവീന്ദ്രൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി, സമയം 10 മണി. പ്രിയ ശ്രോതാക്കൾക്ക് എഴുത്തുപെട്ടിയിലേക്ക് ഹാർദമായ സ്വാഗതം.
1: പതിവ് പോലെ ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുടെ മുന്നിലുണ്ട്. കത്തുകൾ വായിക്കാം. ആദ്യത്തെ കത്തയച്ചിരിക്കുന്നത് ആരാണ്?
0: അഭിലാഷ് പാറക്കാടി, കണ്ണൂരിൽ നിന്നാണ്. 23-ാം തീയതി ആവണി പൊന്നഞ്ഞൽ എന്ന പരിപാടിയിൽ മധു ബാലകൃഷ്ണൻ പങ്കെടുത്തത് വളരെ ആസ്വദിച്ചു. 24-ാം തീയതി കാലസാക്ഷി പരിപാടിയിൽ സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ ശബ്ദം കേട്ടു. ഗ്രാമകേരളത്തിൽ ഓണത്തെക്കുറിച്ചുള്ള ചിത്രീകരണം എൻ ജെ ജോഷിലാലിൻ്റെ ശബ്ദത്തിൽ അതിഗംഭീരമായി. 31-ാം തീയതി ആയുരാരോഗ്യം എന്ന പരിപാടിയിൽ കുട്ടികളുടെ കാഴ്ച പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണം ഏറെ വിജ്ഞാനപ്രദമായി. അന്നേ ദിവസം തന്നെ നല്ല മലയാളത്തിൽ ബിന്ദു ടി പറഞ്ഞു തന്ന കാര്യങ്ങളും നന്നായിരുന്നു. പാട്ടും പൊരുളും എന്ന പരിപാടിയിൽ 22-ാം തീയതി പൂവിളി പൂവിളി പൊന്നോണമായി എന്ന പാട്ടിനെക്കുറിച്ച് കേട്ടു. അന്നേ ദിവസം തന്നെ ആവണി പൊന്നൂഞ്ഞാൽ പരിപാടിയിൽ സംഗീത സംവിധായകൻ ശരത് പങ്കെടുത്തത് വളരെ നന്നായി. രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത നാടകം ഇങ്ങനെയും ഒരു ഓണം ഇന്നത്തെ സമൂഹത്തെ തുറന്നുകാട്ടി. അഭിലാഷ് പാറക്കാടി, കണ്ണൂർ നിന്നയച്ച 4 കത്തുകളാണ്.
1: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് കാർത്തിക അണ്ടല്ലൂരാണ്. സെപ്റ്റംബർ 1-ാം തീയതി കൂട്ടുകാരിയിൽ അഴകളവുകൾക്കപ്പുറമുള്ള മനുഷ്യൻ എന്ന ചിത്രീകരണം നല്ല നിലവാരം പുലർത്തി. ആകാര സൗഷ്ഠവവും ആടയാഭരണങ്ങളും ഒന്നുമല്ല, ഒരു മനുഷ്യനെ അളക്കാനുള്ള അളവുകോൽ അവരുടെ നല്ല സ്വഭാവമാണ് എന്ന ഗുണപാഠം ആ ചിത്രീകരണം നൽകി. ഹരിതവാണിയിൽ ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ജിഷ എസ് നടത്തിയ പ്രഭാഷണം വളരെ ഉപകാരപ്രദമായി. ഇന്ന് ഗവേഷണ ലോകത്ത് കൂടുതൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് വിത്ത് ഗവേഷണം, വനവിഭവ സംരക്ഷണം എന്നിവയ്ക്കായുള്ള തുടർ പ്രവർത്തികളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ആ പ്രഭാഷണം സഹായിച്ചു. 6-ാം തീയതി ഏകധാരയിൽ പ്രക്ഷേപണം ചെയ്ത ലളിതഗാനങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. 30-ാം തീയതി പ്രക്ഷേപണം ചെയ്ത പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിലെ ഓരോ വാക്യവും ആൾക്കാരുടെ അധ്വാനത്തെക്കുറിച്ചും അവരുടെ ജീവിത മാർഗങ്ങളെക്കുറിച്ചും പരാമർശിച്ചു കേട്ടത് വളരെ പ്രചോദനം നൽകുന്നതായി എന്നാണ് എഴുതിയിരിക്കുന്നത്. ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്നതിൽ ഏറെ ഇഷ്ടപ്പെട്ട പരിപാടികളാണ് നോവൽ സഞ്ചാരവും മായാമുദ്രകളും. 31-ാം തീയതി മായാമുദ്രകളിൽ കുട്ടികൃഷ്ണ മാരാരുടെ ഭാരത പര്യടനത്തെക്കുറിച്ച് പ്രക്ഷേപണം ചെയ്തപ്പോൾ അത് വായിക്കാത്തവർക്ക് നല്ലൊരറിവായിരുന്നു. ഇതുപോലെ തന്നെയാണ് ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും. വായന കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ ആകാശവാണിയിൽ കൂടി ഇങ്ങനെ കേൾക്കാൻ കഴിയുന്നത് വലിയൊരാശ്വാസമാണ് എന്നാണ് ശ്രോതാവ് എഴുതുന്നത്.
0: മുരളി മേലെപ്പാട്ട് എടപ്പാൾ 3-ാം തീയതിയിലെ പ്രകാശധാരയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പാമ്പുകടി ഏറ്റാൽ എല്ലാവർക്കും ASV കൊടുക്കേണ്ടതുണ്ടോ? മൂർഖൻ, വെള്ളിക്കെട്ടൻ ഇവയുടെ വിഷം നമ്മുടെ നാഡീ സമൂഹങ്ങളെയും അണലി തുടങ്ങിയവയുടെ വിഷം രക്തചംക്രമണത്തെയും ബാധിക്കുമെന്നും എത്രയും പെട്ടെന്ന് ASV സംവിധാനമുള്ള ഹോസ്പിറ്റലിൽ പാമ്പുകടിയേറ്റയാളെ എത്തിക്കണമെന്നും ഉള്ള വിവരങ്ങൾ ഡോക്ടർ വ്യക്തമാക്കി തന്നതിന് ഒരുപാട് സന്തോഷം. 2-ാം തീയതിയിലെ വയലും വീടും പരിപാടിയിൽ തെങ്ങ് കൃഷി സാധ്യതയും വെല്ലുവിളികളും, കായംകുളം തോട്ടവിള ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ റെജി ജേക്കബ് തോമസ് നടത്തിയ പ്രഭാഷണം കേട്ടു. പുതിയ അറിവുകൾ, നല്ല നടീൽ വസ്തുക്കൾ വാങ്ങുക, 30 അടി അകലത്തിൽ തെങ്ങുകൾ നടുക, മണ്ണറിഞ്ഞ് വളം കൊടുക്കുക, ജൈവ രീതിയിൽ കൃഷി ചെയ്യുക, ഇതെല്ലാം എനിക്ക് പുതിയ അറിവാണ് എന്നാണ് മുരളി മേലേപ്പാട്ട് എടപ്പാൾ എഴുതുന്നത്.
1: ഏവൂരിൽ നിന്ന് ഗീതാ ഗോപാലകൃഷ്ണൻ എഴുതുന്നു, ഓണപരിപാടികളെല്ലാം ഏറെ ഇഷ്ടമായി. 31-ാം തീയതി പ്രകാശധാരയിൽ സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങളെയും പരിഹാര മാർഗങ്ങളെയും കുറിച്ച് ഡോക്ടർ ലക്ഷ്മി SR പറഞ്ഞു തന്ന കാര്യങ്ങൾ വളരെ സഹായകമായി. NG ജോഷിലാൽ അവതരിപ്പിച്ച ഗാനസല്ലാപവും ഒത്തിരി ഇഷ്ടമായി. സെപ്റ്റംബർ 2 ബുധനാഴ്ചത്തെ അക്ഷരച്ചെപ്പ് വളരെയേറെ ഇഷ്ടമായി. അന്നത്തെ രാഗാമൃതവും ആസ്വദിച്ചു. പോഷകാഹാരവും ആരോഗ്യവും എന്ന വിഷയത്തിൽ ഡോക്ടർ ഉമാ കല്യാണി ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഉചിതമായ മറുപടികളാണ് നൽകിയത്. സെപ്റ്റംബർ 7 വൈകിട്ട് 5 മണി മുതൽ 5:30 വരെ പാലാ കൈരളി ശ്ലോകരംഗം അവതരിപ്പിച്ച അക്ഷര ശ്ലോകം വളരെ മനോഹരമായിരുന്നു. 7-ാം തീയതി മാർഗരറ്റ് തയ്യാറാക്കി NG ജോഷിലാൽ അവതരിപ്പിച്ച നല്ല മലയാളം വിജ്ഞാനപ്രദമായി. 7-ാം തീയതി ഷിജി ജോൺസൺ അവതരിപ്പിച്ച സുഭാഷിതം വിഷ്ണുമോഹൻ ആലപിച്ച വയലാറിന്റെ കല്യാണ സൗഗന്ധികം എന്ന കവിത, ശങ്കരൻ നമ്പൂതിരി ഉദയഗീതത്തിൽ പാടിയ സുബ്രഹ്മണ്യ സ്തുതികൾ ഒക്കെ ഇഷ്ടമായി. 5-ാം തീയതി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ശബ്ദം കാലം സാക്ഷിയിൽ കേൾക്കാൻ സാധിച്ചു. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരിപാടി വളരെ വിജ്ഞാനപ്രദമാണ്.
0: കൊല്ലം ചക്കുവരയ്ക്കിൽ നിന്ന് രാമചന്ദ്രൻപിള്ള അയച്ച കത്ത്, കുട്ടികളോടുള്ള സ്നേഹാതിരേകം മൂലം അവരുടെ തന്നിഷ്ടങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിക്കാതെ അവരുടെ തെറ്റായ രീതികളെ കണ്ടില്ലെന്ന് നടിക്കുന്ന മാതാപിതാക്കൾക്ക് ഭാവിയിൽ ഉണ്ടാകാവുന്ന വൻ ദുരന്തം വിഷയമാക്കി വെള്ളിമൻ നെൽസൺ അവതരിപ്പിച്ച സുഭാഷിതം കാലോചിതമായിരുന്നു, യാഥാർത്ഥ്യബോധം നിറഞ്ഞതായിരുന്നു. അഭിനന്ദനങ്ങൾ. ഇന്നും വളരെയധികം ദുരിതങ്ങളും അവഗണനയും നേരിടുന്ന അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെടുന്ന മത്സ്യം വിറ്റ് ഉപജീവനം നടത്തുന്നവരുടെ വിശേഷ സ്ത്രീകളുടെ ജീവിതം വിഷയമാക്കി പ്രക്ഷേപണം ചെയ്ത പ്രഭാതഭേരിയിലൂടെ ആകാശവാണിയുടെ ശക്തമായ ജനകീയ സ്വഭാവം വീണ്ടും ബോധ്യമാക്കിയിരിക്കുന്നു. ഇതിൽ ശബ്ദം നൽകിയ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ളവരുടെ അനുഭവങ്ങൾ സമാനമാണ്. പ്രായാധിക്യമുള്ളവർ, രോഗബാധിതർ, ഇവരെല്ലാം ജീവിതഭാരം തലയിലേന്തി ജീവിക്കാനായി നമ്മെ സമീപിക്കുമ്പോൾ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുതേ എന്ന് അപേക്ഷ.
1: കല്ലറ എന്ന സ്ഥലത്ത് നിന്നുള്ള ശ്രോതാവ് വക്കം വാഹിദിന് സെപ്റ്റംബർ 1 മുതൽ 9 വരെ ഉണ്ടായിരുന്ന സുഭാഷിതം, ഉഷമലരി, ഉദയഗീതം എന്നീ പരിപാടികൾ ഏറെ ഇഷ്ടമായി എന്നറിയിക്കുന്നു. ഒപ്പം നോവൽ സഞ്ചാരവും. ഞായറാഴ്ച രാത്രി 9:15 സുഷമ അനിൽ പറഞ്ഞ കഥ, തുടർന്ന് അക്ഷരസൗരഭത്തിൽ എഴുത്തിൽ തെളിയുന്ന ദേശങ്ങൾ, വിവിധ കൃതികൾ പരിചയപ്പെടുത്തിയ ചിത്രീകരണം, ഇതൊക്കെ ആസ്വദിച്ചു എന്ന് അറിയിക്കുന്നു ശ്രോതാവ്.
0: കുരുവികോണത്ത് നിന്നും രവീന്ദ്രന് ആവണി പൊന്നുഞ്ഞാലിൽ സംഗീത സംവിധായകൻ ശരത് അവതരിപ്പിച്ച പരിപാടി വളരെ ഇഷ്ടമായി എന്ന് അറിയിക്കുന്നു. ഓണക്കോടി ഉടുത്തുമാനം എന്നുണങ്ങുന്ന ലളിതഗാനം കേൾപ്പിച്ചപ്പോൾ വളരെ കാലമായി മറന്നുകിടന്ന ഈ മനോഹര ഗാനത്തെ വീണ്ടും ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു.
1: ഷീജ മുരളി മുണ്ടപ്പള്ളി എഴുതുന്നു, ചൊവ്വാഴ്ച രാത്രി 9:30 ഐലമുണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച കഥാപ്രസംഗം വളരെ ഹൃദയഹാരിയായിരുന്നു. 3-ാം തീയതി പ്രക്ഷേപണം ചെയ്ത പ്രഭാതഭേരി ഏറെ പ്രയോജനപ്രദമായി. KSRTCയുടെ ശ്ലാഘനീയമായ പ്രവർത്തനത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു.
0: ആദിക്കാട്ടുകുളങ്ങര നിന്ന് ശ്രീകല മധു. ആകാശവാണിയുടെ ഓണപരിപാടികളെല്ലാം തന്നെ മികച്ച നിലവാരം പുലർത്തിയതിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. തിരുവോണ ദിവസം രാത്രി 10:30 ലങ്കേഷ് അഗസ്ത്യകോട് അവതരിപ്പിച്ച ചലച്ചിത്രഗാന പരിപാടിയിലെ ഓരോ ഗാനവും ഗാനത്തിന് മുൻപ് നൽകിയ വിവരണങ്ങളും തിരുവോണത്തോടും തിരുവോണത്തിന്റെ മഹത്തരമായ സന്ദേശത്തോടും ഇഴ ചേർന്ന് നിൽക്കുന്നതായിരുന്നു. എന്നാൽ മറ്റൊരു അഭിപ്രായം കൂടിയുണ്ട്.
1: എന്താണത്?
0: ശ്രീകലയ്ക്ക് ഓണത്തിന് കേട്ട ആവണി പൊന്നൂഞ്ഞാലുകളൊന്നും പ്രതീക്ഷിച്ച മികവ് പുലർത്തിയില്ല. പല ഓണപരിപാടികളും ആവർത്തനങ്ങളായിരുന്നു. ഓണം കഥാനേരത്തിലെ കഥകൾ വേണ്ടത്ര നിലവാരം പുലർത്തിയില്ല. ചലച്ചിത്രഗാന പരിപാടികൾ ആവർത്തന വിരസമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാണ് ശ്രീകല മധു ആ കത്ത് ഉപസംഹരിക്കുന്നത്.
1: MD ശിവരാമൻ, ഗീതാ ശിവരാമൻ എന്നിവർ എഴുതുന്നു, 1-ാം തീയതി രാത്രി 8:00 പ്രക്ഷേപണം ചെയ്ത സർഗകേരളം നന്നായി. വായനയുടെ ഔന്നത്യം. പ്രശസ്ത സാഹിത്യകാരനും അധ്യാപകനുമായിരുന്ന പ്രൊഫസർ S. ഗുപ്തൻ നായർ നടത്തിയ പ്രഭാഷണം ഉന്നത നിലവാരമുള്ളതായിരുന്നു. 4-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 8:00 പ്രക്ഷേപണം ചെയ്ത സാഹിത്യവേദിയിൽ ഉൾപ്പെടുത്തിയ പരിപാടികളൊക്കെ നല്ല നിലവാരം പുലർത്തി. രാജശ്രീ തോന്നയ്ക്കൽ അവതരിപ്പിച്ച കഥ ആദ്യത്തെ ദിനം നല്ല പ്രമേയമായിരുന്നു. ബിനു കൽപ്പകശ്ശേരിയുടെ കവിതകൾ ഹൃദ്യമായി. ഋതുപർണ PS കറപുരണ്ട കൈകൾ കഥ വളരെ ഇഷ്ടമായി. 7-ാം തീയതി വൈകുന്നേരം 5:00 പ്രക്ഷേപണം ചെയ്ത പാലാ കൈരളി ശ്ലോകരംഗത്തിന്റെ അക്ഷരശ്ലോകം നല്ല നിലവാരം പുലർത്തി. ഈ അടുത്തൊന്നും ഇത്ര നിലവാരമുള്ള അക്ഷരശ്ലോകം കേട്ടിട്ടില്ല എന്നാണ് ശ്രോതാക്കൾ അഭിപ്രായപ്പെടുന്നത്. 3-ാം തീയതി വ്യാഴാഴ്ച പ്രക്ഷേപണം ചെയ്ത ഉഷമലരിയിൽ പ്രശസ്ത കവി നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ കാമുകൻ എന്ന കവിത മുഖത്തല തുളസീധരൻ ആലപിച്ചത് ശ്രുതിമധുരവും ഹൃദ്യവുമായിരുന്നു. നിരാശാകാമുക ഹൃദയങ്ങൾ നേരിട്ട് അനുഭവിച്ചത് ഇടപ്പള്ളിയാണ്. ചങ്ങമ്പുഴ കവിതയോ ഇടപ്പള്ളി കവിതയോ പോലെ തോന്നി. ആലാപനം ഏത് കാമുകന്റെ ഹൃദയത്തെയും അഗാധമായി സ്പർശിക്കും. അത്രയ്ക്ക് നല്ലതായിരുന്നു എന്നാണ് ശ്രോതാക്കൾ എഴുതുന്നത്.
0: എഴുത്തുപെട്ടിയിലേക്ക് ഇടയ്ക്കിടെ എഴുതുന്ന ഒരു എളിയ ശ്രോതാവ് എന്ന് എഴുതിക്കൊണ്ടാണ് കോഴിക്കോട് കാക്കൂർ നിന്ന് MK രാധാകൃഷ്ണൻ കത്തയച്ചിരിക്കുന്നത്. ഓണം കഴിഞ്ഞിട്ട് എഴുതിയ ഈ കത്ത് പരിഗണിക്കാതെ പോകരുത്. ഓണപരിപാടികളെ കുറിച്ചുമുണ്ട്. ഇക്കുറിയും ഞാൻ ഓണം ആഘോഷിച്ചത് എന്റെ സന്തത സഹചാരിയായ ആകാശവാണിയോടൊപ്പമാണ്. 900 സാമൂഹ്യ മാധ്യമങ്ങൾ ഉണ്ടെന്നാലും സംഭാഷണം, സഹിഷ്ണുത, സമാധാനം എന്നീ ത്രിഗുണഗണങ്ങളുള്ള ആകാശവാണി പ്രക്ഷേപണത്തിന്റെ 90 പിന്നിട്ടു എന്നത് വളരെ വലിയ കാര്യം തന്നെ. ബഹുജനഹിതായ, ബഹുജനസുഖായ എന്ന ആപ്തവാക്യം പരിപൂർണമായി പാലിക്കുവാൻ വാണിയുടെ പ്രതിജ്ഞാബദ്ധത ഏറെ ശ്ലാഘനീയമാണ്. അർപ്പണ മനോഭാവവും ഇച്ഛാശക്തിയുമുള്ള പ്രക്ഷേപകരുടെ ദൗത്യം ഉദ്ദേശ്യശുദ്ധി കൈവരിച്ചുകൊണ്ട് മറ്റു മാധ്യമങ്ങളെ നിഷ്പ്രഭമാക്കുന്നത് ചെറിയ കാര്യമല്ല. സുഭാഷിതം, പ്രഭാതഭേരി, ഓർമ്മച്ചെപ്പ്, ആവണി പൊന്നൂഞ്ഞാൽ, ശനിയാഴ്ചകളിലെ സന്ധ്യമയങ്ങുന്ന നേരത്തെ 6:40 നല്ല വാർത്തകൾ, ഇങ്ങനെയുള്ള പരിപാടികൾ ഞാൻ സാഗുതം കേൾക്കുന്നയാളാണ്. ആവണി പൊന്നൂഞ്ഞാലിൽ ആടുവാൻ വന്നവർ ഇത്തവണത്തെ ഓണം കെങ്കേമമാക്കി. കൃഷിവകുപ്പ് മന്ത്രി ശ്രീ T. സിദ്ദിഖ് അവർ കർഷക ദിനത്തിൽ അവതരിപ്പിച്ച പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പാട്ടുകൾ എല്ലാവർക്കും പ്രിയങ്കരമാവുകയും ചെയ്തു. പ്രിയ നിലയത്തിന് പ്രണാമം. കോഴിക്കോട് കാക്കൂർ നിന്ന് എം കെ രാധാകൃഷ്ണൻ.
1: ഒറ്റപ്പാലം മുളഞ്ഞൂരിൽ നിന്ന് പി എം വാസുദേവൻ നമ്പൂതിരി എഴുതുന്നു. നിറകുടം ഒരിക്കലും തുളുമ്പില്ല. ഓഗസ്റ്റ് 16 അത്തം ദിനത്തിൽ ഉച്ചയ്ക്ക് 1 ആവണി പൊന്നൂഞ്ഞാലിൽ പ്രശസ്ത ക്യാൻസർ ചികിത്സകനായ ഡോക്ടർ വി പി ഗംഗാധരനുമായി എം വി ശശികുമാർ നടത്തിയ അഭിമുഖം കേട്ടപ്പോഴാണ് ഈ പഴമൊഴി ഓർമ്മ വന്നത്. എത്ര ലളിതമായ, ലാളിത്യം നിറഞ്ഞ, ഒരു ഡോക്ടർ എന്ന യാതൊരു ഗമയുമില്ലാത്ത സംസാരമായിരുന്നു അദ്ദേഹത്തിന്. എത്രയെത്ര ക്യാൻസർ രോഗികളെയാണ് മരണത്തിന്റെ മുഖത്ത് നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത്. സ്റ്റെതസ്കോപ്പ് കൊണ്ട് രോഗം കണ്ടുപിടിക്കുന്ന ഡോക്ടറുടെ മനസ്സിൽ സംഗീതത്തിന്റെ മാസ്മരിക വലയം നിറഞ്ഞത് കണ്ടപ്പോൾ അത്തപ്പൂക്കളം പോലെ തോന്നി എന്നാണ് ശ്രോതാവ് എഴുതുന്നത്. ആവണിപ്പൊന്നുഞ്ഞാൽ ആരംഭ ദിവസം ഇത്തരമൊരു സംഗീത വിരുന്നൊരുക്കിയ ആകാശവാണിക്ക് 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
0: 6 ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാര കേട്ടു. പ്രമേഹ രോഗികൾ, ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞവർ, കണ്ണട ഉപയോഗിക്കുന്നവർ എന്നിവർക്ക് നേത്രദാനം ചെയ്യാമോ എന്ന വിഷയത്തെക്കുറിച്ചുണ്ടായിരുന്ന ആൻസി അൻസാറിന്റെ പ്രഭാഷണം പുതിയൊരു അറിവ് പകർന്നു തന്ന നല്ലൊരു വിവരണമായിരുന്നു എന്ന് ആചാര്യ തിരുവത്ര ചാവക്കാട് എഴുതിയിരിക്കുന്നു. നേത്രദാനത്തിന്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും സമഗ്രമായി പ്രതിപാദിച്ച ആ പ്രകാശധാര പ്രകാശത്തിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തന്നെ തേടുന്നവയായിരുന്നു.
1: ഐലം ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച ശ്രീ മഹാദേവൻ എന്ന കഥാപ്രസംഗം ഇഷ്ടമായി എന്നറിയിക്കുന്നു മനോജ് മാവേലിക്കര.
0: ഹരികുമാർ തോട്ടപ്പള്ളി അയച്ച കത്ത്. പുലർകാലവേളകളിൽ നവോന്മേഷം പകരുന്ന സുഭാഷിതങ്ങൾ അനവരതം മനസ്സിനെ ആനന്ദഭരിതമാക്കുന്നു. 7 ശ്രീമതി ഷിജി ജോൺസൺ അവതരിപ്പിച്ച സുഭാഷിതം റിട്ടയർമെന്റ് ജീവിതം ആരംഭിക്കുന്നവർക്കായുള്ള ഒരു വഴിവിളക്കായിരുന്നു. ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ.
1: നീലേശ്വരം സദാശിവൻ, വെള്ളിമൺ നെൽസൺ എന്നിവർ അവതരിപ്പിച്ച സുഭാഷിതം വളരെയേറെ നന്നായിരുന്നു എന്നാണ് പുനലൂരിൽ നിന്ന് ജ്യോതിലക്ഷ്മി അഭിപ്രായപ്പെടുന്നത്. ചതയദിനത്തിൽ ഗുരുദേവന്റെ കൃഷി മഹാത്മ്യം വിവരിച്ച് സുഭാഷിതത്തിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഉഷമലരിയിൽ ഗുരുദേവന്റെ ദൈവദശകം ജി ശ്രീറാം പാരായണം ചെയ്തത്. ഓണം കവിതയിൽ നാലപ്പാടൻ പത്മനാഭൻ അവതരിപ്പിച്ച കവിത. ആയുരാരോഗ്യത്തിൽ അലർജിയുടെ കാരണങ്ങളെപ്പറ്റി കവിതാദേവ് സംസാരിച്ചത്. സഞ്ചാരിയിൽ മൂകാംബികയെപ്പറ്റി വിശദമായി അറിയാൻ കഴിഞ്ഞത്. 12:40 പ്രകാശധാരയിൽ പ്രമേഹ രോഗികളുടെ പാദസംരക്ഷണത്തെപ്പറ്റി സംസാരിച്ചത്. എല്ലാ ദിവസത്തെയും ആവണി പൊന്നൂഞ്ഞാൽ പരിപാടി ഇതൊക്കെ ഇഷ്ടമായി എന്നാണ് ശ്രോതാവ് എഴുതുന്നത്. 6:50 വയലും വീടും പരിപാടിയിൽ മുന്നേറാം കൃഷിയിലൂടെ ആയുർവേദത്തിൽ ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ സഹായിച്ചു. രാത്രി 8 കേട്ട സ്വപ്നസാക്ഷ്യം, അക്ഷരമുറ്റം എന്നീ കവിതകൾ നന്നായിരുന്നു.
0: ആകാശവാണിയുടെ കൊച്ചു കൂട്ടുകാരൻ കിരൺ വെള്ളായണി കുറേ കത്തുകൾ അയച്ചിട്ടുണ്ട്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ ബാലലോകം പരിപാടിയിൽ 6 തിരുവനന്തപുരം ഉഴമലയ്ക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിച്ച ലളിതഗാനം, മാപ്പിളപ്പാട്ട്, സംഘഗാനം, കഥാപ്രസംഗം എന്നിവ നന്നായി ആസ്വദിച്ചു. രശ്മി എന്ന പരിപാടിയിൽ തിരുവനന്തപുരം കുന്നുംപുറം ശാന്തിനികേതൻ സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിച്ച ഓണത്തിന്റെ ഐതിഹ്യം, കഥ, ലളിതഗാനം, ഓമനയുടെ ഓണം എന്ന കവിത, ദേശഭക്തിഗാനം, നാടൻപാട്ട്, സംഘഗാനം എന്നിവ നല്ല നിലവാരം പുലർത്തി. ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഡോക്ടർ എസ് ശ്രീദേവി, പ്രൊഫസർ കെ വി ദേവ്, ഡോക്ടർ വെള്ളിമൺ നെൽസൺ, ഡോക്ടർ ദേവദാസ് മേനൻ എന്നിവരുടെ എല്ലാം സുഭാഷിതം വളരെ നല്ല നിലവാരം പുലർത്തി. ആകാശവാണി തിരുവനന്തപുരം നിലയം 29 പ്രക്ഷേപണം ചെയ്ത നാടകം മാവേലി വന്നു മടങ്ങി ഗംഭീരമായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട് കിരൺ എസ് വെള്ളായണി.
1: കാസർഗോഡ് ജില്ലയിലെ വെണ്ടിച്ചാലിൽ നിന്ന് ജമീല, ജസ്രീന, ഫൗസിയ, ജംഷീദ് എന്നിവർ എഴുതുന്നു. പ്രകാശധാരയിൽ സന്ധിവാദം, ആമവാദം എന്നിവയെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞു തന്നതും പാമ്പ് കടിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് അറിവ് നൽകിയതിനും നന്ദി അറിയിക്കുകയാണ്. ആയുരാരോഗ്യം എന്നും കേൾക്കുന്ന പരിപാടിയാണ്, വളരെയേറെ ഇഷ്ടമാണ്. ആശുപത്രിയിൽ പോയാൽ ഡോക്ടർമാർ രോഗത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ആകാശവാണിയിലൂടെയാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത് എന്നാണ് ഇവർ എഴുതുന്നത്.
0: ശശി കെ വെട്ടൂർ കല്ലമ്പലം അയച്ചിരിക്കുന്ന കത്ത്. ഡോക്ടർ വെള്ളിമൺ നെൽസന്റെ സുഭാഷിതം വളരെ നന്നായിരുന്നു. ഇല്ലായ്മയിൽ വളർന്ന എനിക്ക് ഇന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ല എന്ന് പറയാം. പക്ഷേ ഒരു തലമുറയുടെ സഹായം എന്തു വില കൊടുത്തിട്ടും ആകാശവാണിയിലെ സുഭാഷിതങ്ങൾ ഇപ്പോഴുള്ള തലമുറയും വരും തലമുറകളും കേട്ടിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ്. ശശി കെ വെട്ടൂർ കല്ലമ്പലം.

0: ശ്രോതാക്കളുടെ കത്തുകൾ എല്ലാം പൂർത്തിയാക്കിയ ശേഷം നമുക്ക് ഇമെയിൽ വഴി അയച്ച സന്ദേശങ്ങൾ വായിക്കാം.
1: മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര എഴുതുന്നു, 4-ാം തീയതി സാഹിത്യവേദിയിൽ ഋതു പർണ അവതരിപ്പിച്ച കറപുരണ്ട കൈകൾ എന്ന കഥ സ്വന്തം കുടുംബത്തെ നോക്കാൻ കള്ളനായി മാറിയ ഒരു മനുഷ്യന്റെ ജീവിതം വരച്ചുകാട്ടി. ബിനു കൽപ്പകശ്ശേരി അവതരിപ്പിച്ച ഓർമ്മ ചാർത്ത്, വഴിമാറിയ ചിന്തകൾ എന്നീ കവിതകൾ വളരെ നല്ല നിലവാരം പുലർത്തി. രാജേശ്വരി തോന്നിക്കൽ അവതരിപ്പിച്ച ആദിത്യ ദിനം എന്ന കഥയും ഇഷ്ടമായി. ഗ്രാമകേരളത്തിൽ പാവക്കൂത്തിനെ കുറിച്ച് 4-ാം തീയതി അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി. കലാമണ്ഡലം ഹൈദരാലിയുടെ ശബ്ദം 4-ാം തീയതി കാലം സാക്ഷിയിൽ കേൾപ്പിച്ചത് ഇഷ്ടപ്പെട്ടു. സമൂഹത്തിന്റെ വളർച്ചയിലും പുരോഗതിയിലും അധ്യാപനം എന്നത് ഏറ്റവും മഹത്വവും ഉത്തരവാദിത്വവുമുള്ള ഒരു ജോലിയാണ്. കേവലം അറിവ് പകരുക എന്നതിനപ്പുറം ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിലും രാജ്യത്തിന്റെ ഭാവിയെ വാർത്തെടുക്കുന്നതിലും അധ്യാപകൻ വലിയ പങ്ക് വഹിക്കുന്നു. 5-ാം തീയതി MV സതീശൻ അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. 6-ാം തീയതി നിയമരംഗത്തിൽ ആത്മഹത്യാ പ്രതിരോധ നിയമത്തെക്കുറിച്ചും പ്രേരണാ കുറ്റങ്ങളെക്കുറിച്ചും വിശദീകരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ലക്ഷ്മിപ്രിയ ആർ നടത്തിയ പ്രഭാഷണം വളരെ വിജ്ഞാനപ്രദമായി. ഫോട്ടോ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിക്കുന്നത് വഴി ഇരകളാകുന്നവർ കടുത്ത വിഷാദത്തിലേക്കും ആത്മഹത്യയിലേക്കും വരെ നയിക്കപ്പെടുന്നു. ഇതിനെതിരെ നിയമങ്ങൾ കർശനമായി നടപ്പാക്കിയാൽ മാത്രമേ ഇതില്ലാതാക്കാൻ കഴിയുകയുള്ളൂ. 8-ാം തീയതിയിലെ പ്രഭാതപേരി ശ്രദ്ധേയമായി. മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യം വിശദമാക്കിയ 9-ാം തീയതിയിലെ വാർത്താ വീക്ഷണം പ്രസക്തമായിരുന്നു.
0: TR വിജയലക്ഷ്മി ചേർത്തല അയച്ച മെയിലാണ് അടുത്തത്. 26 ആഗസ്റ്റ് ഡോക്ടർ ജോർജ് ഓണക്കൂർ തിരുവനന്തപുരം, അതായത് 27 സാഹിത്യ പ്രമുഖൻ, 30-ാം തീയതി പ്രൊഫസർ KV ദേവ്, 31 VA പുരുഷോത്തമൻ നായർ, സെപ്റ്റംബർ 1 ഡോക്ടർ വെള്ളിമൺ നെൽസൺ, 2-ാം തീയതി ചട്ടമ്പിസ്വാമി ജയന്തി ദിവസം MV സതീശൻ, 3-ാം തീയതി കരിപ്പൂര് GV നായർ, സെപ്റ്റംബർ 5 അധ്യാപക ദിനം അന്ന് MV സതീശൻ അവതരിപ്പിച്ചത് എല്ലാം അവസരോചിതമായി, ഇഷ്ടമായി, ഊർജവും അറിവും പകർന്നു തരുന്നവ ആയിരുന്നു. സെപ്റ്റംബർ 4 ജന്മാഷ്ടമി ദിവസം കേൾപ്പിച്ച കരുണ ചെയ്യുവാൻ അടിമലരേണ തന്നെ കൃഷ്ണ എന്നിവ മുട്ടറ രവീന്ദ്രൻ പാടിയത് വളരെ ഇഷ്ടമായി, പാട്ടും പൊരുളും ഏറെ ഇഷ്ടമായി എന്ന് TR വിജയലക്ഷ്മി ചേർത്തല അറിയിക്കുന്നു.
1: പത്മകുമാർ P പെരുന്താനി എഴുതുന്നു, ഉഷമലരിയിൽ G ശ്രീറാം ആലപിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം, വയലോപ്പിള്ളി ശ്രീധര മേനോന്റെ എന്റെ ഗ്രാമം, ഹരിശങ്കർ ആലപിച്ച കവി P കുഞ്ഞിരാമൻ നായർ എഴുതിയ ഓണപ്പൂവേ, ജോഷിലാൽ ആലപിച്ച ഇടശ്ശേരിയുടെ രാജസദസ്സിലെ നർത്തകി, രഞ്ജിനി സുധീരൻ ആലപിച്ച വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന്റെ ഗംഗ എല്ലാം ഹൃദ്യമായിരുന്നു. പാട്ടും പൊരുളും പരിപാടിയുടെ അലകും പിടിയും മാറി പുതിയ അവതാരകരായി കുരീപ്പുഴ സജീവും NJ ജോഷിലാലും. ആ പരിപാടി ഹൃദ്യമാക്കാനുള്ള ശ്രമമുണ്ടാകുന്നതിൽ സന്തോഷം. മനേഷ് MP അവതരിപ്പിക്കുന്ന ഹലോ സന്ദേശഗാനം, NJ ജോഷിലാൽ അവതരിപ്പിക്കുന്ന ഓർമ്മച്ചെപ്പ്, MS ആശയിലൂടെ എത്തുന്ന ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, ഇതെല്ലാം ഇഷ്ടമാണ്.
0: ദിലീപ് V മുഹമ്മദ് മൂവാറ്റുപുഴ അയച്ച സന്ദേശം, അധ്യാപക ദിനം, കാലഘട്ടത്തിന്റെ പ്രസക്തി, ഭാഷാ വിദഗ്ധൻ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ തയ്യാറാക്കിയ വാർത്താ വീക്ഷണം, അക്ഷരാർത്ഥത്തിൽ എക്കാലത്തും അധ്യാപക സമൂഹത്തിന്റെ പ്രസക്തി എന്തെന്ന് വിളിച്ചോതുന്നതായി. സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിലെ പോരായ്മകൾ അവതരിപ്പിച്ച പ്രഭാതഭേരിയും, സൈബർ കാലഘട്ടത്തിൽ സ്ത്രീ സുരക്ഷ പോലെ ഗൗരവമുള്ള വിഷയങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ അവതരിപ്പിച്ച പ്രഭാതഭേരിയും ശക്തമായിരുന്നു. വിവിധ രോഗങ്ങൾക്കുള്ള ഹോമിയോ ചികിത്സയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രകാശധാരയിൽ പലപ്പോഴായി പ്രക്ഷേപണം ചെയ്യുന്ന പ്രഭാഷണങ്ങൾ ഏറെ വിലപ്പെട്ടതാണ്. കൂർക്കമ്മലിയുടെ കാരണങ്ങളും ഹോമിയോ ചികിത്സയും എന്ന വിഷയത്തെ ആസ്പദമാക്കി 9-ാം തീയതിയിലെ പ്രകാശധാരയിൽ ഡോക്ടർ യഹിയ പറക്കവെട്ടി ചെയ്ത പ്രഭാഷണം അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. ഒരു പ്രദേശത്തിന്റെ വികസനത്തിന് റോഡുകളും ആവശ്യമെങ്കിൽ പാലങ്ങളും അത്യന്താപേക്ഷിതവും അനിവാര്യവുമാണെന്നിരിക്കെ പിന്നെ എന്തുകൊണ്ടാണ് ആലപ്പുഴ ജില്ലയിലെ എഴുപുന്ന പഞ്ചായത്തിലെ കാക്കത്തുരുത്ത് നിവാസികൾക്ക് ഇവ അന്യമാകുന്നത് എന്ന് ഉറക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രസ്തുത വിഷയം കൈകാര്യം ചെയ്ത പ്രഭാതഭേരി വളരെയേറെ ഗൗരവമേറിയ ഒരു വിഷയത്തെയാണ് പൊതുജന സമക്ഷം അവതരിപ്പിച്ചത്. വിവിധ ദിവസങ്ങളിലെ സുഭാഷിതങ്ങൾ, ചിന്തോദ്ദീപകവും ഉഷമലരിയിൽ പ്രക്ഷേപണം ചെയ്ത കവിതകൾ ശ്രവണ സുഖം പകരുന്നതുമായിരുന്നു. അങ്ങനെ ഇന്ന് ശ്രോതാക്കളയച്ച കത്തുകളും സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കത്തുകൾ അയക്കുക. വിലാസം: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 6950104.
1: ഇമെയിലിലൂടെ അഭിപ്രായങ്ങൾ അയക്കുന്നവർ AIRTVMPM@gmail.com എന്ന ഇമെയിലിലേക്ക് അയക്കുക.
0: ഇമെയിൽ ID ഒരിക്കൽ കൂടി പറയാം, AIRTVMPM@gmail.com.

0: ആകാശവാണി.
1: നിയമരംഗം. കേരള തണ്ണീർത്തട സംരക്ഷണ നിയമം 2008. ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് മഞ്ജു വി സംസാരിക്കുന്നു.
2: 1982 February 1 ഇന്ത്യയിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്. കേരളത്തിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് August 12 2008. ഇതൊരു സംസ്ഥാന നിയമമാണ്. കേരള സംസ്ഥാനത്ത് നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അവ രൂപാന്തരപ്പെടുത്തുന്നതും പരിവർത്തനപ്പെടുത്തുന്നതും തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഉള്ള നിയമമായാണ് കേരള സർക്കാർ 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കൊണ്ടുവന്നത്. 1970 കേരളത്തിൽ ഉണ്ടായിരുന്ന 8.75 ലക്ഷം ഹെക്ടർ നെൽപ്പാടങ്ങളിൽ നല്ലൊരു ഭാഗവും നികത്തപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഈ നിയമം നടപ്പിലാക്കിയത്. ഈ നിയമം നടപ്പാക്കിയതു മുതൽ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായല്ലാതെ കേരളത്തിൽ നെൽവയലുകൾ നികത്തുന്നതോ രൂപാന്തരപ്പെടുത്തുന്നതോ അവയിൽ നിന്നും മണൽ വാരുന്നതും സമ്പൂർണമായി നിരോധിച്ചിരിക്കുന്നു. നെൽവയലിന്റെ പാരിസ്ഥിതിക സ്വഭാവത്തിന് മാറ്റം വരുത്താത്ത രീതിയിൽ ഇടവിളകൾ കൃഷി ചെയ്യുന്നതിനോ വയൽ സംരക്ഷണത്തിനായുള്ള പുറം ബണ്ടുകൾ നിർമ്മിക്കുന്നതിനോ എക്കലും ചെളിയും നീക്കം ചെയ്യുന്നതിനോ ഈ നിരോധനം തടസ്സമാകുന്നില്ല. കേരളത്തിൽ നിലനിന്നിരുന്ന 8.5 ലക്ഷത്തിലധികം ഹെക്ടർ നെൽവയലുകളിൽ 3/4 നികത്തപ്പെട്ട സ്ഥിതിവിശേഷം സംജാതമായ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നിയമനിർമ്മാണത്തിന് സർക്കാർ തീരുമാനിക്കുന്നത്. കർഷക തൊഴിലാളികൾക്കും ഗ്രാമീണ മേഖലയ്ക്കും ഊന്നൽ നൽകുന്നതിന് തരിശിട്ടിരിക്കുന്ന കൃഷിയോഗ്യമായ സ്ഥലങ്ങൾ നെൽവയലുകളാക്കി മാറ്റി കൃഷി ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നത്. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള പ്രാദേശിക നിരീക്ഷണ സമിതികൾക്കാണ്. അതാത് സ്ഥലത്തെ കൃഷി ഓഫീസർമാർ കൺവീനർ ആയിട്ടുള്ളതും പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർപേഴ്സണും വില്ലേജ് ഓഫീസറും പൊതുജനങ്ങളുടെ പ്രതിനിധികളായ 3 പേരും അംഗങ്ങളായിട്ടുള്ള ഒരു സമിതിയാണ് പ്രാദേശിക നിരീക്ഷണ സമിതി. അതാത് പ്രദേശത്തെ നെൽവയലുകളെ സംബന്ധിച്ച ഒരു ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുന്നതിനും ആ ഡാറ്റാ ബാങ്ക് തദ്ദേശ സ്വയംഭരണ സമിതിയെക്കൊണ്ട് കേരള സർക്കാരിന്റെ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്നതിനും ഈ ഡാറ്റാ ബാങ്കിൽ നെൽവയലുകളായി രേഖപ്പെടുത്തിയിരിക്കുന്ന വസ്തുക്കൾ പിന്നീട് പരിവർത്തനം ചെയ്യപ്പെടാതിരിക്കാനും നിർദ്ദേശം നൽകുവാനുള്ള അധികാരം ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി അഥവാ പ്രാദേശിക നിരീക്ഷണ സമിതിക്കുണ്ട്. ഓരോ പഞ്ചായത്തിലെയും അല്ലെങ്കിൽ കോർപ്പറേഷനിലെയും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെയും നെൽകൃഷിക്ക് യോഗ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി ആ സ്ഥലങ്ങളുടെ ഒരു കൃത്യമായ ലിസ്റ്റ് ഉണ്ടാക്കി അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരെ ഏൽപ്പിച്ച് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി ഈ നിയമപ്രകാരമുള്ള നടപടികൾ എല്ലാം നടക്കുന്നുണ്ട് എന്ന കൃത്യത വരുത്തേണ്ട ഉത്തരവാദിത്തം പ്രാദേശിക നിരീക്ഷണ സമിതികൾക്കാണ്. ആദ്യമായി ഒരു കരട് ഡാറ്റാ ബാങ്ക് അല്ലെങ്കിൽ നിലവിലുള്ള നെൽവയലുകളുടെ ഒരു ലിസ്റ്റ് പ്രാദേശിക നിരീക്ഷണ സമിതി തയ്യാറാക്കേണ്ടതുണ്ട്. തന്റെ വസ്തു തെറ്റായി ഉൾപ്പെട്ടു എന്ന് പരാതിയുണ്ട് എങ്കിൽ പ്രാദേശിക നിരീക്ഷണ സമിതിയോട് ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കണമെന്നു ആവശ്യപ്പെടാനുള്ള അവകാശം വസ്തുവിന്റെ ഉടമസ്ഥനുണ്ട്. ഡാറ്റാ ബാങ്ക് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് അതിൽ മാറ്റം വരുത്തുവാനുള്ള അധികാരം പ്രാദേശിക നിരീക്ഷണ സമിതിക്ക് ഉണ്ടായിരിക്കുന്നതല്ല. ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ ഡാറ്റാ ബാങ്കിനെ സംബന്ധിച്ച പരാതികൾ ഉണ്ട് എങ്കിൽ വ്യക്തികൾക്ക് റവന്യൂ ഡിവിഷണൽ ഓഫീസർമാരെ സമീപിക്കാവുന്നതാണ്. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വസ്തുവിൽ വീട് വയ്ക്കുന്നതിനോ മറ്റു ചമയങ്ങൾ ഉണ്ടാക്കുന്നതിനോ പ്രാദേശിക നിരീക്ഷണ സമിതി വഴി മേലധികാരികൾക്ക് അപേക്ഷ നൽകേണ്ടതാണ്. നെൽവയലായോ തണ്ണീർത്തടമായോ രേഖപ്പെടുത്തിയ ഒരു വസ്തുവിൽ നിർമ്മാണങ്ങൾ നടത്തുവാനോ വ്യാപാരങ്ങൾ നടത്തുവാനോ പ്രാദേശിക ഭരണകൂടങ്ങൾ അനുമതി നൽകരുത് എന്ന് ഈ നിയമത്തിലെ 14 കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ഒരു വസ്തു റവന്യൂ രേഖയിൽ നിലമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ആ വസ്തു ഉപയോഗിക്കുന്നതിനും ചില നിയന്ത്രണങ്ങളുണ്ട്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2018 ഭേദഗതി ചെയ്തതു പ്രകാരം 27A എന്ന വകുപ്പ് പ്രകാരം ഒരു അപേക്ഷ റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് സമർപ്പിക്കുകയും റവന്യൂ ഡിവിഷണൽ ഓഫീസർ ആ അപേക്ഷ പരിഗണിച്ച് ആ വസ്തു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഉപയോഗം നടത്തുവാൻ ഉടമസ്ഥന് സാധിക്കുകയുള്ളൂ. റവന്യൂ ഡിവിഷണൽ ഓഫീസർ ആ അപേക്ഷ അതാത് കൃഷി ഓഫീസിലേക്ക് അയക്കുകയും കൃഷി ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭ്യമായതിനുശേഷം ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്ന ഫീസ് അടച്ച് മാത്രമേ ഈ വസ്തു മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. 25 സെന്റ് വരെയുള്ള വസ്തുവിന് ഇപ്പോഴത്തെ നിയമപ്രകാരം സൗജന്യമായി സെക്ഷൻ 27A പ്രകാരമുള്ള അപേക്ഷ അനുവദിക്കാവുന്നതാണ്. 1 ഏക്കർ വരെയുള്ള വസ്തുവിൽ ന്യായവിലയുടെ 10% സർക്കാരിലേക്ക് അടച്ചാൽ മാത്രമേ അപേക്ഷ അനുവദിക്കുവാൻ സാധിക്കുകയുള്ളൂ. 1 ഏക്കറിന് മുകളിലുള്ള വസ്തുവാണ് എങ്കിൽ ന്യായവിലയുടെ 20% അടയ്ക്കേണ്ടതാണ്. ഗവൺമെന്റിലേക്കുള്ള ഫീസ് അടച്ചതിനുശേഷം BTR അഥവാ ബേസിക് ടാക്സ് രജിസ്റ്റർ എന്ന രേഖയിൽ നിലമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിനു പകരമായി പുരയിടം എന്നോ ഗാർഡൻ ലാൻഡ് എന്നോ രേഖപ്പെടുത്തി ഈ വസ്തു പൂർണ്ണമായി ഉപയോഗിക്കുവാൻ കഴിയുന്ന രീതിയിൽ ഉടമസ്ഥന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതാണ്. 2018 നെൽവയൽ നീർത്തട സംരക്ഷണ നിയമപ്രകാരം ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമിക്ക് സർക്കാരിലേക്ക് നിശ്ചിത ഫീസ് കെട്ടി ആ വസ്തു ഉടമസ്ഥർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാനും വ്യാപാരങ്ങൾ നടത്തുവാനും ഉപയോഗിക്കാം എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഈ വ്യവസ്ഥ പ്രകാരമാണ് നേരത്തെ സൂചിപ്പിച്ച പ്രകാരമുള്ള അപേക്ഷകൾ റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് സമർപ്പിക്കേണ്ടത്. റവന്യൂ ഡിവിഷണൽ ഓഫീസർ ഈ അപേക്ഷകൾ അനുവദിച്ചാൽ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ഫീസ് ഗവൺമെന്റിൽ അടച്ചുകൊണ്ട് ഈ നിയമത്തിന്റെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി വസ്തു ഉടമസ്ഥന് പൂർണ്ണമായി ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ പൊതുകാര്യങ്ങൾക്കായി ഡാറ്റാ ബാങ്കിൽ നെൽവയൽ എന്ന് രേഖപ്പെടുത്തിയ വസ്തു ചില നിയന്ത്രണങ്ങളോടുകൂടി ഉപയോഗിക്കാനും സാധിക്കും. റവന്യൂ ഡിവിഷണൽ ഓഫീസർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ജില്ലാ കളക്ടർ മുമ്പാകെ ഒരു അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥയും ഈ നിയമത്തിലുണ്ട്. ഏതൊരാൾക്കും സർക്കാരിൽ ഒരു റിവിഷൻ ഹർജി ഫയൽ ചെയ്ത് ജില്ലാ കളക്ടറുടെ തീരുമാനം അസ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടാവുന്നതാണ്. ഡാറ്റാ ബാങ്കിൽ നിലവിലായിരിക്കുന്ന ഒരു വസ്തു രൂപാന്തരപ്പെടുത്തുകയോ പരിവർത്തനം ചെയ്യുകയോ ചെയ്താൽ കർശന നടപടികൾ എടുക്കാനുള്ള അധികാരം റവന്യൂ ഡിവിഷണൽ ഓഫീസർമാർക്കും മേലധികാരികൾക്കുമുണ്ട്. ഈ നിയമപ്രകാരം ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കെതിരെ ക്രിമിനൽ നടപടികളും എടുക്കാവുന്നതാണ്. കൃഷിയോഗ്യമായിട്ടും കൃഷി ചെയ്യാതെ തരിശിട്ടിരിക്കുകയാണെങ്കിൽ പ്രാദേശികതല നിരീക്ഷണ സമിതിക്ക് ഗ്രാമപഞ്ചായത്ത് വഴി നെൽകൃഷി ചെയ്യുവാൻ വസ്തുവിന്റെ ഉടമസ്ഥനോട് ആവശ്യപ്പെടാവുന്നതും ഉടമസ്ഥൻ നിരാകരിക്കുകയാണ് എങ്കിൽ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഉടമസ്ഥന്റെ സമ്മതം പോലുമില്ലാതെ കൃഷി ചെയ്യുന്നതിനുള്ള വ്യവസ്ഥ പോലും ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2008 മുൻപ് അനധികൃതമായി നികത്തിയ നിലങ്ങൾ കൂടി നിയന്ത്രിക്കാനുള്ള വ്യവസ്ഥ 2018 നിയമത്തിൽ ഉണ്ട്. 27C റവന്യൂ രേഖകളിൽ തിരുത്തുവരുത്താനുള്ള വ്യവസ്ഥ കേരള ലാൻഡ് ടാക്സ് ആക്ടിന് വിരുദ്ധമാണ്. ഭൂമിയുടെ തരംമാറ്റം സംബന്ധിച്ച നടപടിക്രമങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമികൾ റവന്യൂ രേഖകളിൽ നിലമെന്നത് മാറ്റി സ്വഭാവ വ്യതിയാനം വരുത്തിയ പുരയിടം എന്നാക്കി മാറ്റുന്നതിന് റവന്യൂ ഡിവിഷണൽ ഓഫീസർക്കും സബ് കളക്ടർക്കും അധികാരം നൽകിയിട്ടുണ്ട്. ആവശ്യമായ രേഖകൾ സഹിതം ഓൺലൈനായി ഫോം നമ്പർ 6 അപേക്ഷ നൽകണം. വില്ലേജ് ഓഫീസ് തലത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുന്ന മുറയ്ക്ക് ഭൂമിയുടെ തരംമാറ്റൽ ഉത്തരവ് ലഭിക്കും. ഡാറ്റാ ബാങ്ക് തയ്യാറാക്കിയതിലെ പിഴവുമൂലം കൃഷിയോഗ്യമല്ലാത്ത ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണെങ്കിൽ ഫോം നമ്പർ 5 ഓൺലൈനായി തിരുത്തൽ അപേക്ഷ നൽകിയാൽ മതിയാകുന്നതാണ്. സാധാരണഗതിയിൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയിൽ നിർമ്മാണ അനുമതി ലഭിക്കില്ല. എന്നാൽ ഒരാൾക്ക് 2008 മുൻപ് മുതൽ കൈവശമുള്ള ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണെങ്കിൽ പോലും മറ്റെങ്ങും സ്വന്തമായി കരഭൂമി ഇല്ലാത്ത പക്ഷം പഞ്ചായത്തുകളിൽ 10 സെന്റും നഗരസഭകളിൽ 5 സെന്റും ഭൂമി നികത്തി വീട് വയ്ക്കുവാൻ അനുമതി ലഭിക്കും. ഇങ്ങനെ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ വിസ്തീർണത്തിന് പരിധിയില്ല. എന്നാൽ വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമിയാണെങ്കിൽ പഞ്ചായത്ത് പരിധിയിൽ 1289 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടോ നഗരസഭയുടെ പരിധിയിൽ 430 ചതുരശ്ര അടി വിസ്തീർണമുള്ള വ്യാപാര കെട്ടിടമോ നിർമ്മിക്കാം. ഇതിന് ഒരു വകുപ്പിന്റെയും അനുമതി ആവശ്യമില്ല.

വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതി എന്ന ചിത്രത്തിന് വേണ്ടി പൂർണശ്രീ പാടിയ ഗാനം കേൾക്കാം. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം മോഹൻ സിതാര.

യേശുദാസും സുജാതയും പാടിയ ഗാനം ചിത്രം മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും. രചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
1: വിധുപ്രതാപും മഹാദേവനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സദാനന്ദന്റെ സമയം. രചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പരിചയമാണല്ലോ. ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ, താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281-4203-05.
3: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.

0: ബാലലോകം.
1: എല്ലാവർക്കും ഇന്നത്തെ ബാലലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് പരിപാടികളുമായി നമ്മളോടൊപ്പമുള്ളത് തിരുവനന്തപുരം ശ്രീകാര്യം ലോയോള സ്കൂളിലെ കൂട്ടുകാരാണ്. ആദ്യം ഒരു ശാസ്ത്രീയ സംഗീതമാണ്, പാടുന്നത് നീരദാർ.

0: ഇനിയൊരു മോണോ ആക്ട് ആയാലോ. മോണോ ആക്ട് അവതരിപ്പിക്കുന്നത് മിലന അഥർവ.
1: എന്താ അപ്പു.

ചെയ്യുന്നത്? ആ മുത്തശ്ശ, ഞാൻ കളിക്കുക, മുത്തശ്ശന് എന്നോടൊപ്പം കളിക്കാൻ വരുമോ? വാ മുത്തശ്ശ, അപ്പൂട്ടൻ ഒറ്റയ്ക്കല്ലേ ഉള്ളു, അപ്പൂട്ടൻ്റെ കൂടെ കളിക്കാൻ വേറെ ആരുമില്ലല്ലോ, വാ. മുത്തശ്ശന് വയസ്സായില്ലേ, മോൻ ഒരു കാര്യം ചെയ്, സ്കൂളിൽ പഠിപ്പിച്ച് ഒരു പാട്ട് പാടിക്കേ. അമ്പിളി മാമ പോകരുത്, ആമ്പൽ പൂക്കൾ വിരിഞ്ഞ

0: ആ കൊള്ളാം കൊള്ളാം. മിടുക്കൻ മോൻ വലിയൊരു പാട്ടുകാരനാകണം. അതൊന്നും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമായില്ല മുത്തശ്ശ. എപ്പോഴും വഴക്ക് പറയാനേ നേരമുള്ളൂ. അച്ഛൻ എവിടെ പോയി മുത്തശ്ശ? അമ്മ എന്തിനാ വേറൊരാളെ കല്യാണം കഴിച്ചുകൊണ്ടു വന്നേ? അയാൾക്കാണേ എന്നെ കണ്ടൂടാ, എപ്പോഴും എന്നെ തല്ലും. എന്താടാ നീ ഇവിടെ നിൽക്കുന്നേ? നിനക്ക് അകത്തൊന്നും പോയിരുന്നൂടെ? അത് ഞാൻ വെറുതെ. എന്താ വിനോദ്, എന്താ പ്രശ്നം? ഇവൻ നിന്നെ ശല്യം ചെയ്യുന്നു. എനിക്കാണ് ഇവനെ കാണുന്നതേ കലിയാ. വിളിച്ചോണ്ട് അകത്തെങ്ങാനും പോ. അമ്മ അമ്മ, ഞാൻ ഒന്നും ചെയ്തില്ല അമ്മ, ഞാൻ ഒന്നും ചെയ്തില്ല. എടാ ചെറുക്കാ നിന്നെ ഞാൻ വിട്ടേക്ക് വിനോദ്. ഇവനുള്ളത് ഞാൻ കൊടുക്കാം. ഇവൻ ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല. വാടാകത്തേക്ക്. ആ സേട്ടാ പറഞ്ഞ സാധനം എത്തിയിട്ടുണ്ട്. പൈസ ജാസ്തിയാണ്. പൈസ എത്രയാലും കുഴപ്പമില്ല, എനിക്ക് ആ ലഹരി സാധനം കിട്ടിയാൽ മതി. സേട്ട ഇപ്പൊ എൻ്റെ കൂടെ പോരെ. ആ നീ നിൽക്ക്, ഡാപ്പു ഇങ്ങോട്ട് വാടാ. നീ ഇവനെ കണ്ടില്ലേ? ഇവന് കാശിന് പ്രയോജനമില്ല. ഇവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് നീങ്ങിക്കടാ. ആ എന്റെ കൈ, എന്റെ കൈ ഓടിക്കല്ലേ. ആ ആ അവന്റെ ഒരു കൈ മിണ്ടാ, അകത്തെങ്ങാനും പോടാ. ഇവനെ ഞാൻ എടുത്തോളാം സേട്ടാ. ഇവനെ കയറ്റി അയച്ചാ നല്ല പൈസ കിട്ടും. ഇപ്പം പിള്ളേർക്കൊക്കെ നല്ല ഡിമാൻഡ് അല്ലേ? സേട്ട ഇപ്പൊ എന്നിവിടെ പോരെ. ആ കൈ വേദനിക്കുന്നു മുത്തശ്ശ. 4 ആഴ്ച പ്ലാസ്റ്റർ ഉണ്ടെന്നാണ് ആ ഡോക്ടർ പറഞ്ഞത്. ആ ദുഷ്ടൻ എന്റെ കൊച്ചിന്റെ കൈയൊടിച്ചു. ഇതാരോടാ പറയുക എന്റെ ഈശ്വരാ? എനിക്ക് ആളെ പേടിയ മുത്തശ്ശ. അമ്മയ്ക്കാണെ ഇപ്പം എന്നെ വേണ്ട. അയാൾ വരുന്നു മുത്തശ്ശ. കൊച്ചിന്റെ അച്ഛനൊരു ഒടിഞ്ഞ കൈന്തൂക്കി നീ ഇവിടെ നിന്ന. ഇപ്പൊ നിന്നെ കൊണ്ടുപോ, ബംഗാളി ബാബു വരും. അപ്പൊ നീ പൊയ്ക്കോർണം കേട്ടടാ. ഇല്ല ഞാൻ പോവില്ല, എനിക്ക് പേടിയാ. എടാ ചെറുക്കാ നിന്നെ ഞാൻ അടിക്കല്ലേ, അടിക്കല്ലേ, ആ അടിക്കല്ലേ, അടിക്കല്ലേ, ആ ആ എടോ ആ ചവിട്ടല്ലേ. ആ അമ്മേ ഓടിവാ അമ്മേ, മുത്തശ്ശ രക്ഷിക്ക് മുത്തശ്ശ, അമ്മേ രക്ഷിക്ക അമ്മേ. അപ്പൂട്ട ഇപ്പൊ മരിക്കും അമ്മേ. മുത്തശ്ശ ഓടിവാ മുത്തശ്ശ, അപ്പൂട്ടന് വേറെ ആരും ഇല്ല മുത്തശ്ശ, ഓടിവാ. ആ
1: പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പീഡനമേറ്റു വാങ്ങി മരണപ്പെടുന്ന അനേകം ബാല്യങ്ങൾ നമുക്ക് ചുറ്റിനുമുണ്ട്. നമുക്ക് അവരുടെ സംരക്ഷകർ ആവാം.
2: വയലിൻ വാദനമാണ് അടുത്തത്. അവതരിപ്പിക്കുന്നത് പ്രണവ് പി നായർ.

0: ഒരു കവിതയായാലോ. കവിത ആലപിക്കുന്നത് എം പി ആദിദേവ്.
1: മലയാള കവിതയിലെ വിപ്ലവാത്മകവും മാനവികവുമായ ശബ്ദങ്ങളിൽ പ്രമുഖനായ കവിയാണ് ശ്രീ വയലാർ രാമവർമ്മ. അദ്ദേഹത്തിന്റെ താടക എന്ന ദ്രാവിഡ രാജകുമാരി എന്ന കവിതയിലെ ഏതാനും ചില വരികളാണ് ഞാനിന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. വിന്ധ്യശൈലത്തിന്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുനസന്ധ്യയിൽ. വിന്ധ്യശൈലത്തിന്റെ താഴ്വരയിൽ

മുകർന്നവൾ കണ്ണെടുക്കാതെ കണ്ണെടുക്കാതൊരഭൗമരോമാഞ്ചമായി നിന്നാൽ സലജ്ജം സകാമം സവിസ്മയം. ആ രാത്രി സ്വപ്നവും കണ്ട് വനനദീതീരത്ത് ശ്രീരാമചന്ദ്രനുറങ്ങവേ കാട്ടിലൂടെ ഒച്ച

0: കഥയുമായി എത്തുന്നു മേഘരൂപൻ ബി.
1: ഞാൻ എഴുതിയ ഒരു കഥയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. കഥയുടെ പേര് ചായ. രാവിലെ എന്നും ഒരേ സമയത്ത് അച്ഛൻ ചായയുണ്ടാക്കും. മോനെ ചായ. അച്ഛന്റെ ഈ വിളി കേട്ടാണ് അവൻ എല്ലാ ദിവസവും ഉണർന്നിരുന്നത്. വർഷങ്ങൾ കടന്നുപോയി. മകൻ പഠിച്ച് ഒരു വലിയ ജോലി കിട്ടി. അവന്റെ ജോലി തിരക്കുകൾക്കിടയിൽ അവന് വീട്ടിലേക്ക് വിളിക്കാൻ സമയം കുറവായിരുന്നു. ഒരു ദിവസം അച്ഛൻ വിളിച്ചു, മോനെ നിന്നെ കാണാനില്ലല്ലോ, എപ്പോഴാ ഇങ്ങോട്ടേക്ക് വരുന്നത്?
2: അച്ഛാ ഇപ്പോൾ കുറച്ച് തിരക്കാണ്, അടുത്ത ആഴ്ച ഞാൻ വരാം നോക്കാം. അത് അവരുടെ അവസാനത്തെ ഫോൺ കോൾ ആയിരുന്നു എന്ന് രണ്ടുപേരും അറിഞ്ഞിരുന്നില്ല.
1: അടുത്ത ദിവസം അച്ഛൻ മരിച്ചു. കർമ്മങ്ങൾ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അടുക്കളയിൽ ഒരു പഴയ സ്റ്റീൽ ഗ്ലാസ് അവൻ കണ്ടു. അവൻ ആ ഗ്ലാസ് കയ്യിലെടുത്തപ്പോൾ തന്നെ അവന്റെ കണ്ണുകളും നിറഞ്ഞു. അപ്പോഴാണ് അവന് മനസ്സിലായത്, അച്ഛൻ എല്ലാ ദിവസവും വിളിച്ചിരുന്നത് ചായ കുടിക്കാൻ വേണ്ടിയല്ലായിരുന്നു, മകനോട് അടുത്തിരുന്ന് സംസാരിക്കാൻ കൂടെയായിരുന്നു. അന്നു മുതൽ അമ്മ വിളിക്കുമ്പോഴൊന്നും അവൻ തിരക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം എല്ലാ കാര്യങ്ങൾക്കും മറ്റൊരു ദിവസം ഉണ്ടാകില്ല.
0: അടുത്തത് ദാവൂദ് സമീറിന്റെ ഗിറ്റാർ വാദനമാണ്.

ബാലലോകത്തിൽ ഇന്ന് അവസാനമായി ഒരു സംഘഗാനമാണ്. ധൻവന്ത് രജിത്, റയാൻ എൻ ലിയോ, നവനീത് കൃഷ്ണൻ ഹെച്ച്, എയ്ഡൻ ടോം ഡെന്നി, ശ്രേയൻ എം നായർ, പ്രണവ് പി നായർ, ജോയൽ സജിത് സിംസൺ എന്നിവരാണ് പാടുന്നത്.

ഇന്നത്തെ ബാലലോകം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇന്ന് പരിപാടികളുമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ശ്രീകാര്യം ലോയോള സ്കൂളിലെ കൂട്ടുകാരാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.

0: മൂത്രത്തിന്റെ അളവിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനം ശ്രദ്ധിക്കേണ്ടതുണ്ടോ? വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ശാസ്ത്രി WJ സംസാരിക്കുന്നു.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
4: ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
1: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
5: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ചെയ്തത്. അങ്ങനെ ആദ്യമായി പാടിയത് തൃപ്പൂണിത്തുറ കൃഷ്ണറാവു ഗോവിന്ദറാവു എന്ന ടി കെ ഗോവിന്ദറാവു, മലയാളത്തിലെ ആദ്യ പിന്നണി ഗായകൻ, കർണാടക സംഗീതത്തിൽ സ്വന്തമായി ഒരിടം നേടിയ ഗായകൻ, സംഗീത ഗവേഷകൻ. 1929 ഏപ്രിൽ മാസം 1-ാം തീയതി തൃപ്പൂണിത്തുറയിൽ ജനനം. ചെമ്പൈ, മുസിരി തുടങ്ങിയവരുടെ മേൽനോട്ടത്തിൽ സംഗീതാഭ്യസനം. ഈ ഗുരുക്കന്മാരുടെ സ്വാധീനമാണ് സംഗീതത്തെ എല്ലാ അർത്ഥത്തിലും ഉപാസിക്കുവാൻ ഗോവിന്ദറാവുവിന് പ്രേരകമായത്. പഠനാനന്തരം ആകാശവാണിയുടെ ഡൽഹി നിലയത്തിൽ ഉദ്യോഗം. പൊതുവേദിയേക്കാൾ ഗോവിന്ദറാവുവിന് പ്രിയം സംഗീതസാഗരത്തിലെ മുത്തുകൾ തേടുന്നതിലായിരുന്നു. അപൂർവ കൃതികൾ കണ്ടെത്തുക, ചിട്ടപ്പെടുത്തുക, പ്രചാരം നൽകുക, ഇതൊക്കെ സ്വന്തം നിയോഗമായി കരുതിയ ഗവേഷകൻ. ത്രിമൂർത്തികളുടെ കൃതികൾ അർത്ഥം വ്യാഖ്യാനിച്ച് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. സ്വാതി തിരുനാളിന്റെ 400-ഓളം കൃതികൾ പ്രസിദ്ധപ്പെടുത്തി. അർത്ഥമറിഞ്ഞ് പാടുമ്പോഴേ കൃതിയുടെ അന്തസ്സത്ത ഉൾക്കൊള്ളാൻ കഴിയൂ എന്നദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അതിനുവേണ്ടിയാണ് ജീവിതം സംഗീത ഗവേഷണത്തിന് സമർപ്പിച്ചത്. സംഗീതവേദിയുടെ പകട്ടിനും പ്രശസ്തിക്കും അപ്പുറം സംഗീതത്തെ അർത്ഥവത്താക്കുന്ന മറ്റു പല ഘടകങ്ങൾ കൂടിയുണ്ട് എന്ന് കരുതുകയും സ്വയം സമർപ്പിക്കുകയും ചെയ്ത ടി കെ ഗോവിന്ദറാവു 2011 സെപ്റ്റംബർ മാസം 11-ാം തീയതി ഓർമ്മയിൽ.

ഇന്നീ പരിപാടിയിൽ ടി കെ ഗോവിന്ദറാവു പാടിയ കൃതികൾ: ബി ശശികുമാർ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, തിരുവനന്തപുരം വി കാർത്തികേയൻ ഖടം. ആദ്യം യമുനാ കല്യാണി രാഗത്തിൽ ത്യാഗരാജകൃതി, വിധിചക്ര തുലകു എന്ന് തുടങ്ങുന്നു ആദിതാളം.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറിയും കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഉപദേശക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ബി മധു പങ്കെടുക്കുന്നു.
1: ബി എസ് സി അല്ലെങ്കിൽ എക്കണോമിക്സോ ഹിസ്റ്ററി ഏത് ഐച്ഛിക വിഷയം എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ഹിന്ദി പഠിച്ച് സാഹിത്യാചാര്യം പാസ്സായിട്ടുള്ളവർക്ക് നേരിട്ട് ഇവിടുന്ന് ബി എഡ് കഴിഞ്ഞിറങ്ങിയവർക്ക് അധ്യാപക ജോലി കയറാം.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി

0: സമയം 12 മണി.
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ലേഖ ആർ നായർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ശ്രീ ശിവശൈലം ശിരസിൽ ചൂടി ശ്രീവാഴും ക്ഷേത്രമെന്റെ ജന്മഭൂമി. ഗാനമെഴുതിയത് വടക്കേക്കര മാസ്റ്റർ. സംഗീതം നൽകിയത് ഒ വി റാഫേൽ.

അടുത്ത ഗാനം രാമായണ കിളിപ്പെണ്ണി നീയൊരു ദേവദൂതികയല്ലയോ. ഗാനത്തിന് സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

ഒരു പാട്ടുകൂടി ഞാൻ പാടിടാം, ഈ വർണ്ണ യവനിക എൻ മുൻപിൽ വീഴും മുൻപേ. ഗാനമെഴുതിയത് രവികുമാർ, സംഗീതം നൽകിയത് ചിതറ എസ് ദിലീപ് കുമാർ.

അവസാനമായി അന്നത്തോണി പൂന്തോണി എന്ന ഗാനം കേൾക്കാം. ഗാനം എഴുതിയത് ബിജു തിരുമല, സംഗീതം നൽകിയത് MG രാധാകൃഷ്ണൻ.

0: വടക്കേക്കര മാസ്റ്റർ രവികുമാർ, ഉമ്മന്നൂർ സോമനാഥ്, ബിജു തിരുമല എന്നിവരുടെ വരികൾക്ക് ഒ.വി. റാഫേൽ, പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്, ചിതറ എസ്. ദിലീപ് കുമാർ, എം. ജി. രാധാകൃഷ്ണൻ എന്നിവർ സംഗീതം നൽകി. ലേഖ ആർ. നായർ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.
1: ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം, സുസ്ഥിരത തുടങ്ങിയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അംഗരാജ്യങ്ങളുടെ ചർച്ച ബ്രിക്സ് ഉച്ചകോടിയിൽ പുരോഗമിക്കുന്നു. മഹാമാരികളും കാലാവസ്ഥാ ദുരന്തങ്ങളും അടക്കമുള്ള വെല്ലുവിളികൾ അതിജീവിക്കുന്നതിന് ബ്രിക്സ് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും.

0: ആയ ഇന്ന് പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം, സുസ്ഥിരത, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആഗോള വളർച്ചയ്ക്കായി ഭാവി രൂപപ്പെടുത്തൽ എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. ബ്രിക്സ് അംഗരാജ്യങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കസാഖിസ്ഥാൻ, ഫിലിപ്പൈൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി എന്നീ രാജ്യങ്ങളുടെ രാഷ്ട്രതലവന്മാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ രാജ്യങ്ങൾ ന്യൂഡൽഹി പ്രഖ്യാപനം 2026 അംഗീകരിച്ചതിനോടൊപ്പം അന്താരാഷ്ട്ര തർക്കങ്ങളിൽ ചർച്ചകളിലൂടെ പരിഹാരം, പശ്ചിമേഷ്യൻ സംഘർഷം എന്നീ വിഷയങ്ങളിലും വിശദമായ ചർച്ചകൾ നടന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച ബ്രിക്സ് നേതാക്കൾ ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണമെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പ്രതിസന്ധികൾ പ്രത്യേക മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് മഹാമാരികളും കാലാവസ്ഥാ ദുരന്തങ്ങളും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും തെളിയിച്ചിട്ടുള്ളതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിയുടെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വെല്ലുവിളികൾ അതിജീവിക്കുന്നതിനുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ബ്രിക്സ് രാജ്യങ്ങൾ പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചെറുകിട സംരംഭങ്ങളെ വിജ്ഞാനം, സാമ്പത്തികം, നൂതന വിപണികൾ എന്നിവയുമായി ബന്ധിപ്പിക്കാൻ ബ്രിക്സ് MSME സഹകരണ പോർട്ടൽ സ്ഥാപിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതി നിർദ്ദേശിച്ചതായും ശ്രീ മോദി പറഞ്ഞു. ബ്രിക്സ് പങ്കാളിത്ത രാജ്യങ്ങളിലെ നേതാക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹുങ്, സൌദി അറേബ്യൻ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ, യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗ്യൂട്ടറസ് ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് പ്രധാനമന്ത്രി ഇന്ന് സ്വാഗതം ചെയ്തത്. 2026 ബ്രിക്സ് ഉച്ചകോടിയിൽ അംഗീകരിക്കപ്പെട്ട ന്യൂഡൽഹി പ്രഖ്യാപനത്തെ പ്രകീർത്തിച്ച് ലോകാരോഗ്യ സംഘടന, സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ, പ്രതിരോധ കർമ്മ പരിപാടികൾ തുടങ്ങിയവയിൽ രാജ്യങ്ങൾ എത്തിച്ചേർന്ന ധാരണ മാതൃകാപരമാണെന്നും ആരോഗ്യ സംഘടന സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബ്രിക്സ് ഉച്ചകോടിയിൽ ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ സമവായമുണ്ടായതിൽ ഇന്ത്യയുടെ അധ്യക്ഷ പദവിക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് വിദേശകാര്യമന്ത്രാലയം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ വിവിധ തലങ്ങളിൽ നടന്ന ഒരു വർഷം നീണ്ട ചർച്ചകളുടെയും ഇടപെടലുകളുടെയും ഫലമായാണ് സമവായമുണ്ടായതെന്നും മന്ത്രാലയം അറിയിച്ചു. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വിമാനത്താവളത്തിൽ വൈകിട്ട് മന്ത്രി ടി സിദ്ദിഖ് അദ്ദേഹത്തെ സ്വീകരിക്കും. തുടർന്ന് കോഴിക്കോട് മർക്കസ് ക്യാമ്പസ് അദ്ദേഹം സന്ദർശിക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണമുണ്ടായിരിക്കും. മുഖ്യമന്ത്രി, ഗവർണർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സമഗ്രമായ വൈദ്യുതി നയവും പവർ മാനേജ്മെന്റും രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി സതീശൻ. കൊച്ചിയിൽ കൊറൻ എനർജി എക്സ്പോ 2026 എനർജി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർദ്ധിച്ച വൈദ്യുതി ഉപയോഗവും അധിക ഊർജ്ജ ആവശ്യകതയും കണക്കിലെടുത്ത് ഒക്ടോബറിൽ പുതിയ ഊർജ്ജ നയം കൊണ്ടുവരും. 2030-31 ആവശ്യകത കണക്കിലെടുത്ത് ആധുനിക വൈദ്യുതി നയം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 1,105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി വി.ഡി സതീശൻ. 51,59,000 ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിക്കാൻ കഴിഞ്ഞു. കൂടാതെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് കുടിശ്ശിക തീർപ്പാക്കാനും ജീവനക്കാരുടെ ഓണം ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും കഴിഞ്ഞതായും ശ്രീ സതീശൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്തെ 108 ആംബുലൻസ് സർവീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സമരങ്ങൾക്കെതിരെ കടുത്ത നടപടിയെടുക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. പണിമുടക്കുകൾ ഒഴിവാക്കാൻ എസൻഷ്യൽ സർവീസസ് മെയിൻ്റനൻസ് ആക്ട് പ്രയോഗിക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീ മുരളീധരൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്തയച്ചു. 108 ആംബുലൻസ് ജീവനക്കാരുടെ യൂണിയൻ 2025-26 വർഷത്തെ ബോണസ് സംബന്ധിച്ച് ഈ മാസം 17 മുതൽ പ്രഖ്യാപിച്ച 24 മണിക്കൂർ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തര ഇടപെടൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ദീർഘായുസ്സിനൊപ്പം ആരോഗ്യകരമായ ജീവിതത്തിനും പദ്ധതി വേണമെന്ന് മുഖ്യമന്ത്രി വി.ഡി സതീശൻ. കൊച്ചിയിൽ ഇന്ത്യൻ കോളേജ് ഓഫ് കാർഡിയോളജിയുടെ 33-ാമത് ദേശീയ സമ്മേളനമായ ICC കോൺ 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചികിത്സയ്ക്കൊപ്പം രോഗപ്രതിരോധത്തിനും ഹൃദ്രോഗം നേരത്തെ കണ്ടെത്തുന്നതിനും കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനിലെ വനമേഖലകളിൽ 4 ദിവസമായി നടന്ന സർവേയിൽ 54 ഇനം ഉഭയജീവികളെയും 52 ഇനം ഉരകജീവികളെയും കണ്ടെത്തി. വംശനാശ ഭീഷണി നേരിടുന്നതും പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നതുമായ നിരവധി അപൂർവ ജീവിവർഗ്ഗങ്ങൾ സർവേയിൽ അടയാളപ്പെടുത്തപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ഇരവികുളം ദേശീയോദ്യാനം, ആനമുടി ശോല, പാമ്പാടൻ ശോല, മതികെട്ടാൻ ശോല, കുറിഞ്ഞിമല സങ്കേതം എന്നിവിടങ്ങളിലായിരുന്നു 4 ദിവസത്തെ സർവേ. IUCN

0: ന്റെ റെഡ് ഡാറ്റ ബുക്കിൽ ഇടം പിടിച്ച 36 അപൂർവ തവളകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഉരക വിഭാഗത്തിൽ 52 ഇനങ്ങളെയാണ് കണ്ടെത്തിയത്. ഇതിൽ 38 പശ്ചിമഘട്ടത്തിൽ മാത്രം കണ്ടുവരുന്നവയും 9 റെഡ് ഡാറ്റ ബുക്കിൽ ഇടം പിടിച്ചവയുമാണ്. 2022 നടന്ന മുൻ സർവേയിൽ 52 ഉഭയജീവികളെയും 47 ഉരകജീവികളെയുമായിരുന്നു കണ്ടെത്തിയിരുന്നത്. അതിനേക്കാൾ വർധനവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. വനം വന്യജീവി വകുപ്പും ആരണ്യകം നേച്ചർ ഫൗണ്ടേഷനും സംയുക്തമായാണ് ഈ പഠനം സംഘടിപ്പിച്ചത്.
1: സമൂഹമാധ്യമങ്ങളിലൂടെയും SMS വ്യാജ വെബ്സൈറ്റുകൾ എന്നിവ വഴിയും വ്യാജ വായ്പാ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. അംഗീകൃത ആപ്പുകൾ എന്ന വ്യാജേന അയച്ചു നൽകുന്ന APK ഫയലുകൾ വഴിയാണ് തട്ടിപ്പുകൾ നടത്തുന്നതെന്നും വ്യക്തിഗത ബാങ്ക് വിവരങ്ങൾ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകർക്കായി ഒഡീഷയിലേക്ക് സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനം ആരംഭിച്ചു. 6 പര്യടനത്തിൽ 10 മാധ്യമ പ്രവർത്തകർ പങ്കെടുക്കും. PIB ഡെപ്യൂട്ടി ഡയറക്ടർ ആതിര തമ്പി, ഇൻഫർമേഷൻ അസിസ്റ്റന്റ് നിഖിത AS എന്നിവർ മാധ്യമസംഘത്തെ അനുഗമിക്കും. ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പിന് സംസ്ഥാന സർക്കാർ 551 കോടി രൂപ അനുവദിച്ചു. ശബരിമല അവലോകന യോഗത്തിന് ശേഷം പൊതുമരാമത്ത് മന്ത്രി നൽകിയ പ്രപ്പോസലിന് മുഖ്യമന്ത്രി ഉടൻ അനുമതി നൽകുകയായിരുന്നു. പാലക്കാട് ജില്ലയിൽ 1 വിളക്കൊയ്ത്ത് ആരംഭിച്ചിട്ടും നെല്ല് സംഭരണത്തിനുള്ള നടപടികൾ തുടങ്ങാത്തത് കർഷകരെ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. നെല്ലിന്റെ സംഭരണ വിലയും പ്രഖ്യാപിച്ചിട്ടില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: നേരത്തെ കൃഷി ഇറക്കിയ പാടങ്ങളിലാണ് കൊയ്ത്ത് ആരംഭിച്ചിരിക്കുന്നത്. ഈ മാസം അവസാനത്തോടെ ജില്ലയിൽ കൊയ്ത്ത് സജീവമാകും. പക്ഷേ ഇതുവരെ 1 മില്ല് മാത്രമാണ് നെല്ലെടുപ്പിന് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. മില്ലുകൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നടപടികൾ ആവാത്തതിനാൽ ഭൂരിഭാഗം മില്ലുകളും വിട്ടുനിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇപ്പോഴെങ്കിലും കരാർ ഒപ്പിടാൻ നടപടികൾ തുടങ്ങിയാലേ ഈ മാസം അവസാനത്തോടെ നെല്ലെടുപ്പ് ആരംഭിക്കാനാവൂ എന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്രം നെല്ലിന്റെ താങ്ങുവില കിലോയ്ക്ക് 72 പൈസ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത് കർഷകർക്ക് ലഭിക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ലെന്നും കർഷകർ പറയുന്നു.
1: T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കമാകും. വൈകിട്ട് 7 ആദ്യ മത്സരം. പരമ്പരയിൽ ആകെ 3 മത്സരങ്ങളാണുള്ളത്. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം കസാഖിസ്ഥാന്റെ എലീന റൈബാക്കിനയ്ക്ക്. ഫൈനലിൽ ബെലാറസിന്റെ അരീന സബലങ്കയെ പരാജയപ്പെടുത്തിയാണ് റൈബാക്കിനയുടെ കിരീടനേട്ടം. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 1 ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ല 1 തുടരുന്നു. തിരുവനന്തപുരം 2 കൊല്ലം 3 ഗെയിംസിന്റെ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് കണ്ണൂർ മുണ്ടയാട്ട് നിർവഹിക്കും. വല്ലാർപാടം ബസലിക്കയിലേക്കുള്ള 23 മരിയൻ തീർത്ഥാടനം ഇന്ന് ഉച്ചയ്ക്ക് എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ അങ്കണത്തിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യും. പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം, സുസ്ഥിരത തുടങ്ങിയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അംഗരാജ്യങ്ങളുടെ ചർച്ച ബ്രിക്സ് ഉച്ചകോടിയിൽ പുരോഗമിക്കുന്നു. മഹാമാരികളും കാലാവസ്ഥാ ദുരന്തങ്ങളും അടക്കമുള്ള വെല്ലുവിളികൾ അതിജീവിക്കുന്നതിന് ബ്രിക്സ് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വർദ്ധിച്ച വൈദ്യുതി ഉപയോഗവും അധിക ഊർജ്ജ ആവശ്യകതയും കണക്കിലെടുത്ത് പുതിയ ഊർജ്ജ നയം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ 108 ആംബുലൻസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സമരങ്ങൾക്കെതിരെ നടപടിയെന്ന് മന്ത്രി കെ മുരളീധരൻ. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.
4: മൂത്രത്തിന്റെ അളവിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനം ശ്രദ്ധിക്കേണ്ടതുണ്ടോ? വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ശാസ്ത്രി WJ സംസാരിക്കുന്നു.
5: മനുഷ്യ ശരീരത്തിൽ വളരെയേറെ സങ്കീർണമായ ജോലികൾ കൈകാര്യം ചെയ്യുന്ന ഒരു അവയവമാണ് വൃക്ക. സ്വാഭാവിക മനുഷ്യ ശരീരത്തിൽ 2 വൃക്കകളാണ് ഉണ്ടാവുക. രക്തത്തെ അരിച്ച് മാലിന്യങ്ങളെ മൂത്രരൂപത്തിൽ പുറന്തള്ളി രക്തം ശുദ്ധീകരിക്കുന്ന അവയവങ്ങളാണ് വൃക്കകൾ. ഉദരാശയത്തിന്റെ പിൻഭാഗത്ത് നട്ടലിന്റെ ഇരുവശത്തായാണ് ഇവയുടെ സ്ഥാനം. വൃക്ക ഒരു പയറുമണിയുടെ ആകൃതിയിലാണ് ഉള്ളത്. ഓരോ വൃക്കയും ശരാശരി 120 മുതൽ 170 വരെ ഭാരം ഉണ്ടാവും. ഹൃദയത്തിൽ നിന്നും വൃക്ക ധമനികൾ വഴി രക്തം ഇരുവൃക്കകളിലും എത്തുന്നു. തിരിച്ച് വൃക്ക സിര വഴി ഹൃദയത്തിൽ തന്നെ എത്തിച്ചേരുന്നു. ഇതിനിടയിലാണ് രക്തം അരിച്ച് ശുദ്ധമാക്കുന്നത്. ഇതിനായി ഓരോ വൃക്കയിലും

12 ലക്ഷത്തിലധികം അരിപ്പകൾ ഉണ്ട്. ഇവയാണ് നെഫ്രോണുകൾ. കോർട്ടക്സ് എന്ന ഭാഗത്താണ് നെഫ്രോണുകൾ കാണപ്പെടുന്നത്. നെഫ്രോണിലെ ഗ്ലോമറൂലസ് എന്ന ഭാഗത്തേക്ക് ഒരു ധമനിയിലൂടെ രക്തം ഒഴുകിയെത്തുന്നു. ഇത് നിരവധി ലോമികകളായി വേർതിരിയുന്നു. രക്തം ഈ ലോമികകളിലൂടെ കടന്നു പോകുമ്പോഴാണ് അരിക്കൽ നടക്കുന്നത്. യൂറിയ, ആവശ്യത്തിൽ അധികമുള്ള ലവണങ്ങൾ, അധികമുള്ള ജലം, അമിതമായ മരുന്നുകൾ, ശരീരത്തിന് ദോഷകരമായ മറ്റു പദാർത്ഥങ്ങൾ എന്നിവയെല്ലാം അരിച്ച് മൂത്രം ശേഖരിക്കുന്ന സൂക്ഷ്മ നാളിയിലേക്ക് മാറ്റുന്നു. ഒരു ദിവസം ഇങ്ങനെ 170 ലിറ്റർ ദ്രാവകം ഉണ്ടാകുന്നുണ്ട്. ഇതിൽ ആവശ്യമുള്ള പല ഘടകങ്ങളും ഉണ്ടാകും. ഈ ദ്രാവകം സൂക്ഷ്മ നാളികളിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ 99% തിരിച്ച് ആഗിരണം ചെയ്യപ്പെടുന്നു. ഈ സൂക്ഷ്മ നാളികളെല്ലാം ഒത്തുചേർന്ന് മൂത്രവാഹിനിക്ക് ഉള്ളിലായി മാറുന്നു. ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ മൂത്രം ഇങ്ങനെ രൂപപ്പെടുന്നു. ഇത് മൂത്രാശയത്തിൽ സംഭരിക്കപ്പെടുന്നു. മൂത്രാശയം നിറയുമ്പോൾ നമുക്ക് മൂത്രശങ്കയുണ്ടാകുന്നു. ലോമികകൾ കൂടി ചേർന്ന് സിരകൾ ഉണ്ടാകുന്നു. മാലിന്യങ്ങൾ അരിച്ചു മാറ്റി ശുദ്ധമാക്കപ്പെട്ട രക്തം ആണ് ഇവയിലൂടെ ഒഴുകുക. ഈ സിരകൾ കൂടിച്ചേർന്ന് വൃക്കാസിര ഉണ്ടാകുന്നു. വൃക്കാസിര ശുദ്ധീകരിച്ച രക്തത്തെ തിരിച്ച് ഹൃദയത്തിൽ എത്തിക്കുന്നു. ഒരു ദിവസം 1800 ലിറ്റർ രക്തമാണ് വൃക്കകൾ ഇങ്ങനെ ശുദ്ധീകരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ശരീരത്തിലെ രക്തം മുഴുവനും 350 തവണ വൃക്കകളിലൂടെ ഒഴുകിപ്പോകുന്നു. ഫലമോ ശരാശരി 1.5 ലിറ്റർ മൂത്രവും ഉണ്ടാകുന്നു. ശരീരത്തിലെ ജലത്തിന്റെ അളവ്, ക്ഷാരാവസ്ഥ, രക്തസമ്മർദ്ദം എന്നിവ നിയന്ത്രിക്കൽ, ചുവന്ന രക്തകോശങ്ങളുടെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കൽ, ധാതു ലവണങ്ങളുടെ ക്രമീകരണം തുടങ്ങിയ ചില ധർമ്മങ്ങളും വൃക്കകൾ നിർവഹിക്കുന്നുണ്ട്. നാം കുടിക്കുന്ന വെള്ളത്തിനും നമ്മുടെ വൃക്കകളുടെ പ്രവർത്തനത്തിനും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹന പ്രക്രിയയിലൂടെ വിഘടിച്ച് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ് തുടങ്ങിയവ ചെറിയ മോളിക്യൂൾസ് ആയി മാറിയതിനു ശേഷമാണ് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. എന്നാൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ കാര്യത്തിൽ പ്രക്രിയ കുറച്ചുകൂടി വ്യത്യാസമാണ്. വെള്ളം പ്രധാനമായും ചെറുകുടലിൽ നിന്നും നേരിട്ട് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ഈ വെള്ളം രക്തത്തിലൂടെ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുകയും ശരീരത്തിന് ആവശ്യമായ ജലാംശം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. എന്നാൽ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് എത്ര ആയിരിക്കണം, അധികമുള്ള വെള്ളവും അതോടൊപ്പം ശരീരത്തിലെ മാലിന്യങ്ങളും എങ്ങനെ പുറത്തു കളയണം, ഇതെല്ലാം കൃത്യമായി നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ വൃക്കകളാണ്. നമ്മുടെ ശരീരത്തിന്റെ ഏകദേശം 60% വെള്ളമാണ്. മസ്തിഷ്കത്തിലും രക്തത്തിലും വലിയ അളവിൽ ജലം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ ജലസന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇവിടെയാണ് വൃക്കകളുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക, മൂത്രം പിടിച്ചു നിർത്തുക, ഉപ്പ്, പഞ്ചസാര എന്നിവയുടെ അമിത ഉപയോഗം, ആഹാരത്തിൽ കൃത്രിമമായ നിറങ്ങളുടെ ഉപയോഗം, മദ്യപാനം, വിറ്റമിൻ B6, മഗ്നീഷ്യം എന്നിവയുടെ അഭാവം, ശുചിത്വം പാലിക്കാതിരിക്കുക എന്നിവ വൃക്കകളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുകയും മൂത്രാശയ രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. 2 വൃക്കകളും തകരാറിലായ ഒരു വ്യക്തിയുടെ ജീവൻ നിലനിർത്തുന്നതിനുള്ള രക്ഷാ നടപടിയാണ് ഡയാലിസിസ്. ധമനികളിൽ നിന്ന് വിസർജ്യ വസ്തുക്കളുടെ അളവ് കൂടിയ രക്തം ഹീമോ ഡയാലിസിസ് എന്ന മെഷീനിലേക്ക് കടത്തിവിടുകയാണ് ഇതിന്റെ ആദ്യ ഘട്ടം. ഈ യന്ത്രം രക്തത്തെ അരിച്ച് വിസർജ്യങ്ങളെ വേർതിരിക്കുന്നു. ശുദ്ധീകരിച്ച രക്തം തിരികെ സിരകളിലേക്ക് കടത്തിവിടുന്നു. ആഴ്ചയിൽ 2-3 തവണ ഡയാലിസിസ് ചെയ്ത് ആയുസ് നീട്ടിക്കൊണ്ടു പോകാം എന്നല്ലാതെ ഡയാലിസിസ് വൃക്കാരോഗത്തിന് ഒരു പരിഹാരം അല്ല. അതിനാൽ വിലയേറിയ വൃക്കകളെ ശരിയായ ജീവിതശൈലികളിലൂടെ നമുക്ക് സംരക്ഷിക്കാം. അതുകൊണ്ട് തന്നെ രോഗം വന്നതിനു ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ വൃക്കയുടെ ആരോഗ്യം നേരത്തെ സംരക്ഷിക്കുക എന്നതാണ് ഏറ്റവും നല്ല സമീപനം. മറ്റുള്ള വൈദ്യശാസ്ത്രങ്ങളെ അപേക്ഷിച്ച് ആയുർവേദത്തിൽ രോഗചികിത്സകളെ പോലെ തന്നെ പ്രതിരോധ ചികിത്സകൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്നു. ഔഷധ പ്രയോഗങ്ങൾക്ക് മുൻപ് ആഹാരക്രമം അല്ലെങ്കിൽ പഥ്യം എന്നത് പ്രത്യേക ആയുർവേദ വിധിപ്രകാരം നിർദ്ദേശിക്കുന്നതിലൂടെ വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും പുനരുജ്ജീവനത്തിനും ഒരുപോലെ സഹായകമാണ്. എരിവ്, പുളി, ഉപ്പ് എന്നിവ അമിതമായി ഉപയോഗിക്കുന്നതിലൂടെ രക്തത്തിലെ രൂക്ഷത കൂടുന്നതിനാൽ എപ്പോഴും ഇവ ആഹാരത്തിൽ അളവിലും താഴെ മാത്രം കഴിക്കുക. പുളിച്ചത്, പുളിപ്പിച്ചത്, പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങിയവ കഴിക്കുന്നത് ഒഴിവാക്കുക.

0: എണ്ണയിൽ വറുത്തതും വരണ്ടതുമായ ആഹാരങ്ങൾ അമിതമായി ഉപയോഗിക്കരുത്. പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുക. ഇവ ക്രൂഡ് ഓയിലിന്റെ വകഭേദമായതിനാൽ വൃക്കകൾ, കരൾ, ഹൃദയം എന്നീ അവയവങ്ങളെ ഒരുപോലെ ബാധിക്കുന്നു. പാക്കറ്റ് ഭക്ഷണങ്ങൾ, അമിതമായ പഞ്ചസാര എന്നിവ കുറയ്ക്കുക. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുന്ന സമീകൃതമായ ഭക്ഷണ രീതി പിന്തുടരുക. രക്തസമ്മർദ്ദവും പ്രമേഹവും നിയന്ത്രണത്തിൽ സൂക്ഷിക്കുക. ദീർഘകാലമായി നിയന്ത്രണമില്ലാത്ത പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദവും വൃക്കകളെ ബാധിക്കാനുള്ള പ്രധാന കാരണങ്ങളാണ്. സ്ഥിരമായ വ്യായാമം, മതിയായ ഉറക്കം, മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്ന ശീലങ്ങൾ എന്നിവയും ആരോഗ്യകരമായ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് യൂറിക് ആസിഡ് കൂടുന്നതും ക്രിയാറ്റിനിൻ ഉയരുന്നതും, അതുവഴി വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന അവസ്ഥകളും. യൂറിക് ആസിഡ് കൂടുമ്പോൾ ചിലരിൽ കാലിലെ വിരലുകളിലും കണങ്കാലിന് ചുറ്റുമുള്ള സന്ധികളിലും വേദന, വീക്കം, ചുവപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാം. ഇത്തരം ലക്ഷണങ്ങൾ അവഗണിക്കരുത്. രക്തത്തിലെ ക്രിയാറ്റിനിൻ ഉയരുന്നതും വൃക്കയുടെ പ്രവർത്തനം കുറയുന്നതിന്റെ ഒരു പ്രധാന സൂചനയാണ്. ഇവയെ നിയന്ത്രിക്കുന്നതിന് തൈര്, പീനട്ട് അല്ലെങ്കിൽ നിലക്കടല എന്നിവ അമിതമായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ഇവ കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കുന്നതിലും യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ എന്നിവയെ ഉയർത്തുന്നതിലും പ്രധാന പങ്കുവഹിക്കുന്നു. ശരീരത്തിന് പ്രോബയോട്ടിക്കുകളുടെ ആവശ്യകതയ്ക്കായി തൈരും വെള്ളവും ഒരേ അളവിൽ ചേർത്ത് ഗ്രെയിൻ ചെയ്ത് മോര് അല്ലെങ്കിൽ ബട്ടർ മിൽക്കായി ഉപയോഗിക്കാവുന്നതാണ്. രോഗനിയന്ത്രണത്തിന് തുടർച്ചയായി ഇംഗ്ലീഷ് മെഡിസിനുകൾ ഉപയോഗിക്കുന്നതിലൂടെ താൽക്കാലിക ആശ്വാസം മാത്രം ലഭിക്കുന്നു. എന്നാൽ ക്രമേണ വൃക്കകൾ തകരാറിലാകുന്നതിന് സാധ്യതകൾ ഏറെയാണ്. എന്നാൽ ആയുർവേദ വൈദ്യശാസ്ത്രത്തെ ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ സുരക്ഷിതമായി നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രകൃതിയുടെ മാത്രം സംരക്ഷണതയിൽ തഴച്ചു വളരുന്ന ഔഷധ സസ്യങ്ങളിൽ ഗോക്ഷൂര, പുനർനവ എന്നീ രണ്ട് ഔഷധ സസ്യങ്ങൾക്ക് മൂത്രവഹ സ്രോതസ്സുമായി ബന്ധപ്പെട്ട എല്ലാ രോഗാവസ്ഥകൾക്കും അനുയോജ്യമാണ്. ഇവ കഴുകി വൃത്തിയാക്കി പൊടിച്ച് ദിനവും കുടിക്കുന്ന വെള്ളത്തിൽ ഓരോ സ്പൂൺ വീതം ചേർത്ത് തിളപ്പിച്ച് കുടിക്കുന്നതിലൂടെ വൃക്കകളിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ ശുചിയാക്കി കാര്യക്ഷമമായ പ്രവർത്തനത്തെ വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. കൂടാതെ ബൃഹത്യാദി കഷായം, ഗോക്ഷൂരാദി ഗുഗുലു, ചന്ദ്രപ്രഭാവടി തുടങ്ങിയ ഔഷധ മരുന്നുകൾക്ക് ഒട്ടും പാർശ്വഫലങ്ങളില്ലാതെ വളരെ ഫലപ്രദമായി കിഡ്നി രോഗങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. മൂത്രത്തിന്റെ അളവിൽ പെട്ടെന്നുള്ള മാറ്റം, മൂത്രത്തിൽ രക്തം, കാലുകളിലോ മുഖത്തോ വീക്കം, തുടർച്ചയായ അരക്കെട്ട് വേദന, അമിതമായ ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ വൈദ്യസഹായം തേടണം. ഓർക്കുക, നല്ല ഭക്ഷണം, ശരിയായ ജീവിതശൈലി, പ്രമേഹവും രക്തസമ്മർദ്ദവും നിയന്ത്രിക്കൽ, ആവശ്യമായ വെള്ളം ഇവയാണ് വൃക്കയുടെ ആരോഗ്യ സംരക്ഷണത്തിന് അടിസ്ഥാനം. ആയുർവേദത്തിന്റെ ലക്ഷ്യം രോഗം വന്നതിനു ശേഷം മാത്രം ചികിത്സിക്കുക എന്നതല്ല. ആരോഗ്യം നിലനിർത്തുകയും രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുകയും ആരോഗ്യകരമായ ജീവിതശൈലി വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നതാണ്. നമ്മുടെ വൃക്കകളെ നമുക്ക് കരുതലോടെ സംരക്ഷിക്കാം.
1: വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ശാസ്ത്രി ഡബ്ല്യു ജെ.
2: ഇനി വാർത്തകൾ. ആകാശവാണി.
3: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. പകർച്ചവ്യാധി പ്രതിരോധത്തിന് സംയോജിത പ്രാരംഭ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സ് കൂട്ടായ്മയിൽ ധാരണ. ഉച്ചകോടിയുടെ രണ്ടാം ദിന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. രണ്ട് ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. അഞ്ചു രാഷ്ട്രതലവന്മാരുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇറാൻ ധനകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ 1,105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനുമുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണ. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിയുടെ രണ്ടാം ദിനമായ ഇന്ന് ബ്രിക്സ് പങ്കാളി രാഷ്ട്രനേതാക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. മലേഷ്യ, വിയറ്റ്നാം, സൌദി അറേബ്യ എന്നിവിടങ്ങളിലെ രാഷ്ട്രീയ നേതൃത്വം യു എൻ സെക്രട്ടറി ജനറൽ അന്റോ

0: അന്റോണിയോ ഗുട്ടറസ് എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. വെല്ലുവിളികളെ നേരത്തെ തിരിച്ചറിയുന്നത് പോലെ തന്നെ പ്രധാനമാണ് തയ്യാറെടുപ്പും അതിവേഗത്തിലുമുള്ള പ്രതികരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിയുടെ രണ്ടാം ദിവസത്തെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പകർച്ചവ്യാധി പ്രതിരോധത്തിനും പ്രതികരണത്തിനുമായി സംയോജിത പ്രാരംഭ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സ് കൂട്ടായ്മ ധാരണയിൽ എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
1: महामारियां, क्लाइमेट डिजास्टर्स और सप्लाई चेन डिस्ट्रप्शन ने दिखाया है कि आज के इंटरकनेक्टेड वर्ल्ड में कोई भी संकट एक क्षेत्र तक सीमित नहीं रहता. इसलिए हमने ब्रिक्स समूह में रिजिलियंस बढ़ाने पर विशेष बल दिया है. चुनौतियों को समय रहते पहचानना और तुरंत कार्रवाई करना भी उतना ही आवश्यक है.
0: ബ്രിക്സ് ഉച്ചകോടിക്ക് അനുബന്ധമായി അഞ്ചു രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഖസക്കിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി എന്നിവിടങ്ങളിലെ പ്രസിഡന്റുമാർക്ക് പുറമെ നൈജീരിയ, ഉഗാണ്ട എന്നിവിടങ്ങളിലെ വൈസ് പ്രസിഡന്റുമാരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ രൂക്ഷമായി അപലപിച്ച് ബ്രിക്സ് ഉച്ചകോടി. ന്യൂഡൽഹിയിൽ നടന്ന ഉച്ചകോടിയിൽ ഏകകണ്ഠമായി അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് അംഗരാജ്യങ്ങൾ ആഹ്വാനം ചെയ്തത്. വിശദാംശങ്ങളിലേക്ക്.
2: 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാക് ഭീകരർക്കെതിരെയും അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനം, ഭീകരപ്രവർത്തകർക്ക് നൽകുന്ന ധനസഹായം, സുരക്ഷിത താവളങ്ങൾ എന്നിവയ്ക്കെതിരെയും ശക്തമായ നടപടി വേണമെന്ന് സംയുക്ത പ്രഖ്യാപനം ആവശ്യപ്പെട്ടു. ഇതിനു പുറമെ പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയ ഉച്ചകോടി സംയമനം പാലിക്കാനും ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും സമാധാനം പുനഃസ്ഥാപിക്കാനും ആഹ്വാനം ചെയ്തു. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിധേയമായി ആഗോള വ്യാപാരം, ഊർജ്ജ വിതരണ ശൃംഖലകൾ എന്നിവ തടസ്സമില്ലാതെ നിലനിർത്താനും ലോകരാജ്യങ്ങൾക്കിടയിലെ ധ്രുവീകരണം അവസാനിപ്പിച്ച് സ്ഥിരത കൈവരിക്കാനും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും ബ്രിക്സ് കൂട്ടായ്മ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രണ്ടു ദിവസം നീണ്ടുനിൽക്കുന്ന ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. നൂതനാശയ രൂപീകരണം, സഹകരണം, സുസ്ഥിരത, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള ആഗോള വളർച്ചയ്ക്കായി ഭാവിയെ രൂപപ്പെടുത്തുക എന്ന വിഷയത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളും പങ്കാളികളും ഇന്ന് ചർച്ച നടത്തും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്നലെയാണ് ഉച്ചകോടിക്ക് തുടക്കമായത്. നയതന്ത്ര ചർച്ചകൾ അടക്കമുള്ള മാർഗ്ഗങ്ങളിലൂടെ അന്താരാഷ്ട്ര തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുമെന്ന് ബ്രിക്സ് രാജ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ബ്രിക്സ് ഉച്ചകോടിയിൽ അംഗീകരിക്കപ്പെട്ട ന്യൂഡൽഹി പ്രസ്താവനയെ പ്രകീർത്തിച്ച് ലോകാരോഗ്യ സംഘടന സമഗ്രാരോഗ്യ പരിരക്ഷ, മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളെ WHO തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ് സമൂഹമാധ്യമ പോസ്റ്റിൽ അഭിനന്ദിച്ചു. ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യാൻ ബ്രിക്സ് അംഗരാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ മികച്ചതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇറാന്റെ സാമ്പത്തിക ധനകാര്യമന്ത്രി സയ്യിദ് അലി മദനി സാദയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് ഉച്ചകോടിയിലെ സജീവ പങ്കാളിത്തത്തിനും ധനകാര്യ മേഖലയിലെ കാര്യക്ഷമമായ സഹകരണത്തിനും നിർമ്മലാ സീതാരാമൻ ഇറാനോട് നന്ദി അറിയിച്ചു. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ച, പരസ്പര താൽപര്യമുള്ള മേഖലകളിലെ സഹകരണ സാധ്യതകൾ എന്നിവ യോഗത്തിൽ ചർച്ച ചെയ്തതായി ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമോസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനുമുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണയായി. ഇതുപ്രകാരം പ്രവേശനപാത പൂർണ്ണമായും പുറത്തുകടക്കൽ പാതയുടെ ഒരു ഭാഗവും ഇറാന്റെ സമുദ്ര അതിർത്തിയിലായിരിക്കും. ഇതോടെ നിലവിലെ തെക്കൻ പാതയടയും. എന്നാൽ തങ്ങൾ മുന്നോട്ടുവച്ച 7 നിബന്ധനകൾ അമേരിക്ക അംഗീകരിക്കുന്നതുവരെ കടലിടുക്ക് തുറക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. കേരളത്തിൽ 1,105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ. 51,51,000 ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിക്കാൻ കഴിഞ്ഞു. കൂടാതെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് കുടിശ്ശിക തീർപ്പാക്കാനും ജീവനക്കാരുടെ ഓണം ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും കഴിഞ്ഞതായി ശ്രീ സതീശൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കമാകും. വൈകിട്ട് 7 മണിക്കാണ് മത്സരം. പരമ്പരയിലാകെ 3 മത്സരങ്ങളാണ് ഉള്ളത്. US Open വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനയ്ക്ക്. ഫൈനലിൽ അരീന സബലങ്കയെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. റൈബാക്കിനയുടെ ആദ്യ US Open കിരീടമാണ് ഇത്. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് അലക്സാണ്ടർ സ്വരേവ് ബെൻ ഷെൽട്ടനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:30 മത്സരം. സി പി ഐ എം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം

0: കോഴിക്കോട് തുടങ്ങി. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും 14 ജില്ലകളിൽ നിന്നുമുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഉൾപ്പെടെ 300-ൽ പരം പേർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ നാളെ മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. വരണ്ട പ്രദേശങ്ങളിലെ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി കൈകോർക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് 3 ദിവസം നീണ്ടുനിന്ന അന്താരാഷ്ട്ര ഡ്രൈലാൻഡ് കോൺഗ്രസിന് ന്യൂഡൽഹിയിൽ സമാപനം. സമ്മേളനത്തിന്റെ ഭാഗമായി ഡൽഹി ഡിക്ലറേഷൻ ഓൺ ഡ്രൈലാൻഡ്സ് പ്രഖ്യാപനം കേന്ദ്ര കൃഷി മന്ത്രാലയം അംഗീകരിച്ചു. ആഗോള ദക്ഷിണ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം, അറിവുകളുടെ കൈമാറ്റം, സാങ്കേതിക മുന്നേറ്റം എന്നിവയിലൂടെ വരണ്ട ഭൂമിയിലെ കൃഷി കൂടുതൽ സുസ്ഥിരമാക്കാൻ സമ്മേളനം തീരുമാനിച്ചു. പശ്ചിമബംഗാളിലെ പൂർവ മേദിനിപ്പൂർ ജില്ലയിലുള്ള ജുൻപുട്ട് തീരദേശ ഗ്രാമത്തിൽ DRDO പുതിയ ആയുധ മിസൈൽ പരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നു. പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി. DRDOയുടെ 3-ാമത്തെ പ്രധാന പരീക്ഷണ കേന്ദ്രമായിരിക്കും ഇത്. ചണ്ടിപ്പൂരിൽ നിന്ന് ബംഗാൾ ഉൾക്കടൽ തീരത്തുകൂടി ഏകദേശം 70 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ജുൻപുട്ട് കേന്ദ്രം രാജ്യത്തിന്റെ പ്രതിരോധ പരിശോധനാ ശേഷി വർദ്ധിപ്പിക്കും. ജമ്മുകാശ്മീരിലെ ഡോഡ ജില്ലയിൽ സയോജ് ധാർ മേഖലയിൽ നിന്ന് പാകിസ്ഥാൻ ജെയ്ഷെ മുഹമ്മദ് ഭീകരന്റെ ജീർണിച്ച മൃതദേഹ അവശിഷ്ടങ്ങളും M4 റൈഫിളും സുരക്ഷാസേന കണ്ടെടുത്തു. നാട്ടുകാർ നൽകിയ വിവരത്തെ തുടർന്ന് പോലീസും രാഷ്ട്രീയ റൈഫിൾസും CRPFും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് ഇവ കണ്ടെത്തിയത്. മുൻപ് നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരന്റേതാണ് അവശിഷ്ടങ്ങളെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പ്രദേശത്ത് അന്വേഷണം തുടരുകയാണ്. ഗുജറാത്തിൽ ചിലയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മധ്യപ്രദേശ്, സൌരാഷ്ട്ര, കച്ച് മേഖലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ന്യൂഡൽഹിയിൽ അടുത്ത 3 ദിവസങ്ങളിൽ നേരിയ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വിമാനത്താവളത്തിൽ വൈകിട്ട് 5:30 മന്ത്രി T. സിദ്ദിഖ് അദ്ദേഹത്തെ സ്വീകരിക്കും. തുടർന്ന് കോഴിക്കോട് മർക്കസ് ക്യാമ്പ് സന്ദർശിക്കും. സന്ദർശനത്തിനോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. മുഖ്യമന്ത്രി, ഗവർണർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജമ്മുവിൽ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരവുമായി 2 പ്രധാന പാർക്കിംഗ് പദ്ധതികൾക്ക് ജമ്മുകശ്മീർ സർക്കാർ അംഗീകാരം നൽകി. പരേഡ് ഗ്രൌണ്ടിൽ പാർക്കിംഗ് കമേഴ്ഷ്യൽ കോംപ്ലക്സും SMGS ആശുപത്രിയിൽ മൾട്ടിലെവൽ കാർ പാർക്കിംഗുമാണ് നിർമ്മിക്കുന്നത്. ആകെ 49.34 കോടി രൂപ ചെലവ് വരുന്ന ഈ പദ്ധതികൾ യാത്രാ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താനും തിരക്കേറിയ നഗരപ്രദേശങ്ങളിലെ ഗതാഗത കുരുക്ക് ലഘൂകരിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പകർച്ചവ്യാധി പ്രതിരോധത്തിന് സംയോജിത പ്രാരംഭ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സ് കൂട്ടായ്മയിൽ ധാരണ. ഉച്ചകോടിയുടെ 2-ാം ദിന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. 2 ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. 5 രാഷ്ട്രതലവന്മാരുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇറാൻ ധനകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ 1,105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനുമുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണ. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി, സമയം 1:00. രഞ്ജിനി, ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന മലയാള ചലച്ചിത്ര ഗാന പരിപാടി. ഒരു നല്ല പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഒട്ടനവധി മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അത് വെറുമൊരു ആസ്വാദനം മാത്രമല്ല, മികച്ച അനുഭൂതി കൂടിയാണ്. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ പഴയകാല സുഹൃത്തുക്കൾ, യാത്രകൾ, സംഭവങ്ങൾ, അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രത്യേക നിമിഷങ്ങൾ എന്നിവയൊക്കെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് ഓടിയെത്തും. ആ പ്രിയതരമായ ഓർമ്മകളിലേക്ക് മടങ്ങിപ്പോകാൻ വേണ്ടി ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തിരുവനന്തപുരം 14 എന്ന മേൽവിലാസത്തിലേക്ക് അയച്ച ഒരു കൂട്ടം കത്തുകളുമായി നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ രഞ്ജിനി പരിപാടിയിൽ. നിങ്ങളോടൊപ്പം ചേരുന്നു ലങ്കേഷ് അഗസ്ത്യകോട്.

ഇന്നത്തെ രഞ്ജിനിയിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം വെടിവച്ചാൻ കോവിലിൽ നിന്നുള്ള വിജയകുമാരൻ നാടാരും പാർവതിയുമാണ്. കത്തിലിങ്ങനെ പറയുന്നു, പ്രിയപ്പെട്ട രഞ്ജിനി, 2025 നവംബർ മാസം ഞങ്ങളൊരു കത്ത് രഞ്ജിനിക്ക് അയച്ചിരുന്നു. അന്നും ഈ പാട്ടാണ് ചോദിച്ചത്, പക്ഷേ കേൾപ്പിച്ചില്ല. സന്തോഷവും ദുഃഖവും ഒരുമിച്ച് വരുന്ന ഒരു പാട്ടാണിത്. മനസ്സ് തകർന്നിരിക്കുമ്പോൾ ഈ പാട്ട് കേട്ടാൽ ദൈവസന്നിധിയിൽ എത്തിയതുപോലെ തോന്നും. ശുഭയാത്രാ ഗീതങ്ങൾ പാടുകയല്ലോ എന്ന ഈ പാട്ട് രഞ്ജിനിയിലൂടെ കേൾപ്പിക്കുമോ? നിരാശപ്പെടുത്തരുത്. ഈ പാട്ടിലെ കോറസ് ഭാഗത്തിന്റെ വശ്യത പറഞ്ഞറിയിക്കാൻ കഴിയില്ല. സ്നേഹപൂർവം, വിജയകുമാരൻ നാടാർ, പാർവതി, വെടിവച്ചാൻ കോവിൽ. ഈ പാട്ട് ഇന്നത്തെ രഞ്ജിനിയിലെ ആദ്യ ഗാനമായി തന്നെ കേൾപ്പിക്കുകയാണ്. 1993 സിബി മലയിൽ സംവിധാനം ചെയ്ത ആകാശദൂത് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ഗായക സംഘവും പാടിയ ഗാനമാണിത്. ഒ എൻ വി കുറുപ്പിന്റെ ഗാനവരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം. ഔസേപ്പച്ചന്റെ പിറന്നാൾ ദിനം കൂടിയാണ് ഇന്ന്. ഈ വേളയിൽ പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഔസേപ്പച്ചന് പിറന്നാൾ ആശംസകൾ കൂടി നേർന്നുകൊണ്ട് ജോഗ് രാഗത്തിലുള്ള ഈ മനോഹര ഗാനം നമുക്ക് ആസ്വദിക്കാം രഞ്ജിനിയിലൂടെ.

0: ബാലരാമപുരം വെടിവച്ചാൻ കോവിലിൽ നിന്നുള്ള വിജയകുമാരൻ നാടാരും പാർവതിയും ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: രഞ്ജിനിയിലെ അടുത്ത കത്ത് വായിക്കാം. മുതുകുളത്ത് നിന്നുള്ള ആർ ദിലീപ് അയച്ചതാണിത്. കത്തിൽ ഇങ്ങനെ പറയുന്നു, എത്രയും പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ശനി ഞായർ ദിവസങ്ങളിലുള്ള രഞ്ജിനി പരിപാടി ഞാനും കുടുംബവും മുടക്കാറേയില്ല. 71 വയസ്സ് കഴിഞ്ഞ ഞാൻ 5 മുതൽ ആകാശവാണി ശ്രോതാവാണ്. ഇപ്പോൾ വീട്ടിൽ 3 റേഡിയോ ഉണ്ട്. 2 മുമ്പ് 2200 രൂപ വിലയുള്ള പുതിയ ഫിലിപ്സിന്റെ റേഡിയോ ഞാൻ വാങ്ങി. ഈ വരുന്ന സെപ്റ്റംബർ 15 എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 41 വർഷം തികയുന്നു. ഭാര്യ ചേർത്തല സ്വദേശി എസ് സി ശൈലജയാണ്. 1985 സെപ്റ്റംബർ 15 ചേർത്തല SS കലാമന്ദിറിൽ വച്ചായിരുന്നു ഞങ്ങളുടെ വിവാഹം. രാഷ്ട്രീയ സിനിമാ രംഗത്തെ പ്രമുഖരായ നിരവധി പേർ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. ഈ വേളയിൽ ജ്വാല എന്ന ചിത്രത്തിലെ വധൂവരന്മാരെ, പ്രിയ വധൂവരന്മാരെ എന്ന പാട്ട് ഞായറാഴ്ചത്തെ രഞ്ജിനിയിൽ വച്ചു തരുമോ? ആർ ദിലീപ്, പുതിയ വിള, പട്ടോളി മാർക്കറ്റ്. തീർച്ചയായും ആകാശവാണി പരിപാടികൾ ഏറെ ഇഷ്ടത്തോടെ കേട്ട് ആസ്വദിക്കുന്ന ഗാനസല്ലാപം, രഞ്ജിനി, ഓർമ്മച്ചെപ്പ് തുടങ്ങിയ പരിപാടികളിലൊക്കെ സജീവ സാന്നിധ്യമായ ശ്രീ ആർ ദിലീപിനും ഭാര്യ എസ് സി ശൈലജയ്ക്കും വിവാഹ വാർഷിക ആശംസകൾ രഞ്ജിനിയും നേരുകയാണ്. പാട്ട് കേൾക്കാം. 1969 എം കൃഷ്ണൻ നായരുടെ സംവിധാനത്തിൽ പുറത്തുവന്ന ജ്വാല എന്ന ചിത്രത്തിലെ ഗാനമാണിത്. പി സുശീല പാടിയതാണ്. പ്രേം നസീറും ഷീലയും ശാരദയും ഒക്കെ രംഗത്ത് വരുന്ന ഗാനം. ഈ ഗാനത്തിന്റെ രചന വയലാറാണ്. സംഗീതം ജി ദേവരാജൻ. പാട്ട് കേട്ടോളൂ.

0: ആർ ദിലീപ് എന്ന ശ്രോതാവ് മുതുകുളത്ത് നിന്നും ആവശ്യപ്പെട്ട ഗാനമായിരുന്നു അത്.
1: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് തന്നെ.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: രഞ്ജിനി തുടരുകയാണ്. ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദ തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ. ഈ ഗാനത്തിനു വേണ്ടി വന്ന കത്താണ് ഇനി വായിക്കുന്നത്. ഈ കത്ത് അയച്ചത് PV മുഹമ്മദ് ആണ്, വടക്കേ വാവന്നൂർ നിന്നും. കത്ത് നോക്കാം. എത്രയും സ്നേഹം നിറഞ്ഞ എന്റെ സ്വന്തം രഞ്ജിനിക്ക്. മീൻ എന്ന സിനിമയിലെ ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ എന്ന ഗാനം എല്ലാ രഞ്ജിനി അവതാരകർക്കും രഞ്ജിനി കൂട്ടുകാർക്കും വേണ്ടി കേൾപ്പിക്കുമോ? PV മുഹമ്മദ്, വടക്കേ വാവന്നൂർ. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. യേശുദാസ് പാടിയ ഗാനമാണിത്. യൂസഫ് അലി കേച്ചേരിയുടെ ഗാനരചന, ജി ദേവരാജന്റെ സംഗീതം. 1980 ജിയോ മൂവീസിന്റെ ബാനറിൽ IV ശശി സംവിധാനം ചെയ്ത മീൻ എന്ന ചിത്രത്തിലെ പാട്ട്. മധു, ജയൻ, സീമ, ശ്രീവിദ്യ എന്നിവരൊക്കെ അഭിനയിച്ച ചിത്രമായിരുന്നു മീൻ. ജോസും അംബികയും രംഗത്ത് വരുന്ന ഗാനമാണിത്. ദർബാരി കാനഡ രാഗത്തിന്റെ സൗന്ദര്യം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മനോഹര ഗാനം.

അസുലഭ മധുമയ നമൃത് കുസുമദളം ഇനാ അനുദിനം അതിലൊരു സഹൃദയ മനുഷ്യലഭം അസുലഭ മധുമയ നമൃത് കുസുമദളം ഇനാ അനുദിനം അതിലൊരു സഹൃദയ മനുഷ്യ

0: പി വി മുഹമ്മദ് എന്ന ശ്രോതാവ് വടക്കേ വാവനൂർ നിന്നും ആവശ്യപ്പെട്ട ഗാനമാണ് രഞ്ജിനിയിൽ ഇപ്പോൾ നമ്മൾ കേട്ടത്.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
0: രഞ്ജിനി തുടരുകയാണ്. കൊല്ലം ജില്ലയിലെ കുരുവിക്കോണത്ത് നിന്നും രവീന്ദ്രൻ എന്ന ശ്രോതാവ് അയച്ച കത്താണ് ഇനി നമ്മൾ വായിക്കുന്നത്. രഞ്ജിനിയിൽ രണ്ടാമത്തെ കത്താണ് ഞാൻ എഴുതുന്നത്. എനിക്ക് വേണ്ടുന്ന ഗാനം കാണുവാനില്ല എന്ന ചിത്രത്തിൽ അഞ്ചൽ ദേവരാജൻ എഴുതി, വെൺപകൽ സുരേന്ദ്രൻ ഈണമിട്ട്, റാണി ജെയിൻ പാടിയ സാന്ദ്ര വസന്തങ്ങൾ എന്ന് തുടങ്ങുന്ന ഗാനമാണ് എന്ന് കുരുവിക്കോണം രവീന്ദ്രൻ. ശ്രീ കുരുവിക്കോണം രവീന്ദ്രൻ രഞ്ജിനിയിലേക്ക് അയച്ച ആദ്യത്തെ കത്ത് 2026 ജൂൺ 14 ഞായറാഴ്ച രഞ്ജിനിയിൽ വായിച്ചിരുന്നു. അന്ന് ഇതേ ചിത്രത്തിൽ എം ജി സ്വരസാഗർ പാടിയ ഗാനമാണ് താങ്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രഞ്ജിനി ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ആവശ്യപ്പെട്ട ഗാനം പോൾ പട്ടത്താനം 2025 സംവിധാനം ചെയ്ത കാണുവാനില്ല എന്ന ചിത്രത്തിലേതാണ്. ഒ എസ് രവിശങ്കറും രുദ്ര എസ് ലാലും പ്രധാന വേഷങ്ങൾ ചെയ്ത സിനിമ. ഈ ഗാനത്തിന്റെ വരികൾ അഞ്ചൽ ദേവരാജന്റേതാണ്. സംഗീതം നൽകിയത് വെൺപകൽ സുരേന്ദ്രനാണ്. കേൾക്കാം നമുക്ക് ആ ഗാനം രഞ്ജിനിയിലൂടെ.

0: കൊല്ലം ജില്ലയിൽ നിന്നുള്ള കുരുവിക്കോണം രവീന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: മായാമുദ്രകൾ.
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
4: ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
1: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
0: രഞ്ജിനി തുടരുകയാണ്. പ്രദോഷ കുങ്കുമം തിരയിൽ താഴുമേ ജനിമൃതിയുടെ പടവിൽ. ഇന്നത്തെ രഞ്ജിനിയിലെ 5-ാമത്തെ കത്ത് ഈ ഗാനം കേൾക്കാൻ ആവശ്യം പറഞ്ഞുകൊണ്ട് വന്നതാണ്. കത്തയച്ചത് തുഷാര ഹരികുമാറാണ്, വടശ്ശേരിക്കര നിന്നും. കത്ത് വായിക്കാം. രഞ്ജിനിക്കുട്ടിക്ക്, ഞാൻ നിന്നെ രഞ്ജിനിക്കുട്ടി എന്ന് വിളിക്കുന്നതിൽ നിനക്ക് പരിഭവമുണ്ടോ? ഒരു പരിഭവമില്ല. ആകാശവാണിയോടൊപ്പം വളർന്നവർക്ക് രഞ്ജിനി രഞ്ജിനിക്കുട്ടി അല്ലാതെ പിന്നെ ആരാണ്? നീ ഞങ്ങളുടെ വീട്ടിലെ ഒരംഗം തന്നെയായിരുന്നു. നിന്നെ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായിരുന്നു. ഇനി കാര്യത്തിലേക്ക് വരട്ടെ. എനിക്കിന്ന് രഞ്ജിനിയിലൂടെ ഒരു പാട്ട് കേൾക്കണം. യൂട്യൂബിലൊക്കെ പാട്ട് കേൾക്കാൻ ഇന്ന് അവസരം ധാരാളമുണ്ടെങ്കിലും രഞ്ജിനിയിലൂടെ ഒരു പാട്ട് കേൾക്കുന്ന ഒരു സുഖം തന്നെയാണ്. ഈ പാട്ട് പണ്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് രഞ്ജിനിയിലൂടെ തന്നെ കേട്ടതാണ്. പാട്ടിൻ്റെ തുടക്കം അറിയില്ല, സിനിമയും അറിയില്ല. അറിയാവുന്ന വരികൾ പാടി നോക്കി, പറഞ്ഞു നോക്കി, യൂട്യൂബിൽ തിരഞ്ഞു നോക്കി. പാട്ട് കണ്ടെത്താൻ കഴിയുന്നതേയില്ല. കൂട്ടുകാരോട് ചോദിച്ചു നോക്കിയിട്ടും കിട്ടുന്നതേയില്ല. ഇനി ആകെ മാർഗം ആകാശവാണിയിലെ രഞ്ജിനിയോട് ചോദിക്കുന്നതാണ്. രഞ്ജു, നീ ഈ പാട്ടൊന്ന് കണ്ടെത്തി ഞായറാഴ്ച കേൾപ്പിക്കുമോ? ഒന്നുറപ്പുണ്ട്, 1990s പാട്ടാണ്. അറിയാവുന്ന വരികൾ ഇതാണ്: ഒരു ചിരിത്തുടം നിറയും നോവുകൾ, മദനജാലകം പറന്നു നിന്നിലേക്കിറങ്ങി വന്നതോ മഴപ്രാവുകൾ. യേശുദാസാണ് പാടിയതെന്ന് ഉറപ്പുണ്ട്. ഈ പാട്ട് കേൾപ്പിക്കുമോ? സ്നേഹപൂർവം, തുഷാര ഹരികുമാർ, വടശ്ശേരിക്കര. ഗാനവരികൾ ചെറിയ തെറ്റുണ്ട് കേട്ടോ. അതായത് ഒരു ചിരിത്തുടമല്ല, ഒരു മെഴിക്കുടം നിറയെ നിറയും നോവുകൾ, ഒരു മെഴിത്തടം നിറയെ നേരുകൾ. കഥനജാലകം തുറന്നു നിന്നിലേക്ക് ഇറങ്ങി വന്നതോ നിഴൽ പിറാവുകൾ എന്നാണ്. വരികൾ തെറ്റായി പാടി പഠിച്ചതുകൊണ്ടാണ് കേട്ടോ തുഷാര ഹരികുമാറിന് ഈ ഗാനം കിട്ടാതെ പോയത്. ആ വരികൾ ഇങ്ങനെയാണ്: ഈ ഗാനം ഭർത്താവ് ഹരികുമാറിനും ഹരിയുടെ അച്ഛൻ ഹരിദാസിനും ഹരിയുടെ അമ്മ വിലാസിനിക്കും ഞങ്ങളുടെ മക്കളായ

അരിഷ് ഹരിക്കും തൃഷ ഹരിക്കും സമർപ്പിക്കുന്നു എന്നും തുഷാര എഴുതിയിട്ടുണ്ട്. ഗാനം സമർപ്പിച്ച ശൈലി രഞ്ജിനിക്ക് ഇഷ്ടമായി കേട്ടാ. ഇനി തെറ്റിച്ചൊന്നും പാടരുത്. ഇപ്പം ഈ കത്ത് വായിച്ചപ്പോഴാണ് രഞ്ജിനി രസകരമായ ഒരു ഓർമ്മ വന്നത്. ചൂളമടിച്ച് കറങ്ങി നടക്കും ചോലക്കുയിലിന് കല്യാണം എന്നതിന് ചൂളമടിച്ച് കറങ്ങി നടക്കും ചോര കുഞ്ഞിന് കല്യാണം എന്ന് പാടി നടന്ന ഒരു രസികനെ പെട്ടെന്ന് രഞ്ജിനി ഓർത്തു പോവുകയാണ്. അപ്പോൾ 1994 സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സന്താന ഗോപാലം എന്ന ചിത്രത്തിന് വേണ്ടി വി മധുസൂദനൻ നായർ എഴുതി, ജോൺസൺ സംഗീതം നൽകി, യേശുദാസ് പാടിയ പാട്ടാണിത്. കേട്ടോളൂ.

ഇപ്പോൾ കേട്ട ഗാനത്തിനായി രഞ്ജിനിയിലേക്ക് കത്തയച്ചത് തുഷാര ഹരികുമാറാണ്, വടശ്ശേരിക്കര നിന്നും. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന മലയാള

0: വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം.
1: ഏറ്റവും കുറഞ്ഞ EMI-ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
2: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV-കൾ 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. വിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
1: വിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: രഞ്ജിനി തുടരുകയാണ്. അടുത്ത കത്തയച്ചത് മലപ്പുറം ജില്ലയിലെ താനാളൂർ നിന്നുള്ള ഇബ്രാഹിം കുഞ്ഞ് എന്ന ശ്രോതാവാണ്. പ്രിയ ശ്രോതാവ് കത്തിൽ എഴുതിയിരിക്കുന്നത് പൂർണ്ണമായും വായിച്ചെടുക്കാൻ രഞ്ജിനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് സദയം അറിയിക്കട്ടെ. സിനിമാ താരങ്ങൾ പാടിയ പാട്ടുകൾ കേൾക്കാനാണ് എനിക്കിഷ്ടം. കൂടുതലും പഴയ പാട്ടുകളാണിഷ്ടം. രതിലയം എന്നൊരു പടമുണ്ടല്ലോ, അതിൽ ശങ്കരാടി ചേട്ടനും ശ്രീവിദ്യാമ്മയും ചേർന്ന് പാടുന്ന ഒരു പാട്ട് രഞ്ജിനിക്ക് ഓർമ്മയുണ്ടോ? മൈലാഞ്ചി അണിയുന്ന മദനപ്പൂവേ. ആ പാട്ട് റേഡിയോയിൽ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ പതിവായി കേൾക്കുമായിരുന്നു. ഇപ്പോൾ തീരെ കേൾക്കാനേ ഇല്ല. ആ പാട്ട് കേൾപ്പിക്കാമോ? ഞായറാഴ്ച കേൾപ്പിച്ചാൽ പെരുത്തിഷ്ടം. ഇബ്രാഹിം കുഞ്ഞ്, മലപ്പുറം താനാളൂർ. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. താങ്കൾ പറഞ്ഞതുപോലെ ഈ ഗാനം അടുത്തിടെ എങ്ങും ആകാശവാണി പ്രക്ഷേപണം ചെയ്തിട്ടേയില്ല. 1983 പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത രതിലയം എന്ന ചിത്രത്തിനുവേണ്ടി പൂവച്ചൽ ഖാദർ എഴുതി ATOM ഈണം നൽകി. ശങ്കരാടിയും ശ്രീവിദ്യയും കൂട്ടിനും പാടിയ ഒരു അപൂർവ സുന്ദര ഗാനമാണിത്. നടൻ മധു ഉമ ആർട്സിന്റെ ബാനറിൽ നിർമ്മിച്ച ചിത്രമായിരുന്നു രതിലയം. ക്യാപ്റ്റൻ രാജു, സിൽക്ക് സ്മിത, മധു, ശ്രീവിദ്യ, സീമ, ഷാനവാസ് എന്നിവരൊക്കെ വേഷമിട്ട സിനിമ. കേൾക്കാം നമുക്ക് ആ ഗാനം.

മലപ്പുറം താനാളൂർ നിന്നുള്ള ഇബ്രാഹിം കുഞ്ഞ് ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. രഞ്ജിനിയിൽ നിന്ന് 6 കത്തുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു, 6 പാട്ടുകളും കേട്ടു. ഇനി 7-ാമത്തെ കത്തിലേക്ക് പോകാം. ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നുള്ള മനോഹരനാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. കത്തിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഏറ്റവും പ്രിയപ്പെട്ട രഞ്ജിനിക്ക് എനിക്കൊരു ഗാനം വെച്ചു തരുമോ? ദേവദാസി എന്ന സിനിമയിലെ പൊന്നലയിൽ അമ്മാനമാടി എന്ന് തുടങ്ങുന്ന ഗാനമാണ് എനിക്ക് വേണ്ടത്. ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്, വച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിർത്തട്ടെ, ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. 1979 ശശികുമാറിന്റെ സംവിധാനത്തിൽ ചിത്രീകരണം നടന്നെങ്കിലും പുറത്തുവരാതെ പോയ ദേവദാസി എന്ന ചിത്രത്തിലെ ഗാനമാണ് മനോഹരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ രചന ONV കുറുപ്പാണ്, സംഗീതം സലിൽ ചൌധരി, പാടിയത് യേശുദാസും വാണി ജയറാമും കൂട്ടരും.

ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നുള്ള മനോഹരൻ ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തെരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത് എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ നമ്മുടെ ആകാശവാണിയിൽ. അറിയിപ്പ് കഴിഞ്ഞു. രഞ്ജിനി തുടരുകയാണ്. ജയന്തി അപ്പുക്കുട്ടൻ എന്ന ശ്രോതാവ് പരുത്തിയറ നിന്നും അയച്ച കത്താണ് അടുത്തത്. കത്ത് വായിക്കാം. രഞ്ജിനിക്കുട്ടി, ഞാൻ പരുത്തിയറയിൽ നിന്ന് ജയന്തി അപ്പുക്കുട്ടനാണ്. രഞ്ജിനി പരിപാടിയുടെ സ്ഥിരം ശ്രോതാവാണ്. കൊല്ലം ജില്ലയിലെ വെളിയം പഞ്ചായത്തിലാണ് ഞാൻ താമസിക്കുന്ന പരുത്തിയറ. വിശാലമായ വയലും നെൽകൃഷിയും ഒക്കെ ഉണ്ടായിരുന്ന നാടായിരുന്നു ഞങ്ങളുടേത്. പണ്ടൊക്കെ ഓണക്കാലം കഴിയുമ്പോഴേക്കും കന്നിക്കൊയ്ത്ത് കാലമായിരിക്കും. അന്നൊക്കെ എന്ത് രസമായിരുന്നു! ഞങ്ങൾ ഒരുപറ്റം സ്ത്രീകൾ ഞങ്ങളുടെ പരിസര പ്രദേശങ്ങളായ ഓടനാവട്ടം, വാപ്പാല, കൊട്ടറ, കട്ടയിൽ, കായില, മുട്ടറ, ചെപ്ര എന്നിവിടങ്ങളിലെല്ലാം നെല്ല് കൊയ്യാനും കറ്റമെതിക്കാനും ഒക്കെ പോകുമായിരുന്നു. ഓണക്കാലം അതിലേറെ രസമുള്ള കാലമായിരുന്നു. തിരുവോണത്തിന് ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ ഒരുപറ്റം ആളുകൾ പരുത്തേറ നിന്നും നടന്ന് വെളിയം സൂര്യയിലോ പൂയപ്പള്ളി ഉണ്ണീസിലോ പോയി മാറ്റിനി കാണുമായിരുന്നു. മാറ്റിനി കഴിഞ്ഞ് ഉത്സവം പോലെ എല്ലാവരും സിനിമാ കഥയൊക്കെ പറഞ്ഞ് വീടുകളിലേക്ക് തിരിച്ചു നടന്നു വരുന്നത് ഇന്നലത്തെ പോലെ ഓർക്കുകയാണ്. ചിലപ്പോൾ അന്നേ ദിവസം തന്നെ സെക്കൻഡ് ഷോയ്ക്ക് ഓടനാവട്ടം ഉദയയിലും പോയി സിനിമ കാണാറുണ്ടായിരുന്നു. എന്റെ ഭർത്താവിന്റെ സഹോദരിയായ മിനിയുടെ വീട് അഞ്ചാലമൂടാണ്. അവിടെ ഞങ്ങൾക്ക് ചതയ ദിനത്തിലായിരിക്കും എല്ലാ കൊല്ലവും ഓണം. അവിടെ ഓണം കൂടാൻ പോകുമ്പോൾ അഞ്ചാലമൂട് ഷഫീർ തിയേറ്ററിൽ കയറി സിനിമ കാണുന്നത് പതിവായിരുന്നു. ഓണമെന്ന് പറഞ്ഞാൽ സിനിമ കാണലായിരുന്നു പണ്ട്. ദൂരദർശനൊക്കെ വന്നതോടെ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് കുറഞ്ഞു. ഒരിക്കൽ പൂയപ്പള്ളി ഉണ്ണീസിൽ ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പടം നിർത്തിയിട്ട് മൈക്കിലൂടെ അനൗൺസ് ചെയ്തു, പരുത്തിയറയിൽ നിന്ന് ഈ തിയേറ്ററിലെത്തിയിട്ടുള്ള അപ്പുക്കുട്ടൻ, കലേശൻ, സുധ, ജയന്തി, വിനയൻ, ബൈജു എന്നിവർ പെട്ടെന്ന് വീട്ടിലെത്തണം. മുട്ടറയിലെ നാണുവല്യച്ചൻ മരിച്ചുപോയി. അത് കേട്ട് ഞങ്ങളെല്ലാം പടം കാണാതെ എഴുന്നേറ്റ് ഓടി. പൊന്ന് എന്ന അശോകന്റെയും സിത്താരയുടെയും പടമായിരുന്നു അത്. ആ സിനിമയിലെ പാട്ട് രഞ്ജിനിയിലൂടെ ഞായറാഴ്ചയൊന്ന് കേൾപ്പിക്കാമോ? ജയന്തി അപ്പുക്കുട്ടൻ, പരുത്തിയറ. തീർച്ചയായും ജയന്തി നല്ലൊരു ഓർമ്മയാണ് പങ്കുവച്ചിരിക്കുന്നത്. രഞ്ജിനിക്ക് വളരെയേറെ ഇഷ്ടമായി. ഇത് കേൾക്കുന്നവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പി ഭാസ്കരന്റെ ഗാനവരികൾ, ഔസേപ്പജന്റെ സംഗീതം, ചിത്രയുടെ ആലാപനം, പി ജി വിശ്വംഭരന്റെ സംവിധാനത്തിൽ 1987 പുറത്തുവന്ന പൊന്ന് എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ശാരി രംഗത്ത് വരുന്ന ഗാനം.

0: പരുത്തിയാറ നിന്നുള്ള ജയന്തി അപ്പുക്കുട്ടൻ ആവശ്യപ്പെട്ട ഇഷ്ടഗാനമായിരുന്നു അത്.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറിയും കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഉപദേശക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ബി മധു പങ്കെടുക്കുന്നു.
2: ബി എസ് സി അല്ലെങ്കിൽ എക്കണോമിക്സോ ഹിസ്റ്ററി ഏത് ഐച്ഛിക വിഷയം എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ഹിന്ദി പഠിച്ച് സാഹിത്യാചാര്യം പാസ്സായിട്ടുള്ളവർക്ക് നേരിട്ട് ഇവിടുന്ന് ബി എഡ് കഴിഞ്ഞിറങ്ങിയവർക്ക് അധ്യാപക ജോലി കയറാം.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
0: രഞ്ജിനിലേക്ക് വന്ന അടുത്ത കത്ത് നോക്കാം. ഈ കത്തയച്ചത് രോഹിണി രഘുവാണ്. കോട്ടയം വെള്ളാവൂർ എന്ന സ്ഥലത്ത് നിന്നും കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനിക്ക്, ഞാൻ രോഹിണി, രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാവാണ്. ഈ വരുന്ന സെപ്റ്റംബർ 13 ഞായറാഴ്ച എന്റെ 2 മകൾ കൃഷ്ണപ്രിയയുടെ വിവാഹമാണ്. രഞ്ജിനിയിലൂടെ ഒരു ഗാനം എന്റെ മോൾക്ക് വേണ്ടി കേൾപ്പിച്ചു തരണം. നാളെ ഞങ്ങളുടെ വിവാഹം എന്ന ചിത്രത്തിലെ മാധവ മാസം സ്വർണ്ണത്തേരിലണഞ്ഞിത എന്ന പാട്ടാണ് കേൾക്കേണ്ടത്. ഞാൻ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടുള്ള മിക്ക പാട്ടുകളും രഞ്ജിനി കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ പാട്ട് കേൾപ്പിച്ചു തരുമെന്ന പ്രതീക്ഷയോടെ രോഹിണി, വെള്ളാവൂർ, കോട്ടയം. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. കൃഷ്ണപ്രിയയ്ക്ക് രഞ്ജിനിയും ആശംസകൾ നേരുകയാണ്. 1986 സാജൻ സംവിധാനം ചെയ്ത നാളെ ഞങ്ങളുടെ വിവാഹം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇത്. ഗാനരചന ചുനക്കര രാമൻകുട്ടി. കല്യാണി രാഗത്തിൽ ശ്യാം ചിട്ടപ്പെടുത്തിയ പാട്ട്. ഗായകൻ യേശുദാസ്. പാട്ട് കേട്ട് വേഗം നമുക്ക് മടങ്ങിവരാം.

0: കോട്ടയം വെള്ളാവൂർ നിന്നുള്ള രോഹിണി രഘു കത്തിലൂടെ ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: ഇന്നത്തെ രഞ്ജിനിയിൽ ഒരു കത്തുകൂടി വായിക്കാം, അതായത് 10-ാമത്തെ ഇഷ്ടഗാനത്തിന് വേണ്ടി വന്ന കത്ത്. ഈ കത്തയച്ചത് അജയകുമാറാണ്, വൈക്കം തലയാഴം എന്ന സ്ഥലത്ത് നിന്നും. അജിത് കുമാർ രഞ്ജിനിക്ക് നാദരാഗ സുധാം.

സൗഹൃദം ആസ്വാദക മനസ്സുകളിൽ പകർന്ന് അനശ്വരയായി മാറിയ ജാനകിയമ്മ ആലപിച്ച തുഷാര ബന്ധുക്കളെ എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. 1976 ഐ വി ശശി സംവിധാനം ചെയ്ത ആലിംഗനം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ശ്രീദേവിയും റാണിചന്ദ്രയും വിൻസെന്റും രാഘവനും ഒക്കെ അഭിനയിച്ച ചിത്രമായിരുന്നു ആലിംഗനം. ഈ ഗാനത്തിന്റെ രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമർ, ആലാപനം എസ് ജാനകി. വിഷാദത്തിന്റെ നനുത്ത സ്പർശമുള്ള

0: തലയാഴത്ത് നിന്നുള്ള അജിത് കുമാർ ആവശ്യപ്പെട്ട ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനിക്ക് അനുവദിക്കപ്പെട്ട സമയം കഴിയുകയാണ്. കത്തുകളയച്ച് ഇന്നത്തെ രഞ്ജിനിയുടെ ഭാഗമായവർക്കും പരിപാടി കേട്ട് ആസ്വദിച്ചവർക്കും നന്ദി പറയുന്നു. രഞ്ജിനിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഒന്ന് ശ്രദ്ധിച്ചോളൂ. രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട് പോസ്റ്റ് ഓഫീസ്, തിരുവനന്തപുരം 14. രഞ്ജിനി വീണ്ടും എത്തും അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്. പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ലങ്കേഷ് അഗസ്ത്യകോട്. ഏവർക്കും നല്ലൊരു ഉച്ചനേരം ആശംസിക്കുന്നു. ഇനി മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ ആം അഭിഷേക് മുഖോപാധ്യായ് വിത്ത് ദ മിഡ് ഡേ ന്യൂസ്. The headlines. Prime Minister says trust of Global South nations grown in BRICS, warns against weaponization of technology and critical minerals. Prime Minister Modi holds bilateral meetings with Egyptian President Abdel Fattah al-Sisi on the sidelines of the BRICS summit. Indian Railways records 5.4% year-on-year growth in freight loading in August 2026. Gujarat's Ukai region records over 11 inches of rain. Red alert issued across several southern districts of the state. In Indonesia, around 140 passengers and crew missing after a ferry carrying more than 240 people overturned today. And in women's cricket, India to face defending champions Sri Lanka in the finals of the T20 Asia Cup in Dubai today. Prime Minister Narendra Modi today noted that the trust of the Global South nations in BRICS has grown because the voices are heard and the experiences are respected. He opined that the strength of BRICS lies in diversity and cooperation. Addressing the open session of the BRICS summit at Bharat Mandapam in New Delhi, Mr. Modi said pandemics, climate disasters and supply chain disruptions have demonstrated that in today's interconnected world, no crisis remains confined to a single region. Mr. Modi said BRICS nations have therefore placed special emphasis on enhancing resilience among the grouping.
2: Aaj ke interconnected world mein koi bhi sankat ek kshetra tak simit nahi rehta. Isliye humne BRICS samuh mein resilience badhane par vishesh

ആകാശവാണി സമയം 2:15. പ്രിയ ശ്രോതാക്കളെ, ഇനി 2:30 വരെ നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വിജയ് യേശുദാസും മധുശ്രീ നാരായണനും പാടിയതാണ്. സംഗീതം രമേശ് നാരായൺ. ചങ്ങമ്പുഴയുടെ കവിത. ചിത്രം ഒറ്റമന്താരം.

ഒരു ഗാനം കൂടി. സഞ്ജോയ് ചൗധരിയുടെ സംഗീതത്തിൽ ശ്രേയ ജയദീപ് പാടിയത്. ശ്രീനാരായണ ഗുരു രചിച്ച ദൈവദശകത്തിൽ നിന്ന്, ചിത്രം പുഴയമ്മ.

0: but also purify the air and provide a sense of connection. Studies have shown that spending time around plants can reduce feelings of anxiety and improve concentration. Let me share some. The sounds of nature, like a small indoor fountain or the rustling of leaves, can also help create a soothing atmosphere. I want to conclude by saying that aesthetically, you can use physical aspects to create a restful home environment, but your personal habits and routines also play a crucial role in fostering tranquility. Practicing mindfulness, being present and intentional in your environment can make cleaning and organizing feel less like a chore. It all starts with you, and it starts now. You've been an awesome audience today. Thank you for tuning into Spice, the Voice of Hope. Until next time, this is RJ Chetan signing off. Bye. You can always call or message us on 0951522703. I repeat, 0951522703. Feel free to write to us on feedbackamc1@gmail.com. I repeat, feedbackamc1@gmail.com. Voice.
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ഇന്നത്തെ അധ്യായം സമാപിച്ചു.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് തന്നെ.

0: മായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
4: ഏറ്റവും കുറഞ്ഞ EMI ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
5: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. വിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
4: വിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: പ്രിയ ശ്രോതാക്കളെ, നമുക്കിനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: കഥാ സംവിധാനം കുഞ്ചാക്കോ എന്ന ചിത്രത്തിനു വേണ്ടി വിനി ശ്രീനിവാസനും രാജലക്ഷ്മിയും പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ. ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തെരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം, കുറിച്ചെടുത്തോളൂ. 9495964321. മറ്റൊരു നമ്പർ 9496556321. 9496556321. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി.
1: ഹരിതവാണി.

0: ഹരിതവാണിയിൽ ഇന്ന് ജൈവ വൈവിധ്യ സംരക്ഷണത്തിലേക്ക് പുതുതലമുറയെ വളർത്തിയെടുക്കുവാൻ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ആവിഷ്കരിച്ച നൂതന പദ്ധതി എവരി ചൈൽഡ് എ സയന്റിസ്റ്റ് ആൻഡ് ആർട്ടിസ്റ്റ് അഥവാ ഇക്കാസ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൽ സയന്റിഫിക് ഓഫീസറായ ഡോക്ടർ വി ഉണ്ണികൃഷ്ണൻ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പരിസ്ഥിതി വെല്ലുവിളികളിലൊന്നാണ് ജൈവ വൈവിധ്യ ശോഷണം. വനങ്ങളുടെ നാശം, കാലാവസ്ഥാ വ്യതിയാനം, മലിനീകരണം, പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ചൂഷണം, അന്യദേശ ജീവിവർഗങ്ങളുടെ വ്യാപനം തുടങ്ങി നിരവധി കാരണങ്ങളാൽ അനേകം ജീവിവർഗങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ഗുരുതരമായ ഭീഷണി നേരിടുകയാണ്. ഈ വെല്ലുവിളികളെ മറികടക്കാൻ നിയമങ്ങളും നയങ്ങളും പദ്ധതികളും മാത്രം മതിയാകില്ല. പ്രകൃതിയെ മനസ്സിലാക്കുകയും അതുമായി വൈകാരികമായ ബന്ധം സ്ഥാപിക്കുകയും അതിനെ സംരക്ഷിക്കേണ്ടത് സ്വന്തം ഉത്തരവാദിത്വമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള പ്രകൃതി വിദ്യാഭ്യാസത്തിന് ഇന്ന് ലോകമെമ്പാടും വലിയ പ്രാധാന്യം നൽകപ്പെടുന്നു. വികസിത രാജ്യങ്ങൾ ഇതിനകം തന്നെ കുട്ടികളെ പ്രകൃതി സംരക്ഷണത്തിൻ്റെ സജീവ പങ്കാളികളാക്കുന്ന നിരവധി പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ട്. ഉദാഹരണമായി അമേരിക്കയിലെ പ്രോജക്റ്റ് ലേണിംഗ് ട്രീ, പ്രോജക്റ്റ് വൈൽഡ്, ജൂനിയർ റേഞ്ചർ പ്രോഗ്രാം തുടങ്ങിയ സംരംഭങ്ങൾ കുട്ടികളെ ക്ലാസ് മുറികൾക്കപ്പുറം പ്രകൃതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ അവർ ജീവജാലങ്ങളെയും വനങ്ങളെയും ജലാശയങ്ങളെയും മറ്റ് ആവാസ വ്യവസ്ഥകളെയും നേരിട്ട് നിരീക്ഷിക്കുകയും പ്രകൃതിയെ അനുഭവിച്ചറിയുകയും ചെയ്യുന്നു. ഇതിലൂടെ ശാസ്ത്രീയ അറിവ് മാത്രമല്ല പ്രകൃതിയോടുള്ള ആത്മബന്ധവും ഉത്തരവാദിത്വ ബോധവും വളർത്തിയെടുക്കാൻ സാധിക്കുന്നു. ഈ ആശയങ്ങൾക്ക് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അനുയോജ്യമായ രൂപം നൽകിയാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് എവരി ചൈൽഡ് എ സയന്റിസ്റ്റ് ആൻഡ് ആർട്ടിസ്റ്റ് അഥവാ ഇക്കാസ എന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയുടെ പേരിൽ തന്നെയുണ്ട് അതിൻ്റെ ലക്ഷ്യം. ഓരോ കുട്ടിയുടെയും മനസ്സ് ഒരു ശാസ്ത്രജ്ഞൻ്റെയും ഒരു കലാകാരൻ്റെയും ആകണം എന്നതാണ് ഇതിൻ്റെ കാഴ്ചപ്പാട്. ശാസ്ത്രം കുട്ടികളിൽ അന്വേഷണ മനോഭാവവും നിരീക്ഷണ ശേഷിയും വളർത്തുന്നു. കല അവരിൽ പ്രകൃതിയോടുള്ള സ്നേഹവും സൗന്ദര്യബോധവും വൈകാരിക അടുപ്പവും വളർത്തുന്നു. ഈ രണ്ട് മേഖലകളുടെയും സമന്വയത്തിലൂടെ പ്രകൃതിയെ ആഴത്തിൽ മനസ്സിലാക്കുന്ന അതിനെ സംരക്ഷിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ കഴിയും. ഇക്കാസ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലെ 6, 7, 8 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെയാണ് ഉൾപ്പെടുത്തുന്നത്. ശാസ്ത്രം, കല, പ്രകൃതി പഠനം, സർഗാത്മക പ്രവർത്തനങ്ങൾ എന്നിവയിൽ താൽപ്പര്യവും അഭിരുചിയും പ്രകടിപ്പിക്കുന്ന കുട്ടികളെ ബന്ധപ്പെട്ട സ്കൂൾ അധികൃതരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. പഠന മികവ് മാത്രമല്ല അന്വേഷണത്വരയും പ്രകൃതിയോടുള്ള കൗതുകവും സർഗാത്മകതയും ഈ തിരഞ്ഞെടുപ്പിൽ പ്രധാനമായി പരിഗണിക്കപ്പെടുന്നു. ഇങ്ങനെ തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് പ്രകൃതിയെ പുസ്തകങ്ങളിൽ മാത്രം പഠിക്കാതെ നേരിട്ട് അനുഭവിച്ചറിയാനുള്ള അവസരങ്ങളാണ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ഒരുക്കുന്നത്. പ്രകൃതിയെ കാണാനും കേൾക്കാനും സ്പർശിക്കാനും വരയ്ക്കാനും രേഖപ്പെടുത്താനും ശാസ്ത്രീയമായി നിരീക്ഷിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുന്ന അനുഭവാധിഷ്ഠിത പഠന രീതിയാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമുക്ക് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ കുട്ടിയിലും ശാസ്ത്രീയ ചിന്തയും അന്വേഷണ മനോഭാവവും വളർത്തുക, പ്രകൃതിയെയും ജൈവ വൈവിധ്യത്തെയും അടുത്തറിയാനുള്ള അവസരങ്ങൾ ഒരുക്കുക, കലാപരമായ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക, ശാസ്ത്രവും കലയും സമന്വയിപ്പിച്ച പഠനാനുഭവങ്ങൾ നൽകുക, പരിസ്ഥിതി സംരക്ഷണത്തോടും ജൈവ വൈവിധ്യ സംരക്ഷണത്തോടും ഉത്തരവാദിത്ത ബോധം വളർത്തുക, നിരീക്ഷണം, വിശകലനം എന്നിവ വികസിപ്പിക്കുക, പ്രാദേശിക ജൈവ വൈവിധ്യം രേഖപ്പെടുത്താനും പഠിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുക, പ്രകൃതി അധിഷ്ഠിത പഠനവും അനുഭവ പഠനവും പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളിൽ നവീന ആശയങ്ങളും പ്രശ്നപരിഹാര ശേഷിയും വളർത്തുക, ശാസ്ത്രം, കല, പ്രകൃതി സംരക്ഷണം എന്നിവയിൽ താൽപ്പര്യമുള്ള ഉത്തരവാദിത്വമുള്ള പൗരന്മാരെ വളർത്തിയെടുക്കുക എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇക്കാസ ഒരു പരിശീലന പദ്ധതി മാത്രമല്ല, കുട്ടികൾ പ്രകൃതിയെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് ശാസ്ത്രീയമായും കലാപരമായും സമീപിക്കാൻ സഹായിക്കുന്ന ഒരു സമഗ്ര പഠന സംരംഭമാണ്. പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനായി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് ഇതിനുവേണ്ടി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ആവിഷ്കരിച്ചിരിക്കുന്നത്. പ്രകൃതി പഠന യാത്രകളും ഫീൽഡ് സന്ദർശനങ്ങളും പദ്ധതിയുടെ പ്രധാന ഘടകമാണ്. വനങ്ങൾ, നദികൾ, കായലുകൾ, കണ്ടൽക്കാടുകൾ, കൃഷിയിടങ്ങൾ, ജൈവ ഉദ്യാനങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ ജീവജാലങ്ങളെ, ആവാസ വ്യവസ്ഥകളെയും കുട്ടികൾ നേരിട്ട് നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യും. പ്രാദേശിക ജൈവ വൈവിധ്യം രേഖപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കും പദ്ധതികൾക്കും ഇതിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. പക്ഷികൾ, ചിത്രശലഭങ്ങൾ, തുമ്പികൾ, മത്സ്യങ്ങൾ, മരങ്ങൾ, ഔഷധ സസ്യങ്ങൾ, ഉഭയജീവികൾ തുടങ്ങി വിവിധ ജീവിവർഗങ്ങളെ തിരിച്ചറിഞ്ഞ് അവയുടെ വിവരങ്ങൾ ശേഖരിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യും. ഇതിലൂടെ സ്വന്തം നാടിൻ്റെ ജൈവസമ്പത്ത് അടുത്തറിയാൻ കുട്ടികൾക്ക് അവസരം ലഭിക്കും. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചിത്രരചന, കവിത, കഥ, ഫോട്ടോഗ്രാഫി, ഹ്രസ്വ ചലച്ചിത്ര നിർമ്മാണം, നാടകം, സംഗീതം, ശില്പനിർമ്മാണം തുടങ്ങിയ കലാപരമായ പ്രവർത്തനങ്ങൾ കുട്ടികളുടെ സർഗാത്മകതയും പ്രകൃതിയോടുള്ള വൈകാരിക ബന്ധവും ശക്തിപ്പെടുത്തും. നിശ്ചിത പ്രദേശത്തെ ജീവിവർഗങ്ങളെ കണ്ടെത്തി രേഖപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ കുട്ടികളിൽ അന്വേഷണ മനോഭാവവും ശാസ്ത്രീയ നിരീക്ഷണ ശേഷിയും വളർത്തും. ശാസ്ത്രജ്ഞർ, കലാകാരന്മാർ, വന്യജീവി വിദഗ്ധർ, പരിസ്ഥിതി പ്രവർത്തകർ, ഫോട്ടോഗ്രാഫർമാർ എന്നിവരുമായി സംവദിക്കാനും പരിശീലനം നേടാനും കുട്ടികൾക്ക് അവസരമൊരുക്കും. വിവിധ മേഖലകളിലെ അനുഭവങ്ങൾ കുട്ടികളുടെ കാഴ്ചപ്പാടിനെ കൂടുതൽ വിശാലമാക്കും. സ്വദേശീയ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കൽ,

0: ശലഭോദ്യാനങ്ങളും ഔഷധ സസ്യത്തോട്ടങ്ങളും ഒരുക്കൽ, ജലാശയ സംരക്ഷണം, അധിനിവേശ ജീവിവർഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം തുടങ്ങിയ പ്രാദേശിക സംരക്ഷണ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കും. ഇതിലൂടെ പരിസ്ഥിതി സംരക്ഷണം ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമാണെന്ന ബോധം വളർത്തിയെടുക്കാൻ സാധിക്കും. പ്രാദേശിക പരിസ്ഥിതി പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും അവയ്ക്ക് പ്രായോഗിക പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ശാസ്ത്ര നവീകരണ പ്രവർത്തനങ്ങൾ, പ്രദർശനങ്ങൾ, സംവാദങ്ങൾ എന്നിവയിലൂടെ കുട്ടികളിൽ പ്രശ്നപരിഹാര ശേഷി, നേതൃത്വപാഠവും നവീന ആശയങ്ങൾ രൂപപ്പെടുത്താനുള്ള കഴിവ് എന്നിവയും വളർത്തിയെടുക്കും. ഇത്തരം അനുഭവസമ്പന്നമായ പഠന പ്രവർത്തനങ്ങളിലൂടെ ഓരോ കുട്ടിയും പ്രകൃതിയെ മനസ്സിലാക്കുന്ന ഒരു ശാസ്ത്രജ്ഞനും പ്രകൃതിയുടെ സൗന്ദര്യം അനുഭവിച്ചറിയുന്ന ഒരു കലാകാരനും ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് പ്രതിബദ്ധതയുള്ള, ഉത്തരവാദിത്വമുള്ള ഒരു പൗരനുമായി വളരുക എന്നതാണ് ഇക്കാസ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. സ്വന്തം പരിസരത്തെ സസ്യങ്ങളെയും ജീവജാലങ്ങളെയും തിരിച്ചറിയുകയും അവയുടെ പ്രാധാന്യം ശാസ്ത്രീയമായി മനസ്സിലാക്കുകയും അതോടൊപ്പം പ്രകൃതിയുടെ സൗന്ദര്യവും ജീവന്റെ പരസ്പര ബന്ധവും കലാപരമായി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ കുട്ടികളിൽ പ്രകൃതിയുമായി ആഴത്തിലുള്ള മാനസിക ബന്ധവും ജൈവ വൈവിധ്യ സംരക്ഷണത്തോടുള്ള ഉത്തരവാദിത്വ ബോധവും വളർത്തിയെടുക്കുക എന്നത് ഈ പദ്ധതിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. സസ്യങ്ങൾ, പക്ഷികൾ, മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, സസ്തനികൾ, സൂക്ഷ്മജീവികൾ തുടങ്ങി അനേകം ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് നമ്മുടെ ഭൂമി എന്ന് നമുക്കറിയാം. ഈ ജൈവ വൈവിധ്യമാണ് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിനും മനുഷ്യരാശിയുടെ ഭാവിക്കും അടിത്തറയാകുന്നത്. പശ്ചിമഘട്ടത്തിന്റെ നിത്യഹരിത വനങ്ങളും നദികളും കായലുകളും ചതുപ്പ് നിലങ്ങളും തീരപ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന കേരളം ലോകത്തിലെ പ്രധാന ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിലൊന്നാണ്. എന്നാൽ 2025 IUCN റെഡ് ലിസ്റ്റ് പ്രകാരം ലോകത്ത് 48,600 ജീവിവർഗങ്ങൾ, അതായത് വിലയിരുത്തപ്പെട്ട ജീവിവർഗങ്ങളിൽ ഏകദേശം 28% ഇന്ന് വംശനാശ ഭീഷണി നേരിടുകയാണ്. ഇവയിൽ 41% ഉഭയജീവികളും 26% സസ്തനികളും 11% പക്ഷികളും ഉൾപ്പെടുന്നു. ഇന്ത്യയിലും കേരളത്തിലും മലബാർ സിവറ്റ്, സിംഹവാലൻ കുരങ്ങ്, പൊന്മുടി ബുഷ് ഫ്രോഗ്, ചൂരലാമ, ആന, കടുവ തുടങ്ങി നിരവധി അപൂർവ ജീവജാലങ്ങളുടെ നിലനിൽപ്പ് ഇന്ന് വെല്ലുവിളി നേരിടുകയാണ്. ഓരോ ജീവിവർഗത്തിൻ്റെയും നഷ്ടം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെയും മനുഷ്യജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ ജൈവ വൈവിധ്യ സംരക്ഷണം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വങ്ങളിൽ ഒന്നാണ്. ഈ തിരിച്ചറിവ് കുട്ടികളിൽ വളർത്തിയെടുക്കുകയും ശാസ്ത്രീയ അന്വേഷണ മനോഭാവവും പ്രകൃതിയോടുള്ള സ്നേഹവും പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികളുടെ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. നഗരവൽക്കരണത്തിൻ്റെ വ്യാപനവും തുറസായ ഇടങ്ങളുടെ കുറവും ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ അതിവേഗ വളർച്ചയും കുട്ടികളുടെ ലോകത്തെ സ്ക്രീനുകൾക്കുള്ളിൽ ഒതുക്കിയിരിക്കുകയാണ്. പഠനത്തിനും വിനോദത്തിനും ആശയവിനിമയത്തിനുമെല്ലാം ഡിജിറ്റൽ ഉപകരണങ്ങൾ അനിവാര്യമായെങ്കിലും അതിൻ്റെ ഫലമായി പ്രകൃതിയെ നേരിട്ട് അനുഭവിക്കാനും അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും അവസരങ്ങൾ കുറഞ്ഞു വരികയാണ്. വീടിന് ചുറ്റുമുള്ള വൃക്ഷങ്ങളുടെ പേരോ പതിവായി കാണുന്ന പക്ഷികളുടെ പേരോ ചിത്രശലഭങ്ങളെയോ തിരിച്ചറിയാൻ പോലും പല കുട്ടികൾക്കും കഴിയുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ കുട്ടികളെ വീണ്ടും പ്രകൃതിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോവുകയും ശാസ്ത്രീയ അന്വേഷണത്തിൻ്റെയും കലാപരമായ സൃഷ്ടിപരതയുടെയും സമന്വയത്തിലൂടെ പ്രകൃതിയുമായി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാനും സഹായിക്കുന്ന സംരംഭമാണ് ഈ പദ്ധതി. നിലവിൽ ഈ പദ്ധതി തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ കോട്ടൺ ഹിൽ ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വഴുതക്കാട്, ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ തൈക്കാട്, ഗവൺമെൻറ് ഹൈസ്കൂൾ ശ്രീകാര്യം, ഹാജി CH മുഹമ്മദ് ഗോയ മെമ്മോറിയൽ സ്കൂൾ വള്ളക്കടവ്, VMJ UPS വള്ളക്കടവ് എന്നീ സ്കൂളുകളെ ഉൾപ്പെടുത്തി ഒരു പൈലറ്റ് പദ്ധതിയായാണ് നടപ്പിലാക്കി വരുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾ ജൈവ വൈവിധ്യ രേഖപ്പെടുത്തലിനും സജീവമായി പങ്കാളികളാകുന്നു. സ്വന്തം പരിസരത്ത് കാണുന്ന വൃക്ഷങ്ങളെയും ഔഷധ സസ്യങ്ങളെയും പക്ഷികളെയും ചിത്രശലഭങ്ങളെയും മറ്റ് ജീവജാലങ്ങളെയും തിരിച്ചറിയുകയും അവയെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുകയും കുട്ടികൾ ചെയ്യുന്നു. വിവിധ പ്രവർത്തനങ്ങളിലൂടെ നിരീക്ഷണശേഷി, വിശകലനശേഷി, ആശയവിനിമയ വൈദഗ്ധ്യം, സർഗാത്മകത, ആത്മവിശ്വാസം എന്നിവ ഒരുപോലെ കുട്ടിയിൽ വികസിക്കുന്നു. ഈ പദ്ധതിയുടെ വിജയം കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല, ഇത് സമൂഹത്തിൻ്റെ കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് സാധ്യമാവുക. വിദ്യാലയങ്ങൾ കുട്ടികളിൽ അന്വേഷണ മനോഭാവം വളർത്തുന്ന പഠന കേന്ദ്രങ്ങളാകണം. അധ്യാപകർ പാഠപുസ്തകങ്ങൾക്കപ്പുറം പ്രകൃതിയെ പരിചയപ്പെടുത്തുന്ന മാർഗദർശകരാകണം. രക്ഷിതാക്കൾ കുട്ടികളോടൊപ്പം പ്രകൃതിയിൽ സമയം ചെലവഴിക്കുകയും വീടിന് ചുറ്റുമുള്ള ജൈവ വൈവിധ്യത്തെ പരിചയപ്പെടുത്തുകയും വേണം. വിവിധ മേഖലകളിലെ പ്രഗത്ഭരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംസ്ഥാനതല ഉപദേശക സമിതിയാണ് ഇക്കാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇന്ത്യയിലെ പ്രമുഖ ശാസ്ത്രജ്ഞനായ ശ്രീ എം സി ദത്തൻ ചെയർമാനായും സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ കോ ചെയർമാനായും ബോർഡിൻ്റെ മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ കൺവീനറായും പ്രവർത്തിക്കുന്ന ഈ സമിതിയിൽ വിദ്യാഭ്യാസം, ജൈവ വൈവിധ്യം, പരിസ്ഥിതി ശാസ്ത്രം, കല തുടങ്ങിയ വിവിധ മേഖലകളിലെ വിദഗ്ധരായ പ്രൊഫസർ ഇ കുഞ്ഞികൃഷ്ണൻ, ഡോക്ടർ എസ് പ്രദീപ് കുമാർ, ഡോക്ടർ എം പി രാധാമണി, പ്രൊഫസർ വാമനപുരം ഷാജികുമാർ, ഡോക്ടർ മീന നായർ, ശ്രീമതി മഹാലക്ഷ്മി എന്നിവരും അംഗങ്ങളാണ്. വിദ്യാലയങ്ങൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റികൾ, ശാസ്ത്രജ്ഞർ, കലാകാരന്മാർ, സന്നദ്ധ സംഘടനകൾ, മാധ്യമങ്ങൾ, പൊതുസമൂഹം, എല്ലാവരും ഈ ദൗത്യത്തിൻ്റെ പങ്കാളികളാകണം. ഓരോ കുട്ടിക്കും സ്വന്തം ചുറ്റുപാടുകളിലെ പ്രകൃതിയെ കാണാനും മനസ്സിലാക്കാനും അനുഭവിക്കാനും സൃഷ്ടിപരമായി ആവിഷ്കരിക്കാനും അവസരം ലഭിക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളുടെ ചോദ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ സൃഷ്ടിപരമായ ചിന്തകൾക്ക് വേദിയൊരുക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നത്.
1: ജൈവ വൈവിധ്യ സംരക്ഷണത്തിലേക്ക് പുതുതലമുറയെ വളർത്തിയെടുക്കുവാൻ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ആവിഷ്കരിച്ച നൂതന പദ്ധതി എവരി ചൈൽഡ് എ സയന്റിസ്റ്റ് ആൻഡ് ആർട്ടിസ്റ്റ് അഥവാ ഇക്കാസ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൽ സയന്റിഫിക് ഓഫീസറായ ഡോക്ടർ വി ഉണ്ണികൃഷ്ണൻ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ഹരിതവാണി സമാപിക്കുന്നു.
3: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മുതൽ 4 മണിവരെ നമുക്ക് ആസ്വദിക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം പാടിയത് ജി വേണുഗോപാൽ. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ, ചിത്രം വാൽ കണ്ണാടി.

0: പിഎം കിസാൻ യോജനയുടെ ആനുകൂല്യം ആർക്കൊക്കെ ലഭിക്കും? കൃഷിഭൂമി കൈവശമുള്ള എല്ലാ കർഷക കുടുംബങ്ങൾക്കും ഈ പദ്ധതിക്ക് അപേക്ഷിക്കാം. ഭർത്താവ്, ഭാര്യ, പ്രായപൂർത്തിയാകാത്ത മക്കൾ എന്നിവരടങ്ങുന്നതാണ് കർഷക കുടുംബം. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർ, കഴിഞ്ഞ വർഷം ആദായ നികുതി അടച്ചവർ, പ്രതിമാസം 10,000 രൂപയിൽ കൂടുതൽ പെൻഷൻ ലഭിക്കുന്നവർ തുടങ്ങിയ ഉയർന്ന സാമ്പത്തിക നിലയിലുള്ള ചില വിഭാഗക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങളൊരു കർഷക കുടുംബമാണോ എങ്കിൽ ഉടൻ അപേക്ഷിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ശ്യാമിന്റെ സംഗീതത്തിൽ ചിത്രയും വാണി ജയറാമൻ കൂട്ടരും പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ. ചിത്രം ഒന്നിങ്ങി വന്നെങ്കിൽ.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. കമുകറ പുരുഷോത്തമനും ശാന്ത പി നായരും പാടിയത്. തിരുനയനാർ കുറിച്ചി മാധവൻ നായരുടെ ഗാനവരികൾ, ബ്രദർ ലക്ഷ്മണിന്റെ സംഗീതം. ചിത്രം മറിയക്കുട്ടി.

ആകാശവാണിയിലൂടെ ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 4 മണിവരെ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റും 42 സെക്കൻഡും.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഉദയം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, വി ദക്ഷിണമൂർത്തിയുടെ സംഗീതം.

എസ് രമേശൻ നായരുടെ ഗാനവരികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം. എം ജി ശ്രീകുമാറും സുജാതയും പാടിയത് ചിത്രം മലയാളി മാമന് വണക്കം.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ചിത്രം ഉത്സാഹ കമ്മറ്റി. ഗാനരചന എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സംഗീതം ബിജിബാൽ, ഗായകർ കാവാലം ശ്രീകുമാർ, പുഷ്പവതി.

വേടനും ശ്യാം മുരളീധരനും ചേർന്നെഴുതിയ വരികൾ. സ്വന്തം സംഗീതത്തിൽ മുജീബ് മജീദ് വേടനോടൊപ്പം പാടിയ ഗാനം. ചിത്രം പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ.

ഒരു ഗാനം കൂടി കേൾക്കാം. ഇനിയെങ്കിലും എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ, വാണി ജയറാം, കൗസല്യ, കൃഷ്ണചന്ദ്രൻ, ഉണ്ണിമേനോൻ എന്നിവർ പാടിയത്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ശ്യാം.

0: പ്രിയ ശ്രോതാക്കളെ, സംസ്ഥാന വയോജന കമ്മീഷൻ അംഗം കെ എൻ കെ നമ്പൂതിരിയാണ് ഇന്ന് സായന്തനത്തിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ജി സന്തോഷ് കുമാർ.
1: സായന്തനം പരിപാടിയിൽ ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് സംസ്ഥാന വയോജന കമ്മീഷൻ അംഗം ശ്രീ കെ എൻ കെ നമ്പൂതിരിയാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത്തരം ഒരു കമ്മീഷൻ സംസ്ഥാനത്ത് ആദ്യമായിട്ട് കഴിഞ്ഞ വർഷമാണ് രൂപീകൃതമായതെന്ന് തോന്നുന്നു. എന്താണ് അങ്ങനെ ഒരു കമ്മീഷൻ സംസ്ഥാനത്തിലെ നമ്മുടെ സമൂഹത്തിൽ എന്താണ് ആവശ്യകത?
2: വയോജനങ്ങളുടെ സംരക്ഷണ പ്രശ്നം ലോകത്തെവിടെയും വളരെ ഗൗരവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാന കാലം തൊട്ട് തന്നെ ഇങ്ങനെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ തന്നെയും വളരെ ഏകോപിതമായി വയോജന സംരക്ഷണ വിഷയം ഒരു ഗൗരവമായ വിഷയമായി വരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുകയും അതിന് പല പല ആക്ഷൻ പ്ലാനുകളൊക്കെ നയ പ്രവർത്തന പദ്ധതികളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല നിയമങ്ങളും പല സംവിധാനങ്ങളും പരിപാടികളും ഒക്കെ ഉണ്ടായി. പക്ഷേ കേരളത്തെ പോലെയുള്ളൊരു സംസ്ഥാനത്ത് ഈ പ്രശ്നം വല്ലാത്ത പിടികിട്ടാത്ത മട്ടിൽ വളർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: നമ്മുടെ സംസ്ഥാനത്തെ ജനസംഖ്യയുടെ ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ വയോജനങ്ങളാണെന്നാണ്.
2: അതെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ വേറൊരു ശാസ്ത്രീയമായ പഠനമുണ്ട്. അതായത് 59 വയസ്സ് വരെയുള്ള ആളുകൾ വർക്കിംഗ് ഏജ് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. 60 തൊട്ട് മുകളിലോട്ടുള്ളവർ എൽഡേഴ്സ് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഈ വർക്കിംഗ് ഏജിലുള്ള ആളുകളിൽ 100 ആശ്രയിച്ച് എത്ര പേർ സംരക്ഷണ ആഗ്രഹിച്ചുകൊണ്ട് നിലനിൽക്കുന്നു എന്നൊരു കണക്കെടുപ്പുണ്ട്. അതാണ് ഓൾഡ് ഏജ് ഡിപ്പെൻഡൻസി റേറ്റ് എന്ന് പറയും. അത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 19.6 മറ്റോ ആണ്. അത് ഏതാണ്ട് 20 ആളുകൾ 59 വയസ്സിന് താഴെയുള്ള 100 ആളുകൾ സംരക്ഷിക്കേണ്ടി വരുന്നത് ഏതാണ്ട് 20 മുതിർന്നവരെ സംരക്ഷിക്കണം എന്നാണ് ഇപ്പോൾ കണക്ക്. ഡിപ്പെൻഡൻസി റേറ്റ് ഒത്തിരി സാമൂഹ്യ പ്രശ്നങ്ങൾ, അതുകൊണ്ട് തന്നെ വയോജനങ്ങളുടെ ജനസംഖ്യയിൽ ഉണ്ടായിട്ടുള്ള ഈ വർധനവും നമ്മുടെ സാമൂഹ്യമായ ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ ഈ ആളുകൾ നേരിടുന്ന പ്രതിസന്ധികൾ

0: ജനങ്ങളുടെ മുമ്പിലുള്ള ഒരു ഗൗരവമായ വിഷയമായി വരുന്നുണ്ട്. ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം. കേരളത്തിലെ സമൂഹമാണ് ഇന്ത്യയിലെ മറ്റേത് സമൂഹത്തെക്കാളും മുൻപിൽ നിൽക്കുന്നത്. നമുക്കറിയാം വയോജന ജനസംഖ്യയുടെ കണക്കനുസരിച്ച്, അതായത് പൊതു ജനസംഖ്യയുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന ജനസംഖ്യ കണക്ക് നമ്മുടേതാണ്. കേരളത്തിലെ ഈ പ്രശ്നം വളരെ രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി വയോജന കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്വാസി ജുഡീഷ്യൽ അധികാരത്തോടുകൂടിയ ഒരു ഭരണ സംവിധാനം കേരളത്തിലാണ് ഉണ്ടായത്. കേരളത്തിൽ മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ.
1: ഏതെങ്കിലും ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ കമ്മീഷൻ രൂപീകൃതമായത്?
0: അതെ, 2025 കേരള എൽഡർലി ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്മീഷൻ രൂപീകൃതമായിട്ടുള്ളത്. 2007 നമ്മുടെ ആദ്യത്തെ ആക്ട് ഇന്ത്യയിലാകെ വരുന്നത്. വയോജനങ്ങളെ സംരക്ഷിക്കേണ്ടത് പുതിയ തലമുറയുടെ ബാധ്യതയാണെന്നും അത് നിർവഹിക്കാതിരുന്നാൽ ശിക്ഷാർഹമായ കുറ്റമാണെന്നും വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യയിലെ നിയമം വരുന്നത് 2007 മെയിൻറ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മക്കൾക്ക് കൊടുത്ത സ്വത്ത് തിരിച്ചെടുക്കാൻ
1: തിരിച്ചെടുക്കാനുള്ള
0: അധികാരമുണ്ട്. അതുപോലെ വിപുലമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഗാർഹിക പീഡനങ്ങൾക്കെതിരെ, പിന്നെ ഒറ്റപ്പെടുത്തലിനെതിരെ എല്ലാം അതിനകത്ത് വ്യവസ്ഥയുണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ കേരളത്തിൽ 27 RDOമാരുടെ മെയിൻ്റനൻസ് ട്രിബ്യൂണലുകളാണ് ആ ആക്ടിന്റെ ഏറ്റവും ചാലക ശക്തിയായി നിൽക്കുന്നത്. അവിടെ ചെല്ലുന്ന ഈ അപേക്ഷകളിൽ ഫലപ്രദമായി നടപടിയെടുക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. പക്ഷെ കാലതാമസം വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് വളരെ ചടുലമായി പ്രവർത്തിക്കാനാവുന്ന ഒരു കമ്മീഷന്റെ പ്രസക്തി ഇവിടെ കേരളത്തിൽ ഉണ്ടാവുന്നത്.
1: ഈ കമ്മീഷന്റെ ഒരു ഘടന എങ്ങനെയാണ്?
0: 5 അംഗങ്ങളാണ് ഈ കമ്മീഷനിലുള്ളത്. 1 ചെയർപേഴ്സണാണ്, അത് അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് എന്ന് പറയുന്ന XMP ആണ്, അദ്ദേഹം രാജ്യസഭാ അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർപേഴ്സൺ. പിന്നെ ഞങ്ങൾ 4 അംഗങ്ങളാണ്, ഞാൻ, അതിനു പുറമെ ശ്രീ അമരവിള രാമകൃഷ്ണൻ, ശ്രീമതി EM രാധ, പ്രൊഫസർ ലോപ്പസ് മാത്യു. എൻ്റെ ഓഫീസ് നമ്മുടെ തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു വർഷം തികയുന്ന ഘട്ടത്തിൽ ഞങ്ങൾ തന്നെ ഒരു പരിശോധന നടത്തുകയാണ്. ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് എങ്ങനെ ഈ ആളുകളുടെ അത്യാവശ്യമായ ആഗ്രഹാഭിലാഷങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ
1: കഴിഞ്ഞിട്ടുള്ളൂ.
0: നല്ല ബലാരിഷ്ടതകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ആക്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ റൂൾസ് പുറത്തു വരുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും വരാനിരിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലെ വയോജന കമ്മീഷൻ രൂപീകൃതമായതുപോലെ തന്നെ പ്രസക്തമാണ് ഈ സമീപകാലത്തെ ഈ പുതിയ സർക്കാർ തീരുമാനിച്ചിട്ടുള്ള വയോജന ക്ഷേമ വകുപ്പ് രൂപീകരണം. അതും ഈ മേഖലയിലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു തീരുമാനമാണ്. വയോജന കമ്മീഷനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഉത്തരവാദിത്തം അതിനേക്കാൾ കുറെ കൂടി വേറൊരു രൂപത്തിലുള്ളതാണ്. ഉദാഹരണം, സർക്കാർ നടത്തുന്ന ഏത് പരിപാടികളുടെയും ഫലപ്രാപ്തിയെപ്പറ്റി ചിന്തിക്കുകയും അതിനാവശ്യമായ ഭേദഗതികളോ ഒക്കെ നിർദ്ദേശിക്കാനും ഈ കമ്മീഷൻ അധികാരമുണ്ട്. എവിടെയെങ്കിലും ഭരണഘടന തൊട്ട് ദേശീയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വയോജനങ്ങളുടെ ഏത് താല്പര്യങ്ങൾക്കും പ്രതികൂലമായി എന്ത് സംഭവിച്ചാലും അതിനെപ്പറ്റി അന്വേഷിക്കാനും പരിശോധിക്കാനും അതിന്മേൽ കർശനമായ നടപടിക്രമങ്ങൾ അനുശാസിക്കാനും ഈ കമ്മീഷൻ അധികാരമുണ്ട്. അഗതികളായിട്ടൊക്കെ ഉള്ള ആളുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എവിടെയാണോ സാധ്യമായ ഒരു സ്ഥലത്ത് പുനരധിവസിപ്പിക്കുക എന്നുള്ളതും കമ്മീഷന്റെ ഉത്തരവാദിത്തപ്പെട്ട, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു 6-7 ഫംഗ്ഷൻസ് ഇതിനുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ പറഞ്ഞത്, ഈ സർക്കാരുകൾ, അതുപോലെ നമ്മളെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ്, പ്രാദേശിക സർക്കാരുകൾ, അവരുടെ ഫണ്ടിന്റെ 5% വയോജന ക്ഷേമത്തിന് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ വിനിയോഗം അടക്കമുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വേണമെന്ന് നിർദ്ദേശിക്കാൻ ഈ കമ്മീഷന് അധികാരമുണ്ട്.
1: ഇതൊരു അഡ്വൈസറി രീതിയിലാണോ?
0: അല്ല,
1: എൻഫോഴ്സ് ചെയ്യാനുള്ള പവേഴ്സ്
0: ഉണ്ട്. എൻഫോഴ്സ് ചെയ്യാനുള്ളത് നമുക്ക് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഉത്തരവ് നൽകി അവർ മുഖാന്തരം നടപ്പാക്കുക എന്നുള്ളതാണ്. കമ്മീഷൻ നടപ്പാക്കുക എന്നല്ല, കമ്മീഷൻ കൊടുത്താൽ ഗവൺമെന്റിന് ഉൾപ്പെടെയുള്ളത് നടപ്പാക്കാനുള്ള ബാധ്യതയുണ്ടെന്ന് ഈ നിയമം പറയുന്നുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചതിന് ശേഷം, കക്ഷികളെയൊക്കെ കേട്ടതിന് ശേഷം വേണം നമ്മളൊരു തീരുമാനം പ്രഖ്യാപിക്കാൻ എന്നുള്ള ആ നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഏത് ഉത്തരവും നടപ്പാക്കാൻ ബാധ്യതപ്പെട്ടാണ്. മെയിൻ്റനൻസ് ട്രിബ്യൂണൽ ഞാൻ പറഞ്ഞല്ലോ, RDOമാരാണ് അതിന്റെ മെയിൻ്റനൻസ് ട്രിബ്യൂണലിന്റെ അധികാരികൾ. അപ്പോൾ അവിടെ കൺസീലിയേഷൻ ഓഫീസേഴ്സ് ഉണ്ട്, 2 കക്ഷികളെയും വിളിച്ചു വരുത്തി ഇത് സെറ്റിൽ ചെയ്യാൻ ശ്രമം നടത്തുന്ന കാര്യങ്ങളുണ്ട്. എന്നാലും അതൊക്കെ ഒത്തിരി

0: താമസം വരുന്ന ഒരു നടപടി ആയതുകൊണ്ട് പലപ്പോഴും ഇവിടെയാണ് ഈ കമ്മീഷന്റെ ഒക്കെ ഉള്ള ഞങ്ങൾ ഏതാണ്ട് 300-ലേറെ പരാതികൾ കമ്മീഷന്റെ മുമ്പിൽ വന്നു ഈ ഒരു വർഷത്തിൽ. അതിനു പുറമെ ഒരു 10-20 കേസുകൾ പരാതിയായി വന്നില്ല. ശിവ് മൂട്ടു ഞങ്ങൾ, അതായത് പത്രവാർത്തകൾ സ്വമേധയാ കേസെടുത്ത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഒരു നല്ല ശതമാനം കേസുകളിൽ തീർപ്പ് കൽപ്പിച്ചു. വേറൊരു വിഷയം, ഈ ആക്ടിൽ പറയുന്നുണ്ട് ജയിലുകളിലോ ലോക്കപ്പുകളിലോ മുതിർന്ന ആളുകൾ കിടക്കുന്നവരുടെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെപ്പറ്റി അന്വേഷിച്ച് നടപടിയെടുക്കാൻ കമ്മീഷന് ചുമതലയുണ്ട് എന്ന് നമ്മുടെ ഈ ആക്ടിൽ പറയുന്നൊരു കാര്യമാണ്. ബിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഒരു പ്രായമായ ആളുകളുടെ ചില പരാതി ഹൈക്കോടതിക്ക് അയച്ചു. ഹൈക്കോടതി അത് ഞങ്ങൾക്ക് റെഫർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബിയൂർ ജയിലിൽ പോയി അവിടുത്തെ ഈ 60 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളെയും അസംബ്ലി ചെയ്തിട്ട് ജയിലധികാരികളെ മാറ്റി നിർത്തിയിട്ട് സ്വതന്ത്രമായി അവർക്ക് എന്തൊക്കെയാ പരാതി എന്ന് കേട്ടു. ന്യായമായ അവരുടെ ഒത്തിരി കാര്യങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അന്ന് തന്നെ ആ ജയിലധികാരികൾ അവിടെ വെച്ചുണ്ടാക്കി. അവരും വളരെ പോസിറ്റീവായി എന്നെ സമീപിച്ചു. അപ്പൊ ഇങ്ങനെ ചടുലമായി പ്രവർത്തിക്കാനാവുന്ന ഒരു സംവിധാനം എന്നതാണ്
1: സ്വതന്ത്ര സംവിധാനം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുമല്ലേ.
0: സർക്കാരിന്റെ ഒരു നിയമത്തിന്റെ അധികാരത്തോടു കൂടിയുള്ള ഒരു സ്വതന്ത്ര സംവിധാനം, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞങ്ങൾ ഇത് ഈ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ മുൻ അനുഭവങ്ങളില്ല, എവിടെയെങ്കിലും ഉള്ള പ്രീസിഡൻസ് നമുക്ക് പരിശോധിക്കാറില്ല. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം തീരുമാനിച്ചതെന്ന് വെച്ചാൽ ഈ 14 ജില്ലയിലും പോയിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ, അതുപോലെ ഈ അഗതി മന്ദിരങ്ങൾ നടത്തുന്ന ആളുകൾ, ഇതുപോലെ ഉള്ള ആളുകളുടെ യോഗങ്ങൾ ഈ കളക്ടറേറ്റുകളുടെ കോൺഫറൻസുകളിൽ വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് പറയാനുള്ളത് പേഷ്യന്റായി കേൾക്കുക എന്നുള്ളതാണ് ആദ്യം ഞങ്ങൾ. 14 ജില്ലയിലും പോയ ആളുകളിൽ ഒരാളാണ് ഞാൻ.
1: ഈ നമ്മുടെ സംസ്ഥാനത്ത് നിരവധി ആയിട്ടുള്ള അഗതി മന്ദിരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. താങ്കളുടെ അനുഭവത്തില്, ഈ ഒരു വർഷത്തെ അനുഭവത്തില്, ഇവയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്?
0: അതെ,
1: നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ?
0: വലിയ കമ്മിറ്റ്മെന്റോടുകൂടി പ്രതിജ്ഞാബദ്ധതയോടെ നടത്തുന്ന കുറെ സ്ഥാപനങ്ങളുണ്ട്. സാമാന്യം തൃപ്തികരമായി അത് നടത്തുന്ന വേറെ ചില സ്ഥാപനങ്ങളുണ്ട്. വളരെ ആശാസ്യമല്ലാത്ത രീതിയിൽ പോലും ഈ നിയന്ത്രണങ്ങൾക്കോ അംഗീകാരത്തിനോ കാത്തു നിൽക്കാതെ നടത്തുന്ന ചില കാര്യങ്ങളും ഉണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ നിയന്ത്രണത്തിലാണ് ഇത്തരം അഗതി മന്ദിരങ്ങൾ, അവരുടെ റെക്കഗ്നേഷനാണ്. ഇപ്പൊ പക്ഷെ ഞങ്ങൾ വളരെ കർക്കശമാണ്. പഞ്ചായത്തുകളോടൊക്കെ തന്നെ ഇത് പരിശോധിക്കാനും അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്നതിന്റെ പ്രവർത്തനം കണ്ണിലെണ്ണയൊഴിച്ച് കാവൽ നിൽക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.
1: സംസ്ഥാനത്ത് ഇപ്പോൾ ഇത്തരം അഗതി മന്ദിരങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ അതിന്റെ ഒരു നടപടിക്രമം എങ്ങനെയാണ്?
0: അതാണ് ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ നിയന്ത്രണത്തിലാണ് ഇതെന്ന് ഞാൻ.
1: തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇതിനകത്ത്
0: ഉണ്ട്, അവർക്ക് ഇതിന്റെ പരിശോധനയ്ക്ക് സാധ്യതയുണ്ട്. വാർഡ് മെമ്പർമാരൊക്കെ ഇത് അവരുടെ കണ്ണിലാണല്ലോ ഏറ്റവും കൂടുതൽ ഇതിന്റെ നന്മയും തിന്മയും പെടുക. കേരളത്തെ സാഹചര്യത്തിൽ ഇതുപോലെ എത്ര ആളുകൾ വീടുകളിൽ, ഇപ്പം നമ്മൾ ഓരോ ദിവസവും കണ്ടുവരികയല്ലേ, മുതിർന്ന ആളുകളെ സ്വന്തം മക്കൾ തന്നെ മർദ്ദിക്കുന്നു ഒക്കെയുള്ള ധാരാളം വാർത്തകൾ വരികയാണ്. ഇതിനെയൊക്കെ സാമൂഹ്യ ബോധത്തിന്റെ വ്യത്യാസത്തിൽ വരെ കാത്തിരിക്കാനാവില്ല. 14 ജില്ലയിൽ ഞങ്ങളുടെ മുമ്പിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ശുപാർശകളായി കൊടുത്തു. ഒരൊറ്റ ഉദാഹരണം, ഞങ്ങൾക്ക് പോലും വളരെ ഹാർട്ട് ബ്രേക്കിംഗ് ആയി തോന്നിയ ഒരു കാര്യമുണ്ട്. ഒരു അഗതി മന്ദിരം എല്ലാം സൗജന്യമായിട്ട്, അവിടെ കിടന്ന് ഒരാൾ മരിച്ചാൽ അവരുടെ ഈ പൊതു ശ്മശാനത്തിൽ അടക്കം ചെയ്യണമെങ്കിൽ പണം കണ്ടെത്തണം. യഥാർത്ഥം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏറ്റവും നിയന്ത്രണത്തിലുള്ളത് അതങ്ങോട്ട് എക്സെപ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ഓൺ ഫണ്ടിൽ നിന്ന് കാണേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾ ആ ശുപാർശ ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, 5% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തുക ഏതാണ്ട് 5% ഈ മേഖലയിൽ പ്രവർത്തിക്കണമെന്ന്. ഇത് ഫലപ്രദമായി പ്രവർത്തിച്ചാൽ നമ്മുടെ നാട്ടിലെ ഒത്തിരി ഈ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. ഇപ്പൊ പകൽ വീടുകൾ, ബയോ ക്ലബുകൾ, ഇതൊക്കെ നല്ലതുപോലെ നിർദ്ദേശങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അത് വേണ്ടത്ര ഫലപ്രാപ്തിയിൽ എല്ലായിടത്തും നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതുകൊണ്ട് ഞങ്ങൾ എന്താ വെച്ചാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേധാവികളുടെ, ഒരു ജില്ലാ പഞ്ചായത്ത് മേധാവികളടക്കമുള്ള ആളുകളുടെ യോഗം വിളിച്ച് ഞങ്ങൾ അത് മാത്രം അവരുമായി ഒരു ദിവസം ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങളെ കണ്ടെത്തി അതിനുള്ള പരിഹാരങ്ങൾ പ്ലാനിംഗ് ബോർഡിലുമൊക്കെ ഉണ്ടാവാനുള്ള ഒരു പരിശ്രമം ഞങ്ങൾ തരാം. ഇങ്ങനെ അനവധി വിഷയങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഞങ്ങളുടെ മുമ്പിൽ വരുന്ന എല്ലാ ജില്ലയിൽ നിന്നും വരുന്ന പരാതികളെ അതത് ജില്ലയിൽ പോയി അവരെ ഹിയർ ചെയ്ത് ചിലതൊക്കെ അവരോട് സംസാരിക്കുമ്പോൾ തന്നെ ഈ മക്കൾ നോക്കുന്നില്ല, അല്ലെ മരുമക്കൾ നോക്കുന്നില്ല എന്നൊക്കെ ഉള്ള പ്രശ്നങ്ങളാണെങ്കിൽ പലതും നമ്മുടെ ഒരു സീരിയസ് ആയ ഡിസ്കഷനിൽ തന്നെ പരിഹാരം ഉണ്ടാവുന്നുണ്ട്. ആ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ കർക്കശമായ ഉത്തരവുകൾ കൊടുക്കേണ്ട കാര്യമല്ല. അങ്ങനെ ഒത്തിരി പരിഹാരങ്ങൾ വരുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഒരു നല്ല അളവിൽ ജില്ലയിലെ സിറ്റിങ്ങുകളിലൂടെ നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന് ഏറ്റവും അഭിമാനകരമായ കാര്യം വെച്ചാൽ ഈ രംഗത്തെ ഏറ്റവും മുൻപിൽ ഓടുന്നത് നമ്മുടെ സ്റ്റേറ്റാണ്.
1: ഇത്തരത്തിലൊരു കമ്മീഷൻ തന്നെ ആദ്യമായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ സംസ്ഥാനം.
0: അതെ, കമ്മീഷൻ. അതെ, ഇപ്പോൾ വയോജന ക്ഷേമ വകുപ്പ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര വകുപ്പ്. ഈ സ്വതന്ത്ര വകുപ്പ് വരുമ്പോൾ എന്താ വെച്ചാൽ ആക്ടിവിറ്റിയിൽ ഏറ്റവും വലിയ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രാധാന്യം വയോജനക്ഷേമമാകും. മറ്റ് മേഖലകളിലെയോ ഒക്കെ ഉള്ള പോലെ പല പദ്ധതികളിലും ഒന്നു മാത്രമായിട്ടാണ് ഇപ്പോൾ സാമൂഹ്യ നീതി വകുപ്പ് ഇത് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഹരിജന ക്ഷേമവും ട്രൈബൽ വെൽഫെയറും ഒന്നിച്ച് ഒരു ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. പക്ഷെ പ്രത്യേക വകുപ്പായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ എന്തൊരു മാറ്റമാണ് ആ മേഖലയിൽ വന്നിട്ടുള്ളത്. കേരളത്തിൽ മുമ്പുണ്ടായ ഒരു കാര്യം ഇത്, ഞാൻ ആ പ്രവർത്തിച്ച ഒരു ഡിപ്പാർട്ട്മെൻ്റ് എന്ന നിലയ്ക്ക് ഇത് രണ്ടും ഞാൻ അതിനകത്ത് നിന്ന് കണ്ടതാണ്. അതുപോലെ ഈ പ്രത്യേക വകുപ്പിൻ്റെ പ്രവർത്തനം എനിക്ക് യാതൊരു സംശയവുമില്ല, നമ്മുടെ കേരളത്തിലെ വയോജന ക്ഷേമരംഗത്തെ ഒരു വലിയ മാറ്റങ്ങൾ
1: വരും.
0: ഞാൻ ഇത് ഈ ഒരു ഇനിഷ്യേറ്റീവ് അല്ലാതെ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇല്ലാത്ത ഒരു ഇനിഷ്യേറ്റീവ് ആകെ കണ്ടത് ആസാമിലാണ്. കൗതുകകരമായിട്ട് ഒരു കാര്യം പറയാം, ആസാമിൽ പ്രണാംസ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ അവരുടെ രക്ഷകർത്താക്കളെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ രക്ഷകർത്താവ് ഒരു പരാതി കൊടുത്താൽ ആ ആഫീസറുടെ മേലധികാരിയായ ജില്ലാ ആഫീസർക്ക് തുല്യമാറ്റോ ആയ ആളിനെ പരാതി കൊടുത്താൽ മതി. അയാൾ ഇത് അന്വേഷിച്ചിട്ട് ഹിയറിംഗ് നടത്തിയിട്ട് ഇത് ബോധ്യപ്പെട്ടാൽ അയാളുടേത് അടിസ്ഥാന ശമ്പളത്തിൻ്റെ 10% അവർക്ക് കൊടുക്കും, നേരിട്ട് രക്ഷകർത്താവിന് കൊടുക്കും. പ്രണാംസ് ആക്ട് എന്നാണ് അതിൻ്റെ പേര്. ഡൈനിഹ്നാളസായിട്ട് നിയമനം ലഭിക്കുന്ന ആളുകൾ പോലും കുടുംബത്തെ സംരക്ഷിച്ചു കൊള്ളാമെന്ന വ്യവസ്ഥ ഉണ്ടാക്കിയത് ഇപ്പോൾ അടുത്ത കാലത്താണ്. ആ ഉത്തരവ് വരുന്ന കാലത്തൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഈ മേഖലയുടെ പ്രവർത്തനം. കേരളത്തിലെ കുട്ടികൾ കൂടുതൽ പുറത്തു പോകുന്നതും ഒക്കെ ഓരോ ഘടകങ്ങളാണ്. എന്തായാലും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഈ ആളുകളുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു വലിയ പ്രശ്നമാണ് കേരളത്തിൽ. പൈസ വരുന്നുണ്ടാവും, മകൻ അയക്കുന്നുണ്ടാവും, പക്ഷെ പൈസ ഉണ്ടായാലും കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ഒരാൾ വേണമെന്ന് വെച്ചാൽ എന്താ ചെയ്യുക? ഒരു മരുന്ന് വാങ്ങി വീട്ടിലെത്തിക്കാൻ സംവിധാനം, അതായത് ഈ വാതിൽപ്പടി സേവനം പോലെയുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ വളരെ ഗൗരവമായി പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ ഒരു കാര്യം അതാണ്. അതൊരു ഭാഗം. മറ്റൊരു ഭാഗത്ത് പെൻഷനെ മാത്രം ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്ന ആളുകൾ, അവരുടെ ഈ സാമൂഹ്യ സഹകരണങ്ങൾ, പിന്നെ പണം ഉണ്ടെങ്കിലും ഒറ്റപ്പെടലിൻ്റെ ഏറ്റവും വലിയ രൂക്ഷത അനുഭവിക്കുന്ന ആളുകൾ, അതാണ് ഈ അൾഷിമേഴ്സിൻ്റെ ഒക്കെ ഒരു വലിയ പ്രശ്നം. ഇതിനുള്ള നടുവിലാണ് കേരളത്തിലെ വയോജന സംരക്ഷണത്തിൻ്റെ പ്രശ്നം നിൽക്കുന്നത്. ഇതിൻ്റെ മുമ്പിലാണ് ഈ വയോജന കമ്മീഷൻ എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം ഒരു കൊല്ലമായിട്ട് പ്രവർത്തിച്ചു വരുന്നത്. ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്കുള്ള ഒത്തിരി പ്രതിസന്ധികൾ, ഇതിൻ്റെ മുമ്പിലുള്ള സാങ്കേതികമായ പ്രശ്നങ്ങളും ഒക്കെ കിടക്കുമ്പോൾ തന്നെയും അതിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചാരിതാർത്ഥ്യം ഞങ്ങൾക്ക് തോന്നുന്ന ഒരു രീതിയാണത്. എന്താ ഞാൻ പറഞ്ഞല്ലോ, 13 ചില്ലുവാനോ അപേക്ഷ വന്നതിനകത്ത് ഏതാണ്ട് എല്ലാം കൺസിഡർ ചെയ്യാനും മുന്നോട്ട് കാര്യങ്ങൾ നീക്കാനും നമുക്ക് കഴിഞ്ഞു എന്ന് പറയുന്ന ചെറിയ കാര്യമേ അല്ല. അതുപോലെ വ്യത്യസ്തമായ മേഖലകളിൽ, ആരോഗ്യ മേഖലയിലടക്കം, ഞങ്ങൾ ബറിയൽ ഗ്രൗണ്ടിൻ്റെ ശുപാർശ കൊടുത്തു അതുപോലെ ഒരു 75 ശുപാർശകൾ ഞങ്ങൾ സർക്കാരിൻ്റെ മുമ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന ഇന്ന ചെയ്യണം, ബസ്സിനകത്തെ യാത്ര ഉറപ്പ് വരുത്താൻ വേണ്ടി സീറ്റ് മുന്നോട്ട് നീക്കണം എന്ന ആവശ്യം ഉൾപ്പെടെയുള്ള ആവശ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻ്റെ സർക്കിളിലൊക്കെ ഉണ്ട്, ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവണം. പോലീസ് സ്റ്റേഷനിൽ ഫ്രീക്വൻ്റായിട്ട് തന്നെ ഇവരുടെ വീടുകൾ സന്ദർശിക്കുകയും അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കേട്ട് നടപടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞ് പല പല സർക്കിളുകൾ വന്നിട്ടുണ്ട്. അത് പക്ഷേ പല പല കാരണങ്ങളൊക്കെ കൊണ്ട് വേണ്ടത്ര എല്ലാ സ്ഥലത്തും വ്യാപകമായി എത്തുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ നിന്ന് ആക്രമണവും അവരെ തല്ലിയിട്ട് പണം എടുത്തുകൊണ്ട് പോയി എന്ന് കേൾക്കുന്നതും ഒക്കെയായ വിഷയങ്ങൾ. ഇതിനെയെല്ലാം അഡ്രസ്സ് ചെയ്യാനാവുന്ന രീതിയിൽ നമ്മുടെ ഒരു സാമൂഹ്യമായ ഒരു മാറ്റം വരുത്താനാവും പുതിയ ഒത്തിരി കാര്യങ്ങളെ പറ്റി ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കെയർ ടേക്കിംഗ് സംവിധാനം, കെയർ ടേക്കർ വ്യവസ്ഥ, അവർക്ക് ഒരു പരിശീലനം കൊടുക്കുക, ഡിപ്പെൻഡബിൾ ആയ ആളുകളെ ഡിപ്പെൻഡബിൾ ആയ രീതിയിൽ ഉത്തരവാദിത്തത്തോടുകൂടി ഇത്തരം വീടുകളിൽ നിയോഗിക്കാനാവുന്ന സംവിധാനം ഉണ്ടാക്കുക, ഇതെല്ലാം ഞങ്ങൾ ആലോചിച്ചു വരുന്ന പരിപാടികളാണ്.
1: ഈ കമ്മീഷനുമായിട്ട് ബന്ധപ്പെടാൻ ഇതിന്റെ ആവശ്യത അനുഭവിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കോ ഒക്കെ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പരാതി സമർപ്പിക്കുന്നതിന് എന്തെങ്കിലും എന്തൊക്കെ എങ്ങനെയാണ് ഏത് രീതിയിലാകാം?
0: അത് വെറുതെ വെള്ളപ്പേപ്പറിൽ എഴുതി അയക്കാം. സെക്രട്ടറി വയോജന കമ്മീഷൻ ഓവർ ബ്രിഡ്ജിന് സമീപം 1 എന്ന മേൽവിലാസം മാത്രം ഓർത്തിരുന്നാൽ മതി, അതിൽ ഇവിടെ കിട്ടും. പിന്നെ ഇമെയിൽ ഉണ്ട്, kerala@gmail.com അങ്ങനെയും അയക്കാം.
1: കമ്മീഷന്റെ സിറ്റിംഗിലൂടെ ആണല്ലോ ഈ നടപടികളൊക്കെ എടുക്കുന്നത്, എങ്ങനെയാണ്? മാസത്തിൽ ഒരു സിറ്റിംഗ് ഒരു ജില്ലയിലെന്നോ എങ്ങനെയാണ് അതിന്റെ ഒരു രീതി?
0: കമ്മീഷൻ സിറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു

0: കൊല്ലത്തിനുള്ളിൽ 15 തവണ ഞങ്ങളുടെ കമ്മീഷൻ്റെ സിറ്റിംഗ് നടന്നു. ഓഫീസൊക്കെ വരുന്നതിന് വളരെ മുമ്പ് തന്നെ ഞങ്ങൾ ഗസ്റ്റ് ഹൗസിലോ എവിടെയെങ്കിലും ഇരുന്ന് ഈ വരുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഒരു കാര്യം. മാസത്തിലൊരിക്കലാണ് സാധാരണ സിറ്റിംഗ് എന്ന് വെച്ചാലും അങ്ങനെയല്ല. മാസത്തിൽ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ, പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പുതിയ അപേക്ഷകൾ പരിശോധിക്കാൻ, ചിലതിനകത്ത് ചില അപേക്ഷകളിൽ നയപരമായി തന്നെ ചർച്ച. ഇപ്പം ഞാൻ, എനിക്ക് ചുമതലയുള്ള ജില്ലയിൽ ഞാൻ ഹിയർ ചെയ്ത് തീരുമാനം എടുക്കുന്നത് ചിലപ്പോൾ ഒരു പൊതു ഡിസ്കഷന് വിധേയമാക്കണമെന്ന് എനിക്ക് തോന്നും. ദെയർ മേ ബി സം കോമൺ ഇഷ്യൂസ്. അപ്പോൾ അങ്ങനെയാണ് കമ്മീഷനിൽ വെച്ചിട്ട് അത് ഡിസ്കസ് ചെയ്തിട്ട് ഒരു പുതു തീരുമാനമാണ് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് കമ്മീഷൻ മാസത്തിൽ ഒരു തവണയിലേറെ കൂടുന്നുണ്ട്, മീറ്റ് ചെയ്തതുകൊണ്ടാണ് എനിക്ക്. അതായത് ഞാൻ ഒരു കൊല്ലത്തിനുള്ളിൽ 15 തവണയോളം കമ്മീഷൻ യോഗം ചേർന്നു. മറ്റ് ജില്ലകളിലെ സിറ്റിംഗുകൾ എന്ന് പറയുന്നത് ജില്ലകളിൽ നിന്ന് വരുന്ന പരാതി അനുസരിച്ച്, ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് 4-5 പരാതി ഉണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ മിക്കവാറും കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് ഒരു ഹിയറിങ്ങിന് വെക്കും. ആ ഹിയറിങ്ങിൽ അവർക്കും എതിർകക്ഷികൾക്കും നോട്ടീസ് കൊടുക്കും. അവർ വന്ന് ഇത് അവരുടെ വിഷയങ്ങൾ പറയും. അത് കഴിഞ്ഞിട്ട് നീതിയുടെ അടിസ്ഥാനത്തിൽ
1: എതിർകക്ഷി ഒരുപക്ഷെ സിറ്റിംഗിന് പങ്കെടുക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും?
0: അതിന് ഇത്തരം കാര്യത്തിൽ ഈ സിവിൽ കോടതിയുടെ അധികാരമുണ്ട്, പങ്കെടുപ്പിക്കാം ഒന്നാമത്. അല്ലെങ്കിൽ നമുക്ക് എക്സ്പാർട്ടി വിധിക്കാം. ഒരാൾ ബോധപൂർവ്വം ഇത് ഒഴിവാക്കുകയാണ് എന്ന് തോന്നിയാൽ എക്സ്പാർട്ടി വിധിക്കാം നമ്മൾ. പക്ഷെ അവരെ അറിയിച്ചിരിക്കണം, നോട്ടീസ് കൊടുത്തിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഒരു തവണ കൊടുക്കണമെന്നേ ഉള്ളൂ. പക്ഷെ ചിലപ്പോൾ ഞങ്ങൾ ഒരു തവണ കൂടെ കൊടുക്കും, എന്നിട്ട് എക്സ്പാർട്ടി വിധിക്കും. അല്ലാതെ നിർത്തിയില്ലല്ലോ. ഇതാണ് കേരളത്തിലെ വയോജനങ്ങളുടെ ഒരു മേഖലയിൽ ഉള്ള ഒരു സിറ്റുവേഷൻ. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സാമൂഹ്യ നീതി വകുപ്പ് ഒത്തിരി പദ്ധതികൾ നടത്തുന്നുണ്ട്. വയോമിത്രം, പിന്നെ സാന്ത്വന ചരണവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, മന്ദഹാസം പദ്ധതികൾ. ഇങ്ങനെ മന്ദഹാസം എന്ന് പറയുന്നത് പല്ല് പോയ ആൾക്ക് പല്ല് വെച്ച് കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള, പിന്നെ അതുപോലെ സ്വയംപ്രഭ കേന്ദ്രങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഈ വയോ സാന്ത്വനം എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. പിന്നെ ഈ അൾഷിമേഴ്സ് വരുന്ന ആളുകൾക്ക് ഓർമ്മത്തോണി ഒക്കെ നടക്കുന്നുണ്ട്. മുഖ്യ പങ്ക് ഇതിനകത്ത് നടപ്പാക്കുന്നതിനകത്ത്, സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്നതിൽ പോലും ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇക്കാര്യത്തിൽ ഇതെല്ലാം യഥാർത്ഥത്തിൽ യഥാസമയം അർഹരായ ആളുകൾക്ക് എത്തിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും വേണ്ടത്ര എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്നില്ല. അതുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ പ്രധാനപ്പെട്ടതാണ് കുട്ടികളിൽ അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടി,
1: ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക.
0: അതെ, ഒക്ടോബർ 1 സാർവദേശീയ വയോജന ദിനമാണ് ഒക്ടോബർ 1. അതിന് പുറമെ ജൂൺ 15 തൊട്ട് വയോജന പീഡന വിരുദ്ധ ബോധവൽക്കരണ ദിനം അത് നടക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ വളരെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കാലത്ത്, കമ്മീഷൻ എന്നുള്ള നിലയ്ക്കല്ല, എത്ര സ്കൂളുകളിലാണ് ആ കാലത്ത് സ്കൂളുകളിൽ പോയി അസംബ്ലിയിൽ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. ഇപ്പൊ നമ്മൾ 1st വാർഷികത്തിൽ നടത്തുമ്പോൾ തന്നെ അതിനകത്ത് ഒരു 200 കോളേജ് വിദ്യാർത്ഥികളെ ഒക്കെ ഞങ്ങൾ അതിൻ്റെ നടത്തിപ്പിൽ പങ്കാളികളാക്കി. അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. തലമുറകൾ തമ്മിലുള്ള ഈ പുതിയ തലമുറയിലാണല്ലോ വരുന്ന വയോജനങ്ങളുടെ ഭാവി ഇരിക്കുന്നത്. അതിനെ ക്രിയേറ്റ് ചെയ്യുക. വേറെ കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അത് വളരെ സങ്കീർണമായ പ്രശ്നമായതുകൊണ്ട് അതിന്മേൽ ആഴത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന, നഗരത്തിൽ താമസിക്കുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കുക കൂടി, അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടി ഇത് തമ്മിൽ ക്ലബ് ചെയ്യാനാകുമോ? ഇവരുടെ താമസ സൗകര്യമൊക്കെ അങ്ങനെ കിട്ടുകയും ചെയ്യും. മറ്റവർക്ക് ഇങ്ങനൊരു സൗകര്യം കിട്ടുക, അങ്ങനെയൊക്കെ പല പല പരിപാടികൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
1: ഈ കമ്മീഷന്റെ പ്രവർത്തനത്തിന് വേണ്ട സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ടൊക്കെ ഗവൺമെന്റ് ഭാഗത്തു നിന്ന്
0: ഉണ്ട്, ഫണ്ടുണ്ട്. എവിടെയായാലും മുതിർന്ന ആളുകളോടുള്ളൊരു പരിഗണന ഏത് മേഖലയിലും, രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും സാമൂഹ്യ പ്രവർത്തകരാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും, ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യമാണ്, ഇവർ ഓഫീസിൽ ചെന്നു. ഓഫീസിൽ ചെന്നാൽ 75 ഒരാൾക്ക് നിൽക്കാനാവില്ലായിരിക്കും 2 ഈ അപേക്ഷ കൊടുക്കാൻ. അവർക്ക് വേണ്ടി ഒരു എൽഡേഴ്സ് ചേംബറിനുമായിട്ടൊരു സംവിധാനം ഉണ്ടാക്കി കൂടിയതോ വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഉള്ളതല്ല. ഒരു ബെഞ്ചിട്ടു, അവിടെ കുറച്ച് വെള്ളം കുടിക്കാൻ വെച്ചു. ഇങ്ങനെയൊക്കെ നമ്മുടെ നിലവിലുള്ള പബ്ലിക് ഓഫീസുകളെല്ലാം, അതുപോലെ തന്നെ നമുക്ക് വയോജന പാർക്കുകൾ, വാഹനത്തിൻ്റെ ആക്രമണം ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള ചില റോഡുണ്ടല്ലോ, നമ്മുടെ മാനവീയ റോഡ്, ഇതുപോലെ നമുക്ക് യഥാർത്ഥത്തിൽ ഈ വയോജനങ്ങൾക്ക് വൈകുന്നേരം ഇരുന്നിക്കാനും അവരുടെ ഒരു ശല്യപിക്കാനും അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാനും ഒക്കെ ആയിട്ട് പറ്റിയ രീതിയിലുള്ള പാർക്കുകൾ പോലെ നമുക്ക് എല്ലാ സ്ഥലത്തും ഉണ്ടാക്കാനാവുന്നതാണ്, എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ടാക്കാനാവുന്നതാണ്. ഇതൊക്കെ ഒരു ഭാവനയുള്ള ആളുകൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കഴിയും. അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. ഇതാണ് പൊതുവിൽ കമ്മീഷൻ ചെയ്തു വന്ന പ്രവർത്തനങ്ങൾ. ചെയ്തതിനേക്കാൾ എത്രയോ ഏറെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട്. കൂടുതൽ കൂടുതൽ ഇപ്പോൾ ഈ അപേക്ഷ വരുന്നത് വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. എന്താ വെച്ചാൽ ഇതിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാന പ്രശ്നം ഈ സ്പീഡി ഡെലിവറി ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണല്ലോ. ഒത്തിരി കാലം കഴിഞ്ഞൊരു നീതി കിട്ടുന്നതിനേക്കാൾ പ്രസ്ഥാനമാണല്ലോ അപ്പോൾ ഒരു പരിഹാരം ഉണ്ടാവുക എന്നുള്ളത്. അതിനെ കുറച്ചുകൂടി ചടുലമായി ഇത് പ്രവർത്തിച്ചാൽ കഴിയും എന്ന്

0: ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ വരുന്ന അപേക്ഷകളുടെ ഒക്കെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്.
1: ഏതായാലും കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് ഒരു വർഷം ആകുമ്പോൾ ഒരു നല്ല തുടക്കം ആണെന്ന് താങ്കളുടെ അനുഭവത്തിൽ നിന്ന് താങ്കൾ നമുക്ക് ബോധ്യമായിട്ടുണ്ട്. കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ വരും വർഷങ്ങളിലും കമ്മീഷന് കഴിയട്ടെ എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. നമസ്കാരം.
0: വയോജനങ്ങളോടുള്ള ഈ പരിഗണന ആകാശവാണി പോലുള്ള പ്രസ്ഥാനങ്ങളുമെല്ലാം തീർച്ചയായും ഒരു വലിയ മുതൽക്കൂട്ടാണ്. അത് ഇങ്ങനൊരു അവസരം കിട്ടിയതിനകത്ത് പ്രത്യേകമായി ഞാനും കമ്മീഷന് വേണ്ടി നന്ദി പറയുന്നു.
2: സംസ്ഥാന വയോജന കമ്മീഷൻ അംഗം കെ എൻ കെ നമ്പൂതിരിയുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു ഗാനം.

0: സായന്തനം സമാപിച്ചു.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം നാളെ വൈകുന്നേരം 4 മണിക്ക്.
2: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും

0: വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഗാനസല്ലാപം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തെരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്, നമ്പറുകൾ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496565321, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ നമ്മുടെ ആകാശവാണിയിൽ. അറിയിപ്പ് കഴിഞ്ഞു.
2: This is ആകാശവാണി തിരുവനന്തപുരം.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി മൊഴി ഉറവകൾ.

മൊഴി ഉറവകളിലേക്ക് ഏവർക്കും സ്വാഗതം. കെ ആർ ഗൗരിയമ്മ. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട വനിതാ സാന്നിധ്യമാണ് കെ ആർ ഗൗരിയമ്മ. ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്നു. ജനനം 1919 ജൂലൈ 14. എറണാകുളം മഹാരാജാസ് കോളേജ്, സെൻറ്റ് തെരേസാസ് എന്നിവിടങ്ങളിൽ പഠനം. തുടർന്ന് തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിൽ നിന്നും നിയമ ബിരുദം നേടി അഭിഭാഷകയായി. തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യരിൽ നിന്ന് ഗവൺമെൻറ് മജിസ്ട്രേറ്റ് ആകാനുള്ള ക്ഷണം നിരസിച്ചു. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിലൂടെയാണ് ഗൗരിയമ്മ പൊതുജീവിതം ആരംഭിച്ചത്. 1957 സഹപ്രവർത്തകനായ ടി വി തോമസിനെ വിവാഹം കഴിച്ചു. പൊതുപ്രവർത്തനത്തിനിടയിൽ പലതവണ ജയിൽവാസം അനുഭവിക്കുകയും കഠിനമായ പീഡനങ്ങൾക്ക് വിധേയാവുകയും ചെയ്തു. 1957 ആദ്യത്തെ കേരള നിയമസഭയിൽ റവന്യൂ മന്ത്രിയായി. കുടിയൊഴിക്കലുകൾ നിയമവിരുദ്ധമാക്കിയതും എല്ലാ താലൂക്കുകളിലും ലാൻഡ് ട്രൈബ്യൂണലുകൾ സ്ഥാപിച്ചതും കെ ആർ ഗൗരിയമ്മയുടെ ശ്രമഫലമായാണ്. സംഭവ ബഹുലമായ ആ ജീവിതത്തിന് 2021 മെയ് 11 തിരശീല വീണു. കെ ആർ ഗൗരിയമ്മയുമായി പാർവതീദേവി നടത്തിയ അഭിമുഖം. 1972 ഈ അഭിമുഖം ശബ്ദലേഖനം ചെയ്തത്.

0: മികച്ച സാമാജികർക്ക് നൽകുന്ന വീഗങ്ങാഥൻ സ്മാരക അവാർഡും ശങ്കരനാരായണൻ തമ്പി അവാർഡും തേടി വന്നത് സഹ ഗൗരിമയൊക്കെയാണല്ലോ. ആ ഒരു നിലയിലേക്ക് എത്താൻ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്?
1: ഇപ്പം സഹായിച്ച ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും നിയമസഭാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിയപ്പോൾ പാർട്ടി, അതുപോലെ തന്നെ പാർലമെൻ്ററി പാർട്ടി, അതിനു പുറമെ കൃഷിക്കാരുടെ ബഹുജനങ്ങളുടെ സംഘടനകൾ, ആ സംഘടനകളിൽ കൂടെ നമുക്ക് വന്നിരിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ. ഉദാഹരണം ഞാൻ പറയാം, കാർഷിക പരിഷ്കരണം എഴുതിയുണ്ടാക്കാൻ, കൃഷിക്കാരുടെ ബുദ്ധിമുട്ട് ഒഴിപ്പിക്കൽ, അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരുടെ ആഗ്രഹം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒഴിപ്പിക്കലിനെതിരായിട്ട് വരുന്നതായിട്ടുള്ള നിയമ നടപടികൾ, അവർക്കിഷ്ടമുള്ളതും അവർ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിധത്തിലുള്ള സംഘടനാ പ്രവർത്തനം. രണ്ട്, ഞാൻ ഒരു വക്കീലുമായിരുന്നു. ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ കാലത്ത് വളരെ കൂടുതൽ ഒഴിപ്പിക്കൽ നടക്കുന്ന കാലമാണ്. ആ ഒഴിപ്പിക്കൽ നടക്കുന്ന കാലത്ത് പ്രത്യേകിച്ച് ചേർത്തല താലൂക്ക് പോലുള്ള താലൂക്കിൽ അനേകം ടെന്യൂഴ്സുള്ള സ്ഥലമാണ് അത്. നമ്മൾ പറയുകയാണെങ്കിൽ ആ ടെന്യൂഴ്സ് വളരെ കൂടുതൽ സങ്കല്പതായിട്ടുള്ള വിധത്തിലുള്ളതാണ്. അതൊഴിപ്പിക്കൽ കൃഷിക്കാരന് പാട്ടം കൊടുക്കാൻ സാധിക്കാത്ത സ്ഥിതി, അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ടെന്യൂറിൻ്റെ പ്രത്യേക സ്വഭാവങ്ങൾ, ഇവകളെല്ലാം വക്കീൽ എന്നുള്ള നിലയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ വക്കീൽ എന്നുള്ള നിലയിൽ മനസ്സിലാക്കിയത് നിയമം എഴുതി ഉണ്ടാക്കാൻ. പക്ഷേ കൃഷിക്കാരൻ്റെ സംഘടനയാണ് പ്രധാനമായിട്ട് അവരുടെ ആവശ്യമെന്തെന്ന് മനസ്സിലാക്കി നിയമത്തിൽ ആവശ്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചത് അവരത്തിലാണ്. പിന്നെ അതിന് നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനം നടപ്പിലാക്കണമെന്നുള്ളതായിട്ടുള്ള ആഗ്രഹം, ആ ചുമതല ഏൽപ്പിക്കൽ. ആ ഏൽപ്പിക്കുന്നത് അവരുടെ ചുമതല വാഗ്ദാനം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള പ്രവർത്തനം, ഇതൊക്കെ ഇതാണ് ഘടകങ്ങൾ പ്രധാനമായിട്ട് വന്നത്.
0: ഈ വക്കീൽ പണി അപ്പോൾ പിന്നെ ഉപേക്ഷിച്ച് രാഷ്ട്രീയ ജീവിതം തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും ഒരു സംഭവം കാരണമായി പറയാനുണ്ടോ?
1: വക്കീൽ പണി ഉപേക്ഷിച്ചല്ലാതെ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് വക്കീലായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഞാൻ ആക്റ്റീവ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് 1947
0: അന്ന് എത്ര എന്തായിരുന്നു പ്രായം സാറിന്?
1: അന്ന് എനിക്ക് 20-25 വയസ്സ് വരും. 47 രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ വയലാർ ഉന്നപ്ര സമരത്തിനകത്താണ് സമരം കഴിഞ്ഞു. ചേർത്തല താലൂക്ക് കഠിനമായ മർദ്ദനത്തിന് വിധേയമായ, സ്ത്രീകളെ അപമാനിക്കൽ, ആളുകളെ പിടിച്ചു കൊണ്ടുപോകൽ, മർദ്ദിക്കൽ, ജയിലടയ്ക്കൽ, കള്ളക്കേസ്, ഭീകരമായ മർദ്ദനവും, നമ്മൾ പറയുകയാണെങ്കിൽ ടെററിസമായിരുന്നു. ഒരു വശത്തൂടെ ആളുകളെ സംഘടിതമായിട്ട് നിന്നുകൊണ്ട് ആക്രമിച്ച് പരാജയപ്പെടുത്താനും കീഴടക്കാനും, മറുവശത്തൂടെ ജനങ്ങളുടെ ഇംഗിതം സമ്മതിക്കാതെ രാജഭക്തി സംഘം എന്നും പറഞ്ഞൊരു രാജഭക്തി സംഘം ദിവാൻ ഭരണവും രാജവാഴ്ചയും നിലനിർത്തുന്നതിന് വേണ്ടി, അതിനു വേണ്ടിയിട്ടുള്ള ആക്റ്റീവായ പ്രവർത്തനം. മൂന്നാമത്, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മൂർധന്യത്തിൽ ഏതാണ്ട് എത്തുന്ന കാലഘട്ടമാണ്. അപ്പോഴാരും അന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഒരു കാലമാണ് സ്വാതന്ത്ര്യപ്രേമികൾ, സ്വാതന്ത്ര്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇവരെല്ലാം രാഷ്ട്രീയത്തിലേക്ക് വരുന്ന കാലമായിരുന്നു.
0: അന്നപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ, സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ വീട്ടുകാരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു?
1: എൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ ശേഷമായിരുന്നു. വീട്ടുകാരും എൻ്റെ സ്വന്തം വീട്ടിലാണെങ്കിൽ എൻ്റെ സഹോദരൻ വയലാർ വന്നപ്പുറ സമരത്തിൽ ഭാഗഭാക്കയാളാണ്. അത് കഴിഞ്ഞ് എൻ്റെ ശേഷം വെടിവെപ്പ് കഴിഞ്ഞ് ആൾ ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ ഒളിവിൽ പോയോന്ന് വ്യക്തമായിട്ട് അറിയാതിരിക്കുന്ന ഒരു കാലമാണ്.
0: അദ്ദേഹത്തിൻ്റെ പേരെന്താ?
1: KR സുമാർ. ആ വിധത്തിൽ ഞങ്ങളുടെ വീട് വളരെ ഗവൺമെൻറ്റിൻ്റെ വലിയ വളരെ കൂലങ്കഷമായിട്ടുള്ള നോട്ടപ്പുള്ളികളുടെ വീടെന്നുള്ള നിലയിലിരിക്കുകയാണ് ഒന്ന്. രണ്ടാമത്, പിന്നെ ഈ കാലഘട്ടത്തിൽ അണ്ണനുള്ളിൽ പോയി തിരികെ കൊണ്ടുവരണമെന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ. അതുപോലെ തന്നെ പ്രാക്ടീസ് വിട്ടുപോവുക എന്നുള്ളതല്ല, അണ്ണനെ തിരികെ കൊണ്ടുവരിക. കടുത്ത മർദ്ദനം നടക്കുന്നത് ആ മർദ്ദനം ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമ്മൾ കഴിയുന്ന സഹായം ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രക്ഷോഭണം ബാക്കിയുള്ളത് വന്നാൽ അതിന് നേതൃത്വം കൊടുക്കുക, അതിനെ സഹായിക്കത്തക്ക വിധത്തിലുള്ളത്. ജയിലിൽ കിടക്കുന്ന ആളുകളെ പുറത്തെടുക്കുക. അന്നത്തെ മുദ്രാവാക്യം തന്നെ ജയിലുകൾ തുറക്കൂ അല്ലെങ്കിൽ തുറപ്പിക്കും, ഇതായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭണവും അതിനു വേണ്ടിയിട്ടുള്ള സമരവും അതിനുള്ള പ്രസംഗ പരമ്പരയായിട്ടാണ് ആദ്യം ഞാൻ പുറത്തു പോകുന്നത്. ഈ മർദ്ദനം നിൽക്കാൻ. അങ്ങനെ ഞാൻ വക്കീൽ പ്രാക്ടീസൊന്നും ഒന്നും ഉപേക്ഷിച്ചിരുന്നില്ല. വക്കീലായിട്ട് പോകും, കാലത്തെ കോടതി പോകും, കോടതി പോയി കേസുകൾ മാറ്റിവെക്കാവുന്നത് മാറ്റിവെക്കുക. പിന്നെ അന്ന് കോടതിയും സഹകരിച്ചിരുന്നു. ഞാനവിടെ കോടതി ചെന്നാൽ എൻ്റെ കേസുകളെല്ലാം ആദ്യം എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. സാമാന്യം കേസും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കേസുകളൊക്കെ എടുത്ത് അത് കഴിഞ്ഞതിൻ്റെ ശേഷം പോവുക എന്നുള്ളതായിരുന്നു. പ്രാക്ടീസ് ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് നന്നും വിചാരിച്ചിരുന്നില്ല.
0: ഈ മുൻസിഫ് ഉദ്യോഗം തരാമെന്ന് സർക്കാർ പറഞ്ഞിരുന്നല്ലോ.
1: ഓരോരുത്തരുടെയും ഇംഗിതം വെച്ച് പറഞ്ഞാണ്. മജിസ്ട്രേറ്റ് പോസ്റ്റായിരുന്നു, അത് ആർ ശങ്കറാണ്. അന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അന്ന് ശങ്കർ സർ സി പി രാമസ്വാമിയെ വാഗ്ദാനം ചെയ്തു എന്നുള്ള അടിസ്ഥാനത്തിൽ സർ സി പി രാമസ്വാമിയെ കാണാൻ എന്നെ കൊണ്ടുപോകാൻ വന്നിരുന്നു. അങ്ങനെയാണ്.

0: അതാണ് ഞാനന്ന് അത് സ്വീകരിച്ചില്ല.
1: പക്ഷെ അത് വേണ്ട എന്ന് പറഞ്ഞ ആ ഒരു സമയം അത് അവരെങ്ങനെ അവരുടെ ഗൂഢോദ്ദേശം മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ വേണ്ടാന്ന് വെച്ചത്?
0: ഞാനന്ന് 42 സ്ട്രഗിളിൽ ആക്റ്റീവായിട്ട് പങ്കെടുത്ത വിദ്യാർത്ഥിയാണ് ഞാൻ. 42 സ്ട്രഗിളിലൂടെ 42 സ്ട്രഗിളിൽ ഈ പെൺകുട്ടികളെ അന്നത്തെ പണിമുടക്കിൽ പെൺകുട്ടികൾ കോളേജിൽ പോകാതിരിക്കാൻ എല്ലാ ഹോസ്റ്റലുകളിലും കയറി ഇറങ്ങി നടന്ന് കുട്ടികൾ പോകരുതെന്നുള്ള പ്രചരണം നടത്തിയ ആളാണ്. അതിൻ്റെ പേരിൽ എനിക്കൊരു വാണിംഗ് തന്നിട്ടുണ്ട് കരീം സാഹിബിൻ്റെ. രാഷ്ട്രീയത്തിൽ അത്ര പുറകൊന്നും അല്ലായിരുന്നു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത്. ഈ പുതുപ്പള്ളി രാഘവനായിരുന്നു എന്നെ സമീപിക്കുന്നത്. പുതുപ്പള്ളി രാഘവനായിരുന്നു ഇവിടെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ആക്റ്റീവായിട്ട് ആ വിധത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒട്ടും രാഷ്ട്രീയമില്ലാത്തതല്ലായിരുന്നു. രാഷ്ട്രീയം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം വിദ്യാഭ്യാസ പ്രക്ഷോഭം എന്ന് പറഞ്ഞൊരു പ്രക്ഷോഭം ഉണ്ടായിരുന്നല്ലോ. സാർ സി പി രാമസ്വാമി അയ്യർ പ്രാഥമിക വിദ്യാഭ്യാസം ദേശവൽക്കരിക്കുക എന്നുള്ളത് വന്ന് അന്നത്തെ നിലയിൽ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഇടയിൽ പിന്നിപ്പുണ്ടാകാതിരിക്കാൻ നല്ലതായിട്ടുള്ളൊരു കാര്യം വന്ന് തിരസ്കരിച്ചതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം. അന്ന് അത് സാധിക്കാൻ ഇത് പാസ്സാക്കുന്നതിന് വേണ്ടി വന്നിട്ട് എൻ്റെ അച്ഛൻ പ്രസിഡൻ്റായിട്ടുള്ളടത്ത് തോപ്പിക്കാൻ പോയ ആളുകളാണ് ഞങ്ങൾ. എൻ്റെ അച്ഛൻ പ്രസിഡൻ്റ് എൻ്റെ അച്ഛന് അനുകൂലമായിട്ടുള്ള വിധത്തിൽ വോട്ടിന് പ്രമേയം വോട്ടിനിടാൻ വന്ന അപ്പം ഞാനും എൻ്റെ സഹോദരനുമൊക്കെ അത് തോപ്പിക്കാൻ പോയ ആളുകളാണ്. എതിർത്തോട്ട് ചെയ്യാൻ ഒട്ടും രാഷ്ട്രീയം മനസ്സിലില്ലാതെയും ഒരു ദിവസം പെട്ടെന്നോടി രാഷ്ട്രീയത്തിൽ കയറിയതല്ല. രാഷ്ട്രീയം ആ കാലഘട്ടത്തിൽ 42 മുതൽ 47 വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യപ്രേമികളും ഇന്ത്യയെ സ്നേഹിക്കുന്നതായിട്ടുള്ള ആളുകളെല്ലാം രാഷ്ട്രീയത്തിലേക്ക് വരുന്ന കാലവുമാണത്. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കണം, തിരുവിതാംകൂർ ഇന്ത്യയുടെ ഭാഗമാണ്, അതാണല്ലോ. സാർ സി പി രാമസ്വാമി സ്വാതന്ത്ര്യ തിരുവിതാംകൂർ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് അന്ന് ഞാൻ കോൺഗ്രസിൻ്റെ ഒരു മെമ്പറേ അല്ല. പക്ഷേ 1947 ആഗസ്റ്റ് 15 ചേർത്തല അഞ്ചല പീസ് മൈതാനം എന്നാണ് പറയുന്നത്, ഇന്ന് പോസ്റ്റ് ഓഫീസാണ്. അഞ്ചല പീസ് മൈതാനത്ത് കുടിയുയർത്താൻ പോയതിൽ പേര് വെച്ച് നോട്ടീസ് ഇറക്കാൻ അന്നത്തെ ചേർത്തല താലൂക്ക് പ്രാദേശിക കർഷക സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള കരണാകർ, പണ്ട് കയർ സ്പെഷ്യൽ ഓഫീസറായിരുന്ന കരണാകർ പണിക്കർ, അദ്ദേഹവും ഒരു നാലെണ പോലും മെമ്പർഷിപ്പ് അല്ലാത്ത ഞാനും കൂടെ ചേർന്നാണ് നോട്ടീസ് അടിച്ചത്. ഞാനന്ന് വക്കീലാണ്. ഞങ്ങൾ രണ്ടുപേരുടെ കൊടി ഉയർത്തുന്നതിന് വേണ്ടി ഞാൻ പോവുകയും ചെയ്തിരുന്നു. അന്ന് അവിടെ വല്ല അടിയോ ലഹളയോ വെടിവെപ്പോക്കോ ഉണ്ടാകുമെന്ന് ധരിച്ചുകൊണ്ട് തന്നെയാണ് അന്ന് അവിടെ പോയത്. അതാണ് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയുണ്ട്.
1: പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരാനിടയായ ഒരു സാഹചര്യം
0: 42 ഞാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ വിദ്യാർത്ഥികളുടെ യൂണിയനായിരുന്നു അന്ന്. അല്ലെങ്കിൽ പുതുപ്പള്ളി രാഘവൻ എന്നെ സമീപിക്കില്ലല്ലോ.
1: പിന്നീട് ജ്യേഷ്ഠനും ഈ പാർട്ടിയിൽ സജീവമായി
0: അണ്ണൻ പാർട്ടിയിലായിരുന്നു. ഇവിടെ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു വട്ടന്താണ് പുള്ളിയെല്ലാം. അവിടെ നിന്ന് ഓഫീസ് സെക്രട്ടറിഷിപ്പ് രാജിവെച്ചിട്ടാണ് ചേർത്തല വന്ന് കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ്റെ വൈസ് പ്രസിഡൻറ്റ്, മറ്റ് ട്രേഡ് യൂണിയനുകളുടെ പ്രസിഡൻറ്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി, അങ്ങനെയെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്താണ് വയലാർ പൊന്നപ്ര സമരം.
1: ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഈ പാർട്ടിയിലും രാഷ്ട്രീയത്തിലും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറില്ലേ?
0: സ്ത്രീ എന്നുള്ള നിലയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ സമൂഹം അത്ര ഉയർന്നു. സാധാരണ ഭർത്താവിൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടി വോട്ടിടുന്നവരാണ് പെണ്ണുങ്ങൾ. സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. രാഷ്ട്രീയത്തെ വലിയ ബുദ്ധിമുട്ടുണ്ട് സ്ത്രീ എന്നുള്ള നിലയിൽ. പ്രധാന ബുദ്ധിമുട്ട് എനിക്ക് വന്നതും അതാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്വതന്ത്ര അഭിപ്രായമുണ്ട്. എൻ്റെ അച്ഛൻ അന്നത്തെ സാർ സി പി രാമസ്വാമിയരുടെ എഡ്യൂക്കേഷൻ പോളിസി അംഗീകരിച്ചപ്പോൾ ഞാനത് എതിർത്താളാണ്. സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായവും വിശ്വാസത്തിൻ്റെ പേരിലും ആണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നത്. ആ വിശ്വാസം കോൺഗ്രസ്സിന് വിരുദ്ധമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ തത്വം കോൺഗ്രസ് എടുക്കുന്ന നിലപാട് സാധാരണ ജനങ്ങൾക്ക് അനുകൂലമല്ലെന്നാണ്. അതിനെതിരായിട്ടാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ വരുന്നത്. അതുകൊണ്ട് 1964 പിന്നിപ്പ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ എല്ലാവരും വിചാരിക്കുന്നത് ഭാര്യയെ വിളിച്ച് ഭർത്താവ് കൊണ്ടുപോകാറില്ലേ എന്താണെന്ന് വെച്ചാൽ അപ്പം ഭർത്താവ് വോട്ടിടുന്നിടത്ത് ഭാര്യയെ വോട്ടിടാനാണ്. അതാണല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. വളരെ തുച്ഛമായിട്ടുള്ള സ്ത്രീകളെ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം വരും. സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം വന്ന വലിയ ബുദ്ധിമുട്ടാണ്. അതും ഭാര്യ ഭർത്താക്കന്മാർ നമ്മൾ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. കുടുംബജീവിതത്തിലായാലും അങ്ങനെയാണല്ലോ. കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ചു കഴിയുന്ന കുട്ടികളുടെ ഭാവി ഓർത്ത അല്ലേ, അതാണ് പ്രധാന ഘടകം. സ്നേഹമുണ്ട്, അതേസമയം കുട്ടികളുടെ ഭാവിയുണ്ട്. ഇത് സ്നേഹം വന്നാലും 2 ലക്ഷത്തിൽ പ്രവർത്തിക്കുമ്പോൾ പിന്നിപ്പുണ്ടാകും.

0: ഏറ്റവും വലിയ ഘടകമായിട്ട് വന്നത് അതാണ്. ഒന്നത്. രണ്ടാമത്, എത്ര ഉയർന്ന നിലയിൽ നമ്മൾ വന്നാലും സ്ത്രീ ഇന്നും വീട്ടിലെ കാര്യം നോക്കേണ്ടവളാണ്. ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ആരെങ്കിലും വന്നാൽ ചായ കൊടുക്കുന്ന കാര്യം, അവർക്ക് നല്ല ആഹാരം കൊടുക്കുന്നെങ്കിൽ ചിലപ്പോൾ ചെന്ന് അടുക്കളയിൽ നോക്കണം. പുരുഷന്മാരെ ഒരിക്കലും അടുക്കളയിൽ നോക്കാൻ പോകാറില്ല. എന്തെങ്കിലും കൊടുക്കുന്ന നമ്മൾ അങ്ങനെയല്ലല്ലോ. രുചികരമായ ആഹാരം കൊടുക്കണമെങ്കിൽ, മറ്റ് ആരെങ്കിലും നമ്മളുടെ വീട്ടിൽ വന്നാൽ യഥോചിതം അവരെ സ്വീകരിക്കണമെങ്കിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിക്കും നിർവഹിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ. മറ്റ് കാര്യങ്ങൾ, പിന്നെ പുറത്ത് രാത്രി പോകാനുള്ള ബുദ്ധിമുട്ട്, ഒറ്റയ്ക്ക് പോകാനുള്ള ബുദ്ധിമുട്ട്, മറ്റ് പ്രയാസം, ഇതെല്ലാം സ്ത്രീ എന്നുള്ള നിലയിൽ എത്ര ഉന്നതമായാലും ഒരാൾ കൂടെ പോകണം. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ 1952 ആദ്യത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചേർത്തല താലൂക്കിലെ എല്ലാ പഞ്ചായത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഞ്ചായത്ത് മെമ്പർമാർ നോമിനേഷൻ കൊടുത്തതിന് അവർക്ക് വേണ്ടി വക്കീലായിട്ട് ഹാജരായത് ഞാനാണ് റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിൽ. ഇതെല്ലാം കഴിഞ്ഞ് അവർ കുറച്ച് കാശ് തന്നു. ആ കാശും കൊണ്ട് ഞങ്ങൾ ഇന്നത്തെ കൃഷ്ണഭവൻ എന്ന വളരെ കൂടുതൽ അറിയപ്പെടുന്ന ആളല്ല കൃഷ്ണഭവനിലേട്ട്. ഞങ്ങൾ കുറച്ച് കളർ കൂടുതലുണ്ട്, BS കൃഷ്ണനുണ്ട്, ഞങ്ങളിങ്ങനെ കുറേ ആളുകളെല്ലാവരും കൂടെ ഒന്നിച്ച് ചായ കുടിക്കാൻ പോയി. ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പൈസ കൊടുക്കുന്നതിന് അവിടെ ചെന്ന് കഴിഞ്ഞ ഉടനെ കൗണ്ടറിലിരിക്കുന്ന സ്വാമി എന്നോട് ചോദിച്ച്, ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ, പോകുന്ന വഴിയിലെല്ലാം ചേർത്തല ചില കടകളിലൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്, എന്താണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഉള്ളൊരു അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പേരാണ് KR എഴുതിയമ്മ. പിന്നെ സ്വാമി മുടിയില്ല. അപ്പോൾ സ്ത്രീ ഇങ്ങനെ ഒരു കടയിൽ നിൽക്കുന്നത്, ഇന്നത്തെ കാലത്ത് നിങ്ങൾ കടകളിൽ കയറും, സാമാനം വാങ്ങിക്കും, ബാക്കിയുള്ളത്. അന്നിങ്ങനെ സാരിയൊക്കെ ഉടുത്ത് ബാഗും പിടിച്ച് ഒരു കൊള്ളാവുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന പെൺകുട്ടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ കടകളിലൊക്കെ പോയി നിൽക്കുന്നത് അന്ന് വർജ്യമാണ്. ഞാനങ്ങനെ നിൽക്കുന്ന ഏതാണ്ട് ഞാൻ മോശക്കാരി എന്നുള്ള നിലയിലാണ് അയാളെന്ന് ആലോചിച്ച് പേര് പറഞ്ഞപ്പോഴാണ് പിന്നെ ആള് ഇന്നതല്ലെന്ന് തോന്നിയത്. അപ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് ഒരുപാട് ബലഹീനതകളും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ബാക്കികളൊന്നും വരണമെങ്കിൽ കുറേ പ്രവർത്തനം, സംഘടനാ പ്രവർത്തനവും നമുക്കുള്ളതായിട്ടുള്ള മറ്റു വിധത്തിലുള്ള നമുക്കുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനവും മാത്രം പോരാ. നമ്മളുടെ പ്രവർത്തനത്തിൽ കൂടെ നമ്മൾ അംഗീകാരവും അതുപോലുള്ളൊരു സ്ഥിതി വിശേഷവും രാജ്യത്തുണ്ടാകണം. അത് വന്നെങ്കിലേ കുറേയെങ്കിലും മാറുള്ളൂ. കുട്ടികളെ നോക്കാനും ബാക്കിയുള്ളതൊക്കെ വരുന്നതായിട്ടുള്ളൊരു സംവിധാനമൊക്കെ ഉണ്ടാകും. സ്ത്രീ എന്നുള്ള നിലയിൽ കുറേ ബുദ്ധിമുട്ടുണ്ടാകും.
1: ഏറ്റവും മനസ്സിനൊരു മുറിവേൽപ്പിച്ച സംഭവം എന്ന് പറയാൻ അത് പാർട്ടിയുടെ പിളർപ്പ് തന്നെയാണോ?
0: അതും മുറിവേൽപ്പിച്ചെന്ന് പറയാൻ പറ്റുമോ? വിഷമം ഉണ്ടാക്കിയതാണ്. എന്താണെന്ന് വെച്ചാൽ, അതേവരെ TV തോമസിനെ ഞാൻ കല്യാണം കഴിക്കുന്നത് TV തോമസ് കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടായിരിക്കണം. ഞാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നിരുന്ന TV തോമസും കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ തമ്മിൽ സ്നേഹമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, ഒരേ കാര്യത്തിന് വേണ്ടി. വിഭിന്നമായ അദ്ദേഹം ട്രേഡ് യൂണിയനിലും ഞാൻ കർഷക സംഘത്തിലും മഹിളാ സംഘത്തിലുമായിരുന്നു. രണ്ടുപേരും രണ്ട് രംഗത്തുള്ള പ്രവർത്തനമായിരുന്നു, എങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി കഴിഞ്ഞപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടാകുന്നത് തന്നെ ജീവിതത്തിൽ വലിയൊരാഘാതമല്ലേ? ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും കാര്യം വിളിക്കാറുണ്ടോ? നമ്മളൊന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായാൽ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനുണ്ടായാൽ രണ്ടു കൂട്ടരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതിന് പ്രതിവിധി കാണുന്നതിന് വേണ്ടി രണ്ടു കൂട്ടരും കൂട്ടായിട്ടുള്ള ശ്രമമാണ്. ആ കൂട്ടായിട്ടുള്ള ശ്രമം സാധിക്കാതെ വന്നതായിട്ടുള്ളൊരു സ്ഥിതി വിശേഷം. പലപ്പോഴും ഈ പാർട്ടികൾ തമ്മിലുള്ള സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, കായിക സംഘടനകളല്ല ഞാൻ പറയുന്നത്, മറ്റു വിധത്തിൽ ആശയപരമായിട്ടുള്ള സംഘടനകൾ രണ്ടു കൂട്ടർ രണ്ട് ലക്ഷ്യത്തിന് വേണ്ടി മറ്റുള്ളവരെ അറിയാതെ ചെയ്യാൻ ഒരേ കട്ടിൽ കിടക്കുന്നവർ പരസ്പരം കൂട്ടായിട്ട് കാര്യങ്ങൾ ഉള്ളിലുള്ളത് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത സ്ഥിതി വരിക, രണ്ടു കൂട്ടരും തെക്കോട്ടും വടക്കോട്ടും നോക്കിക്കിടക്കുക, വലിയ ഒരു വിഷമാണ്. ജീവിതത്തിലെ ഏറ്റവും വിഷമം പിടിച്ചിട്ടുള്ളൊരു കാലമാണ്. അതിപ്പോൾ നമ്മൾ മുറിവേൽപ്പിച്ചാണോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റും. മുറിവിപ്പോൾ ഞാൻ തന്നെ തങ്കുത്തി മുറിവേൽപ്പിച്ചു എന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടി. പക്ഷേ ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് എൻ്റെ ഞാൻ വിശ്വസിക്കുന്നതിൽ നിന്ന് എനിക്ക് പിന്തിരിയാൻ കഴിയില്ല. എത്ര ശ്രമിച്ചിട്ടും സാധാരണ ആളുകൾ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരുടെയും കുടുംബത്തിൽ വലിയ എതിരുണ്ടായി ഞങ്ങൾ കല്യാണം നടന്നത്. എൻ്റെ കുടുംബത്തിൽ ആദ്യകാലമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നീണ്ടു നിൽക്കുന്ന 51 കാലഘട്ടം മുതൽ ഞങ്ങൾ ജയിലിൽ കിടക്കുമ്പോൾ തമ്മിൽ സ്നേഹിച്ചു തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് കല്യാണം നടക്കുന്ന 57 ഈ കാലഘട്ടം കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഞാൻ രണ്ട് കൂട്ടരും കൂടെ ഒന്നിച്ചു പലയിടത്തും പോവുക വരിക ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ

0: ഒടുവിൽ എൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചെങ്കിൽ അവസാനം വരെ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ രണ്ട് കൂട്ടരെയും വീട്ടിൻ്റെ എതിരോടുകൂടെ നടക്കുന്ന കല്യാണമാണ്. അപ്പോൾ പരസ്പരം ഞങ്ങൾ ഒന്നിക്കാനും ഒന്നിച്ച് താമസിക്കാനും തീരുമാനിക്കുമ്പോൾ രണ്ടുപേരുടെ ഭാഗത്തുനിന്നും കുറച്ച് വിഷമങ്ങളുണ്ടല്ലോ.
1: വിവാഹം നടക്കുമ്പോൾ മന്ത്രിമാരായിരുന്നു.
0: മന്ത്രിമാരായതുകൊണ്ട് എല്ലാവരും അനുകൂലിക്കണമെന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന്, അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛനും സഹോദരിമാരും ആ കല്യാണത്തിന് 9 ദിവസം അവിടെ നിന്ന് ഇറങ്ങി അവരുടെ വീട്ടിൽ പോയതാണ്, അതിൽ സംബന്ധിക്കാതെ. അങ്ങനെയാണ് ആ കല്യാണം നടക്കുന്നത്. കല്യാണം നടന്നു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛൻ എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നിടത്ത് വന്ന് കിടന്നാൽ മരിച്ചു കേട്ടോ. ഞാൻ അദ്ദേഹത്തിൻ്റെ സഹോദരിമാരും ബാക്കിയുള്ളവരും അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് അവരുടെ പ്രസവകാലവും അവരുടെ ചികിത്സ അവരോ പിന്നെ കുറച്ച് ദിവസം വീട്ടിൽ വന്ന് നിൽക്കാനും ഒക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടല്ല എന്നുള്ളതല്ല, ഞങ്ങൾ അതങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു കല്യാണം നടന്നിട്ട് ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും പരസ്പരം രണ്ടുപേരുടെയും പ്രവൃത്തി കൊണ്ടായതുകൊണ്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കി എങ്ങനെയാണ്, എനിക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു സംഗതിക്ക് വേണ്ടി എനിക്ക് നിൽക്കാൻ പറ്റിയില്ല, അതിനുവേണ്ടി പ്രവർത്തിക്കാനും പറ്റിയില്ല.
1: പാർട്ടി സ്പ്ലിറ്റിന് ശേഷം എത്ര കാലം ഒരുമിച്ച് ജീവിച്ചു പിന്നീട്?
0: പാർട്ടി സ്പ്ലിറ്റ് 64 67 മന്ത്രിസഭ വരെ ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചു. മന്ത്രിസഭ ഉണ്ടായിട്ടും കുറച്ച് നാൾ താമസിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഗ്ലാസ് ഹൗസിലായിരുന്നു, രണ്ട് ഓഫീസെടുത്ത് തന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിൽക്കാലത്ത് മാറേണ്ടി വന്നിട്ടുണ്ട്.
1: പിന്നീട് മന്ത്രിസഭയിലും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴായിരിക്കല്ലേ കൂടുതൽ രൂക്ഷമായത് അഭിപ്രായം?
0: അങ്ങനെ പറഞ്ഞുകൂടല്ല, അതിന് മുമ്പേ ഞങ്ങൾ മാറി താമസിച്ചല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. രണ്ടു കൂട്ടരുടെയും കുറ്റമുണ്ട്, രണ്ടു കൂട്ടരുടെയും പാർട്ടിയുടെയും കുറ്റം കാണില്ല, രണ്ടു കൂട്ടരുടെയും.
1: പിന്നീട് മന്ത്രി എന്നുള്ള നിലയ്ക്ക് വന്നപ്പോൾ വ്യവസായ മന്ത്രിയായിട്ടും കുറെ കാലം പ്രവർത്തിച്ചല്ലോ, അന്ന് ഈ കേരളത്തിലെ ഈ വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് പ്രധാന നടപടികൾ എടുക്കാൻ കഴിയുമെന്ന് തോന്നിയിരുന്നോ? എന്തെങ്കിലും വളരെ മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് സ്വയം തോന്നിയിരുന്നോ?
0: ഞാൻ വ്യവസായത്തിനെ പറ്റിയതിനു മുമ്പ് എനിക്ക് യാതൊരു വിവരവും ഇല്ലാത്തതാണ്. ഞാൻ ട്രേഡ് യൂണിയനിൽ പോയിട്ടുണ്ട്, വല്ല കയർ വ്യവസായത്തെ പറ്റി അറിയാം ബാക്കിയുള്ളതെന്നൊക്കെയുള്ള നിലയിൽ. അവിടെ വേറെ ചില ട്രേഡ് യൂണിയനൊക്കെ ഞാൻ ഉണ്ടായിരുന്നു, അതിലല്ലാതെ മൊത്തത്തിൽ വ്യവസായത്തിനെ സംബന്ധിച്ച് എനിക്കൊരു ധാരണയോടുകൂടിയല്ല ഞാൻ വ്യവസായം എടുത്തത്. അത് എടുത്തു കഴിഞ്ഞ് അത് പഠിച്ചു ഒരു 6 മാസക്കാലം വളരെ ബുദ്ധിമുട്ടി എല്ലാ വശവും പഠിച്ചതിൻ്റെ ശേഷമാണ് അത് മനസ്സിലായത്. മനസ്സിലായി കഴിഞ്ഞ ഉടനെ തന്നെ അത് ചെയ്യാൻ കഴിയുമോ എന്നുള്ള വിശ്വാസത്തിലല്ല, ഏൽപ്പിക്കുന്ന ജോലി അവരവരുടെ കഴിവനുസരിച്ച് ഭംഗിയായി ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അതാണ് എന്നെ സംഘടനാ പ്രവർത്തനം മഹിളാ സംഘം അത് കെട്ടിപ്പടുക്കാൻ ഏൽപ്പിച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അതിനുണ്ട്. കർഷക സംഘമാണെങ്കിൽ 1960 ഞാൻ കേരള കർഷക സംഘത്തിൻ്റെ പ്രസിഡൻ്റായതാണ്. 1982 ഞാൻ ആ പ്രസിഡൻഷിപ്പ് വന്നത്. ഓരോ സംഘടനയും തരികയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ആത്മാർത്ഥമായിട്ട് അങ്ങ് പ്രവർത്തിക്കുക. അങ്ങനെ മന്ത്രിയായപ്പോഴും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. വ്യവസായ അന്തരീക്ഷം ശരിയാക്കാവോ എന്നുള്ളതല്ല, വ്യവസായത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി പഠിച്ചിട്ട് ഈ കേരളം വ്യവസായവൽക്കരിക്കണമെങ്കിൽ എന്തൊക്കെ വേണം, ഉള്ള വ്യവസായങ്ങൾ നന്നാക്കുന്നതിന് എന്തൊക്കെ പരിശ്രമം നടത്തണം, ആ വിധത്തിലുള്ളൊരു പഠനമാണ് നടത്തിയത്. അതിൽ തൊഴിലാളിയുടെ പങ്കെന്തായിരിക്കണം, മാനേജ്മെൻറ്റിൻ്റെ പങ്കെന്തായിരിക്കണം, അതുപോലെ തന്നെ ഗവൺമെൻറ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രവർത്തനം എന്താണ്, ഇതിനെപ്പറ്റി നമ്മൾ പഠിച്ച് ബാങ്കുകളും ബാക്കിയുള്ളതും വരുത്തേണ്ടത് അവരെ കൊണ്ട് ജയിക്കേണ്ടത് ഇതെല്ലാം കൂടെ നോക്കി പഠിച്ച് നമ്മൾ ആ കഴിയുന്ന കുറേ ശ്രമങ്ങൾ നടന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ വ്യവസായങ്ങൾ കുറേശ്ശെ ലാഭകരമായി നടക്കത്തക്ക വിധത്തിലുള്ള സ്ഥിതി വിശേഷമുണ്ടായിരുന്നു. അത് രണ്ടു കൂട്ടരെയും വിളിക്കുക, ചർച്ച ചെയ്യുക, അതിൻ്റെ പ്രശ്നം പഠിക്കുക, രണ്ടു കൂട്ടരും കൂടെ സഹകരിച്ച് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്തുക, അതാണ്. അല്ലാതെ ഇവിടുത്തെ എല്ലാം ശരിയാക്കി കളയാമെന്ന് പറഞ്ഞു വന്നാൽ എന്താ, അലാവുദ്ദീൻ്റെ വിളക്ക് പോലെ വല്ലതും എൻ്റെ കയ്യിലുണ്ടോ? ഒന്നുമില്ലല്ലോ.
1: ഈ ഭൂപരിഷ്കരണ നിയമമായിരുന്നല്ലോ അതുപോലെ തന്നെ സമൂലമായ മാറ്റം, സമൂലം എന്ന് പറഞ്ഞുകൂടെങ്കിലും ഒരു വലിയ മാറ്റത്തിന് കാരണമാക്കിയത്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഭൂപരിഷ്കരണ നിയമം സർ വിചാരിച്ച അത്രയും തന്നെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ?
0: കാർഷിക പരിഷ്കരണം ഒന്നാമതേ നമ്മൾ താമസിച്ചു പോയി, നമ്മളെന്നുള്ളതല്ല, നമ്മൾ 1957 അധികാരത്തിൽ വന്നുള്ളത്. ഇന്ത്യയുടെ 1st പഞ്ചവത്സര പദ്ധതിയിൽ ഒരു കോളനി രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിലെ ഭൂവുടമ ബന്ധങ്ങൾ വേഗം ശരിയാക്കി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഘടകങ്ങളെ സജീവമാക്കുകയാണ് വേണ്ടത്. അതിൽ കാർഷിക രംഗം പ്രധാനമാണ്. ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്ത് കാർഷിക രംഗം പ്രധാനമാണ്. 1st പഞ്ചവത്സര പദ്ധതിയിൽ കാർഷിക പരിഷ്കരണത്തിന് സംബന്ധിച്ച് ചില തത്വങ്ങൾ ആവിഷ്കരിക്കുകയും പറയുകയും ചെയ്തതല്ലാതെ യാതൊന്നും ചെയ്തിട്ടില്ല. ഒരു സെമിൻദാരി നിയമം പാസാക്കിയിട്ടുണ്ട്, അല്ലാതെ ഒന്നും പാസാക്കിയിട്ടില്ല. അത് താമസിച്ചു പോയി 1950

0: അമ്പത്തേഴായപ്പോൾ തന്നെ. 57 നമ്മൾ പാസ്സാക്കിയിട്ടോ അത് നടന്നോ? 57 നടന്നില്ല, അത് പ്രസിഡൻ്റ് അംഗീകാരം കൊടുത്തില്ല. 61 അത് വന്നു, അത് കോടതി, സുപ്രീം കോടതി ഷട്ട് ഡൗൺ ചെയ്തു. പിന്നെ ചാക്കോ അതിൻ്റെതായിട്ടുള്ള വ്യത്യസ്തപ്പെട്ടിട്ടുള്ളതായിട്ടുള്ളൊരു ടെന്യൂറൊക്കെ നിലനിർത്തി, പക്ഷേ പാട്ടം കൂട്ടി. അന്ന് ഒരേ ട്രൈബ്യൂണലിൽ കിടന്നിരുന്ന കേസുകൾ പിൻവലിച്ചുകൊണ്ട് കൃഷിക്കാരൻ പോകത്തൊക്കെ സ്ഥിതിയായിരുന്നു. മറ്റ് നടപ്പിലാകാതെ വന്നു. പിന്നെ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംഘടിത ശ്രമം നടക്കുന്നത് 1967 അത് 1970 നടന്നത്. അതിൽ കൃഷിക്കാരൻ്റെ, കുടികടപ്പുകാരൻ്റെ, ബാക്കിയുള്ളവരുടെ ഇനിഷ്യേറ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ഒരു സമരം എന്ന് പറഞ്ഞാൽ കുടികടപ്പുകാരൻ്റെ സമരമാണ്. അത് കുറേ നമുക്ക് അവർക്ക് കുടികടപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും വളരെ കൂടുതൽ നടത്താൻ, അത് അവർ തയ്യാറെടുത്ത് പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ നൂലാമാലകളൊന്നും നോക്കാതെ കോടതിയിൽ ഇത്ര കാലം പോയി അപേക്ഷ കൊടുത്തു, അത് കേട്ടു, ഇത് മാറ്റി, ബാക്കിയുള്ളൊന്നുമില്ലാതെ ഉദ്യോഗസ്ഥന്മാരോട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നിങ്ങളവർക്ക് ഭൂമി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ വിധത്തിലുള്ള നടപടികൾ എടുക്കാമെന്ന്. ഇത് മറ്റ് നടപടിക്രമങ്ങളും ബാക്കിയുള്ള കുറച്ച് താമസമുണ്ട്, താമസത്തിൽ സംഘടനകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞു. അത് കുറേ നേടിയെടുക്കാൻ കഴിഞ്ഞു, കുറേ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ടെന്നും പറയാം. മിച്ചഭൂമി കുറേ വിതരണം ചെയ്തു, ബാക്കിയുള്ളത് അതിലൊക്കെ ഒരുപാട് വെള്ളം ചേർന്നിട്ടുണ്ട്. മിച്ചഭൂമി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ പലരുടെ പേരിലാകുക, മറ്റേ സ്വന്തം കുടുംബക്കാരുടെ മാത്രമല്ല, അന്യർക്ക് വിറ്റ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് പാഠമായിരുന്നെന്ന് പറഞ്ഞ് വയ്ക്കുക, ഇതൊക്കെ ഒരുപാട് നടന്നിരിക്കുന്നു. ഇതുകൊണ്ട് മാത്രമല്ല അത് പരാജയപ്പെട്ടത്. കാർഷിക പരിഷ്കരണം വിജയിക്കണമെങ്കിൽ സാധാരണ കൃഷിക്കാരൻ അവൻ്റെ പാട്ടക്കുടിശ്ശിക മാറണം. ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ഘടകമായിട്ടുള്ള വെള്ളം, മറ്റ് സൗകര്യങ്ങൾ, പണം, ഇതൊക്കെ സുലഭമായിക്കൊണ്ട് അവൻ്റെ അധ്വാനം മുടക്കിയാൽ അതിനായിട്ടുള്ള പ്രതിഫലം കിട്ടത്തക്ക വിധത്തിലുള്ള നടപടികൾ വേണം. അത് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടില്ല, പലപ്പോഴും നടന്നിട്ടില്ല. ഒറിസ്സയുടെ വലിയ ഒരു നദീതട പദ്ധതിയൊക്കെ വന്നല്ലോ, അതല്ലാതെ വളരെ കൂടുതൽ നമ്മളുടെ കേരളത്തിൽ എത്രയോ നദികളുണ്ട്, എത്രയോ പ്രോജക്റ്റുകൾ നമ്മളെടുത്ത്, ആ പ്രോജക്റ്റുകൾ കൊണ്ട് വെള്ളം കൊടുക്കുകയും ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത് പാലക്കാട്ടോ അതുപോലെ കുറേ പ്രദേശത്തോ നെയ്യാറിലോ ബാക്കിയുള്ളതല്ലാതെ നമ്മളുടെ നാണ്യവിളകളാണേ, അതിനും വെള്ളം ബാക്കിയുള്ളതൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളില്ലാതെ വന്നതിൻ്റെ ഫലമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വില ഒരു ഘടകമാണ്. ഇപ്പം റബ്ബർ നിൽക്കുന്നു, റബ്ബർ ബോർഡ്, റബ്ബർ ബോർഡിൻ്റെ ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ റബ്ബറിനുള്ള വില, ഇതൊക്കെ നിൽക്കുന്നതുകൊണ്ട് റബ്ബറാണ് നമ്മളുടെ നാട്ടിൽ ഉൽപ്പാദനം വർദ്ധിച്ച ഏറ്റവും വലുതായിട്ടുള്ള ഒരു പ്രധാന നാണ്യവിള. മറ്റ് രംഗങ്ങളിലെല്ലാം ഉൽപ്പാദനം കുറഞ്ഞിരിക്കുന്നു, നാളികേരം തീരെ അങ്ങ് പോയി. തെങ്ങിൻ്റെ രോഗം, അത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ഗവൺമെൻറ് എടുത്തിട്ടുള്ള നടപടികൾ പലപ്പോഴും ഉദ്ദേശിച്ച ലക്ഷ്യത്തിലോ ഉദ്ദേശിച്ചവർക്കോ കിട്ടിയിട്ടില്ല, അതും വന്നിട്ടുണ്ട്, അതാണ് ഇതിൻ്റെ ഘടകം. അപ്പോൾ പരിഷ്കരണം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുടെ പരാജയം മാത്രമാണെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇതിൽ ഏറ്റവും വലിയ എന്തെന്ന്, സാമൂഹ്യ രംഗത്ത് വരുത്തിയ ഒരു വലിയ ഒരു മാറ്റമുണ്ട്. അന്ന് വരെ അടിമയും ഒടയാളന്മാരും നിന്നിരുന്ന സ്ഥാനത്ത് നിന്ന് ആരും അടിമയില്ലല്ലോ. കേരളത്തിലെ പോലെ അന്നരെ ആശ്രയിക്കാതെ സ്വന്തം ഭൂമിയിൽ ഇരിക്കുന്നതായിട്ടുള്ള പ്രദേശം ബഹിരംഗം കാണുന്നില്ല.
1: മുൻ മന്ത്രിയും പൊതുപ്രവർത്തകയുമായിരുന്ന കെ ആർ ഗൗരിയമ്മയുമായി പാർവതിദേവി നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. മൊഴി ഉറവകൾ അവസാനിക്കുന്നില്ല. മൊഴി ഉറവകളുടെ പിന്നണിയിൽ സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാകേഷ്, ഷർജിത ജെ എ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ.

മൊഴിയുറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറിയും കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഉപദേശക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ബി മധു പങ്കെടുക്കുന്നു.
1: ബി എസ് സി അല്ലെങ്കിൽ എക്കണോമിക്സോ ഹിസ്റ്ററി ഏത് ഐച്ഛിക വിഷയം എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ഹിന്ദി പഠിച്ച് സാഹിത്യാചാര്യം പാസ്സായിട്ടുള്ളവർക്ക് നേരിട്ട് ഇവിടുന്ന് ബി എഡ് കഴിഞ്ഞിറങ്ങിയാൽ അവർക്ക് അധ്യാപക ജോലി കയറാം.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
5: ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
2: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
6: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5:30. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സുന്ദരകിലാടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. പക്ഷേ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ഗംഗയും പാടിയത്. രചന കെ ജയകുമാർ, സംഗീതം ജോൺസൺ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഭക്തിഗാനങ്ങൾ കേൾക്കാം. കാർത്തികപ്പള്ളി മാർത്തോമ ചർച്ച് കൊയർ അവതരിപ്പിച്ചത്. ആദ്യം നാഥൻ വരും നാളിൽ എന്നാരംഭിക്കുന്ന ഗാനം.

കാർത്തികപ്പള്ളി മാർത്തോമ ചർച്ച് കൊയർ അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി ലഘു വ്യാപാരി മാൻധൻ യോജന; 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും, തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ശ്യാം സൂരജ് SR മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യ ഭാഗം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മുതൽ വിമൻസ് ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റ് 2026 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വച്ച് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം ഡൽഹിയിലെ. 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം എസ് ശാന്തി അവതരിപ്പിക്കുന്നു. 6 മണിക്ക് ഉഷമലരി, പി കുഞ്ഞിരാമൻ നായർ എഴുതിയ കടക്കാരൻ എന്ന കവിത. ആലാപനം എൽ പ്രമീള. 6:15 ഉദയഗീതം, ഡോക്ടർ ബി അരുന്ധതി, പത്മിനി വാര്യർ എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7 മണി മുതൽ 8 മണി വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും കേൾക്കാം. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 140. 8:35 സ്മൃതിമധുരം, 8:45 യോഗസൗഖ്യം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9 മണിക്ക് വാർത്താതരംഗിണി, 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറിയും കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഉപദേശക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ബി മധു പങ്കെടുക്കുന്നു. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 10:15 രാഗാമൃതം, ഡോക്ടർ ബി സിന്ധു പാടിയ കൃതികൾ, എൽ മഞ്ജുള രാജേഷ് വയലിൻ, തുറവൂർ അരുൺകുമാർ പി മൃദംഗം. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തെരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. 12 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 12:20 ലളിതഗാനങ്ങൾ, ശ്രീകുട്ടി പ്രശാന്ത് പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാരയിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ കൊതുകുജന്യ രോഗങ്ങളെ തടയാനാകുമോ, ഡോക്ടർ അനുപമ VG സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർനാടകം മിന്നാമിനികൾ വെളിച്ചം കാട്ടിയ വഴി ഭാഗം 17, രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് CET സ്പോൺസർ പരിപാടി. 3 മണിക്ക് രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭ, സുമിത് സിംഗ് പദം അവതരിപ്പിച്ച സിത്താർ കച്ചേരിയുടെ ശബ്ദലേഖനം. 4 മണിക്ക് സായന്തനം സംസ്ഥാന വയോജന കമ്മീഷൻ അംഗം KNK നമ്പൂതിരിയുമായി അഭിമുഖം. 4:30 മഴവില്ല്. 5 മണിക്ക് അക്ഷരശ്ലോകം. 5:30 ചലച്ചിത്രഗാനങ്ങൾ. 5:45 പുരാണ പാരായണം, CL പത്മകുമാരി പാരായണം ചെയ്യുന്നു. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, PM ജൻധൻ യോജന. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ശ്യാം സൂരജ് SR മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ, ജവഹർലാൽ നെഹ്റു രചിച്ച അച്ഛൻ മകൾക്കയച്ച കത്തുകൾ, അപഗ്രഥനം ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ. 8 മണിക്ക് ഹലോ ഡോക്ടർ, ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നിധിൻ AF മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, PM സ്വാനിധി പദ്ധതി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി, തുഷാർ മുരളീകൃഷ്ണ അവതരിപ്പിക്കുന്നു. AL മഞ്ജുള രാജേഷ് വയലിൻ, മങ്ങാട് KB ജഗദീന്ദ്രൻ മൃദംഗം, വി ശങ്കരസുബ്രഹ്മണി ഗഞ്ചിറ. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം, എസ് ശാന്തി അവതരിപ്പിച്ചത്. 11:10 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. പ്രിയ ശ്രോതാക്കളെ, ഇനി കാലാവസ്ഥാ അറിയിപ്പ്.
തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6 മണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന.
3: വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയുള്ള ദേശീയ പെൻഷൻ സ്കീമാണ് PMLVMY. പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ചെറുകിട വ്യാപാരികൾക്കും ചില്ലറ വ്യാപാരികൾക്കും വാർദ്ധക്യ സംരക്ഷണവും സാമൂഹിക സുരക്ഷയും നൽകുന്ന ഒരു സർക്കാർ പദ്ധതിയാണ് ഇത്. ചെറുകിട വ്യാപാരികൾ എന്നാൽ കടയുടമകൾ, ഓയിൽ മില്ലുടമകൾ, അരിമില്ലുടമകൾ, കമ്മീഷൻ ഏജൻറ്റുമാർ, വർക്ക്ഷോപ്പ് ഉടമകൾ, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ, ചെറുകിട ഹോട്ടലുകൾ നടത്തുന്നവർ, സമാന തൊഴിലുകൾ ചെയ്യുന്ന മറ്റു വ്യക്തികൾ, ഇവരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കവിയാൻ പാടില്ല. ഈ സ്കീമിന് കീഴിലുള്ള അർഹരായ ഗുണഭോക്താക്കൾക്ക് 60 വയസ്സ് കഴിഞ്ഞതിനു ശേഷം പെൻഷൻ ലഭിക്കുന്നതിന് അവരുടേതായ പ്രതിമാസ വിഹിതം നൽകേണ്ടതാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതായത് LIC, പെൻഷൻ ഫണ്ട് മാനേജറായി പ്രവർത്തിക്കുകയും പെൻഷൻ തുകകളുടെ വിതരണത്തിന്റെ ഉത്തരവാദിത്തം വഹിക്കുകയും ചെയ്യുന്നു. PMLVM യോജനയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വ്യക്തി സ്വയം തൊഴിൽ ചെയ്യുന്ന കടഉടമയോ ചില്ലറ വിൽപ്പനക്കാരനോ വ്യാപാരിയോ ആയിരിക്കണം. 18-നും 40-നും ഇടയിൽ പ്രായമുള്ളപ്പോൾ ഈ സ്കീമിൽ ചേരണം. അപ്പോൾ അവരുടെ വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടരുത്. EPFO, NPS, ESIC തുടങ്ങിയ ദേശീയ പെൻഷൻ സ്കീമുകൾക്ക് കീഴിലുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ സ്കീമിന് കീഴിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വ്യക്തിയായിരിക്കരുത് പ്രസ്തുത ആൾ. വ്യക്തി ആദായ നികുതി ദായകനായിരിക്കരുത്. ആ വ്യക്തി തൊഴിൽ മന്ത്രാലയം, കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഇവ നിയന്ത്രിക്കുന്ന പ്രധാനമന്ത്രി ശ്രം യോഗി മൺധൻ യോജന അല്ലെങ്കിൽ പ്രധാനമന്ത്രി കിസാൻ മൺധൻ യോജന എന്നിവയ്ക്ക് കീഴിൽ എൻറോൾ ചെയ്യപ്പെട്ട ആളാകരുത്. പ്രസ്തുത വ്യക്തിക്ക് ആധാർ കാർഡും സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് നമ്പറും ഉണ്ടായിരിക്കണം. ഗുണഭോക്താക്കൾ 60 വയസ്സ് തികയുന്നതുവരെ എല്ലാ മാസവും 55 രൂപ മുതൽ 200 രൂപ വരെ സംഭാവന നൽകണം. ഗുണഭോക്താക്കളുടെ പ്രായമനുസരിച്ച് സംഭാവന തുക വ്യത്യാസപ്പെടും. ഗുണഭോക്താക്കൾക്ക് 60 വയസ്സിനു ശേഷം പ്രതിമാസം 3000 രൂപ പെൻഷൻ ലഭിക്കും. നിശ്ചിത പെൻഷൻ തുക എല്ലാ മാസവും ഗുണഭോക്താക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഗുണഭോക്താക്കളുടെ മരണശേഷം അവരുടെ പങ്കാളിക്ക് കുടുംബ പെൻഷനായി മുൻപ് കിട്ടിയിരുന്നതിൻ്റെ 50% പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ട്. യോഗ്യരായ വരിക്കാർ PMLVMYയിലേക്ക് പതിവായി സംഭാവന നൽകിയിട്ടുണ്ടെങ്കിലും 60 വയസ്സ് തികയുന്നതിന് മുമ്പ് അംഗപരിമിതനാവുകയും പ്രതിമാസ വിഹിതം തുടരാൻ കഴിയാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്ഥിരമായ വിഹിതം അടച്ച് പദ്ധതി തുടരാൻ അവരുടെ പങ്കാളിക്ക് അർഹതയുണ്ട്. അംഗപരിമിതരായ വരിക്കാർക്ക് സംഭാവന നൽകാൻ കഴിയാത്തപ്പോൾ യോജനയിൽ നിന്ന് വേണമെങ്കിൽ പുറത്തു കടക്കാം. പെൻഷനിൽ നിന്ന് നേടിയ പലിശയോ സേവിങ്സ് ബാങ്ക് പലിശ നിരക്കോ ഏതാണോ കൂടുതൽ അത് അവർക്ക് കിട്ടാൻ അർഹതയുണ്ട്. അവർ നിക്ഷേപിച്ച സംഭാവന തിരികെ സ്വീകരിച്ച് യോജനയിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കാവുന്നതുമാണ്. ഇങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിൽ യോജന ഉപേക്ഷിക്കേണ്ടി വരുന്നവർക്കും കരുതൽ നൽകുന്ന ഒരു പദ്ധതിയാണ് ഇത്. യോജനയിൽ ചേർന്ന 10 വർഷത്തിനുള്ളിൽ യോഗ്യരായ വരിക്കാർ PMLVMY നിന്ന് പുറത്തു കടക്കുകയാണെങ്കിൽ സംഭാവന ചെയ്ത തുക മാത്രമേ അവർക്ക് സേവിങ്സ് ബാങ്ക് പലിശ നിരക്കിനൊപ്പം തിരികെ ലഭിക്കൂ. യോഗ്യരായ വരിക്കാർ PMLVMYയിലേക്ക് പതിവായി സംഭാവന നൽകിയിട്ടുണ്ടെങ്കിലും അവർ മരണപ്പെടുകയാണെങ്കിൽ പതിവ് സംഭാവനകൾ നൽകി യോജനയിൽ തുടരാൻ അവരുടെ പങ്കാളിക്ക് അർഹതയുണ്ട്. അതുമാത്രമല്ല, അങ്ങനെ മരണപ്പെട്ടാൽ പെൻഷൻ ഫണ്ട് അല്ലെങ്കിൽ സേവിങ്സ് ബാങ്ക് പലിശ നിരക്ക് എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന പലിശ സഹിതം അത്തരം വരിക്കാർ അടച്ച സംഭാവന സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മടക്കി വാങ്ങിക്കൊണ്ട് അവരുടെ പങ്കാളിക്ക് യോജനയിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും. PMLVMY അല്ലെങ്കിൽ പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashwani, the news read by Nishit Kumar. Prime Minister Narendra Modi today said BRICS is not merely a grouping of nations but an ecosystem of solutions, and the discussions over the past 2 days have further strengthened this conviction. He said this during his concluding remark at the BRICS session on resilience, innovation, cooperation and sustainability at the Bharat Mandapam in New Delhi. Mr. Modi hoped that the New Delhi Declaration adopted at BRICS summit will provide clear direction for shared vision and future cooperation. He stressed on the need to translate all outcomes into time-bound actions that deliver last-mile impact.
2: Hum aasha karte hain is summit se उसमें एडॉप्ट किया गया न्यू दिल्ली डिक्लेरेशन हमारे शेयर्ड विजन और फ्यूचर कोऑपरेशन को स्पष्ट दिशा देगा. हमें सभी आउटकम्स को समयबद्ध एक्शन और लास्ट माइल इम्पैक्ट से जोड़ना होगा. हमारे फ्रेमवर्क फाइल से आगे बढ़कर रियल लाइफ में इम्पैक्ट पैदा करे, इसके लिए हम सब मिलकर काम करेंगे.
1: Saying that BRICS is poised to enter its third decade, Mr. Modi asserted that the world now expects concrete results from the grouping and not just ideas and commitments. He expressed confidence that BRICS will certainly live up to these expectations through collective efforts. Prime Minister extended his best wishes to China as the next chair of BRICS. Earlier, addressing the open session of BRICS summit, Prime Minister Modi said pandemics, climate disasters and supply chain disruptions have demonstrated that in today's interconnected world, no crisis remains confined to a single region. Meanwhile, Prime Minister Narendra Modi held a series of bilateral meetings with world leaders on the sidelines of the BRICS Summit 2026. He met President of Kazakhstan Kasym Zomart Tokayev and reviewed the progress in bilateral relations. The two leaders reviewed cooperation in a range of areas including politics, trade, defense and security, connectivity, energy, critical minerals, emerging technologies and creative economy and people-to-people ties. The Prime Minister also held a meeting with Egyptian President Abdel Fattah el-Sisi. In a social media post, Mr. Modi said the two leaders discussed various issues, particularly regional developments and the India-Egypt partnership, which has been growing significantly in recent time. Mr. Modi also held talks with Philippines President Ferdinand R. Marcos Jr. He welcomed the Philippines' participation in the BRICS summit as the current ASEAN chair. External Affairs Minister Dr. S. Jaishankar held a meeting with Saudi Foreign Minister Prince Faisal bin Farhan Al Saud on the sidelines of the BRICS summit in New Delhi. The two leaders exchanged views on regional and global developments and discussed ways to further advance bilateral cooperation between India and Saudi Arabia. Finance Minister Nirmala Sitharaman met Uzbekistan's Deputy Prime Minister and Minister of Economy and Finance Jamshid Kochkarov in New Delhi on the sidelines of the BRICS summit. In a social media post, Ms. Sitharaman said during the meeting, both sides discussed strengthening bilateral economic and financial cooperation and exchanged views on areas of mutual interest. Union Home Minister Amit Shah has called upon the Indian gems and jewellery industry to ensure that the entire ecosystem and manufacturing chain of lab-grown diamonds remains firmly in Indian hands. Addressing the 52nd India Gems and Jewellery Awards ceremony in Mumbai, Mr. Shah said that the nature of the diamond trade is changing with the emergence of lab-grown diamonds. He said that the lab-grown diamonds market in terms of volume is expected to become nearly 50 times the size of the current diamond market, describing it as a monumental opportunity for India. In Indonesia, the death toll has risen to 6 after a ferry carrying more than 240 people overturned due to bad weather in the Java Sea today. Nearly 130 passengers and crew members remain missing. Indonesian rescuers said at least 107 people have been rescued so far as search and rescue operations continue around the vessel's last known location. In hockey, India's women's team has won the Junior Asia Cup title for the third consecutive time. The defending champions defeated China 1-0 in the final at Moshi in China this afternoon. Sanika Chandrakant Mane scored the only goal of the match in the 17th minute to help India secure the victory. With this triumph, India completed a hat-trick of Junior Asia Cup titles, having also won the championship in 2023 and 2024. In men's cricket, India will begin the three-match 2020 international series against Afghanistan at the Arun Jaitley Stadium in Delhi this evening. The match will start at 7 p.m. Indian time. And in the Women's T20 Asia Cup cricket final, India will face defending champion Sri Lanka in Dubai today. India are the most successful team in Women's Asia Cup history with 7 titles. And with that, we end this news bulletin.
3: ആകാശവാണി കോഴിക്കോട്. തൃശൂർ ജില്ലാ വൃത്താന്തം.
4: സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിലെ ഏറ്റവും സുപ്രധാനമായ ഘടകമാണ് പട്ടയ വിതരണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. തൃശൂർ കെ കരുണാകരൻ സ്മാരക ടൗൺ ഹാളിൽ നടന്ന തൃശൂർ ജില്ലയിലെ പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 100 ദിനങ്ങൾ കൊണ്ട് 5,000 പട്ടയങ്ങൾ വിതരണം ചെയ്യാനായിരുന്നു പ്രാഥമികമായി ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പാലക്കാട് നടക്കാനിരിക്കുന്ന സംസ്ഥാന പട്ടയമേളയോടെ 10,000-ത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 25,000 ഭൂമി തരം മാറ്റ അപേക്ഷകൾ തീർപ്പാക്കാനായിരുന്നു വകുപ്പിന്റെ തീരുമാനമെന്നാൽ ഇതിനകം തന്നെ 30,000-ത്തിലധികം എണ്ണത്തിൽ നടപടി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ഇത് 50,000 ഉയർത്താനാണ് വകുപ്പ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ പട്ടയമേള ഉദ്ഘാടനം ചെയ്ത ശേഷം വേദിയിൽ വെച്ച് വിവിധ വിഭാഗത്തിലുള്ള 15 പട്ടയങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ജില്ലയിൽ 1,175 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. പരിപാടിയിൽ രാജൻ ജെ പലൻ MLA അധ്യക്ഷത വഹിച്ചു. MLAമാരായ കെ രാജൻ, AC മൊയ്തീൻ, KK രാമചന്ദ്രൻ, KK വത്സരാജ്, അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു. എക്സൈസ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അറിവാണ് ലഹരി ജില്ലാതല വിമുക്തി ക്വിസ് മത്സരത്തിൽ അരിമ്പൂർ സെന്റ് അൽഫോൺസാസ് ഹൈസ്കൂൾ 1st സ്ഥാനം നേടി. ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ ആകാശ്, VL, സൗരവ് ആർ നായർ എന്നിവർ അടങ്ങിയ ടീമിനാണ് 1st സ്ഥാനം. ചാലക്കുടി SHCG ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായ മഞ്ജിമ ഷാജു PS, മിൻഹ ഫാത്തിമ കെ എന്നിവർ അടങ്ങിയ ടീം 2nd സ്ഥാനവും അന്തിക്കാട് ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ ശ്രീഹരി PN, നീള V എന്നിവർ അടങ്ങിയ ടീം 3rd സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചാവക്കാട് മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശിച്ച് വിലയിരുത്തി. നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ പണികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര ഇടപെടലുകൾക്കായി വിദ്യാഭ്യാസ വകുപ്പിന് ജില്ലാ കളക്ടർ കത്ത് നൽകിയിട്ടുണ്ട്. തൃശൂർ ജില്ലാതല അധ്യാപക ദിനാഘോഷം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ നടന്നു. MLA രാജൻ ജെ പലൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒരു അധ്യാപകന്റെ സ്വാധീനം ജീവിതത്തിൽ എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ വാചകങ്ങൾ ഉദ്ധരിച്ചാണ് MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. തന്റെ ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ അധ്യാപകരെ ഓർത്തുകൊണ്ടാണ് MLA അധ്യാപകരുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചത്. തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മണത്തല പ്രദേശത്തുകൂടി കടന്നുപോകുന്ന നാഷണൽ ഹൈവേ സർവീസ് റോഡിൽ ഫുട്പാത്തിന്റെ അഭാവം പരാതിയായി ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിലും മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് പോലും അതുവഴി നടക്കാനേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതിനാലും വിഷയം ജില്ലാ വികസന സമിതിയിലും ചർച്ചയായതിന്റെ പശ്ചാത്തലത്തിലും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രൊജക്ട് ഡയറക്ടർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയതായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി മണത്തലയിൽ ഫുട്പാത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളതായും ജില്ലാ കളക്ടർ പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന സ്ഥലം ജില്ലാ കളക്ടർ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ വകുപ്പുതല പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രിയും കൊടുങ്ങല്ലൂർ MLAയുമായ അഡ്വക്കേറ്റ് OJ ജനേഷിന്റെ അധ്യക്ഷതയിൽ കൊടുങ്ങല്ലൂർ റെസ്റ്റ് ഹൌസിൽ ഉദ്യോഗസ്ഥതല യോഗം ചേർന്നു. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം, റോഡ്സ് വിഭാഗം, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, കേരള വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ, മുസലീസ് പദ്ധതി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മണ്ഡലത്തിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ വികസന പ്രവൃത്തികളുടെ പുരോഗതി യോഗം വിലയിരുത്തി. നിർമ്മാണത്തിലിരിക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി. ജില്ലാ സപ്ലൈ ഓഫീസർ TJ ആശയുടെ നേതൃത്വത്തിലുള്ള ജില്ലാതല സ്ക്വാഡ് സിനിമാ തിയേറ്ററുകളിലെ പരിശോധന നടത്തി. തൃശൂർ ഹൈലൈറ്റ് മാളിൽ പ്രവർത്തിക്കുന്ന ഫുഡ് കോർട്ടിൽ ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. തൃശൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ TM മണികുമാർ, റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ C കൃഷ്ണദാസ്, വിജിതിൻ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. പൊതുജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്ന രീതിയിൽ GST അടക്കമുള്ള വില വിവര പട്ടിക പ്രദർശിപ്പിക്കുന്നതിന് സ്ഥാപന ഉടമകൾക്ക് നിർദ്ദേശം നൽകി.
3: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്.
0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ശ്യാം സൂരജ് SR മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യ ഭാഗം. ഈ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗം നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിലൂടെ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 7:35 മുതൽ വിമൻസ് ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റ് 2026 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വച്ച് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം ഇന്ന് രാത്രി 7:35.
5: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
6: എന്നും രാവിലെ 7:13.
5: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
7: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറിയും കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഉപദേശക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് B. മധു പങ്കെടുക്കുന്നു.
8: BSc അല്ലെങ്കിൽ എക്കണോമിക്സോ ഹിസ്റ്ററി ഏത് ഐച്ഛിക വിഷയം എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ഹിന്ദി പഠിച്ച് സാഹിത്യാചാര്യം പാസ്സായിട്ടുള്ളവർക്ക് നേരിട്ട് ഇവിടുന്ന് BEd കഴിഞ്ഞിറങ്ങിയവർക്ക് അധ്യാപക ജോലി കയറാം.
7: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ കേൾക്കാം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത് എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495946321 ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത് ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ കൊതുകുജന്യ രോഗങ്ങളെ തടയാനാകുമോ? ഡോക്ടർ അനുപമ വി ജി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: മായാമുദ്രകൾ
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയറിലെ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചിക നിധിഹ ഝാഹ. ആദൌ മുഖ്യാഹ വാർത്താഹ. ബ്രിക്സ് സംഘഃ ന താവത് കേവലം രാഷ്ട്രാണാം പരിഗണിത സമുദായ മാത്രഃ അപിതു വൈശ്വിക വിഷമതാനാം പരിഹാരായ ഏകാ അനന്യഥാ സിദ്ധാ സമാധാന പാരിസ്ഥിതികീ പ്രണാലി വർത്തതേ ഇതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നവദില്ലി ഘോഷണാപത്രം ബ്രിക്സ് ദേശാനാം ഭാവി സഹയോഗസ്യ അബാധിത മാർഗദർശകം ഇതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗൃഹമന്ത്രിണഃ അമിതശാഹസ്യ ആഹ്വാനം പ്രയോഗശാലാ നിർമ്മിത വജ്രാണാം സമഗ്ര ഉത്പാദന ശൃംഖലാ ഭാരതസ്യ പ്രഭുത്വേ ഏവ അവചിന്നാ തിഷ്ഠേത്. അപി ച ദുബൈ നഗരെ നിവർത്യമാനായാഹ ടി ട്വന്റി ഏഷ്യ ചഷക പ്രതിസ്പർധായാഹ ചരമേ സോപാനേ അദ്യ ഭാരതം ശ്രീലങ്കാ ദലേന സഹ പക്ഷ പ്രതിപക്ഷ ഭാവേന സമ്മുഖീ ഭവിഷ്യതി. അഥ വാർത്താഹ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ അവോചത് യത് ബ്രിക്സ് ന കേവലം രാഷ്ട്രാണാം സമൂഹഃ അപിതു സമാധാനാനാം കിഞ്ചന പാരിസ്ഥിതികീ തന്ത്രമസ്തി. വിഗത ദിനദ്വയസ്യ ഗഹന ചർച്ചാഭിഃ അയം ദൃഢവിശ്വാസഃ അധികഃ സുദൃഢഃ ജാതഃ. സുദൃഢതാ നവാചാരഃ സഹകാരഃ സതത വികാശശ്ച ഇത്യാദിഷു വിഷയേഷു ആയോജിതേ ബ്രിക്സ് സത്രേ സ്വകീയ സമാപനാഭിഭാഷണേ ശ്രീമോദി ആശാം പ്രാകടയത് യത് ശിഖര സമ്മേളനേ അംഗീകൃതം നവദില്ലി ഘോഷണാപത്രം പ്രകാശിത ദൃഷ്ടികോണേന ഭവിഷ്യത് സഹകാരായ ച സ്പഷ്ടാം ദിശം നിർദ്ദിശേത്. തേന സർവാണി പരിണാമാത്മക ലക്ഷ്യാണി സമയബദ്ധ കാര്യേഷു പരിണാമയിതും അന്ത്യോദയ പ്രഭാവം ജനയിതും ച ആവശ്യകത പ്രതിപാദിത. സഹ പ്രത്യപാദയത് യത് ബ്രിക്സ് പ്രാരൂപം കേവലം അഭിലേഖീകരണം വിഹായ വാസ്തവിക ജീവനെ പ്രത്യക്ഷ പ്രഭാവം ഉത്പാദയിതും സദസ്യ രാഷ്ട്രാണി പരസ്പരം മിലിത്വാ കാര്യം കരിഷ്യന്തി.
2: ഹം ആശാ കർത്തെ ഹൈ ഇസ് സമിറ്റ് സേ ഉസ്മേ അഡപ്റ്റ് കിയാ ഗയാ ന്യൂ ദില്ലി ഡിക്ലറേഷൻ ഹമാരേ ഷെയർഡ് വിഷൻ ഓർ ഫ്യൂച്ചർ കോഓപ്പറേഷൻ കോ സ്പഷ്ട ദിശ ദേഗാ ഹമേ സഭി ഔട്ട്കംസ് കോ സമയബദ്ധ ആക്ഷൻ ഓർ ലാസ്റ്റ് മൈൽ ഇമ്പാക്ട് സേ ജോഡ്നാ ഹോഗാ ഹമാരെ ഫ്രെയിംവർക്ക് ഫൈൽ സേ ആഗെ ബഢ്കർ റിയൽ ലൈഫ് മേ ഇമ്പാക്ട് പേദാ കരേ ഇസ്കേ ലിയേ ഹം സബ് മിൽകർ കാം കരേംഗേ.
1: ബ്രിക് സംഘടനം സ്വകീയേ തൃതീയേ ദശകേ പ്രവേഷ്ടും സജ്ജമസ്തി ഇതി നിരൂപയത ശ്രീമോദിനാ ദൃഢതയാ പ്രതിപാദിതം യത് സംസാരഃ അധുനാ ഇതസ്മാത് സമൂഹാത് കേവലം വിചാരാൻ പ്രതിശ്രുതിഃ ന അപിതു മൂർത്ത പരിണാമാൻ അപേക്ഷതേ. സഹ ദൃഢവിശ്വാസം പ്രാകടയത് യത് ബ്രിക് സംഘടനം സാമൂഹിക പ്രയാസൈഃ ഏതാസു അപേക്ഷാസു അവശ്യമേവ സത്യം സിദ്ധം ഭവിഷ്യതി. പ്രധാനമന്ത്രിണാ ആഗാമി അധ്യക്ഷത്വേന ചീനദേശായ ശുഭാശയാഃ സമർപ്പിതാഃ. തേന നവദില്ലി ശിഖര സമ്മേളനസ്യ സാഫല്യ സമ്പാദനായ സർവാണി ബ്രിക്സ് രാഷ്ട്രാണി സഹഭാഗിദേശാഃ തേഷാം പ്രതിനിധിമണ്ഡലാനി ച പ്രശംസിതാനി. പ്രധാനമന്ത്രിണാ തേഷാം സക്രിയ സഹഭാഗിതായൈ ബഹുമൂല്യ യോഗദാനായ ച കൃതജ്ഞത ജ്ഞാപിത. സഹ അവോചത് യത് തേഷാം മഹത്വപൂർണൈഃ വിചാരൈഃ പരാമർശൈശ്ച സഹകാരായ വിസ്താരഃ ഗാംഭീര്യം ച പ്രദത്തം. അസ്മാത് പ്രാഗ് നവദില്ല്യാഃ ഭാരതമണ്ഡപേ ബ്രിക്സ് ശിഖര സമ്മേളനസ്യ സത്രം സംബോധയത പ്രധാനമന്ത്രിണാ മോദിനാ പ്രതിപാദിതം യത് വൈശ്വിക സംക്രമണേന ജലവായു ആപദ്ഭിഃ ആപൂർത്തി ശൃംഖലായാഃ വിഘ്നൈശ്ച സ്പഷ്ടീഭൂതം യത് അദ്യത്വേ പരസ്പര സംയുക്തേ ജഗതി കോപി സങ്കടഃ ഏതസ്മിൻ ഏകസ്മിന്നേവ ക്ഷേത്രേ സീമിതോ ന ഭവതി. തേന വിജ്ഞാപിതം യത് സംക്രാമക രോഗാണാം പ്രതിഷേധായ ബ്രിക്സ് ഏകീകൃത പൂർവ സഞ്ചേതനാ പ്രണാല്യാഃ വിഷയേ സർവസമ്മതിഃ സഞ്ജാത. ശ്രീമോദിനാ സാവധാനത പ്രകടിത യത് പ്രൌദ്യോഗിക്യാഃ അഥ മഹത്വപൂർണ ഖനിജാനാം ശസ്ത്രീകരണം പ്രഗതേഹ മാർഗേ മഹതി ബാധ ഭവിതുമർഹതി. സംസ്കൃതവാർത്തയാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഃ പ്രസാര്യതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപട്ടലെ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയതന്ത്രാംശേ അപി സമുപലബ്ധോ ഭവിഷ്യതി. അദ്യ നവദെഹല്യാഃ ഭാരതമണ്ഡപം പ്രാങ്കണേ നിവർത്യമാനസ്യ അഷ്ടാദശ ബ്രിക്സ് ശിഖരസമ്മേളനസ്യാവസരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈശ്വിക മൂർധന്യൈഃ സഹ അവ്യവഹിതാഃ ദ്വിപക്ഷീയ മന്ത്രണാഃ സമാചരത്. അസ്മിന്നേവ ക്രമേ മന്ത്രിപ്രവരേണ കസാക്കിസ്ഥാനസ്യ രാഷ്ട്രപതിനാ കാസിം സോമാർ ടോകായേവ് ഇത്യമുനാ സഹ സംഗമ്യ ഉഭയപക്ഷീയ സംബന്ധാനാം ആനുപൂർവിക പ്രഗതേഃ സമ്യക് അന്വീക്ഷണം വ്യധായി. പ്രധാനമന്ത്രിണ കസാക്കിസ്ഥാന ദേശേന സഹ ഭാരതസ്യ അനാദി സാംസ്കൃതിക സംബന്ധാനാം സുദൃഢതാം അനുസ്മൃത്യ അസ്മദ് വിശിഷ്ട സംബന്ധേഷു സാമ്പ്രതിക വർഷേഷു സംഭൂതാം അനവരതാം സമഭിവൃദ്ധിം പ്രതി പൂർണഃ സന്തോഷഃ പ്രാകാശി. ഉഭയോ ധീമതോ നേത്രോ മധ്യേ രണനീതി വാണിജ്യ പ്രതിരക്ഷാ സുരക്ഷാ സമ്പർക്ക ഊർജ മഹത്വപൂർണ ഖനിജ ഉദ്ഗാമി പ്രൌദ്യോഗികി സൃജനാത്മകർത്ഥവ്യവസ്ഥ സമേത്യ ജനാനാം മിഥഃ സമ്പർക്കേഷു വ്യാപക സഹയോഗായ ഗഭീരഃ വിചാര വിനിമയഃ നിരവർത്തി. അത്രാപി ച പ്രധാനമന്ത്രിണാ മിസ്ര ദേശസ്യ രാഷ്ട്രപതിനാ അബ്ദേൽ ഫതഹ് അൽ സിസി ഇത്യനേന സഹ ഗഭീരാ മന്ത്രണാ പ്രത്യഷ്ഠാപി. സാമാജികാന്തർജാലീയ പട്ടലെ മോദിനാ പ്രോദീരിതം യത് ഗോഷ്ഠ്യാമസ്യാം അവിനാഭാവേന സംബദ്ധാഃ ക്ഷേത്രീയ ഘടനാക്രമാഃ തഥാ പ്രവർധമാന ഭാരത മിസ്ര സന്ധി ഇത്യാദയഃ വിഷയാഃ സമ്യക് സമീക്ഷിതാഃ. ഇന്തോനേഷ്യ ദേശസ്യ രാഷ്ട്രപതിനാ പ്രബോവോ സുബിയാന്തോ ഇത്യനേന സഹ നിരവൃത്താം വാർത്താമധികൃത്യ മോദിനാ പ്രാമാണ്യ പുരസ്സരം അഭിഹിതം യത് ഉഭൌ പക്ഷോ ബഹുവിധ ക്ഷേത്രേഷു സ്വകീയാം സന്ധിം പുനരപി സമുനിഷ്യതഃ. തേന രാഷ്ട്രപതി പ്രബോവോ ഇത്യസ്യ സഹജ സൗഹാർദ്ദം ആശാവാദ്യോന്മേഷശ്ച ഭൂരിശഃ പ്രശംസിതഃ. അപരഞ്ച പ്രധാനമന്ത്രിണ ഫിലിപ്പീൻസ് ദേശസ്യ രാഷ്ട്രപതിനാ ഫെർഡിനാൻഡ് ആർ മാർക്കോസ് ഇത്യനേന സഹ ഉച്ചസ്തരീയ സംഭാഷണം സമാചരിതം. ആസിയാൻ അധ്യക്ഷരൂപേണ ഫിലിപ്പീൻസ് ദേശസ്യ സമ്മേളനെ ഉപാധിരഹിതാം സഹഭാഗിതാം സഹ സഹർഷം അന്വമോദത. ഉഭൌ നേതാരൌ ദ്വിപക്ഷീയ സഹയോഗേ വ്യാപ്തിജ്ഞാനേന സാധിതാം സമ്പൂർത്തിം പ്രതി പൂർണം സന്തോഷം പ്രകടിതവന്തൌ. തഥാ ഹി പ്രതിരക്ഷാ സുരക്ഷാ വ്യാപാര നിവേശ അന്തരിക്ഷ റെയിൽ ശിക്ഷാ പര്യടന വിജ്ഞാന പ്രൌദ്യോഗികീ ജനസമ്പർക്ക ക്ഷേത്രേഷു ച കൂടനീതിക സംബന്ധാനാം അനന്യതാ സിദ്ധത്വം സുദൃഢീകർത്തും അംഗീകാരം പ്രാപതുഃ. രത്നാഭൂഷണ ക്ഷേത്രേ സ്വാവലംബനസ്യ ആഹ്വാനം കുർവൻ ഗൃഹമന്ത്രി അമിത്ഷാഹ മുംബൈയാം ഉപസ്ഥാപയത് യത് പ്രയോഗശാലാ നിർമ്മിത വജ്രാണാം സമഗ്ര പാരിസ്ഥിതികീ പ്രണാലീ നിർമ്മാണ ശൃംഖല പൂർണതയാ ഭാരത ഏവ നിയന്ത്രണീയ. മന്ത്രിണാ ഉദ്ഘോഷിതം യത് ഭാരതസ്യ പാർശ്വേ അസ്മിന്നവസരെ വിജയപ്രാപ്ത്യൈ പൂർണാ ക്ഷമതാ വർത്തതേ. സമാരോഹെ രാജ്യസ്യ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവീസഃ ഉപമുഖ്യമന്ത്രി ഏകനാഥ ഷിന്ദേ ച ഉപസ്ഥിതൌ ആസ്താം. പാരമ്പരിക ചികിത്സാ പദ്ധതീനാം അന്താരാഷ്ട്രീയ സ്വീകൃതിം ഉദ്ഘോഷയൻ ആയുഷ് മന്ത്രി പ്രതാപ റാവ ജാധവ പ്രാവോചത് യത് ബ്രിക്സ് ഘോഷണാപത്രെ TCIM ഇത്യസ്യ സമാവേശഃ ഭാരതസ്യ മഹതീ സമ്പൂർത്തിഃ അസ്തി. മന്ത്രിണാ പ്രതിപാദിതം യത് വൈജ്ഞാനിക അനുസന്ധാനൈഃ ഗുണവത്താ നിയന്ത്രണൈഃ ച ആയുർവേദ പദ്ധതിം വിശ്വസ്തരേ പ്രതിഷ്ഠാപയിതും പ്രശാസനം അനവരതം പ്രയതതേ. മഹിളാനാം വിംശതി പ്രതിവിംശതി ഏഷ്യ ചഷക ക്രിക്കറ്റ് പ്രതിസ്പർധയാഃ അന്തിമേ ചക്രേ അദ്യ ദുബൈ നഗരെ ഭാരതസ്യ പ്രതിസ്പർധാ ശ്രീലങ്കാ ദലേന സഹ ഭവിഷ്യതി. ഇയം നിർണായക സ്പർധാ ഭാരതീയ സമയാനുഗുണം രാത്രൌ അഷ്ടവാദനെ പ്രാരപ്സ്യതേ. ഉഭേ അപി ദലേ ഭാരതം ശ്രീലങ്കാ ച സ്പർധായാം അപരാജിതേ ഭൂത്വാ അന്തിമചരണം പ്രവിഷ്ടേ. മഹിളാ ഏഷ്യ ചഷകസ്യ ഇതിഹാസേ സപ്തവാരം വിജേതാ ഭൂത്വാ ഭാരതീയ ദലം സർവാധിക സഫലം ദലമസ്തി ഇതി വാർത്താഹ.
0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
4: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
3: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
5: Ee paadiraatri SMS KYC അപ്ഡേറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ അക്കൗണ്ട് ലോക്ക് ആകും. ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം, ബ്ലോക്കായി പോയാലോ?
6: നിൽക്കൂ, ചെക്ക് ചെയ്തോ ലിങ്ക് സുരക്ഷിതമാണോ? അയച്ചത് നിങ്ങളുടെ ബാങ്ക് തന്നെയല്ലേ? KYC അപ്ഡേറ്റ് ചെയ്യാൻ പരിചിതമല്ലാത്ത ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് അപരിചിതർക്കായി നിങ്ങളുടെ അക്കൗണ്ടിന്റെ വാതിൽ തുറക്കുന്നത് പോലെയാണ്. അനാവശ്യമായ തിടുക്കത്തിൽ കബളിക്കപ്പെടരുത്. വ്യാജ KYC അപ്ഡേറ്റ് ലിങ്കുകൾ സൂക്ഷിക്കുക. RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. രാജ്യങ്ങളുടെ വെറുമൊരു കൂട്ടായ്മയല്ല ബ്രിക്സ് എന്നും പരിഹാര സംവിധാനമാണെന്നും സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സന്ദർശനത്തിനായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കോഴിക്കോടെത്തി. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ശംസുദ്ദീൻ. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതമായ റോഡുകൾ ഉറപ്പാക്കാൻ 550 കോടി രൂപ അനുവദിച്ചു. കർഷകർക്കായി സംഘടിപ്പിക്കുന്ന സൌജന്യ ഡ്രോൺ റിമോട്ട് പൈലറ്റ് ലൈസൻസ് പരിശീലന പരിപാടിക്ക് നാളെ വയനാട് കൽപ്പറ്റയിൽ തുടക്കം. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ചൈനയെ പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് ഹാട്രിക് കിരീടം. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടി സമാപിച്ചു. രാജ്യങ്ങളുടെ വെറുമൊരു കൂട്ടായ്മയല്ല ബ്രിക്സ് എന്നും പരിഹാര സംവിധാനമാണെന്നും സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഉച്ചകോടിയിൽ അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കാൻ സമയബന്ധിതമായ നടപടികൾ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്.
8: രോഗപ്രതിരോധം, ദുരന്ത നിവാരണം എന്നിവയ്ക്കായുള്ള ഏർലി വാർണിംഗ് സിസ്റ്റം, SME പോർട്ടൽ, അർബൻ മൊബിലിറ്റി ഹബ്, സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ ഫണ്ട്, ഡിജിറ്റൽ കൃഷി നെറ്റ്വർക്ക് തുടങ്ങി നിരവധി സുപ്രധാന പദ്ധതികൾ രണ്ടു ദിവസമായി ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചു. സാങ്കേതിക വിദ്യയെയും നിർണായക ധാതുക്കളെയും ആയുധവൽക്കരിക്കുന്നത് പുരോഗതിക്ക് തടസ്സമായേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകിയ പ്രധാനമന്ത്രി ആഗോള ദക്ഷിണ രാജ്യങ്ങളുടെ ഉന്നമനത്തിന് മുൻഗണന നൽകണമെന്ന് ഓർമ്മിപ്പിച്ചു. ബ്രിക്സിന്റെ അടുത്ത അധ്യക്ഷപദം ഏറ്റെടുക്കുന്ന ചൈനയ്ക്ക് അദ്ദേഹം ആശംസകൾ നേർന്നു. ന്യൂഡൽഹി ഉച്ചകോടി വിജയകരമാക്കിയതിന് എല്ലാ ബ്രിക്സ് അംഗരാജ്യങ്ങളെയും പങ്കാളിത്ത രാജ്യങ്ങളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഔദ്യോഗിക സന്ദർശനത്തിനായി കേരളത്തിലെത്തി. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം കോഴിക്കോടെത്തിയത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി കൃഷിമന്ത്രി ടി സിദ്ദിഖ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി.ഡി സതീശൻ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പറവൂർ നിയോജക മണ്ഡലത്തിലെ ചേന്നമംഗലം, ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തുകളിൽ MLA ആസ്തി വികസന ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി സതീശൻ നിർവഹിച്ചു. വിവിധ വാർഡുകളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡുകളും 19.5 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അംഗൻവാടി നമ്പർ 69 കെട്ടിടവുമാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്.

0: വികസനത്തിന് മുൻപ് തന്നെ പാതകളുടെ മൊത്തം വികസനം പൂർത്തിയാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന കൃഷിവകുപ്പും ഫ്യൂസ്ലേജ് ഫ്ളൈയിംഗ് ക്ലബ്ബും സഹകരിച്ച് കർഷകർക്കായി സംഘടിപ്പിക്കുന്ന സൌജന്യ ഡ്രോൺ റിമോട്ട് പൈലറ്റ് ലൈസൻസ് പരിശീലന പരിപാടിക്ക് നാളെ വയനാട് കൽപ്പറ്റയിൽ തുടക്കം. കർഷകർക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുകയും അതിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ അവസരം ഒരുക്കുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ്. പവർ കട്ട് മുന്നറിയിപ്പ് കൃത്യമായി നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുന്നുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ചൈനയെ തോൽപ്പിച്ച് ഇന്ത്യ തുടർച്ചയായ മൂന്നാം തവണയും കിരീടം നേടി. ചൈനയിലെ മോഖിയിൽ നടന്ന ഫൈനൽ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഇന്ത്യ ചൈനയെ കീഴടക്കിയത്. മത്സരത്തിന്റെ 17th minute സനിക ചന്ദ്രകാന്ത് മാനെയാണ് ഇന്ത്യയ്ക്കായി വിജയഗോൾ നേടിയത്. കണ്ണൂരിൽ നടക്കുന്ന 68th സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പിലെ ജിംനാസ്റ്റിക്സിൽ തിരുവനന്തപുരത്തിന് കിരീടം. 185 points നേടിയാണ് തിരുവനന്തപുരം ജേതാക്കളായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: തലശ്ശേരി സായി സെന്ററിൽ 19 swords 19 gold 32 vengalavum നേടിയാണ് തിരുവനന്തപുരം ജില്ല ഒന്നാമതെത്തിയത്. 13 swords 16 gold 7 vengalavum നേടി കണ്ണൂർ ജില്ല രണ്ടാം സ്ഥാനവും 4 swords 6 gold 3 vengalavum നേടി കോഴിക്കോട് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ജിംനാസ്റ്റിക്സിനു പുറമെ റെസ്ലിംഗ്, തൈക്കോണ്ടോ, ഫെൻസിംഗ്, ചെസ് എന്നീ ഇനങ്ങളാണ് കണ്ണൂരിലെയും തലശ്ശേരിയിലെയും വേദികളിലായി നടക്കുന്നത്. സംസ്ഥാനത്തെ 2300 കായിക താരങ്ങളാണ് ഗെയിംസ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്.
0: T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 o'clock മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് അല്പസമയത്തിനകം ഡൽഹിയിൽ തുടക്കമാകും. പരമ്പരയിലാകെ 3 മത്സരങ്ങളാണ് ഉള്ളത്. ഇത്തവണ ഓണക്കാലത്ത് പൂക്കളുടെ വില നിയന്ത്രിക്കുന്നതിൽ നാടൻ പൂക്കർഷകർ നിർണായക പങ്ക് വഹിച്ചിരുന്നു. എന്നാൽ ഓണം കഴിഞ്ഞെങ്കിലും മിക്കയിടങ്ങളിലും പൂക്കാലം തുടരുകയാണ്. പൂക്കൾ വിപണിയിൽ എത്തിക്കുന്നതിന് കൃഷിവകുപ്പ് ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: 50,000 വരെ പൂച്ചെടികൾ നട്ടുവളർത്തിയ കർഷകർക്ക് മികച്ച വിളവാണ് ലഭിച്ചത്. കാലാവസ്ഥ അനുകൂലമായതാണ് ഗുണം ചെയ്തത്. ഓണക്കാലത്ത് ബന്ദിപ്പൂക്കൾ കിലോയ്ക്ക് 100 to 150 rupees വിറ്റത്. മിതമായ വിലയ്ക്ക് നാടൻ പൂക്കൾ ലഭിച്ചപ്പോൾ വരവ് പൂവിന് അമിതമായ വില ഈടാക്കാൻ പൂക്കച്ചവടക്കാർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഓണം കഴിഞ്ഞും പൂക്കാലം തുടരുകയാണ്. വിളവെടുക്കുന്ന ബന്ദിപ്പൂക്കൾ വാങ്ങാൻ ആളില്ലാത്ത സ്ഥിതിയാണുള്ളത്. കിട്ടുന്ന വിലയ്ക്ക് പൂക്കൾ വിൽക്കാൻ കർഷകർ തയ്യാറുമാണ്. പൂക്കൾ ശേഖരിക്കാനും സംഭരിക്കാനും കൃഷിവകുപ്പ് ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുത നിയന്ത്രണം ഉണ്ടാകുമെന്ന് KCB അറിയിച്ചു. വൈകുന്നേരം 6:15 രാത്രി 12:45 ഇടയിലായിരിക്കും നിയന്ത്രണം. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട് പുരോഗമിക്കുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. ഇന്ന് ഗ്രൂപ്പ് ചർച്ചയും തുടർന്ന് രാത്രി പൊതുചർച്ചയും നടക്കും. പുതിയ സാഹചര്യത്തിൽ പാർട്ടി പ്രവർത്തനം എങ്ങനെ എന്നതിൽ ചർച്ച നടക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് നാളെ മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയത്തിന് കീഴിലെ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പത്തനംതിട്ട ജില്ലയിൽ പുതുതായി ആരംഭിക്കുന്ന ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നാളെ. പത്തനംതിട്ട സെൻട്രൽ മസ്ജിദ് റോഡിലെ അസനയത് ബിൽഡിംഗിലാണ് കേന്ദ്രം പ്രവർത്തിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. 18th ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. രാജ്യങ്ങളുടെ വെറുമൊരു കൂട്ടായ്മയല്ല ബ്രിക്സ് എന്നും പരിഹാര സംവിധാനമാണെന്നും സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സന്ദർശനത്തിനായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കോഴിക്കോടെത്തി. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ശംസുദ്ദീൻ. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതമായ റോഡുകൾ ഉറപ്പാക്കാൻ 550 crore അനുവദിച്ചു. കർഷകർക്കായി സംഘടിപ്പിക്കുന്ന സൌജന്യ ഡ്രോൺ റിമോട്ട് പൈലറ്റ് ലൈസൻസ് പരിശീലന പരിപാടിക്ക് നാളെ വയനാട് കൽപ്പറ്റയിൽ തുടക്കം. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ചൈനയെ പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് ഹാട്രിക് കിരീടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സർഗം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന യൂസഫലി കീച്ചേരി, സംഗീതം ബോംബെ രവി.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ഏത് സാധനാക്രമമാണ് നമുക്ക് വേണ്ടതെന്ന് നിർദ്ദേശിക്കുന്നത് ഗുരുവാണ്. ഈ നല്ല വാക്കോടുകൂടി ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന റാണിഖേത്ത് വാക്സിൻ എത്ര വരെ താപനിലയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ തീറ്റപ്പുൽകൃഷി വ്യാപനം വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു വരുന്നുണ്ട്. കന്നുകാലികൾക്ക് ഗുണമേന്മയുള്ള പച്ചപ്പുല്ല് ലഭ്യമാക്കുക വഴി പാലുൽപാദന ചെലവ് കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഇതാ തീറ്റപ്പുൽകൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് SR മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗം ശ്രദ്ധിക്കൂ. ഡോക്ടർ ശ്യാം സൂരജുമായി സംസാരിക്കുന്നത് ജി സന്തോഷ് കുമാർ.
2: നമുക്കറിയാം സാർ, ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷീരകർഷകർ പ്രത്യേകിച്ചും പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി തരണം ചെയ്താണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. അവരെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കാലിത്തീറ്റയിലുണ്ടാകുന്ന വില വർധനവാണ്. അത് ദിനം പ്രതി ഇങ്ങനെ തീറ്റയുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവർക്ക് ഈ മേഖലയിലെ അവർക്ക് പിടിച്ചു നിൽക്കാൻ തന്നെ ഒരു വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തീറ്റപ്പുൽ കൃഷി അതൊരു പ്രധാന ഘടകമായിട്ട് ഏറ്റവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ നമ്മുടെ തീറ്റപ്പുൽ കൃഷിക്ക് ഇന്ന് സംസ്ഥാനത്ത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൃഷിസ്ഥലത്തിൻ്റെ ഒരു അപര്യാപ്തത. എല്ലാ കർഷകനും 10 സെൻറ്റോ 15 സെൻറ്റോ ഉള്ള സ്ഥലങ്ങളിലായിരിക്കും 2 പശുവിനെ വളർത്തുന്നത്. അവർക്ക് വ്യാപകമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ പുതിയ നല്ല ഇനം തീറ്റപ്പുൽ കൃഷി വളർത്തി അതിന് കുറച്ച് സ്ഥലത്ത് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഈ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം വളരെ ക്ഷീരകർഷകരെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇന്ന് ഈ തീറ്റപ്പുൽ കൃഷി വ്യാപനത്തിന് വേണ്ടി എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഇന്ന് ഗവൺമെൻറ് ഏതെല്ലാം രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത്, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
3: ഇന്ന് നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം നമുക്ക് ആവശ്യമുള്ള പാലിൻ്റെ ഒരു ഏകദേശം 70% നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പൊതുവിൽ സർക്കാർ രേഖകളിൽ നിന്ന് കിട്ടുന്ന കണക്കുകൾ. മറ്റേതൊരു കാർഷിക ഉൽപ്പന്നത്തെ വെച്ച് നമ്മൾ താരതമ്യപ്പെടുത്തിയാലും അക്കാര്യത്തിൽ നമുക്ക് ഭാഗ്യമുണ്ട്. അതായത് ഇപ്പോൾ നെല്ലിൻ്റെ ഉൽപ്പാദനമാണെങ്കിലും പച്ചക്കറിയുടെ ഉൽപ്പാദനമാണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉൽപ്പാദനമുള്ളൂ, എന്നാൽ നമ്മുടെ ഉപഭോഗം വളരെ കൂടുതലുമാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലും സാധനങ്ങൾ വാങ്ങിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഓണക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് ആവശ്യമായ പച്ചക്കറികളും നമുക്ക് ആവശ്യമായ പൂക്കൾ വരെ വരുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ടും. എന്നാൽ പാലിൻ്റെ കാര്യത്തിൽ 70% നമുക്ക് ഉൽപ്പാദനമുണ്ട്. സ്വയം പര്യാപ്തത എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെ, അതായത് നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരല്പം കൂടി നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്നുള്ള അധ്വാനം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു 100% നമ്മുടെ ആവശ്യത്തിനനുസൃതമായ പാലുൽപ്പാദനത്തിന് സാധ്യതയുണ്ട്. പക്ഷേ അതിന് കുറേ പ്രശ്നങ്ങളുമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളറിയാം കേരളം പൊതുവിലെ സ്ഥലപരിമിതി വളരെ ഉള്ള ഒരു സംസ്ഥാനമാണ്. പൊതുവെ കാർഷിക വൃത്തിയോട് താല്പര്യക്കുറവ് ആൾക്കാരുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിലും ഈ 70% പാലുൽപാദനത്തെ നിലനിർത്തുകയും പുതിയ സംരംഭകരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഒരു 100% ആക്കാനും ശ്രമിക്കുകയാണെങ്കിൽ അതിന് കുറച്ച് പ്രയാസപ്പെടുകയാണെങ്കിൽ നമുക്കതിന് സാധ്യതയുണ്ട്.
2: ഇപ്പോൾ എത്രയാണുണ്ടാകുന്നത്?
3: ഇപ്പോൾ നമുക്ക് ഏകദേശം 65 ലക്ഷം ലിറ്റർ പാലാണ് ഒരു ദിവസത്തെ ഉൽപ്പാദനം. അപ്പോൾ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു 35 ലക്ഷം ലിറ്റർ പാൽ കൂടെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ 1 കോടി ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാനുള്ളൊരവസ്ഥ ഉണ്ടാവും. പക്ഷേ അതിന് ഈ പറയുന്നത് പോലെ കുറേ കാര്യങ്ങളിൽ വ്യത്യാസം വരണം. ആ വ്യത്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തീറ്റപ്പുല്ല് എന്ന് പറയുന്നത്. പശു നമുക്കറിയാം, പശു അയവെട്ടുന്ന ഒരു മൃഗമാണ്. അപ്പോൾ അയവെട്ടുന്ന ഒരു മൃഗം

0: ശരീരത്തിന് കൂടുതൽ ആവശ്യമുള്ളത് നാര് കലർന്ന വസ്തുക്കളാണ്. അപ്പോൾ നാര് കലർന്ന വസ്തുക്കളെ അത് നന്നായിട്ട് ദഹിപ്പിച്ച് അതിൽ നിന്നാണ് അമൂല്യമായ പാലുണ്ടാക്കുന്നത്. മാത്രമല്ല, ഈ സങ്കരയിനം പശുക്കളൊക്കെ വരുന്നതിന് മുമ്പ് പണ്ട് നമുക്ക് നാടൻ കന്നുകാലികളാണ് ഉണ്ടായിരുന്നത്. ആ നാടൻ കന്നുകാലികളിൽ നിന്ന് നമുക്ക് കുറച്ച് പാലേ കിട്ടിയിരുന്നുള്ളൂ. പക്ഷെ അവയ്ക്ക് കൊടുത്തിരുന്ന തീറ്റയെല്ലാം ഈ നാര് കലർന്ന വസ്തുക്കളായിരുന്നു. അപ്പം നാര് എന്ന് പറയുന്നത് പശുവിൻ്റെ ആരോഗ്യത്തിനും പാലുൽപ്പാദനത്തിനും ഏറ്റവും ആവശ്യമുള്ളതാണ്. അത് കൊടുക്കാൻ സാധ്യമുള്ളത് നമുക്ക് തീറ്റപ്പുല്ലിലൂടെയാണ്.
1: നമുക്ക് കൂടുതൽ പറയുന്നതിന് മുമ്പ് നമ്മൾ ഒരു കോളർ വെയിറ്റ് ചെയ്യുകയാണ്.
0: ശരി,
1: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: എന്റെ പേര് രാജേഷ് എന്നാണ്, ഇരിട്ടി എന്നാണ് ഞാൻ വിളിക്കുന്നത്.
1: ഇരിട്ടിയിൽ നിന്ന്? ഓക്കെ.
2: അതെ, ഇരിട്ടി നമ്മുടെ ആറളം ഫാം അറിയാമോ?
1: ആറളം ഫാം അറിയാം,
0: കേട്ടിട്ടുണ്ട്.
1: പറഞ്ഞോളൂ, എന്താണ് അറിയേണ്ടത്, ചോദിച്ചോളൂ.
2: അതായത്, എനിക്ക് ഇവിടെ ഒരു 50 ഏക്കർ സ്ഥലം ഞാന് ലീസിനെടുത്തിട്ട് കൃഷികൾ ചെയ്യുന്നുണ്ട്. കുരുമുളകായിട്ടും മറ്റേ അടക്ക എല്ലാം ആയിട്ട് സ്ഥലങ്ങൾ തെളിച്ച് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുവാണ്. ഓൾമോസ്റ്റ് ഒരു 40 ഏക്കറോളം ക്ലീൻ ആയി. അപ്പൊ അതിനുള്ളിൽ നമുക്ക് കുറച്ച് ഏരിയ, ഒരു 5 ഏക്കർ അല്ലെങ്കിൽ 10 ഏക്കറോളം ഈ തീറ്റപ്പുല്ലും കൂടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
0: ഓക്കെ.
2: അതെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ നമുക്കിപ്പോ ലീസിനെടുത്ത് 10 വർഷത്തേക്ക് ലീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടോ? അത് ഞാൻ എവിടെയാണ് ഇതിനെ സമീപിക്കേണ്ടതെന്ന് അറിയാനാണ് വിളിച്ചത്.
0: ഓക്കെ. അപ്പോൾ രാജേഷ് ഇങ്ങനെ ഒരു സംരംഭം ഏറ്റെടുത്തതിൽ ആദ്യം രാജേഷിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം പൊതുവേ ഇന്ന് നമുക്ക് വളരെ കുറച്ച് പേര് മാത്രമേ ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഏതായാലും എല്ലാ മംഗളാശംസകളും ആദ്യം നേരെയാണ്. ഈ ഏതൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുമെന്നുള്ളതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത്, ഏതായാലും 50 ഏക്കർ സ്ഥലമാണ് എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ 50 ഏക്കറിൽ കുറച്ച് സ്ഥലത്ത് തീറ്റ പുല്ലിനങ്ങൾ വളർത്താം. തീറ്റപ്പുല്ലിനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈബ്രിഡ് നേപ്പിയർ, ഗിനി പുല്ല്, ഈ വിഭാഗത്തിലുള്ള പുല്ലുകൾ കുറച്ച് പ്രദേശത്ത് വളർത്താം. അതുകൂടാതെ കുറച്ച് പ്രദേശത്ത് വേണമെങ്കിൽ നമുക്ക് സീസണലായിട്ടുള്ള കുറച്ച് ക്രോപ്സ്, അതായത് ഒരു ഒരു പ്രത്യേക ഒരു സമയ പരിധിയിൽ മാത്രമായിട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു വർഷത്തിൽ നമുക്ക് ഏതെങ്കിലും 2 തവണയായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോളമോ അല്ലെങ്കിൽ വൻപയർ, ഈ ഇനത്തിൽപ്പെട്ടത് വേണമെങ്കിലും ചെയ്യാം. ഇതുകൂടാതെ ഈ അതിരിന് വേണമെങ്കിൽ ഈ ഫോഡർ ട്രീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തീറ്റപ്പുല്ലിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മരങ്ങളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, പീലിവാക, കലിയാണ്ട്ര, മുരിങ്ങ, മൾബറി, ഇങ്ങനെയുള്ള സംഗതികളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ അതിരുകളിൽ വയ്ക്കാനും പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഈ 3 എണ്ണത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ പശുവിനെ വളർത്താനുള്ള പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ?
2: ഉണ്ട്. അതായത്, ഇതിനകത്ത് ഇപ്പൊ ഞാന് ഈ വൻ കാടായിരുന്നു,
0: അതെ,
2: അത് 2 ഹിറ്റാക്കി ഇപ്പോ ഒരു 1.5 മാസത്തോളമായിട്ട് മൊത്തം പറിച്ച് ക്ലിയർ ആയ സാധാരണ പുല്ലുണ്ടല്ലോ, അത് നന്നായിട്ട് കയറി വരുന്നുണ്ട്. ഇപ്പൊ ഉദ്ദേശിക്കുന്ന ഒരു 20 പോത്തുകുഞ്ഞുങ്ങളെ മേടിച്ച് ഒരു ഏക്കർ കൃത്യമായിട്ട് വളച്ച് ഇതാക്കിട്ട് ഫെൻസ് ചെയ്തിട്ട് അതിനകത്തിട്ട് പുല്ലരിഞ്ഞിട്ട് കൊടുത്ത് വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. കാലികളെ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ട് നമ്മള് വളർത്തി വലുതാക്കി ചെന പിടിച്ചിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയില്ലേ?
0: അത് വളരെ നല്ലതാണ്.
2: അല്ല, എനിക്ക് പാല് കറന്ന് നമുക്കൊരു ചെയ്യാനുള്ള ഒരു അത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അതും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.
0: അതിനെയും ഞാൻ എന്ത് ചെയ്യണം, അതിനെയും ഞാൻ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുകയാണ്. കാരണം ഇന്നത്തെ നമ്മുടെ കർഷകരുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അവർക്ക് നല്ല ഇനം പശുക്കളെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പശുക്കുട്ടികളെ വാങ്ങിച്ചിട്ട് അവയെ വളർത്തി അതിനെ ചെന പിടിപ്പിച്ച് ഇനി പ്രസവിച്ച ശേഷമോ അല്ലാതെ ഒരു 6-7 മാസം ചെനയായതിനു ശേഷമോ വിൽപ്പന നടത്തുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള യൂണിറ്റുകൾക്ക് നമുക്ക് ഹീഫർ പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഹീഫർ എന്ന് പറഞ്ഞാൽ കിടാരി. അപ്പോൾ കിടാരികളുടെ പാർക്ക്, അതിന് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. കിടാരി പാർക്കിന് വേണ്ട സാമ്പത്തിക സഹായം ക്ഷീരവികസന വകുപ്പ് മുഖേന കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്ഷീരവികസന വകുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കിടാരി പാർക്കിന് വേണ്ട സാമ്പത്തിക സഹായം ലഭിക്കും, ഒന്നാമത്തെ കാര്യം. 2, ഈ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ പ്രദേശത്ത്, അതായത് ഒരു 2.5 ഏക്കറിന് മേലെ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിന് ക്ഷീരവികസന വകുപ്പ് ഇപ്പോൾ കൊടുക്കുന്ന സാമ്പത്തിക സഹായം ഏകദേശം 1 ലക്ഷം രൂപയാണ്. അതായത് ബാരൻ ലാൻഡ്, അൺയൂട്ടിലൈസ്ഡ് ലാൻഡ്, അതായത് തരിശായി കിടക്കുന്നതും ഇപ്പോൾ ഉപയോഗിക്കാത്തതുമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് കൊടുക്കുന്ന ഒരു സഹായമാണ് 1 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ക്ഷീരവികസന വകുപ്പുമായി ബന്ധപ്പെടാവുന്നതാണ്. ആ ഫാം ഇരിക്കുന്നത് ഏത് ബ്ലോക്കിലാണോ ആ ബ്ലോക്ക് ഓഫീസിൽ ക്ഷീരവികസന വകുപ്പിൻ്റെ ഡയറി എക്സ്റ്റൻഷൻ സർവീസ് യൂണിറ്റ്, ക്ഷീരവികസന യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ടാവും. അവിടെ പോയി ക്ഷീരവികസന ഓഫീസറെ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണ് വേണ്ടത്. ആ കാരണം കൂടുതൽ വിശദ വിവരങ്ങൾ നേരിട്ട്

0: കിട്ടിയതിന് ശേഷം ക്ഷീരവികസന വകുപ്പിനൊരു പോർട്ടലുണ്ട്, ക്ഷീരശ്രീ പോർട്ടൽ എന്നാണ് അതിൻ്റെ പേര്. ക്ഷീരശ്രീ പോർട്ടലിലൂടെയാണ് നമ്മുടെ അപേക്ഷ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് അധികം വൈകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വർഷത്തെ അപേക്ഷകൾ ക്ഷണിച്ച് അവർ ഈ സമയം കൊണ്ട് തന്നെ ഏകദേശം ഗുണഭോക്താക്കളുടെ പട്ടിക ഉണ്ടാക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം അവരെ കോൺടാക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ.
1: അപ്പോൾ രണ്ട് രീതിയിലുള്ള ആനുകൂല്യങ്ങൾക്ക് അദ്ദേഹത്തിന് അർഹത ഉണ്ടെന്നാണോ പറയുന്നത്?
0: അതെ അതെ,
1: ഈ കിടാരി വളർത്തുന്നതിനും അതുപോലെ തന്നെ ഈ
0: തീറ്റപ്പുൽ
1: കൃഷി ചെയ്യുന്നതിനും രണ്ട് രീതിയിൽ
0: രണ്ട് രീതിയിലുണ്ട്. ഇത് കൂടാതെ ഒരു കാര്യം കൂടെ ചെയ്യാം. KLD ബോർഡ് ഈ തീറ്റപ്പുല്ല് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംസ്കരണ യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് സൈലേജ് ഉണ്ടാക്കുന്ന യൂണിറ്റ്, അല്ലെങ്കിൽ പുല്ല് നമ്മൾ ഉണക്കി സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നതിനുള്ള യൂണിറ്റ്, അതിനുള്ള സഹായം KLD ബോർഡ് മുഖേന നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളിൽ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് KLD ബോർഡിൻ്റെ യൂണിറ്റുകളിലേക്കും ഒരപേക്ഷ കൊടുക്കാവുന്നതാണ്. ആ ഇത് സമയം താമസിക്കരുത്, കാരണം നമ്മൾ മൺസൂണിൻ്റെ സമയത്താണ് ഈ പരിപാടികളൊക്കെ തുടങ്ങേണ്ടത്. അതുകൊണ്ട് അധികം താമസിക്കാതെ എന്ത് ചെയ്യുക, ഈ അപേക്ഷകൾ കൊടുക്കാനും ഈ ആൾക്കാരെ കാണാനും ഉള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ
1: ഓക്കെ, രാജേഷ് വിളിച്ചതിൽ വളരെ സന്തോഷമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചിട്ടും തീറ്റപ്പുൽ കൃഷിയുടെ വ്യാപനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ്.
0: അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് പശുവിൻ്റെ ആമാശയം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ഈ പുല്ലിനെ ദഹിപ്പിക്കാനാണ്. അപ്പോൾ പുല്ല് ദഹിപ്പിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ആമാശയത്തിലെ ആ നാലറകളാണ് പശുവിൻ്റെ ആമാശയത്തിനുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും വലിയ അറയായ റൂമൻ എന്ന് പറയുന്ന അറയ്ക്ക് 120 ലിറ്റർ വരെ സാധനത്തെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ അതിനകത്തേക്കാണ് പശു ഈ നാര് കലർന്ന പുല്ല് ശേഖരിച്ച് വയ്ക്കുന്നത്. ശേഖരിച്ച് വച്ചതിന് ശേഷം പിന്നീടത് എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്തിട്ട് ആ സമയത്ത് അയവെട്ടി അതിൽ നിന്ന് ആണ് പോഷകങ്ങൾ ഉണ്ടാക്കുന്നത്. ആ പോഷകങ്ങളിലൂടെയാണ് പശുവിൻ്റെ പാലുൽപാദനവും അതിൻ്റെ ദൈനംദിന ശാരീരിക പ്രവർത്തനങ്ങളും അത് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പശു അയവെട്ടുന്ന മൃഗമാണ് എന്നുള്ളത് കൊണ്ട് അതിന് ഒരു 30-35 കിലോ പുല്ല് ദിവസേന ലഭിക്കേണ്ടതാണ്.
1: ഈ പച്ചപ്പുല്ല് തന്നെ വേണമെന്നുണ്ട്?
0: ആ വേണമെന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വേറെ എന്ത് കൊടുത്താലും അതിനകത്ത് ഇത്രയും നാര് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ പുല്ല് വേണമെങ്കിൽ കുറയ്ക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പുല്ലിൻ്റെ ലഭ്യത കുറവാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് 35 കിലോ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു 15 കിലോ എങ്കിലും എന്ത് ചെയ്യുക, പുല്ല് കൊടുക്കുക. ബാക്കി നമുക്ക് വൈക്കോല് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള വെജിറ്റബിൾ വേസ്റ്റോ, അതല്ലെങ്കിൽ ഈ പൈനാപ്പിൾ വേസ്റ്റ്, അല്ലെങ്കിൽ വാഴ വെട്ടിക്കഴിയുമ്പോൾ വാഴയുടെ അതിൻ്റെ തണ്ടും അതിൻ്റെ ഇലകളും വേണമെങ്കിൽ കൊടുക്കാം. ഇനി ചക്ക വെട്ടുമ്പോൾ ചക്കയുടെ പൂഞ്ചും അതിൻ്റെ ഈ എന്താണ് അരം പോലുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി അത് വേണമെങ്കിൽ കൊടുക്കാം. അതെല്ലാം കൊടുക്കാം. പക്ഷേ അതൊക്കെ കൊടുക്കുമ്പോഴും പശുവിന് ഒരു 15 കിലോ എങ്കിലും ഒരു ദിവസം പുല്ല് അത്യാവശ്യം കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ അതാണ് ബേസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ അടിസ്ഥാന വളമായിട്ട് നമ്മൾ കാലിവളം അല്ലെങ്കിൽ പച്ചില വളം ഇടണമെന്ന് പറയുന്ന പോലെ പശുവിൻ്റെ തീറ്റയിലെ അടിസ്ഥാനപരമായ തീറ്റ എന്ന് പറയുന്നത് പുല്ല് തന്നെയാണ്. പുല്ല് കൊടുക്കുന്നതിലൂടെ പശുവിൻ്റെ ആമാശയത്തിൻ്റെ പ്രവർത്തനം നന്നായി നടക്കുകയും ആ നന്നായി നടക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ബാക്കിയുള്ള തീറ്റ എന്താണോ ആ തീറ്റയെ ഫലപ്രദമായിട്ട് പശുവിന് ഉപയോഗിക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് തീറ്റ പശുവിന് അത്യാവശ്യമാണ്, നാര് കലർന്ന വസ്തുക്കൾ. രണ്ടാമത്തെ കാര്യം, പശുവിനെ മിക്കവാറും എല്ലാവരും വളർത്തുന്നത് പാലിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ പാലിൽ നല്ല കൊഴുപ്പ് വേണം. അപ്പോൾ കൊഴുപ്പെന്ന് പറയുന്ന ഘടകം പാലിൽ ഉണ്ടാക്കുന്നത് തീറ്റപ്പുല്ലാണ്. അതായത് നാര് കലർന്ന വസ്തുക്കൾ പശു കൂടുതൽ കഴിച്ചാൽ മാത്രമേ പാലിൽ കൊഴുപ്പ് അധികമായി ഉണ്ടാവുള്ളൂ. അപ്പോൾ കൊഴുപ്പിനെ ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന ഘടകമാണ് പുല്ലെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പുല്ല് വളരെയധികം അത്യാവശ്യമാണ്.
1: കൊഴുപ്പ് കൂടുതലുള്ള പാല് കൊടുത്താൽ അവർക്ക് കൂടുതൽ വില കിട്ടും. സൊസൈറ്റിയിൽ നിന്നൊക്കെ അങ്ങനെ അവർ നോക്കിയിട്ടല്ലേ, അതിൻ്റെ ഒരു അളവ് നോക്കിയിട്ടൊക്കെ അല്ലേ വില നിശ്ചയിക്കുക.
0: അതെ, വിലയുടെ കാര്യം മാത്രമല്ല, പലർക്കും ഈ വീട്ടിന് അവർക്ക് കിട്ടുന്ന പാലിൽ കൊഴുപ്പ് കൂടുതലുണ്ടെങ്കിൽ അവരതിൽ നിന്ന് കുറച്ച് നെയ്യ് ഉണ്ടാക്കുകയും ചെയ്യും. അതായത് കുറച്ചൊന്ന് തൈരാക്കിയതിന് ശേഷം അതിൽ നിന്ന് കടഞ്ഞ് കുറച്ച് വെണ്ണയെടുത്ത് അങ്ങനെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ പൊതുവിന് ആൾക്കാരുടെ ഒരു ശീലം കൂടെ ഉണ്ട്, പാല് കിട്ടിക്കഴിഞ്ഞാൽ അതിന് കട്ടിയുണ്ടോ അതിൽ നോക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം നോർമലായിട്ട് നേരിട്ട് കർഷകർക്ക് വിൽപ്പന നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളവും നല്ല കൊഴുപ്പുള്ള പാലാണെങ്കിൽ പ്രധാനമാണ്.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹരിതം ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഞാൻ ഉദയകുമാർ, ആലപ്പുഴ കൃഷ്ണവർക്കുന്നാ വിളിക്കുന്നത്.
1: ആ ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: ഹലോ സാറേ, നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ.
2: തീറ്റപ്പുൽ കൃഷിക്ക് ലോൺ കിട്ടുമോ?
0: ആ തീറ്റപ്പുൽ കൃഷിക്ക് ലോൺ എടുക്കണമെങ്കിൽ ലോൺ എടുക്കാം.
2: അതൊരു ഭിന്നശേഷി കുടുംബത്തിൽപ്പെട്ട ആൾ, അതുകൊണ്ട് പശുവിനെ വളർത്താൻ മേടിക്കാൻ നോക്കത്തില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്.
0: സ്ഥലമുണ്ടോ സ്വന്തമായിട്ട് ഉദയകുമാറിന്?
2: 10 സെന്റ് സ്ഥലമുണ്ട്.
0: 10 സെന്റ് സ്ഥലമുണ്ട്. ആ അപ്പൊ 10 സെന്റ് സ്ഥലത്ത്

0: തെങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: ആ തെങ്ങ് മൂന്ന് നാല് മൂടി തെങ്ങുണ്ട്.
0: തെങ്ങുണ്ട്. ഓക്കെ, ബാക്കി സ്ഥലം ഏതായാലും 10 സെന്റ് സ്ഥലത്തിലാണെങ്കിലും നമുക്കൊരു ഏകദേശം ഒരു ഒരു സെന്റിന് ഒരു 100 ചുവട് എന്നുള്ള കണക്കിൽ നമുക്കൊരു 1000 ചുവട് പുല്ലെങ്കിലും വയ്ക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ 10 സെന്റിൽ നമുക്ക് കൃഷി ചെയ്യാം. ആ, അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വലിയൊരു ചിലവൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് ലോണൊന്നും ആവശ്യമില്ല. ഇതിൽ ആ ചിലവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അത് കൃഷി ചെയ്യണമെങ്കിൽ ആദ്യം ആ സ്ഥലം ഒന്ന് നന്നായിട്ട് ഉഴുത് മറിച്ച് അതിനകത്തെ നമ്മുടെ മണ്ണിനെ നല്ല പൊടിയാക്കി മാറ്റണം. അപ്പോൾ ഉഴുത് മറിക്കാനുള്ള ചിലവ് നമുക്ക് ഏതായാലും വരും, ഒന്നാമത്തത്. പിന്നെ ക്ഷീരവികസന വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ 10 സെന്റ് വരെ ഉള്ളവർക്ക് സബ്സിഡി ഒന്നും ലഭ്യമല്ല. എങ്കിൽ പോലും 10 സെന്റ് വരെ ഉള്ളവർക്ക് അല്ലെങ്കിൽ 20 സെന്റ് വരെ ഉള്ളവർക്ക് സൗജന്യമായിട്ട് അവർ പുൽക്കട കൊടുക്കുന്നുണ്ട്. അതായത് നടാൻ വേണ്ടിയിട്ടുള്ള നടീൽ വസ്തുവായിട്ടുള്ള തീറ്റപ്പുൽക്കട സൗജന്യമായിട്ട് ക്ഷീരവികസന വകുപ്പിൽ നിന്ന് കിട്ടും. അത് ക്ഷീരവികസന ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പം നമുക്ക് ആദ്യം വരുന്ന ഈ ചിലവെന്ന് പറയുന്ന ഉഴുത് മറിക്കുന്ന ചിലവും പിന്നെ ഈ പറയുന്നത് പോലെ പുൽക്കട നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. ജലസേചന സൗകര്യം ഉണ്ടോ? ഉണ്ട്, ജലസേചന സൗകര്യം ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കാര്യങ്ങൾ മതി. പിന്നെ ഒരു കാര്യമുണ്ട്, വീട്ടിൽ പശു ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഏതായാലും കുറച്ച് കാലിവളം വേണം. കുറച്ച് കാലിവളം നമ്മൾ വാങ്ങിക്കേണ്ടി വരും. അത് നമ്മുടെ അടുത്ത് ആരെങ്കിലും പശു വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിൽ നിന്ന് കാലിവളം വാങ്ങിക്കാം. ആ ആ ഓക്കെ, അപ്പോൾ അവരിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ ചെറിയ തോതിലുള്ള ഒരു ചിലവ് കൊണ്ട് ഈ 10 സെന്റ് സ്ഥലത്ത് എന്തായാലും കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം, നമ്മൾ ആ 10 സെന്റിൽ ഒരു 1000 ചുവട് വെച്ചാൽ നല്ല ഈ ഹൈബ്രിഡ് നേപ്പിയർ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട പുല്ലാണെങ്കിൽ ഒരു ചുവടിൽ നിന്ന് നമുക്ക് 30 മുതൽ 50 കിലോ വരെ പുല്ല് കിട്ടും. ആ ഒരു ചുവടിൽ നിന്ന്, അതായത് ഒരു ചുവടിൽ നമ്മൾ നടുന്നതിൽ നിന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് കൂടുതൽ ചെനപ്പുകൾ വരും. ആ ചെനപ്പുകളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒരു പ്രാവശ്യം വെട്ടുമ്പോൾ തന്നെ ഏകദേശം 30 മുതൽ 50 കിലോ കിട്ടും. 3 രൂപയാണ് ഇപ്പം മാർക്കറ്റിലുള്ള വില പുല്ലിന്. ആ അപ്പോൾ നമുക്കത് 3 രൂപ മുതൽ 5 രൂപ വരെ വിലയുണ്ട്. അപ്പോൾ കിലോയ്ക്ക് 3 രൂപ മുതൽ 5 രൂപ വരെ വിലയ്ക്ക് നമുക്കത് വിൽക്കാൻ പറ്റും.
2: ആവശ്യമില്ല, അതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ 10 സെന്റിനകത്ത് ഈ തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നതിന് വലുതായിട്ട് ചെലവ് വരുന്നില്ല, അതുകൊണ്ട് തന്നെ ലോണിന്റെ ആവശ്യമില്ല.
3: തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് എസ്ആർ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഡോക്ടർ ശ്യാം സൂരജുമായി സംസാരിച്ചത് ജി സന്തോഷ് കുമാർ.

രാഷ്ട്രീയ ഗോകുൽ മിഷൻ. ഇന്ത്യയുടെ കാർഷിക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ മൃഗസംരക്ഷണത്തിന്, പ്രത്യേകിച്ച് പശുപരിപാലനത്തിന് അത്യന്തം പ്രധാന പങ്കുണ്ട്. പശുപാലന മേഖലയുടെ വികസനവും ദേശീയ പശുജാതികളുടെ സംരക്ഷണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ അഥവാ RGM. ഈ മിഷന്റെ മുഖ്യ ലക്ഷ്യം തനത് ഇനങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന തദ്ദേശീയ പശു ഇനങ്ങൾ കാലാവസ്ഥാ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവും രോഗപ്രതിരോധ ശേഷിയും കൂടുതലുള്ളവയാണ്. ഇവയുടെ ജനറ്റിക് ഗുണനിലവാരം മെച്ചപ്പെടുത്തിയും സംരക്ഷിച്ചും പശുപരിപാലന മേഖലയെ കൂടുതൽ ലാഭകരമാക്കാനാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ ശ്രമിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഗോകുൽ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നു. ഇവിടങ്ങളിൽ ശാസ്ത്രീയമായ വളർത്തൽ രീതികളും മെച്ചപ്പെട്ട പരിപാലനവും പരിശീലനവും നൽകുന്നു. കൂടാതെ കൃത്രിമ ഗർഭധാരണം, എംബ്രിയോ ട്രാൻസ്ഫർ സാങ്കേതികവിദ്യ, പശു ഇനങ്ങളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയ ആധുനിക രീതികൾ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനും പശുക്കളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും കഴിയും.

0: രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി ക്ഷീര കർഷകരുടെ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മികച്ച ഗുണനിലവാരമുള്ള പശുക്കൾ ലഭ്യമാക്കുന്നതിലൂടെ പാലുൽപാദനം വർദ്ധിക്കുകയും സ്ഥിരമായ വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ചെറുകിട കർഷകർക്കും വനിതകൾക്കും ഈ പദ്ധതി വലിയ ആശ്വാസമാണ്. രാഷ്ട്രീയ ഗോകുൽ മിഷൻ പശു ഇനങ്ങളുടെ സംരക്ഷണം മാത്രമല്ല, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഒരു ദീർഘദർശനമാണ്. പശുപാലനം കൂടുതൽ ശാസ്ത്രീയവും ലാഭകരവുമായ മേഖലയായി മാറുന്നതിലൂടെ കർഷകരുടെ ജീവിത നിലവാരമുയർത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: അടുത്തതായി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ്. മഴക്കാലമായതിനാൽ വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം നിയന്ത്രിക്കാൻ 2.5 മില്ലി ക്ലോർ പൈറിഫോസ് 1 ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ ഇലക്കവിളുകളിലും ദ്വാരങ്ങളിലും ഇറങ്ങിച്ചെല്ലത്തക്ക വിധം പശ ചേർത്ത് തളിച്ചുകൊടുക്കാവുന്നതാണ്. നേന്ത്രവാഴയുടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന തോട്ടങ്ങളിൽ കുലവെട്ടിയെടുത്ത മാതൃവാഴകളിൽ നിന്ന് ആരോഗ്യമുള്ള സൂചിക്കന്നുകൾ ഇളക്കിയെടുത്ത് വൃത്തിയാക്കി സൂക്ഷിക്കണം. പഴയ വേരുകൾ നീക്കി തണ്ട് 1.5 അടി നീളത്തിൽ നിർത്തി മുറിച്ച ശേഷം കന്ന് ചാണകവും ചാരവും വെള്ളത്തിൽ കലർത്തിയ മിശ്രിതത്തിൽ മുക്കിയെടുത്ത് തണലിൽ ഉണക്കി സൂക്ഷിക്കണം. പിന്നീട് 2 ആഴ്ചയോളം തണലുള്ള സ്ഥലത്ത് മഴ നനയാതെ സൂക്ഷിച്ചു വെച്ചതിനു ശേഷം നടാം. തുടർച്ചയായ മഴ മൂലം വാഴയിൽ എർവീനിയ റോട്ട് രോഗം കാണാനിടയുണ്ട്. നീർവാർച്ച സൗകര്യം മെച്ചപ്പെടുത്തുക. വാഴത്തടത്തിൽ കുമ്മായമിടുന്നതും നീർച്ചാലുകളിൽ ബ്ലീച്ചിംഗ് പൗഡർ ഇടുന്നതും നല്ലതാണ്. 20 ഗ്രാം സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തയ്യാറാക്കിയ ലായനി മണ്ണ് കുതിരത്തക്ക വെണ്ണം വാഴയ്ക്ക് ചുറ്റും ഒഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. രോഗം ബാധിച്ചാൽ 3 ഗ്രാം കോപ്പറോക്സി ക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് തയ്യാറാക്കിയ ലായനി മണ്ണ് കുതിരത്തക്ക വണ്ണം വാഴയ്ക്ക് ചുറ്റും ഒഴിക്കണം. മഴക്കാലത്ത് ജാതിയിൽ കായഴുകൽ, ഇലപൊഴിച്ചിൽ എന്നീ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തിയ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. ഒരു മാസത്തിന് ശേഷം സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. വെണ്ടയിൽ പച്ചത്തുള്ളന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. അവയെ നിയന്ത്രിക്കാൻ തയോമെത്തോക്സാം 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.

ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന റാണിഖേത്ത് വാക്സിൻ എത്ര വരെ താപനിലയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം? ഉത്തരം, 2 മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ റാണിഖേത്ത് വാക്സിൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം.

0: ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ശ്രദ്ധാപൂർവം ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ആശംസകൾ. മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. നമസ്കാരം.
1: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
2: വയലും വീടും സമാപിക്കുന്നു.
3: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
4: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കെ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യം

0: ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കാർഷിക ഗ്രാം ക്ഷേമ വാർത്തകൾ. നെടുമങ്ങാട് വെള്ളനാട് മിത്രാനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 17 സൌജന്യ കൂൺ കൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർ 9446914151 എന്ന ഫോൺ നമ്പറിൽ 16 മുമ്പ് രജിസ്റ്റർ ചെയ്യുക. എം എസ് സ്വാമിനാഥൻ ഗവേഷണ നിലയവും JSW ഫൌണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ മഹിളാ കൃഷിശക്തി പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചു. 18 വയസ്സിന് മുകളിലുള്ള വനിതകൾക്കും വനിതകൾ നയിക്കുന്ന സ്ഥാപനങ്ങൾക്കും സെപ്റ്റംബർ 15 നാമനിർദ്ദേശം സമർപ്പിക്കാം. ജേതാക്കൾക്ക് 7 ലക്ഷം രൂപ വരെ സമ്മാനം ലഭിക്കും. വിത്തുകളും ജൈവ വൈവിധ്യവും തദ്ദേശീയ അറിവുകളും കാലാവസ്ഥാ പ്രതിരോധശേഷിയും പരിസ്ഥിതി സംരക്ഷണവും പോഷകാഹാര സുരക്ഷയും ഗ്രാമീണ ഉപജീവനവും എന്നീ 3 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് 0424224129 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള വില നിലവാരം. കമ്പോള വില നിലവാര അവലോകനമാണ് ഇന്ന്. കുരുമുളക്, കാപ്പിക്കുരു, ചുക്ക്, പുൽത്തൈലം, കോഴിമുട്ട, കശുവണ്ടി പരിപ്പ് എന്നിവയുടെ വിലയിൽ വർധനവ്. വെളിച്ചെണ്ണ, കൊപ്ര, തേങ്ങാപ്പിണ്ണാക്ക്, നാളികേരം തൊണ്ടില്ലാത്തത്, ഏലം, പച്ചക്കപ്പ എന്നിവയുടെ വിലയിൽ കുറവ്. അടയ്ക്ക, റബ്ബർ, നേന്ത്രക്കായ, കൊക്കോ എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ. കയർ, മഞ്ഞൾ, മൈസൂർ പൂവൻ, കൊട്ടപ്പാക്ക്, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. വെളിച്ചെണ്ണ ക്വിന്റലിന് 300 രൂപ കുറഞ്ഞ്. കൊച്ചി 27,400, കൊല്ലം 27,300, 200 രൂപ കുറഞ്ഞ്. കോട്ടയം 28,700, വടക്കൻ പറവൂർ 26,700, ആലപ്പുഴ 26,000, എറണാകുളം 28,900 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 1,000 രൂപയിൽ കുറഞ്ഞ്. ചെങ്ങന്നൂർ 26,000, 750 രൂപ കുറഞ്ഞ്. ആലപ്പുഴ 28,750, 500 രൂപ കുറഞ്ഞ്. കോട്ടയം 29,000 രൂപയും 50 രൂപ കുറഞ്ഞ്. കൊല്ലം 30,050 രൂപയും വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് 200 രൂപ കുറഞ്ഞ്. ആലുവ 6,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. കുരുമുളക് ക്വിന്റലിന് 300 രൂപ വർദ്ധിച്ച്. കൊച്ചി ഗാർബിൾഡ് 72,400, കൊച്ചി അൺഗാർബിൾഡ് 70,400, 400 രൂപ വർദ്ധിച്ച് അടൂർ 70,000, 1,000 രൂപ വർദ്ധിച്ച് തൊടുപുഴ 70,000 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. ചുക്ക് ക്വിന്റലിന് 500 രൂപ വർദ്ധിച്ച് അടൂർ 34,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 2,900 രൂപ വർദ്ധിച്ച് കൊല്ലം 84,300 രൂപയ്ക്ക് വിപണനം നടന്നു. റബ്ബർ ലോട്ട് ക്വിന്റലിന് 500 രൂപ കുറഞ്ഞ്. മൂവാറ്റുപുഴ 22,000 രൂപയ്ക്കും 100 രൂപ കുറഞ്ഞ്. പാല 24,200 രൂപയ്ക്കും 100 രൂപ വർദ്ധിച്ച് കോതമംഗലം 25,000 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കയർ, മഞ്ഞൾ, മൈസൂർ പൂവൻ, കൊട്ടപ്പാക്ക്, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ കാര്യമായ മാറ്റമൊന്നും ദൃശ്യമായില്ല. കാർഷിക വാരാന്ത്യ അവലോകനം ഇവിടെ പൂർണ്ണമാകുന്നു.
2: PM കിസാൻ പദ്ധതിയിൽ എങ്ങനെ ചേരാം? വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്റർ CSC വഴി അപേക്ഷിക്കാം. അല്ലെങ്കിൽ PM കിസാൻ വെബ്സൈറ്റിലെ ഫാർമേഴ്സ് കോർണർ ഉപയോഗിച്ച് സ്വയം രജിസ്റ്റർ ചെയ്യാം. ഭൂമിയുടെ രേഖകൾ, ആധാർ കാർഡ്, ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ എന്നിവയാണ് അപേക്ഷിക്കാൻ വേണ്ട പ്രധാന രേഖകൾ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. വെല്ലുവിളികൾ നേരിടാൻ ഗ്ലോബൽ സൗത്തിനും സഹായം ലഭ്യമാക്കണമെന്ന ഇന്ത്യയുടെ ആഹ്വാനവുമായി 18-ാമത് ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. അടുത്ത അധ്യക്ഷപദം ചൈനയ്ക്ക്. ഉഭയകക്ഷി സഹകരണത്തിന് കൂടുതൽ കരുത്തുപകരാൻ ബ്രിക്സ് ഉച്ചകോടിക്കിടെ വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമ്പത്തിക ധനകാര്യ സഹകരണം ഉറപ്പാക്കുന്നതിന് ഉസ്ബെക്കിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കേരളത്തിലെത്തി. കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വീകരണമൊരുക്കി സംസ്ഥാന സർക്കാർ. ഇന്തോനേഷ്യയിൽ യാത്രാ ബോട്ട് മുങ്ങി 130-ലധികം പേരെ കാണാതായി. 6 മരണം സ്ഥിരീകരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടി സമാപിച്ചു. ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാവി നയങ്ങളും നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ മുന്നോട്ട് വച്ചു. വെല്ലുവിളികൾക്കായി രൂപപ്പെടുന്ന പരിഹാരങ്ങളുടെ പ്രയോജനങ്ങൾ ബ്രിക്സ് കൂട്ടായ്മയിൽ മാത്രം ഒതുങ്ങരുതെന്നും ഗ്ലോബൽ സൌത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവയെ ലഭ്യമാക്കണമെന്നും ശ്രീ മോദി ആവശ്യപ്പെട്ടു. അടുത്ത അധ്യക്ഷ പദം ഏറ്റെടുക്കുന്ന ചൈനയ്ക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ഉച്ചകോടിയിൽ അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം ഭാവി സഹകരണങ്ങൾക്ക് വ്യക്തമായ വഴി തെളിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: ബ്രിക്സ് കൂട്ടായ്മ 3-ാം ദശകത്തിലേക്ക് കടക്കുന്ന വേളയിൽ സാധാരണക്കാരുടെ ജീവിതത്തിന് നേരിട്ട് പ്രയോജനം ലഭിക്കുന്നതിനായുള്ള കർമ്മ പദ്ധതികൾ നടപ്പാക്കണമെന്ന് ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. മഹാമാരികൾ, കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ദുരന്തങ്ങൾ, വിതരണ ശൃംഖലയിലുണ്ടാകുന്ന തടസ്സങ്ങൾ എന്നിവ ഇന്നത്തെ ലോകത്ത് ഒരു പ്രദേശത്തു മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അതിനാൽ വെല്ലുവിളികൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ഉടൻ നടപടികൾ സ്വീകരിക്കാൻ ഏകോപിത മുൻകൂർ അറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സിൽ ധാരണയായി.
2: പിച്ചിലെ ദോ ദിനോ കി ഹമാരി ചർച്ചാഓ നേ ഹമാര വിശ്വാസ് ഓർ മജ്ബൂത് കിയാ ഹൈ കി ബ്രിക്സ് കേവൽ ദേശോ കാ സമൂഹ നഹീ സൊല്യൂഷൻസ് കാ ഏക് ഇക്കോസിസ്റ്റം ഹൈ.
1: സാങ്കേതിക വിദ്യകളെയും സുപ്രധാന ധാതുക്കളെയും ആയുധമാക്കുന്നത് ആഗോള പുരോഗതിക്ക് തടസ്സമാകുമെന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാൻ ബ്രിക്സ് ഇൻക്യുബേറ്റർ നെറ്റ്വർക്ക്, ബ്രിക്സ് സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ ഫണ്ട് എന്നിവയും ഇന്ത്യ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബ്രിക്സ് ഉച്ചകോടിയിൽ മാറ്റങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രഖ്യാപനങ്ങൾക്കും ആശയങ്ങൾക്കും ഉപരിയായി പ്രായോഗിക തീരുമാനങ്ങളിലൂടെ താഴെത്തട്ടിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സമയബന്ധിത നടപടികൾ വേണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഒരു റിപ്പോർട്ട്.
1: ചെറുകിട സംരംഭങ്ങളെ സാങ്കേതികവിദ്യ, ധനസഹായം, പുതിയ വിപണികൾ എന്നിവയുമായി ബന്ധിപ്പിക്കുന്നതിന് ബ്രിക്സ് MSME സഹകരണ പോർട്ടൽ ഇന്ത്യ നിർദ്ദേശിച്ചു. നഗരങ്ങൾ തമ്മിൽ മികച്ച രീതികൾ പങ്കുവയ്ക്കുന്നതിനായി ബ്രിക്സ് അർബൻ മൊബിലിറ്റി ഹബും ഇന്ത്യ സ്ഥാപിച്ചു. വിതരണ ശൃംഖലകൾ ശക്തമാക്കുന്നതിന് പ്രത്യേക ചട്ടക്കൂട് വഴിയൊരുക്കും. കർഷകരുടെ ആവശ്യങ്ങൾക്കായി ബ്രിക്സ് നെറ്റ്വർക്ക് ഓൺ ഡിജിറ്റൽ അഗ്രികൾച്ചർ, ഊർജ്ജ സംരക്ഷണത്തിനായി ബ്രിക്സ് ഡിജിറ്റൽ മികവിന്റെ കേന്ദ്രം എന്നിവ പ്രയോജനപ്പെടുത്തണമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. കസാഖിസ്ഥാൻ പ്രസിഡന്റ് കാസിം ജോമാട്ട് ടോക്കയേവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വാണിജ്യ, പ്രതിരോധ, ഊർജ്ജ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്തു. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദൽ ഫത്ത അൽ സസിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രാദേശിക വികസനം ചർച്ചയായി. ആസിയാൻ അധ്യക്ഷ രാജ്യമായ ഫിലിപ്പീൻസിന്റെ പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയറുമായി നടത്തിയ ചർച്ചയിൽ പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ധാരണയായി. ഇന്തോനേഷ്യ, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി പ്രസിഡന്റുമാരുമായും ശ്രീ മോദി ചർച്ച നടത്തി. ഉച്ചകോടിക്കിടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉസ്ബെക്കിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ജംഷിദ് കുച്ച്കറോവുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി സാമ്പത്തിക ധനകാര്യ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സൌദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദ് രാജകുമാരനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സൌദി അറേബ്യയും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം, പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങൾ എന്നീ വിഷയങ്ങളിൽ ഇരുനേതാക്കളും ആശയവിനിമയം നടത്തി. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് വിയറ്റ്നാം പ്രതിരോധ ഉപമന്ത്രി ഗുയൻ താങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. സൌഹൃദ ബന്ധം ശക്തിപ്പെടുത്തൽ, പ്രാദേശിക സുരക്ഷ മെച്ചപ്പെടുത്തൽ, സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്നിവയിൽ ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ പരമ്പരാഗത സംയോജിത വൈദ്യശാസ്ത്രത്തിന് ലഭിച്ച അംഗീകാരം ഈ മേഖലയിലെ

0: ആഗോള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ബ്രിക്സ് ആരോഗ്യ വിഭാഗത്തിന് കീഴിൽ പരമ്പരാഗത സംയോജിത വൈദ്യശാസ്ത്രത്തിനായി രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വിദഗ്ധ കർമ്മസമിതി അംഗരാജ്യങ്ങൾക്ക് അറിവ് പങ്കുവയ്ക്കാനും ഗവേഷണം ശക്തിപ്പെടുത്താനും വേദിയൊരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഔദ്യോഗിക സന്ദർശനത്തിനായി കേരളത്തിലെത്തി. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം കോഴിക്കോടെത്തിയത്. സംസ്ഥാന സർക്കാരിനുവേണ്ടി കൃഷിമന്ത്രി ടി സിദ്ദിഖ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. കേരളത്തിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ഹാജിമാർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് അദ്ദേഹം കത്തയച്ചു. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ റോഡുകൾ ഉറപ്പാക്കാൻ 550 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി പി കെ ബഷീർ. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തുക അനുവദിച്ചത്. ഇന്തോനേഷ്യയിൽ 240ലധികം പേരുമായി സഞ്ചരിച്ച യാത്രാ ബോട്ട് മറിഞ്ഞ് യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 130ലധികം പേരെ കാണാതായി. ഇതുവരെ 6 മരണം സ്ഥിരീകരിച്ചു. ജാവാക്കടലിൽ മോശം കാലാവസ്ഥയെ തുടർന്നാണ് ബോട്ട് മറിഞ്ഞത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. പരമ്പരയിലെ 3 കളികളും നടക്കുന്നത് ഡൽഹിയിലാണ്. T20 വനിതാ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. ജൂനിയർ ഏഷ്യാ കപ്പ് പുരുഷ വനിതാ കിരീടങ്ങൾ ഇന്ത്യയ്ക്ക്. ആതിഥേയരായ ചൈനയെ തോൽപ്പിച്ചാണ് വനിതാ ടീം തുടർച്ചയായ 3ാം തവണയും കിരീടം സ്വന്തമാക്കിയത്. ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീമും കിരീടം നിലനിർത്തി. യു എസ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ അലക്സാണ്ടർ സ്വരേവ് ബെൻ ഷെൽട്ടനെ നേരിടും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 11:30 മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന വനിതാ സിംഗിൾസ് ഫൈനലിൽ അരീന സബലങ്കയെ പരാജയപ്പെടുത്തി എലീന റൈബാക്കിന് കിരീടം നേടി. കേരളത്തിൽ ഇന്നും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KSEB. രാത്രി 12:45 വരെയാണ് നിയന്ത്രണം. കേരളത്തിൽ നാളെ മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. വെള്ളപ്പൊക്കം ബാധിച്ച ബത്രാവതി മേഖലയിലെ ഗതാഗത സൌകര്യം പുനഃസ്ഥാപിക്കുന്നതിനായി 70 മീറ്റർ നീളമുള്ള ബെയ്ലി പാലത്തിന്റെ ഭാഗങ്ങളുടെ ആദ്യ ബാച്ച് നേപ്പാളിലെത്തിച്ച് ഇന്ത്യ. നേപ്പാൾ റോഡ് വിഭാഗത്തിന് സാമഗ്രികൾ കൈമാറിയതായി നേപ്പാളിലെ ഇന്ത്യൻ അംബാസിഡർ നവീൻ ശ്രീവാസ്തവ അറിയിച്ചു. ഹിന്ദി ദിവസ് ആഘോഷങ്ങളുടെയും 6ാമത് അഖിലേന്ത്യാ ഔദ്യോഗിക ഭാഷാ സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ മുംബൈയിൽ നിർവഹിക്കും. ഹിന്ദി ഭാഷയുടെ പ്രചാരണത്തിനായി മികച്ച സംഭാവന നൽകിയ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി 2025-26 വർഷത്തെ രാജ്ഭാഷാ ഗൌരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ സമ്മാനിക്കും. താമസം, പോഷകാഹാരം, ആരോഗ്യ പരിപാലന സേവനങ്ങൾ, വിനോദം, മറ്റ് അവശ്യ സഹായ സൌകര്യങ്ങൾ എന്നിവയിലൂടെ 288,000 മുതിർന്ന പൌരന്മാർക്ക് പ്രയോജനം ലഭിച്ചതായി സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം സെക്രട്ടറി സുധാംശ് പന്ത് അറിയിച്ചു. മുതിർന്ന പൌരന്മാർക്ക് പരിചരണവും അവശ്യ സഹായവും ലഭ്യമാക്കുന്നത് ശക്തിപ്പെടുത്തുന്നതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 142 പുതിയ സീനിയർ സിറ്റിസൺ ഹോമുകൾക്ക് അനുമതി നൽകിയതായി അദ്ദേഹം പറഞ്ഞു. യമനിൽ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ സൌദി അറേബ്യയ്ക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. സൌദിയിലെ ഷറൂറ പ്രവിശ്യയിലുള്ള സൈനിക താവളം ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂതി സൈനിക വക്താവ് അവകാശപ്പെട്ടു. അതേസമയം ഹൂതി വിമതരുടെ മുന്നേറ്റം ആശങ്കാജനകമാണെന്ന് യമനിലെ സൌദി പിന്തുണയുള്ള സർക്കാർ വ്യക്തമാക്കി. ഇത് യമനിൽ വീണ്ടും ആഭ്യന്തര യുദ്ധത്തിന് വഴിതെളിക്കുമെന്ന ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വെല്ലുവിളികൾ നേരിടാൻ ഗ്ലോബൽ സൌത്തിനും സഹായം ലഭ്യമാക്കണമെന്ന ഇന്ത്യയുടെ ആഹ്വാനവുമായി 18ാമത് ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. അടുത്ത അധ്യക്ഷപദം ചൈനയ്ക്ക്. ഉഭയകക്ഷി സഹകരണത്തിന് കൂടുതൽ കരുത്തു പകരാൻ ബ്രിക്സ് ഉച്ചകോടിക്കിടെ വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമ്പത്തിക ധനകാര്യ സഹകരണം ഉറപ്പാക്കുന്നതിന് ഉസ്ബെക്കിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കേരളത്തിലെത്തി. കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വീകരണമൊരുക്കി സംസ്ഥാന സർക്കാർ. ഇന്തോനേഷ്യയിൽ യാത്രാ ബോട്ട് ജാവാ കടലിൽ മുങ്ങി 130ലധികം പേരെ കാണാതായി. 6 മരണം സ്ഥിരീകരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യം

0: എന്തേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
0: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
1: അതെവിടെ നിന്ന്?
0: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് ഇ എം ഐ ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.

0: മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: രചന പി എസ് റഫീഖ്, സംഗീതം പ്രശാന്ത് പിള്ള. കേൾക്കാം ആമീൻ എന്ന ചിത്രത്തിനുവേണ്ടി പ്രീതി പിള്ള, ശ്രീകുമാർ വക്കീൽ എന്നിവർ പാടിയ ഗാനം.

ഭാസ്കർ ദ റാസ്കൽ എന്ന ചിത്രത്തിലെ ഗാനമണിനി റഫീഖ് അഹമ്മദിന്റെ വരികൾ ദീപക് ദേവ് ഈണം പകർന്ന് ശ്വേത, ദേവിക, ദീപക് ദേവ് എന്നിവർ പാടിയത്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ആക്സസറീസുകൾക്ക് 83% ഓഫ് മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും.
2: ബ്രാൻഡഡ് പ്രൊഡക്ടുകൾക്ക് കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവും ഡിസ്കൗണ്ടുകളും.
1: മൈജി പ്രൈസ് ചാലഞ്ച്
2: എല്ലാ മൈജി ഫീച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ. ടിസി അപ്ലൈ.
3: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി, ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
4: കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താര സംഗീതം പകർന്ന് കാർത്തിക് മീനു എന്നിവർ ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം തന്മാത്ര.

ചലച്ചിത്രഗാനം തുടരും വാർത്തകൾക്ക് ശേഷം. ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വെല്ലുവിളികൾ നേരിടാൻ ഗ്ലോബൽ സൌത്തിനും സഹായം ലഭ്യമാക്കണമെന്ന് ഇന്ത്യയുടെ ആഹ്വാനവുമായി 18-ാമത് ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. അടുത്ത അധ്യക്ഷ പദം ചൈനയ്ക്ക്. ഉഭയകക്ഷി സഹകരണത്തിന് കൂടുതൽ കരുത്തു പകരാൻ ബ്രിക്സ് ഉച്ചകോടിക്കിടെ വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമ്പത്തിക ധനകാര്യ സഹകരണം ഉറപ്പാക്കുന്നതിന് ഉസ്ബെക്കിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കേരളത്തിലെത്തി. കാന്തപുരം APA അബൂബക്കർ മുസ്ലിയാരുമായി അദ്ദേഹം കോഴിക്കോട് പ്രത്യേക കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ 108 ആംബുലൻസ് ജീവനക്കാരുടെ ബോണസ് സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യുന്നതിനായി മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ നാളെ മന്ത്രിയുടെ ഓഫീസിൽ യോഗം ചേരും. വരാപ്പുഴ അതിരൂപതയുടെ 23-ാമത് വല്ലാർപാടം മരിയൻ തീർത്ഥാടനത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ബസലിക്കയിൽ നടന്ന ദിവ്യബലിയിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. CPIM നേതാവ് ബേബി ജോണിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. ഇന്തോനേഷ്യയിൽ യാത്രാ ബോട്ട് മുങ്ങി 130-ലധികം പേരെ കാണാതായി. 6 മരണം സ്ഥിരീകരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. FM ന്യൂസ് ഹെഡ്ലൈൻസ് സമാപിച്ചു.

ആകാശവാണി അനന്തപുരി FM 101.9 ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇപ്പോൾ കേൾക്കാം ഡ്യൂപ്ലിക്കേറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി ജാസി ഗിഫ്റ്റ് പാടിയ ഗാനം. രചന രമേഷ് കവിൽ, സംഗീതം അലക്സ് പോൾ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കാൻ നോക്കിയിട്ട് ബജറ്റ് ഒത്തു വരുന്നില്ല.
3: എന്നാ മൈജിയിലേക്ക് പോക്കോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും, ഒപ്പം 4 വർഷം വാറന്റിയും.
4: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 13 വരെ.
5: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
6: പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ കൊതുകുജന്യ രോഗങ്ങളെ തടയാനാകുമോ? ഡോക്ടർ അനുപമ വി ജി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ. പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥിന്റെ സംഗീതം.

നന്ദഗോപൻ, അഞ്ജു ജോസഫ് എന്നിവരും സംഘവും ലൂക്ക എന്ന ചിത്രത്തിനുവേണ്ടി ആലപിച്ച ഗാനം. മനു മഞ്ജുത്തിന്റെ വരികൾക്ക് ഈണം പകർന്നത് സൂരജ് എസ് കുറുപ്പ്.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ദീപക് ദേവ്. ഷാൻ റഹ്മാൻ പാടിയ ഗാനം ചിത്രം തേജ ഭായ് ആൻഡ് ഫാമിലി.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: എന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ലേ. ആരാ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281-4203-05.
3: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറിയും കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഉപദേശക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് വി മധു പങ്കെടുക്കുന്നു.
1: നമുക്ക് ആ സമയത്ത് 1 കോടി രൂപ തന്നാൽ പോലും കിട്ടാത്ത ഒരു മാനസിക ഉല്ലാസമാണ് നമുക്ക് ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നിൽക്കുമ്പോഴും ഒരു കുട്ടി വന്നിട്ട് സാറിനെന്നെ ഓർമ്മയുണ്ടോ, സാറിനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിൽ കിട്ടുന്ന ഒരു നിർവൃതി ഉണ്ടല്ലോ, അത് നമുക്ക് അതിന് വിലവയ്ക്കാൻ പറ്റില്ല.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: വാഷിംഗ് മെഷീൻ വാങ്ങാൻ നോക്കുകയാണോ? വിലയുടെ കാര്യത്തിൽ മൈജി ആരെയും ചലഞ്ച് ചെയ്യും.
1: അതെ, 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഗൂഢാലോചന എന്ന ചിത്രത്തിലെ ഗാനം. ഷാൻ റഹ്മാൻ സ്വന്തം സംഗീതത്തിൽ ആലപിച്ചത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് മനു മഞ്ജിത്.

ശ്വേത, മധു, ബാലകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. വിനോദയാത്ര എന്ന ചിത്രത്തിലേത്. വയലാർ ശരത്ചന്ദ്ര വർമ്മ രചിച്ച, ഇളയരാജ സംഗീതം പകർന്നത്.

0: കിച്ചൺ ഒന്ന് മാറ്റം വരുത്തിയാലോ. പഴയ കെറ്റില് ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് മാറ്റി പുതിയതാക്കണ്ടേ?
1: മാറ്റിക്കോ. വിലയെ കുറിച്ച് മാത്രം ചിന്തിക്കണ്ട. മറ്റാരും നൽകാത്ത വിലക്കുറവുമായി മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും. എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
2: കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം. ഉദിത് നാരായൺ, ശ്വേത എന്നിവർ പാടിയ ഗാനം ചിത്രം ലയൺ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി. അനിൽ പനച്ചുരാന്റെ വരികൾക്ക് മോഹൻ സിത്താര സംഗീതം പകർന്ന് ജി വേണുഗോപാൽ പാടിയത് ചിത്രം ഭ്രമരം.

സംഗീതസുധ ഡോക്ടർ കെ ജെ യേശുദാസ് പാടിയ കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ബാംഗ്ലൂർ പ്രവീൺ മൃദംഗം, തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ ഘടം. ബാലകനകമയ എന്നു തുടങ്ങുന്നു രാഗം അഠാണ, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.

0: ഇതുവരെ കേട്ടത് ഡോക്ടർ കെ ജെ യേശുദാസ് പാടിയ കൃതികൾ. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ബാംഗ്ലൂർ പ്രവീൺ മൃദംഗം, തൃപ്പുണിത്തുറ രാധാകൃഷ്ണൻ ഘടം.
1: സംഗീതസുധ സമാപിച്ചു.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ദീപക് ദേവീണം പകർന്ന് കാർത്തിക് മേഘ എന്നിവർ പാടിയത് ചിത്രം ടൂർണമെന്റ്.

പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നിശാസുരഭയിലേക്ക് സ്വാഗതം. ഇന്നാദ്യം അനന്തപുരി എന്ന ചിത്രത്തിൽ യേശുദാസ് ചിത്ര എന്നിവർ പാടിയ ഗാനമാണ് കൈതപ്രത്തിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

യേശുദാസ്, സുജാത എന്നിവർ പാടിയ ഗാനം ഇനി കേൾക്കാം. സൂത്രധാരൻ എന്ന ചിത്രത്തിലേത്. രചന എസ് രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ.

ലൈല ഓ ലൈല എന്ന ചിത്രത്തിലെ ഗാനം നജീം അർഷാദ്, രാധിക നാരായണൻ എന്നിവർ പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഹരിനാരായണൻ, സംഗീതം പകർന്നത് ഗോപി സുന്ദർ.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം കേൾക്കാം. ഡോക്ടർ ദേവദാസ് മേനോൻ അവതരിപ്പിച്ചത്.
1: സംസ്കാരം എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് തർജ്ജമയാണ് കൾച്ചർ. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കാണ് സംസ്കാരം. നരവംശാസ്ത്രജ്ഞന്മാർ സംസ്കാരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ജനതയുടെ ജീവിത രീതിയാണ്. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു മലയാളിയുടെ ജീവിത രീതിയല്ല അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൽ താമസിക്കുന്ന ഒരു വെള്ളക്കാരന്റെ ജീവിത രീതി. ന്യൂയോർക്കിൽ തന്നെ താമസിക്കുന്ന ഒരു കറുത്ത വർഗ്ഗക്കാരന്റെ ജീവിത രീതി അതിലും വ്യത്യസ്തമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യവർഗത്തിന്റെ ലൈഫ് സ്റ്റൈലിനെയാണ് നാം അവരുടെ കൾച്ചർ എന്ന് പറയുന്നത്. ഈ നിർവചനമനുസരിച്ച് ഓരോ മനുഷ്യവർഗത്തിനും അതിന്റേതായ സംസ്കാരമുണ്ട്. ഇതിൽ ഒന്ന് നല്ലത് മറ്റത് ചീത്ത എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. കേരളത്തിലെ നാടോടി വർഗത്തിൽപ്പെട്ട മനുഷ്യ സമൂഹത്തിന്റെ സംസ്കാരം ലണ്ടനിലെ സമ്പന്നരായ സായപ്പന്മാരുടെ സംസ്കാരം പോലെ തന്നെ പ്രധാനമാണ്, അർത്ഥമുള്ളതാണ്, പഠനവിഷയമാക്കേണ്ടതാണ്. പക്ഷേ സംസ്കാരം എന്ന വാക്ക് നിത്യോപയോഗത്തിൽ വരുമ്പോൾ അതിന് നരവംശാസ്ത്രജ്ഞന്മാർ നൽകിയിട്ടുള്ള അർത്ഥം നാം പാടെ മറക്കുന്നു. സാധാരണ സംഭാഷണത്തിൽ അഥവാ പോപ്പുലർ പാർലൻസിൽ ആരാണ് സംസ്കാര സമ്പന്നൻ അഥവാ കൾച്ചേർഡ് ആയിട്ടുള്ള വ്യക്തി? ആധുനിക രീതിയിൽ വേഷം കെട്ടുന്ന ആൾ, പാട്ട്, ഡാൻസ്, ക്രിക്കറ്റ് മുതലായവയെക്കുറിച്ച് കുറച്ചൊക്കെ സംസാരിക്കാൻ വശമുള്ള ആൾ, സായിപ്പിനെ പോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾ, ഇത്തരമൊരാളെ അയാൾ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ പോലും വളരെ കൾച്ചേർഡ് എന്ന് നാം വിളിക്കുന്നു. മണിക്കൂറുകൾ കണക്കെ രാഗം താനം പല്ലവി പാടി ആരാധകരെ ആനന്ദത്തിൽ ആരാടിക്കുന്ന ഭാഗവതരെ, അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുള്ള ചലച്ചിത്ര സംവിധായകനെ, ധാരാളം ഗദ്യമോ പദ്യമോ ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സാഹിത്യകാരനെ, ഇവരെയൊക്കെ നാം സാംസ്കാരിക നായകന്മാർ എന്ന് വിളിക്കുന്നു. ഇതൊക്കെ ശരിയാണോ? എന്താണ് യഥാർത്ഥത്തിൽ ഒരാളുടെ സംസ്കാരത്തിന്റെ ലക്ഷണം? എന്താണ് സംസ്കാരത്തിന്റെ അളവുകൾ? ദശകങ്ങൾക്ക് മുൻപുണ്ടായ ഒരു സംഭവം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും. അന്ന് യുവാവായിരുന്ന ഈ പ്രഭാഷകൻ ഒരു ദിവസം കൽക്കട്ടയിലെ ഒരു മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് വാങ്ങിക്കാൻ നിൽക്കുകയായിരുന്നു. അന്നേരം ഒരു സ്ത്രീ ഓടി വന്ന് മരുന്നുകടക്കാരനോട് എന്തൊക്കെയോ മുറിഞ്ഞ ബംഗാളിയിലും ഇംഗ്ലീഷിലും പറഞ്ഞു. കടക്കാരൻ മുഷിഞ്ഞ വസ്ത്രക്കാരിയാണെങ്കിലും ആ സ്ത്രീയെ

0: അത്യധികം ആദരവോടെ പരിഗണിച്ചു. മറ്റുള്ള കസ്റ്റമേഴ്സിനെ ഒരു മിനിറ്റ് നേരത്തേക്ക് അവഗണിച്ച് അയാൾ ആ സ്ത്രീക്ക് വേണ്ട മരുന്നുകൾ ധൃതിയിലെടുത്തുകൊടുത്തു. മരുന്നും വാങ്ങിച്ച് ഓടുന്ന ഇവരുടെ പിന്നാലെ ഒരു ജിജ്ഞാസ കൊണ്ട് ഓടിച്ചെന്നു. അപ്പോൾ കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തി. റോഡിൽ തളർന്നു വീണ ഒരു വൃദ്ധരോഗിക്കായിരുന്നു ആ സ്ത്രീ ധൃതിയിൽ മരുന്നും മേടിച്ച് ഓടിയെത്തിയത്. അവർ ഒരു ദേവതയാണെന്ന് അന്നേരം തോന്നി. ചുറ്റുമുള്ളവരോട് അവരെക്കുറിച്ച് തിരക്കിയപ്പോൾ അവർക്കൊക്കെ അവരെ അറിയാം. കൽക്കട്ടയിലെ ഏറ്റവും ദയയുള്ള, ഏറ്റവും മനുഷ്യത്വമുള്ള സ്ത്രീയാണത്രേ അവർ. ഈ പ്രഭാഷകൻ കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും സംസ്കാരമുള്ള സ്ത്രീ അവരാണെന്ന് അന്നേരം തോന്നി. ഇന്നും അത് തന്നെ തോന്നുന്നു. ചുരുക്കത്തിൽ, മറ്റുള്ളവരുടെ വേദന അറിയുന്ന, മറ്റുള്ളവരോട് ദയ കാണിക്കുന്ന, മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറെടുക്കുന്ന ആളാണ് യഥാർത്ഥ സംസ്കാര സമ്പന്നൻ. ദി അതർ മാൻ ഫസ്റ്റ് എന്ന മനോഭാവം അത്രേ യഥാർത്ഥ സംസ്കാരത്തിന്റെ അളവുകോൾ. ഈ മനോഭാവം കുഞ്ഞുനാൾ മുതലേ മനസ്സിൽ ഊട്ടി വളർത്തലാണ് സംസ്കാര സമ്പന്നരെ വാർത്തെടുക്കാനുള്ള ഒറ്റമൂലി. ഭാഷയിലും വേഷത്തിലുമുള്ള പരിഷ്കാരമൊക്കെ ഈ ഒറ്റമൂലിയുടെ മേമ്പൊടികൾ മാത്രം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ ദേവദാസ് മേനോൻ. സുഭാഷിതം ഇനി നാളെ രാവിലെ 5:55 കേൾക്കാം. എസ് ശാന്തി അവതരിപ്പിക്കുന്നു.